ويقدر له وما أنفقتم من شيء فهو يخلفه وهو خير الرازقين.

0: قبل إنهم كانوا في شك مريب.
1: ജസാക്കും അല്ലാഹു ഖൈറ. പീസ് ഖുർആൻ റേഡിയോ തൻസീൽ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. പാരായണം അഷേഖ് ഇബ്രാഹിം അൽ അഖ്ലർ.
2: വിശുദ്ധ ഖുർആനിന്റെ അനർഘമായ ജീവിത മാർഗരേഖ അനുസ്യൂതമായി പ്രവഹിക്കുന്ന പ്രത്യേക പഠന പദ്ധതി അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. ശരിയെന്ന് കരുതി നാം അനുഷ്ഠിക്കുന്ന കാര്യങ്ങളെ അപഗ്രഥനം ചെയ്യാനും ജീവിതത്തിൻ്റെ ഇരുട്ടകറ്റാനും അറിവിൻ്റെ അതിരുകളില്ലാത്ത ലോകം പ്രേക്ഷകർക്ക് മുന്നിൽ അനാവരണം ചെയ്യുന്നു അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. അള്ളാഹുവിൻ്റെ വചനങ്ങൾക്ക് പ്രമാണബദ്ധിതമായ പണ്ഡിതോചിതമായ അവതരണം, ശാസ്ത്രീയമായ പാഠ്യക്രമവും നിരന്തരമായ മൂല്യനിർണയ സംവിധാനങ്ങളും. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം പുതിയ ഘട്ടത്തിലേക്ക് പ്രവേശിക്കുന്ന ഈ വിജ്ഞാന സ്രോതസ്സിൻ്റെ പ്രയോജകരാവാൻ ഉടൻ തന്നെ പീസ് റേഡിയോ കോഴ്സ് ഓപ്ഷൻ വഴി അന്നൂർ ഖുർആൻ പഠന പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്യൂ. വിജ്ഞാനത്തിൻ്റെ ഈ മഹാവിപ്ലവത്തിൽ താങ്കളും പങ്കാളിയാകൂ. ശബ്ദവീജികൾ ജീവിതത്തിൽ വിപ്ലവമൊരുക്കുന്നു. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പരിശുദ്ധ ഖുർആനിന്റെ 88-ാം അധ്യായം 17-ാമത്തെ വചനത്തിൽ അല്ലാഹു തആല പറയുന്നത് ഇപ്രകാരമാണ്.
5: അഫല യൻസുറൂന ഇലൽ ഇബ്ലി കൈഫ ഖുലിഖത്ത്.
4: ഒട്ടകമെന്ന സൃഷ്ടിയെ നോക്കി അതിന്റെ അത്ഭുതം വിലയിരുത്താനും ആ സൃഷ്ടിയിലൂടെ സ്രഷ്ടാവായ റബ്ബിനെ മനസ്സിലാക്കാനും അല്ലാഹു തആല നമ്മോട് കൽപ്പിക്കുന്നു. ഒട്ടകമെന്നത് മരുഭൂമിയിലെ പൊടിക്കാറ്റുകൾ കുമിഞ്ഞുകൂടി പ്രകൃതിയുടെ വികൃതിയായി ഉണ്ടായതാണോ അല്ല അതിൻ്റെ പിന്നിൽ ഒരു സൃഷ്ടികർത്താവുണ്ടോ എന്ന ചിന്ത വളരെ പ്രധാനമാണ്. ഒട്ടകത്തിൻ്റെ നാവും അതിൻ്റെ ആമാശയവും അതിൻ്റെ കുളമ്പും അതിൻ്റെ കണ്ണിൻ്റെ പീലികളും തുടങ്ങി ഓരോന്നിനെപ്പറ്റിയും പഠിക്കുന്ന ഒരാൾക്ക് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും അതിൻ്റെ പിന്നിൽ ഒരു സൃഷ്ടികർത്താവുണ്ട് എന്ന്. അതുകൊണ്ടാണ് അല്ലാഹു ചോദിക്കുന്നത്, അവർ ഒട്ടകത്തിലേക്ക് നോക്കുന്നില്ലേ, അതെങ്ങനെയാണ് സൃഷ്ടിക്കപ്പെട്ടത് എന്ന്.
2: മനസ്സിന് ചെറുതായി മുറിവേൽക്കുമ്പോൾ പോലും ആത്മഹത്യയിൽ അഭയം തേടുന്നവരുടെ വാർത്തകൾ ഇടയ്ക്കിടെ നാം കേൾക്കുന്നു. പ്രണയാഭ്യർത്ഥന നിരസിച്ചതിന് പെൺകുട്ടിയെ കുത്തിക്കൊലപ്പെടുത്തുന്ന കൗമാരക്കാരൻ, മൊബൈൽ ഗെയിമുകൾക്കടിമപ്പെട്ട് ജീവിത മൂല്യം മറക്കുന്ന കുട്ടികൾ, കൗമാരക്കാരുടെ, യുവാക്കളുടെ, വിദ്യാർത്ഥികളുടെ വൈകാരിക പരിസരങ്ങൾ അരക്ഷിതവും സങ്കീർണവുമാണെന്ന് പറഞ്ഞാൽ അതിശയോക്തിയാവില്ല. മനസ്സിനെ നിയന്ത്രിക്കുന്നതിൽ, മനുഷ്യനെ മനസ്സിലാക്കുന്നതിൽ, ജീവന്റെ വിലയറിയുന്നതിൽ നമ്മുടെ കുട്ടികൾ പരാജയപ്പെടുകയാണോ? ധാർമ്മികത ഒഴിവാക്കിയുള്ള, മനസ്സിനെ അവഗണിച്ചുകൊണ്ടുള്ള അശാസ്ത്രീയമായ വിദ്യാഭ്യാസ പദ്ധതിയുടെയും കപട സദാചാര ധാരണകളുടെയും ആകത്തുകയാണ് കുട്ടികളുടെ കരുണാർദ്രമല്ലാത്ത മനസ്സുകൾ. പ്രാധാന്യമേറുന്ന പരിഹാരവുമായി പീസ് റേഡിയോ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്ക് ടീൻസ് ടൈം എല്ലാ ശനിയാഴ്ചകളിലും വൈകുന്നേരം 5:05 പീസ് റേഡിയോ ടീൻസ് ടൈം.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: സമയമില്ല പോലും, ഒന്നിനും നേരമില്ല പോലും. പഠനവും ജോലിയും അതിനുള്ള ഓട്ടപ്പാച്ചിലിനുമിടയിൽ നേരെ ചൊവ്വെ ഉണ്ണാനോ ഉറങ്ങാനോ പോലും സമയം അനുവദിക്കുന്നില്ല. പിന്നെയല്ലേ മതകാര്യങ്ങൾ കേൾക്കാനും പഠിക്കാനും നേരം കിട്ടുക എന്നത്? അങ്ങനെയും ചിലർ പറയുന്നു. യാത്രയും പ്രസംഗവും ജോലിയും വായനയും എഴുത്തും സംഘടനാ പ്രവർത്തനവുമായി വിവിധ മേഖലകളിൽ ഒരേ സമയം തിളങ്ങി നിൽക്കുന്ന പ്രമുഖ നേതാക്കൾക്കും നമ്മെപ്പോലെ ദിവസവും 24 മണിക്കൂർ മാത്രമേ ലഭിക്കുന്നുള്ളൂ. മനസ്സുണ്ടെങ്കിൽ സമയവും ഉണ്ടാകും എന്നർത്ഥം. അപ്പോൾ മതം പഠിക്കാനും ജീവിതത്തിൽ സമാധാനം ലഭിക്കാനും അവസരം ഒരുങ്ങും. തൊഴിൽ വേളകളിലും വിശ്രമനേരങ്ങളിലും യാത്രയിലും മറ്റേതു സമയത്തും പ്രത്യേകിച്ചും സമയമൊന്നും കളയാതെ ആർക്കും കേൾക്കാം, പഠിക്കാം, ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്താം. പീസ് റേഡിയോ അതിനുള്ളതാണ്. പീസ് റേഡിയോ, അറിയാനും പകരാനും പകർത്താനും. പീസ് റേഡിയോ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
6: بسم الله الرحمن الرحيم
7: إذا وقع

0: أفرأيتم الماء الذي تشربون أنتم أنزلتموه من المزن أم نحن المنزلون لو نشاء
1: അള്ളാഹുവിൽ നിന്നും മനുഷ്യർ പിന്തിരിയാനായി കണ്ടെത്തുന്ന രണ്ട് കാരണങ്ങളാണ്, ഒന്ന് വിനോദവും മറ്റൊന്ന് കച്ചവടവും. പലപ്പോഴും തങ്ങളുടെ ജീവിതത്തിൽ വിനോദങ്ങൾക്കും കച്ചവടങ്ങൾക്കും പ്രാധാന്യം കൊടുക്കുകയും അള്ളാഹുവാണ് തങ്ങൾക്ക് ഉപജീവനം നൽകുന്നത് എന്ന് പോലും ചിന്തിക്കാതെ ജീവിക്കുകയും ചെയ്യുന്ന ആളുകളെ നമ്മൾ കാണാറുണ്ട്. എന്നാൽ അത്തരക്കാരുടെ അവസ്ഥയെക്കുറിച്ച് വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു പറയുന്നത് കേൾക്കുക.

0: അവർ ഒരു കച്ചവടമോ വിനോദമോ കണ്ടാൽ അവയുടെ അടുത്തേക്ക് പിരിഞ്ഞു പോകുകയും നിന്ന നിൽപ്പിൽ തന്നെ നിന്നെ വിട്ടേക്കുകയും ചെയ്യുന്നതാണ്. നീ പറയുക, അള്ളാഹുവിൻ്റെ അടുക്കലുള്ളത് വിനോദത്തെക്കാളും കച്ചവടത്തെക്കാളും ഉത്തമമാകുന്നു. അള്ളാഹു ഉപജീവനം നൽകുന്നവരിൽ ഏറ്റവും ഉത്തമനാകുന്നു.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم رب

0: ഞങ്ങളുടെ രക്ഷിതാവേ, അവർക്ക് നീ വാഗ്ദാനം ചെയ്തിട്ടുള്ള സ്ഥിരവാസത്തിനുള്ള സ്വർഗങ്ങളിൽ അവരെയും അവരുടെ മാതാപിതാക്കളെയും ഭാര്യമാർ സന്തതികൾ എന്നിവരിൽ നിന്നുള്ള സദ്വൃദ്ധരായിട്ടുള്ളവരെയും നീ പ്രവേശിപ്പിക്കണമേ. തീർച്ചയായും നീ തന്നെയാകുന്നു പ്രതാപിയും യുക്തിമാനും. അവരെ നീ തിന്മകളിൽ നിന്ന് കാക്കുകയും ചെയ്യണമേ. അന്നേ ദിവസം നീ ഏതൊരാളെ തിന്മകളിൽ നിന്ന് കാക്കുന്നുവോ അവനോട് തീർച്ചയായും നീ കരുണ കാണിച്ചിരിക്കുന്നു. അതുതന്നെയാകുന്നു മഹാഭാഗ്യം. ഗാഫിർ വചനം 8:9.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾക്കും വിശ്വാസത്തോടെ ഞങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയിട്ടുള്ള ഞങ്ങളുടെ സഹോദരങ്ങൾക്കും നീ പുറത്തു തരയണമേ. സത്യവിശ്വാസം സ്വീകരിച്ചവരോട് ഞങ്ങളുടെ മനസ്സുകളിൽ നീ ഒരു വിദ്വേഷവും ഉണ്ടാക്കരുതേ. ഞങ്ങളുടെ രക്ഷിതാവേ, തീർച്ചയായും നീ ഏറെ ദയയുള്ളവനും കരുണാനിധിയുമാകുന്നു. അൽ ഹഷർ വചനം 10.
1: ഖുർആനിൽ ഒന്നാമതായി ഇറങ്ങുകയും പഠനത്തിനും വായനക്കും പ്രോത്സാഹനം നൽകുകയും റബ്ബിന്റെ കടിവിനെ പരിചയപ്പെടുത്തുന്നതുമായ ഏതാനും ആയത്തുകൾ. സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിന്റെ നാമത്തിൽ വായിക്കുക. മനുഷ്യനെ അവൻ ഭ്രൂണത്തിൽ നിന്നും സൃഷ്ടിച്ചിരിക്കുന്നു. നീ വായിക്കുക, നിന്റെ രക്ഷിതാവ് ഏറ്റവും വലിയ ഔദാര്യവാനാകുന്നു. പേനകൊണ്ട് പഠിപ്പിച്ചവൻ, മനുഷ്യന് അറിയാത്തത് അവൻ പഠിപ്പിച്ചിരിക്കുന്നു.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ഇന്ന് 2026 സെപ്റ്റംബർ 28 തിങ്കൾ, ഹിജ്റ വർഷം 1448 റബിയുൽ ആഖിർ 16. നിശ്ചയമായും ഈ ഖുർആൻ ഏറ്റവും നേരായ മാർഗത്തിലേക്ക് നയിക്കുന്നു. സൂറ ഇസ്റ വചനം 9. ഈ ദിവ്യ സന്ദേശം കേൾക്കാനും പഠിക്കാനും ജീവിതത്തിലേക്ക് പകർത്താനും നിങ്ങളെ ക്ഷണിക്കുകയാണ് പീസ് ഖുർആൻ റേഡിയോ. ലോകപ്രശസ്ത കാരികളുടെ ഹൃദ്യമായ പാരായണങ്ങളും തജ്വീദ് പഠനവും ഖുർആൻ അർത്ഥവും വിശദീകരണവുമായി എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം.
1: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ. വിശുദ്ധ ഖുർആൻ പാരായണത്തിനായി പീസ് റേഡിയോ ഒരുക്കുന്ന ഈ പ്രോഗ്രാമിൽ ഇന്ന് സൂറത്തു അഹ്കാഫ് മുതൽ സൂറത്തു അദ്ദാരിയാത്ത് കൂടിയ സൂറത്തുകൾ നമുക്ക് മുൻപിൽ പാരായണം ചെയ്യുന്നത് അഷ്ഷെയ്ഖ് അബ്ദുറഹ്മാൻ അലൗസി.
2: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: മാഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം കേട്ടത് തൻസീൽ, സൂറത്തു അഹ്കഫ് മുതൽ സൂറത്തു അജ്ജാരിയാത്ത് കൂടിയ സൂറത്തുകളാണ് നാം കേട്ടത് അബ്ദുറഹ്മാൻ അലൂസിയുടെ ശബ്ദത്തിൽ.
1: نور على مر الزمان تألقا وأضاء للدنيا طريقا.
2: വായനക്ക് വേണ്ടി പല പ്രസിദ്ധീകരണങ്ങളെയും വാരികകളെയും മാസികകളെയും ആശ്രയിക്കാറുള്ളവരാണ്. എന്നാൽ സർക്കുലേഷൻ വർദ്ധിപ്പിക്കുവാനും സാമ്പത്തികമായ നേട്ടത്തിനും വേണ്ടി അസത്യങ്ങൾ കുത്തിനിറച്ച്, അർദ്ധസത്യങ്ങൾ നിറച്ച്, ആരോപണങ്ങൾ തൊടുത്തുവിട്ട്, അശ്ലീല വാർത്തകൾ പ്രചരിപ്പിച്ച് ധാരാളക്കണക്കിന് പ്രസിദ്ധീകരണങ്ങൾ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുകയാണ്. കാലാകാലങ്ങളായി മനുഷ്യകുലം കാത്തുസൂക്ഷിച്ചു പോരുന്ന ധാർമ്മികതയുടെ അതിർവരമ്പുകൾ ഭേദിച്ച സാഹിത്യങ്ങളാണ് നമുക്കിന്ന് കാണാൻ സാധിക്കുന്നത്. എല്ലാ വിഷയങ്ങളും പാട്ടിന് വിഷയീഭവിപ്പിക്കാൻ പാടില്ലാത്തതുപോലെ, സിനിമകൾക്ക് ഇതിവൃത്തമാക്കാൻ പാടില്ലാത്തതുപോലെ, രചനകൾക്ക് വിഷയമാക്കാൻ പാടില്ലാത്തതുപോലെ, മനുഷ്യർ തമ്മിൽ കാത്തുസൂക്ഷിക്കുന്ന ധാർമ്മികതയുടെ മറ സംരക്ഷിച്ചുകൊണ്ടുള്ള പ്രസിദ്ധീകരണങ്ങളും സാഹിത്യങ്ങളുമാണ് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടത്. പലപ്പോഴും അവിഹിതത്തിന്റെ വാർത്തകൾ പോലും വായനക്കാർക്ക് മുന്നിൽ മറ്റൊരു കൂട്ട ബലാത്സംഗത്തിന് പ്രേരണയേകുന്ന നിലക്കാണ് മേമ്പൊടികൾ ചേർത്തുകൊണ്ട് സാഹിത്യമെന്ന് പേര്

ഇട്ട് വിളിച്ച് അവതരിപ്പിക്കാറുള്ളത്. പ്രണയം, വിവാഹപൂർവ പ്രണയ ബന്ധങ്ങളെ കഥകളിലൂടെയും കവിതകളിലൂടെയും മഹത്വവൽക്കരിക്കുമ്പോൾ അത് സമൂഹത്തിന് വരുത്തിവെക്കുന്ന പരിക്ക് എത്രമാത്രമാണ്! വർഗീയത ഇളക്കിവിടുന്ന മൂർച്ചയേറിയ തൂലികയുടെ അക്ഷരങ്ങൾ കൊണ്ട് വെറുപ്പ് വിതറിയ പ്രസിദ്ധീകരണങ്ങൾ സമൂഹത്തിനുണ്ടാക്കിയ അരക്ഷിതാവസ്ഥ എത്ര ഭീകരമാണ്! അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന എത്രമാത്രം ലേഖനങ്ങൾ വായിക്കേണ്ടി വന്നിട്ടുണ്ട്! നിരീശ്വരവാദവും നിർമ്മിതവാദവും പ്രചരിപ്പിച്ച് മനുഷ്യനെ ലിബറൽ ചിന്തകളിലേക്ക് കൊണ്ടുപോയ എത്രയെത്ര ലേഖനങ്ങൾക്ക് നാം സാക്ഷികളായിട്ടുണ്ട്! ഡ്രാക്കുള കഥകൾ പറഞ്ഞ് ഡിറ്റക്റ്റീവ് നോവൽ രചിച്ച് ഉദ്വേഗത്തിൻ്റെ നിമിഷങ്ങൾ പകർന്നു നൽകി എത്ര പ്രസിദ്ധീകരണങ്ങൾ കടന്നുപോയിട്ടുണ്ട്! സമൂഹത്തിന് പരിക്കുണ്ടാക്കുന്നതാണെങ്കിലും നാട്ടുകാരുടെ വികാരത്തെ ഇളക്കിവിടുന്നതാണെങ്കിലും അശ്ലീലതകൾക്കും വൃത്തികേടുകൾക്കും പ്രചോദനമേകുന്നതാണെങ്കിലും എല്ലാത്തിനെയും ജനം വിളിച്ചു സാഹിത്യം. പല സാഹിത്യങ്ങളും സാഹിത്യത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. തൻ്റെ അക്ഷരമികവുകളെ പർവ്വതീകരിച്ച് അവതരിപ്പിച്ച് ജനങ്ങളുടെ കയ്യടി നേടാനാണ് പല ലേഖനങ്ങളും പ്രസിദ്ധീകരണങ്ങളും ശ്രമിച്ചിട്ടുള്ളത്. ഇവിടെയാണ് നേർപഥം വേറിട്ട് നിൽക്കുന്നത്. അസത്യങ്ങൾ കുത്തി നിറക്കാത്ത, അർദ്ധസത്യങ്ങൾ നിറച്ചിടാത്ത, അശ്ലീലതകളും ആഭാസത്തരങ്ങളും മനുഷ്യരുടെ വായനാനുഭവങ്ങളിലേക്ക് പകർന്നു നൽകാത്ത, അധാർമികതകളോട് സന്ധിയില്ലാ സമരം പ്രഖ്യാപിച്ച തൂലിക നേർപഥം വാരിക. കാലഘട്ടത്തിൻ്റെ ചുവരെഴുത്തുകൾ വായിക്കാത്തവർക്ക് കാലഘട്ടത്തിൻ്റെ വെല്ലുവിളികളെ നേരിടാൻ സാധിക്കുകയില്ല എന്ന് നമുക്കറിയാം. ഓരോ സമയത്തും സമൂഹത്തെ വേട്ടയാടുന്ന, സമൂഹത്തിന് പ്രതിസന്ധി സൃഷ്ടിക്കുന്ന പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ നിലപാടിൻ്റെ കരുത്ത് പകർന്നു നൽകിക്കൊണ്ടാണ് സമകാലിക വെല്ലുവിളികളെ അഡ്രസ് ചെയ്യുന്ന നേർപഥം വാരികയുടെ ദൗത്യം സവിശേഷമാകുന്നത്. ആത്മീയ വിജ്ഞാനത്തിൻ്റെ നവജാലകങ്ങൾ തുറന്നു തന്ന്, ദൈവവിശ്വാസത്തിൻ്റെ സത്യസന്ധമായ പാഠങ്ങൾ പകർന്നു തന്ന്, ധാർമ്മിക പരിശുദ്ധിയുള്ള കുടുംബജീവിതത്തിൻ്റെ വായനാനുഭവങ്ങൾ നൽകി, മഹിളാരത്നങ്ങളുടെ സ്ത്രീജനങ്ങളുടെ അവകാശങ്ങളെക്കുറിച്ച് സ്വത്വബോധം പകർന്നു നൽകി, ലിബറൽ പുരോഗമന നാട്യങ്ങളോട് അവതരിപ്പിക്കപ്പെടുന്ന ലിബറൽ ആശയങ്ങളോട് സന്ധിയില്ലാ സമരം പ്രഖ്യാപിച്ച്, അശ്ലീലതകളും ആഭാസത്തരങ്ങളും കുത്തി നിറക്കാതെ ധർമ്മബോധത്തിൻ്റെ ധാർമ്മികാനുഭവങ്ങൾ പകർന്നു തന്ന്, ദൈവവിശ്വാസത്തിൻ്റെയും ആത്മബോധത്തിൻ്റെയും കപ്പൽ പണിത് തമസിൻ്റെ മറ നീക്കി നേരിൻ്റെ പ്രഭചൊരിഞ്ഞ് നേർപഥം നമുക്ക് മുമ്പിൽ വേറിട്ടു നിൽക്കുകയാണ്. സുഹൃത്തുക്കളെ, നമുക്ക് വായിക്കാം. സമൂഹം അനുഭവിക്കുന്ന നീറുന്ന പ്രശ്നങ്ങൾക്ക് അക്ഷര വെളിച്ചത്തിൻ്റെ സത്യസന്ധമായ പരിഹാരമാണ് നേർപഥം വാരിക. സർവശക്തനായ അള്ളാഹു വായന മരിച്ചിട്ടില്ലാത്ത ഈ ലോകത്ത് ഒരു പുതിയ കൂട്ടുകാരനായി, യാത്രയിലെ ചങ്ങാതിയായി, ഏകാന്തതയിലെ ആത്മമിത്രമായി നേർപഥം വാരികയെ സ്വീകരിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.

0: ഈ ഗ്രന്ഥത്തിൽ ഒരു തെറ്റുമില്ല, ഒരു സംശയവുമില്ല എന്നാണ് അത് തുടക്കത്തിൽ തന്നെ അവകാശപ്പെടുന്നത്. ഇത് ഒരു വൈജ്ഞാനിക ഗ്രന്ഥത്തിലും പറയാൻ സാധിക്കാത്ത കാര്യമാണ്. ഏതൊരു ഗ്രന്ഥകാരൻ ഗ്രന്ഥം ഇറക്കുമ്പോഴും എഴുതുമ്പോഴും തയ്യാറാക്കുമ്പോഴും അതിനെപ്പറ്റി ഗവേഷണം നടത്തി അവസാനം അത് ഗ്രന്ഥമാക്കി ക്രോഡീകരിച്ച് പുസ്തകമാക്കി ഇറക്കും, അതിൻ്റെ മുഖവിലയിൽ ഗ്രന്ഥകാരൻ എഴുതും, ഞാനിതാ എൻ്റെ ഇതുവരെ ഉള്ള പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ, എൻ്റെ ഇതുവരെയുള്ള ഗവേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയ ഗ്രന്ഥമാണിത്, ഇതിൽ എന്തെങ്കിലും വല്ല തെറ്റും കണ്ടാൽ എന്നെ അറിയിക്കണം, ഞാൻ അടുത്ത പതിപ്പിൽ അത് തിരുത്തുന്നതാണ് എന്നാണ് ഒരു ഗ്രന്ഥകാരൻ പറയുക. ഇനി ഒന്നിലധികം ഗ്രന്ഥകാരന്മാർ അങ്ങനെ ഉണ്ടാവുമല്ലോ, ഒന്നിലധികം ആൾക്കാർ ചേർന്നുകൊണ്ട് പുസ്തകങ്ങൾ എഴുതാറുണ്ട്, അവരും അത് തന്നെയാണ് പറയുക, ഞങ്ങളുടെ ഇതുവരെയുള്ള ഗവേഷണത്തിൻ്റെ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയതാണ്, എന്തെങ്കിലും അബദ്ധങ്ങൾ കണ്ടാൽ അറിയിക്കണം. അത്രയും മനുഷ്യന് പറയാൻ കഴിയുള്ളൂ, കാരണം വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ അങ്ങനെ തന്നെയാണ്. നേരെ മറിച്ച് ഫിക്ഷൻ കഥയും നോവലും ഉള്ളതല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്, വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ അങ്ങനെ തന്നെയാണ്, കാരണം അതുവരെയുള്ള പഠനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ എഴുതുന്നത്, അതുവരെയുള്ള വിജ്ഞാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് എഴുതുന്നത്. വിജ്ഞാനം ദിവസം തോറും എന്നല്ല, ഇന്നിപ്പോൾ നിമിഷം തോറും വിജ്ഞാനത്തിൻ്റെ സീമ വർദ്ധിച്ച് അത് അതിങ്ങനെ വികസിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ആ നിലക്ക് അങ്ങനെ തന്നെ പറയാൻ കഴിയുള്ളൂ. നേരെ മറിച്ച് വിശുദ്ധ ഖുർആൻ തുടങ്ങുന്നത് തന്നെ ദാലിക്കൽ കിതാബ് ലാ റൈബ ഫീഹി, ഇതിലൊരു സംശയമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതുപോലെ മറ്റൊരിടത്ത് പറയുന്നു, നിങ്ങൾ എന്തെങ്കിലും ഒരു തെറ്റ് ഇതിൽ നിങ്ങൾക്ക് കാണാൻ സാധ്യല്ല, അള്ളാഹുവിൽ നിന്നല്ലാതെ അറിയുന്നെങ്കിൽ ലവജദു ഫീഹി ഇഖ്തിലാഫൻ കസീറ, ഒരുപാട് തെറ്റുകൾ വൈരുദ്ധ്യങ്ങൾ കണ്ടെത്താൻ കഴിയുമായിരുന്നു എന്നാണ്. അപ്പം ഇതിൽ എന്തെങ്കിലും ഒരു വൈരുദ്ധ്യം ഉണ്ട് എന്നാണ് കണ്ടുപിടിച്ചാൽ മതി, അല്ലെങ്കിൽ ഒരു തെറ്റുണ്ട് എന്ന് കണ്ടുപിടിച്ചാൽ മതി, ഖുർആന്റെ പ്രസക്തി നഷ്ടപ്പെട്ടു പോകും. പക്ഷേ ഒരു തെറ്റും കാലം വരെ ആർക്കും ചൂണ്ടിക്കാണിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, ഇത് ഇതിലൊരു തെറ്റില്ല എന്ന് സ്വയം അവകാശപ്പെടുന്ന അവസ്ഥ ഈ ഗ്രന്ഥത്തിന് മാത്രമേ ഉള്ളൂ. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ഒരു മനുഷ്യൻ ഇറക്കുന്ന, മനുഷ്യൻ എഴുതുന്ന ഒരു ഗ്രന്ഥത്തിന് ഒരിക്കലും ഇങ്ങനൊരു അവകാശം പ്രഖ്യാപിക്കാൻ അല്ലെങ്കിൽ എഴുതാൻ പറയാൻ സാധ്യമല്ല എന്നതാണ് യാഥാർത്ഥ്യം. ലാ റൈബ ഫീഹി, സംശയത്തിൻ്റെ ഒരു നേരിയ കണിക പോലും ഇതിലില്ല എന്നാണ് ഖുർആന്റെ തുടക്കത്തിൽ തന്നെ, രണ്ടാം അധ്യായത്തിൻ്റെ തുടക്കത്തിൽ തന്നെ പറയുന്നത്. ഇതാണ് ഇതിൻ്റെ പ്രത്യേകത.
1: Peace Radio. Tune to reality.

അള്ളാഹുവിൽ നിന്നും മനുഷ്യർ പിന്തിരിയാനായി കണ്ടെത്തുന്ന രണ്ട് കാരണങ്ങളാണ്: ഒന്ന് വിനോദവും മറ്റൊന്ന് കച്ചവടവും. പലപ്പോഴും തങ്ങളുടെ ജീവിതത്തിൽ വിനോദങ്ങൾക്കും കച്ചവടങ്ങൾക്കും പ്രാധാന്യം കൊടുക്കുകയും അള്ളാഹുവാണ് തങ്ങൾക്ക് ഉപജീവനം നൽകുന്നത് എന്ന് പോലും ചിന്തിക്കാതെ ജീവിക്കുകയും ചെയ്യുന്ന ആളുകളെ നമ്മൾ കാണാറുണ്ട്. എന്നാൽ അത്തരക്കാരുടെ അവസ്ഥയെക്കുറിച്ച് വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു പറയുന്നത് കേൾക്കുക.

0: അവർ ഒരു കച്ചവടമോ വിനോദമോ കണ്ടാൽ അവയുടെ അടുത്തേക്ക് പിരിഞ്ഞു പോകുകയും നിന്ന നിൽപ്പിൽ തന്നെ നിന്നെ വിട്ടേക്കുകയും ചെയ്യുന്നതാണ്. നീ പറയുക, അള്ളാഹുവിൻ്റെ അടുക്കലുള്ളത് വിനോദത്തെക്കാളും കച്ചവടത്തെക്കാളും ഉത്തമമാകുന്നു. അള്ളാഹു ഉപജീവനം നൽകുന്നവരിൽ ഏറ്റവും ഉത്തമനാകുന്നു.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, അവർക്ക് നീ വാഗ്ദാനം ചെയ്തിട്ടുള്ള സ്ഥിരവാസത്തിനുള്ള സ്വർഗങ്ങളിൽ അവരെയും അവരുടെ മാതാപിതാക്കളെയും ഭാര്യമാർ സന്തതികൾ എന്നിവരിൽ നിന്നുള്ള സദ്വൃദ്ധരായിട്ടുള്ളവരെയും നീ പ്രവേശിപ്പിക്കണമേ. തീർച്ചയായും നീ തന്നെയാകുന്നു പ്രതാപിയും യുക്തിമാനും. അവരെ നീ തിന്മകളിൽ നിന്ന് കാക്കുകയും ചെയ്യണമേ. അന്നേ ദിവസം നീ ഏതൊരാളെ തിന്മകളിൽ നിന്ന് കാക്കുന്നുവോ അവനോട് തീർച്ചയായും നീ കരുണ കാണിച്ചിരിക്കുന്നു. അതു തന്നെയാകുന്നു മഹാഭാഗ്യം. ഗാഫിർ വചനം 8:9.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾക്കും വിശ്വാസത്തോടെ ഞങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയിട്ടുള്ള ഞങ്ങളുടെ സഹോദരങ്ങൾക്കും നീ പുറത്തു തരയണമേ. സത്യവിശ്വാസം സ്വീകരിച്ചവരോട് ഞങ്ങളുടെ മനസ്സുകളിൽ നീ ഒരു വിദ്വേഷവും ഉണ്ടാക്കരുതേ. ഞങ്ങളുടെ രക്ഷിതാവേ, തീർച്ചയായും നീ ഏറെ ദയയുള്ളവനും കരുണാനിധിയുമാകുന്നു. അൽ ഹഷർ വചനം 10.
1: ഖുർആനിൽ ഒന്നാമതായി ഇറങ്ങുകയും പഠനത്തിനും വായനക്കും പ്രോത്സാഹനം നൽകുകയും റബ്ബിന്റെ കടിവിനെ പരിചയപ്പെടുത്തുന്നതുമായ ഏതാനും ആയത്തുകൾ. സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിന്റെ നാമത്തിൽ വായിക്കുക. മനുഷ്യനെ അവൻ ഭ്രൂണത്തിൽ നിന്നും സൃഷ്ടിച്ചിരിക്കുന്നു. നീ വായിക്കുക, നിന്റെ രക്ഷിതാവ് ഏറ്റവും വലിയ ഔദാര്യവാനാകുന്നു. പേനകൊണ്ട് പഠിപ്പിച്ചവൻ, മനുഷ്യന് അറിയാത്തത് അവൻ പഠിപ്പിച്ചിരിക്കുന്നു.

0: വിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കാനും ശരിയായ പാരായണ നിയമങ്ങളോടെ അത് ഹൃദയത്തിൽ ഉറപ്പിക്കാനും അവസരമൊരുക്കുന്നു പീസ് ഖുർആൻ റേഡിയോയുടെ ഹിഫ്ളുൽ ഖുർആൻ പ്രോഗ്രാമിലൂടെ. പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി ഹിഫ്ളുൽ ഖുർആൻ സൂറ അഹ്സാബ് വചനം 73 വിദ്യാർത്ഥികൾക്ക് വേണ്ടി ക്ലാസ് എടുക്കുന്നു ഹാഫിൽ ജാഫർ സലഫി.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സ്നേഹനിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തുൽ അഹ്സാബിലെ അവസാനത്തെ ആയത്താണ് ഇൻഷാല്ലാ 73-ാമത്തെ ആയത്ത്. ഇന്ന് നമുക്ക് മനഃപ്പാഠമാക്കാം. അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ.

والمشركين والمشركات മുനാഫിഖീന വൽ മുനാഫിഖാത്തി വൽ മുശ്രിക്കീന വൽ മുശ്രിക്കാത്ത്. എളുപ്പമുള്ള ഭാഗമാണ്.

0: ഇതോടുകൂടി സൂറത്തുൽ അഹ്സാബ് അവസാനിക്കുകയാണ്. സൂറത്തിൻ്റെ തുടക്കം മുതൽ എല്ലാ ദിവസവും നമ്മൾ ആവർത്തിച്ച് പാരായണം ചെയ്യണം. പുതിയ അധ്യായം പഠിക്കുന്നതോടൊപ്പം തന്നെ മുമ്പ് പഠിച്ച സൂറത്തുകളൊക്കെ നന്നായി റിപ്പീറ്റ് ചെയ്യണം. എന്നാലാണ് നമുക്ക് കൃത്യമായിട്ട് പഠിക്കാനും അത് നിലനിർത്തി മുന്നോട്ട് പോകാനും കഴിയുകയുള്ളൂ. അള്ളാഹു നമ്മുടെ പാരായണവും പഠനവും എല്ലാം സ്വീകരിക്കുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.
1: ബാറക്കല്ലാഹു ഫീക്കും ജസാക്കല്ലാഹു ഖൈറൻ കസീറ പീസ് ഖുർആൻ റേഡിയോ ഹിഫ്ളുൽ ഖുർആൻ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. സൂറ അഹ്സാബിലെ 73-ാമത്തെ വചനമാണ് ഇന്ന് നാം ഹൃദ്യസ്ഥമാക്കിയത്. ക്ലാസ് എടുത്തത് ഹാഫിൽ ജാഫർ സലഫി.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ഒരു മനസ്സിൻ്റെ ഏറ്റവും നല്ലൊരു ഗുണം എന്നുള്ളത് നന്ദിയാണ്. നമുക്കതിനുമാത്രം സന്തോഷവും പ്രയോജനവും ഉപകാരവും നൽകിയിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ എന്തെങ്കിലും പകരം നൽകാനുള്ള ഒരു മനസ്സ്, അതാണ് ഒരുപക്ഷെ മാതാപിതാക്കളോടുള്ള കടമകൾക്ക് പിന്നിൽ, നമ്മുടെ സുഹൃത്തുക്കളോടുള്ള ബന്ധങ്ങൾക്ക് പിന്നിൽ, നമ്മുടെ മതപരമായ ആരാധനകൾക്കും വിശ്വാസങ്ങൾക്കും പിന്നിലുള്ളതെല്ലാം ഈ നന്ദി ബോധമാണ്. ഒരുപക്ഷെ ഈ നന്ദി ഏറ്റവും ആത്മാർത്ഥമായും വൈകാരികമായും ഹൃദ്യമായും പകർന്നു നൽകുന്ന നിമിഷങ്ങൾ നമ്മൾ കണ്ടത് റേഡിയോയുടെ ഫീഡ്ബാക്കിലൂടെയാണ്. ജീവിതത്തിൽ ഇസ്ലാമിനെക്കുറിച്ച് അറിയാനും നന്മകളെക്കുറിച്ച് ശ്രവിക്കുവാനും ജീവിത സമാധാനത്തിന് ആവശ്യമായ അറിവുകൾ ലഭിക്കുവാനും വഴിയില്ലാത്തവർ, ജീവിതത്തിൽ എവിടെയോ ഏതെല്ലാം തുരുത്തുകളിൽ തിരക്ക് പിടിച്ച് ജീവിക്കുന്നവർ, അടുക്കളകളിൽ, ഓഫീസുകളിൽ, യാത്രകളിലെല്ലാം വേളകളിലും ഇസ്ലാമിനെക്കുറിച്ച് കേൾക്കുവാനും പഠിക്കുവാനുമുള്ള ഈ റേഡിയോ സംവിധാനം, പീസ് റേഡിയോ സംവിധാനം യഥാർത്ഥത്തിൽ പല സുഹൃത്തുക്കൾക്കും വലിയ സന്തോഷമാണുണ്ടായി. അതിന് നന്ദി അവർ പലപ്പോഴും വാക്കുകളായി നമ്മുടെ ഫീഡ്ബാക്കിൽ അയക്കാറുണ്ട്, പലതും നമ്മൾ കേൾപ്പിക്കാറുണ്ട്. ഈ ഒരു നന്ദി ബോധം തന്നെയാണ് നമ്മുടെ റേഡിയോയെ നിലനിർത്തുന്നതും. വലിയ ഭാരിച്ച സാമ്പത്തിക ചിലവുകളുള്ള നമ്മുടെ ഈ ഒരു റേഡിയോയുടെ സംരംഭത്തിലേക്ക് ധാരാളം ആളുകൾ അകമഴിഞ്ഞ് സഹായിച്ചുകൊണ്ടിരിക്കുന്നു. ഈ സഹായങ്ങളാണ് ഇതിനെ നിലനിർത്തുന്നത്. ആ സപ്പോർട്ട്, അതിനോട് കാണിക്കുന്ന സപ്പോർട്ട് ഏറ്റവും പ്രധാനമാണ്. ഒരുപക്ഷെ ഏറ്റവും പ്രതിഫലാർഹമായതിൽ ചിലവഴിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് നമ്മൾ. ആരെങ്കിലും ചോദിക്കുമ്പോൾ എന്തെങ്കിലും എടുത്തു കൊടുക്കുക എന്നതിലുപരി, ഒരുപക്ഷെ മരിച്ചാലും എനിക്ക് ശേഷിക്കണം എന്നതാണ് സമ്പത്ത് ചിലവഴിക്കുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നത്. പ്രത്യേകിച്ചും ഇപ്പോഴത്തെ ഈ സാമ്പത്തിക പ്രതിസന്ധികളുടെ സന്ദർഭങ്ങളിൽ നമ്മൾ ചിലവഴിക്കുന്നത് നമുക്ക് കൂടുതൽ പുണ്യകരമാണല്ലോ. അപ്പോൾ ഇവിടെ ഏറ്റവും നല്ലൊരു പ്രതിഫലം കിട്ടുന്നൊരു കാര്യമാണിതെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ഒരു 50,000-ൽ താഴെ ആളുകൾ ഏകദേശം ഒരേ സമയം എന്നോണം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു അപ്ലിക്കേഷനാണ് പീസ് റേഡിയോ എന്നത്. ധാരാളം വീടുകളിൽ, കുടുംബങ്ങളിൽ ആളുകൾ കേട്ടുകൊണ്ടിരിക്കുന്നു. നാം ചെറിയൊരു തുക നൽകുമ്പോൾ ആ നന്മകൾ ആരിലേക്കെല്ലാം എത്തിക്കുന്നുവോ, ആ മഹാപ്രവാഹത്തിൽ, ആ നന്മയിൽ നമ്മൾ സാക്ഷികളാവുകയാണ് ചെയ്യുന്നത്. ഒരുപക്ഷെ അതുമാത്രമല്ല, നമ്മൾ റേഡിയോയിൽ അവതരിപ്പിക്കപ്പെടുന്ന പരിപാടികളെല്ലാം വലിയ ഭാരിച്ച സാമ്പത്തിക ചിലവ് ഉപയോഗിച്ചുകൊണ്ട് നമ്മളത് സൂക്ഷിച്ചു വയ്ക്കുന്നുണ്ട്. ഏതു കാലഘട്ടങ്ങളിലും അത് പുസ്തകങ്ങളെപ്പോലെ, മറ്ററിവുകളെപ്പോലെ ഏതു കാലഘട്ടങ്ങളിലും അത് ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കാൻ പറ്റുന്ന രൂപത്തിലാണ്, വിവിധ രൂപത്തിലത് ഫോർവേഡ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് വലിയ പ്രയോജനങ്ങൾ നമുക്ക് ലഭിക്കുന്ന, പഠിപ്പിച്ചു കൊടുക്കുന്ന അറിവാണല്ലോ മരിച്ചാലും നമുക്ക് ശേഷിക്കുന്ന ഒരു കാര്യം. അതുകൊണ്ട് ഇസ്ലാമിക വിജ്ഞാനങ്ങളുടെ പ്രചരണത്തിന് വേണ്ടിയുള്ള, അത് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുവാണ് ഈ മഹാസംരംഭത്തിൽ നമുക്ക് ലോകത്തിൻ്റെ എവിടെ നിന്നും ഭാഗവാക്കാകാം. സാമ്പത്തികമായും അതല്ല, നമ്മുടെ നല്ല അഭിപ്രായങ്ങളിലൂടെയും മാർഗനിർദ്ദേശങ്ങളിലൂടെയും ഈ രംഗത്തെ പ്രോത്സാഹിപ്പിക്കണം. സാമ്പത്തികമായ കാര്യങ്ങൾ നമുക്ക് റേഡിയോക്ക് നൽകുവാനുള്ള വഴികളെക്കുറിച്ച് ഇതിൻ്റെ കൂടെ നിങ്ങളെ അറിയിക്കും. അത് പരിഗണിച്ച് ഇതിനു വേണ്ട സഹായ സഹകരണങ്ങൾ ചെയ്യണമെന്ന് നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. അല്ലാഹു നമ്മുടെ ദാനധർമ്മങ്ങൾക്ക് അർഹമായ പ്രതിഫലം പ്രദാനം ചെയ്യട്ടെ.
3: ഇനി നമ്മുടെ മക്കൾക്ക് ആത്മീയ പാഠങ്ങൾ നഷ്ടപ്പെടില്ല. പ്രവാസം, ഭൗതിക വിദ്യാഭ്യാസ സാഹചര്യങ്ങൾ എന്നിവ കുട്ടികളുടെ മതപഠനത്തിന് തടസ്സമാവില്ല. കൂട്ടുകാർക്ക് ഇസ്ലാമിക ബാലപാഠങ്ങളുമായി ഈ മദ്രസ.
4: പീസ് റേഡിയോ, tuned to reality.
1: പീസ് ഖുർആൻ റേഡിയോയിലിനി അൽ മുഅല്ലിം. സൂറ ബക്കറയിലെ 145 മുതൽ 149 കൂടിയ വചനങ്ങൾ പാരായണ നിയമങ്ങളോടെ പഠിക്കുന്നു. പാരായണം അഷ് ഷെയ്ഖ് ഖലീഫ അത്തുനൈചി.

ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ അൽ മുഅല്ലിം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. സൂറ ബക്കറയിലെ 145 മുതൽ 149 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്തത്. പാരായണം അഷ്ഷൈഖ്

0: പീസ് ഖുർആൻ റേഡിയോ, മധുരം ഖുർആൻ. ഇന്നത്തെ മധുരം ഖുർആനിൽ നമ്മൾ കേട്ടത് വിശുദ്ധ ഖുർആനിലെ അധ്യായം 79, സൂറ നാസിയാത്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് അബൂബക്കർ അശ്ശത്രി.
1: മതവിജ്ഞാന പഠനത്തിന് കാലത്തിന്റെ വരദാനം ഈ മദ്രസ. പ്രക്ഷേപണം രാവിലെ 7:10 വൈകുന്നേരം 6:05 പീസ് റേഡിയോ പ്രക്ഷേപണം ചെയ്യുന്നു. കൂടാതെ പ്രക്ഷേപണം ചെയ്ത് അടുത്ത 24 മണിക്കൂർ നേരത്തേക്ക് റിവൈൻഡ് ഓപ്ഷനിലും, കൂടാതെ പ്രക്ഷേപണം ചെയ്ത് അടുത്ത 24 മണിക്കൂർ നേരത്തേക്ക് റിവൈൻഡ് ഓപ്ഷനിലും. പീസ് റേഡിയോ ഈ മദ്രസ.
2: പീസ് ഖുർആൻ റേഡിയോയിൽ തഫ്സീർ അമാനി. ബഹുമാന്യനായ മർഹൂം മുഹമ്മദ് അമാനി മൗലവിയുടെ ഖുർആൻ വിശദീകരണത്തിന്റെ ശബ്ദാവിഷ്കാരം. ഇന്ന് നാം പഠിക്കാൻ പോകുന്ന സൂറത്ത് സൂറത്തു ജിന്ന്, 20 മുതൽ 24 വരെ വചനങ്ങൾ.
3: വചനം 20. വാക്കർത്ഥം: ഖുൽ, നീ പറയുക. ഇന്നമാ അദുഉ, നിശ്ചയമായും ഞാൻ വിളിക്കുന്നുള്ളൂ, പ്രാർത്ഥിക്കുന്നുള്ളൂ. റബ്ബി, എന്റെ റബ്ബിനെ മാത്രം. വലാ ഉഷ്രിക്കു, ഞാൻ പങ്കുചേർക്കുകയുമില്ല. ബിഹി അഹദ, അവനോട് ഒരാളെയും.

0: നബിയെ പറയുക, നിശ്ചയമായും ഞാൻ എന്റെ റബ്ബിനെ മാത്രമേ വിളിച്ചു പ്രാർത്ഥിക്കുന്നുള്ളൂ. അവനോട് ഞാൻ ഒരാളെയും പങ്കുചേർക്കുന്നതുമല്ല. വചനം 21. വാക്കർത്ഥം: ഖുൽ, നീ പറയുക. ഇന്നീ, നിശ്ചയമായും. ഞാൻ, ലാ അംലിക്കു, ഞാൻ അധീനപ്പെടുത്തുന്നില്ല, എനിക്ക് സ്വാധീനമില്ല, കഴിവില്ല. ലക്കും, നിങ്ങൾക്ക്, ളറൻ, ഉപദ്രവത്തിന്, ദോഷം ചെയ്യാൻ. വലാ റഷദ, നേർമാർഗത്തിനും ഗുണത്തിനും ഇല്ല.
1: ഖുൽ ഇന്നീ ലാ അംലിക്കു ലക്കും ദറൻ വലാ റഷദ.
0: പറയുക, നിശ്ചയമായും ഞാൻ നിങ്ങൾക്ക് ഒരു ഉപദ്രവമാകട്ടെ, ഒരു നേർമാർഗമാകട്ടെ, അധീനപ്പെടുത്തുന്നില്ല.
2: അഥവാ
0: രണ്ടിനും കഴിവില്ല. വചനം 22. വാക്കർത്ഥം: ഖുൽ ഇന്നി, നീ പറയുക, നിശ്ചയമായും ഞാൻ, ലൻ യുജീറനി, എനിക്ക് രക്ഷ നൽകുകയില്ല തന്നെ, എന്നെ കാക്കുകയേ ഇല്ല. മിനല്ലാഹി, അല്ലാഹുവിൽ നിന്ന്, അഹദുൻ, ഒരാളും, വലൻ അജിദ, ഞാൻ കണ്ടെത്തുകയുമില്ല, എനിക്ക് കിട്ടുകയുമില്ല തന്നെ, മിന്ദൂനിഹി, അവനെ കൂടാതെ, അവന് പുറമെ, മുൽത്തഹദ, ഒരഭയസ്ഥാനവും രക്ഷയും.

പറയുക, നിശ്ചയമായും അല്ലാഹുവിൽ നിന്ന് എനിക്കൊരാളും രക്ഷ നൽകുന്നതല്ല. അവന് പുറമെ യാതൊരഭയസ്ഥാനവും ഞാൻ കണ്ടെത്തുന്നതുമല്ല തന്നെ. വചനം 23 വാക്കർത്ഥം: ഇല്ലാ ബലാഗൻ, എത്തിച്ചു കൊടുക്കലല്ലാതെ, പ്രബോധനം ഒഴികെ. മിനല്ലാഹി, അല്ലാഹുവിൽ നിന്ന്. വരിസാലാത്തിഹി, അവൻ്റെ ദൗത്യങ്ങളും. വമയ്യസി, ആർ അനുസരണക്കേട് കാട്ടുന്നുവോ. അല്ലാഹ വറസൂലഹു, അല്ലാഹുവിനോടും അവൻ്റെ റസൂലിനോടും. ഫഇന്നലഹു, എന്നാൽ നിശ്ചയം അവനുണ്ട്. നാറ ജഹന്നമ, ജഹന്നമിൻ്റെ അഗ്നി. ഖാലിദീന ഫീഹ, അതിൽ നിത്യവാസികളായിക്കൊണ്ട്. അബദൻ, എന്നെന്നും എക്കാലവും.

അള്ളാഹുവിങ്കൽ നിന്നുള്ള പ്രബോധനം എത്തിക്കലും അവന്റെ ദൗത്യങ്ങളുമല്ലാതെ മറ്റൊന്നും എന്റെ അധീനത്തിലില്ല. അള്ളാഹുവിനോടും അവന്റെ റസൂലിനോടും ആർ അനുസരണക്കേട് കാണിക്കുന്നുവോ അവന് നിശ്ചയമായും ജഹന്നമിന്റെ അഥവാ നരകത്തിന്റെ അഗ്നിയുണ്ടായിരിക്കും. അതിൽ എന്നെന്നും നിത്യവാസികളായിക്കൊണ്ട്. വചനം 24 വാക്കർത്ഥം: ഹത്ത ഇദാ റഔ, അങ്ങനെ അവർ കണ്ടാൽ, കാണുന്നവരേക്കും, മാ യുഅദൂന, അവരോട് വാഗ്ദത്തം ചെയ്യപ്പെടുന്നത്, താക്കീതു ചെയ്യപ്പെടുന്നത്, ഫസയഅലമൂന, അപ്പോൾ അവർ അറിഞ്ഞുകൊള്ളും, മൻ അദ്അഫു, ഏറ്റവും ദുർബലർ ആരാണെന്ന്, നാസിറൻ, സഹായികളിൽ, സഹായകനാൽ, വഅഖല്ലു, ഏറ്റവും കുറവുള്ളവരും, അദദൻ, എണ്ണത്തിൽ, എണ്ണത്താൽ.

0: അങ്ങനെ അവരോട് വാഗ്ദത്തം ചെയ്യപ്പെടുന്ന കാര്യം അവർ കണ്ടാൽ അപ്പോൾ അവർ അറിഞ്ഞുകൊള്ളും ആരാണ് സഹായികളിൽ ഏറ്റവും ദുർബലരും എണ്ണത്തിൽ ഏറ്റവും കുറഞ്ഞവരും എന്ന്. വചനം 20 മുതൽ 24 വരെയുള്ള ആയത്തുകളുടെ വിശദീകരണം. നിങ്ങൾ സ്വീകരിച്ചാലും ഇല്ലെങ്കിലും ശരി, ഞാനൊരിക്കലും തൗഹീദിനെതിരായി ഒന്നും പ്രവർത്തിക്കുകയില്ല. നിങ്ങൾക്കു വല്ല ഗുണമോ ദോഷമോ വരുത്തുവാൻ എനിക്ക് സാധ്യവുമല്ല. എനിക്കു തന്നെയും അല്ലാഹുവിങ്കൽ നിന്ന് വല്ല ആപത്തും വരികയാണെങ്കിൽ അത് തടുക്കുവാൻ സാധ്യമല്ല. അവനല്ലാതെ എനിക്ക് രക്ഷയുമില്ല. പക്ഷേ അല്ലാഹുവിൻ്റെ പക്കൽ നിന്നുള്ള ദൗത്യങ്ങൾ നിറവേറ്റുവാനും അവൻ്റെ സന്ദേശങ്ങൾ പ്രബോധനം ചെയ്യാനും ഞാൻ നിയുക്തനായിരിക്കുകയാണ്. ആ നിലയ്ക്കാണ് ഞാൻ നിങ്ങളെ അഭിമുഖീകരിക്കുന്നത്. ഒരു കാര്യം നിങ്ങൾ ഓർത്തിരിക്കണം, അല്ലാഹുവിനെയും അവൻ്റെ റസൂലിനെയും അനുസരിക്കുവാൻ തയ്യാറില്ലെങ്കിൽ നിങ്ങൾ ശാശ്വതമായ നരകശിക്ഷയ്ക്ക് അർഹരായിരിക്കും. തൽക്കാലം കുറേയൊക്കെ കഴിവും സ്വാധീനവും നിങ്ങൾക്കുണ്ടെന്ന് കരുതി നിങ്ങൾ വഞ്ചിതരാകേണ്ട. അതൊന്നും അല്ലാഹുവിൻ്റെ ശിക്ഷയ്ക്കെതിരിൽ നിങ്ങൾക്ക് ഉപകരിക്കുകയില്ല. നിങ്ങൾ തികച്ചും നിസ്സഹായരായിത്തീരുമെന്ന് നിങ്ങൾ ഓർത്തിരിക്കണം എന്നൊക്കെ ജനങ്ങളെ ഉത്ബോധിപ്പിക്കുവാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു കൽപ്പിക്കുന്നു. മാ യുഅദൂന, അവരോട് വാഗ്ദത്തം ചെയ്യപ്പെടുന്ന കാര്യം കൊണ്ടുദ്ദേശ്യം അടുത്ത ഭാവിയിൽ സംഭവിക്കാനിരിക്കുന്ന തൗഹീദിൻ്റെ വിജയവും ഷിർക്കിൻ്റെ പരാജയവുമായിരിക്കാം, അല്ലെങ്കിൽ പരലോക ശിക്ഷയുമായിരിക്കാം. അല്ലാഹു അഅലം.
1: നമ്മൾ ഇതുവരെ കേട്ടത് തഫ്സീർ അമാനി. ഇന്ന് നാം പഠിച്ച സൂറത്ത് സൂറത്തു ജിന്ന് 20 മുതൽ 24 വരെ വചനങ്ങൾ.
2: نور على مر الزمان تألقا وأضاء للدنيا غريبا.
3: ആറാം നൂറ്റാണ്ടിലെ കാട്ടറബികൾ ലോകചരിത്രത്തിൽ WWW വൈൻ വുമൺ വാർ, പെണ്ണിലും കള്ളിലും യുദ്ധത്തിലുമായി ജീവിതത്തെ ബന്ധിപ്പിച്ചിരുന്ന ഡാർക്ക് ഏജ് എന്ന് വിളിച്ചിരുന്ന ഒരു സമൂഹത്തെ ലോകത്ത് സമാനതകളില്ലാത്തൊരു സമൂഹമായി എങ്ങനെ പരിവർത്തിച്ചു എന്നത് ചരിത്രത്തിൽ നമ്മൾ വായിക്കേണ്ട ഒരു കാര്യമാണ്. 2% മാത്രം സാക്ഷരതയുണ്ടായിരുന്ന ഒരു ജനസമൂഹത്തെ എങ്ങനെയാണ് ലോകത്തിൻ്റെ ഗുരുക്കന്മാരായി പരിവർത്തിപ്പിച്ചത്, അതിൻ്റെ പിന്നിലുള്ള ചരിത്രമെന്താണ്, ചരിത്രപരമായി വട്ടപൂജ്യമായിരുന്ന അറേബ്യയിലെ ജനങ്ങൾ എങ്ങനെ പരിവർത്തിക്കപ്പെട്ടു,

അഹ്ഹറല്ലാഹുലഹു ത്വരീഖൻ ഇലൽ ജന്ന, അവന് സ്വർഗത്തിലേക്കുള്ള വഴി അള്ളാഹു എളുപ്പമാക്കി കൊടുക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, വിദ്യ അഭ്യസിപ്പിക്കാൻ വേണ്ടി പുറപ്പെട്ടവൻ, അക്ഷരാഭ്യാസം പഠിപ്പിച്ചു കൊടുക്കുന്നവൻ, ആ മാർഗത്തിൽ ഇറങ്ങിപ്പുറപ്പെട്ട ഒരാൾ, അയാൾ അതിൽ നിന്ന് വിരമിക്കുന്നത് വരെ അള്ളാഹുവിൻ്റെ മാർഗത്തിലാണെന്ന് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ അറിവ് നേടുന്നവൻ്റെയും അറിവ് പറഞ്ഞു കൊടുക്കുന്നവൻ്റെയും ശ്രേഷ്ഠതയാണ് പ്രവാചക വചനങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, ബദർ ഇസ്ലാമിൻ്റെ ഒരു ടേണിംഗ് പോയിന്റാണ്. ആ ബദറിൽ ബന്ദിയാക്കി പിടിക്കപ്പെട്ട ശത്രുക്കൾ അവരോട് മോചനദ്രവ്യമായി പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ആവശ്യപ്പെട്ടത് എന്താണ്? തൻ്റെ സഹചാരികൾക്ക്, തൻ്റെ സ്വഹാബിമാർക്ക് അക്ഷരാഭ്യാസം പകർന്നു കൊടുക്കണം എന്നതാണ്. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, അറിവ് അത് പഠിക്കുന്നതിൻ്റെയും അത് പഠിപ്പിക്കുന്നതിൻ്റെയും ശ്രേഷ്ഠതയും മഹത്വവുമാണ് ഇതെല്ലാം നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. കാരണം അറിവിലൂടെ മാത്രമേ ഏതൊരു സമൂഹത്തിനും പുരോഗതി കൈവരിക്കാനും സാംസ്കാരികമായ ഉന്നതി കൈവരിക്കാനും സാധിക്കുകയുള്ളൂ എന്നാണ് ഇസ്ലാമിൻ്റെ ചരിത്രം പഠിക്കുമ്പോൾ, പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, പ്രവാചകന്മാരുടെ പ്രാർത്ഥനകൾ പരിശോധിക്കുമ്പോൾ അവരെല്ലാവരും അള്ളാഹുവിനോട് കൂടുതൽ തരണേ എന്ന് പ്രാർത്ഥിച്ച ഒരേ ഒരു വിഷയം മാത്രമേ ഉള്ളൂ, അത് അറിവാണ്. റബ്ബി സിദ്നി ഇൽമ, അള്ളാഹുവേ എനിക്ക് അറിവ് വർദ്ധിപ്പിച്ചു തരണമേ എന്നാണ് അവർ കൂടുതലായി പ്രവാചകന്മാർ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചത് എന്നാണ് ഈ ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് പണ്ഡിതന്മാർ പറയുന്നത്. അതുകൊണ്ട് അറിവ് നേടാനുള്ള മാർഗങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. അതുകൊണ്ടാണ് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ നമ്മുടെ മുമ്പിൽ വിജ്ഞാനത്തിൻ്റെ അറിവിൻ്റെ ഒരു വാതായനമാണ് നേർപ്പദം വാരികയിലൂടെ തുറന്നു വച്ചിരിക്കുന്നത്. അതിലൂടെ വായിക്കാനും പഠിക്കാനും അതേപോലെ തന്നെ മനനം ചെയ്യാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതുവഴി നമ്മുടെ വ്യക്തിജീവിതവും നമ്മുടെ കുടുംബജീവിതവും സാമൂഹ്യ ജീവിതവും പരിവർത്തിക്കപ്പെടേണ്ടതുണ്ട്. കാരണം സ്വർഗം ലഭിക്കുന്നത് പരിശുദ്ധ ഖുർആനിൻ്റെയും തിരുസുന്നത്തിൻ്റെയും ജീവിതം നയിക്കുന്നതിലൂടെ മാത്രമാണ് എന്ന് ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുമ്പോൾ, ഖുർആൻ നമ്മളെ പഠിപ്പിക്കുമ്പോൾ ആ ഒരു തലത്തിലേക്ക് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാൻ വായനയിലൂടെ പഠനത്തിലൂടെ നമുക്ക് സാധ്യമാകേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.

ഖുർആൻ ഇത് ഒന്നിച്ച് ഒരു പുസ്തകമാക്കിട്ട് ഇറങ്ങിയതല്ല, ഒരു സമയത്തിൻ്റെ ഇറങ്ങിയതല്ല. തൗറാത്ത് ഒന്നിച്ചാണ് കൊടുത്തത്, പല തവണ പല സന്ദർഭങ്ങളിലായിട്ടില്ല, ഒറ്റ തവണ അത് രേഖപ്പെടുത്തി കൊടുക്കുകയായിരുന്നു. ഒരു ഗ്രന്ഥം തയ്യാറാക്കിയിട്ട് ആണ്ട് ഇറക്കലാണ് സാധാരണ, പക്ഷേ ഇതങ്ങനെയല്ല. ഇത് സത്യത്തിൽ 23 വർഷം കൊണ്ടാണ് ഈ ഖുർആൻ പൂർത്തിയായത്, അവതരണം പൂർത്തിയായത്. 13 വർഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ ജീവിച്ചു, അതിനുശേഷം 10 വർഷം മദീനയിൽ ജീവിച്ചു. അപ്പോൾ ഈ 10, 13, 23 വർഷം കൊണ്ടാണ് ഇതിലെ അധ്യായങ്ങളും അതിൻ്റെ ആയത്തുകളും ഒക്കെ ഇറങ്ങിയത്. 114 അധ്യായങ്ങളുണ്ട്, 6236 സൂക്തങ്ങളുണ്ട്. ഇതിൽ ചിലപ്പോൾ ഒരു സൂക്തം ഇറങ്ങും, ചിലപ്പോൾ 10 സൂക്തം ഇറങ്ങും, 10 അല്ലെങ്കിൽ 15, 20 ഇറങ്ങും, അല്ലെങ്കിൽ ഒരു സൂറത്ത് ഒന്നിച്ചിറങ്ങും. ഓരോന്നും ഇറങ്ങുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ സഹാബികൾക്ക്, അനുയായികൾക്ക്, എഴുത്തുകാരായ പ്രത്യേകം സഹാബികളുണ്ടായിരുന്നു. ഈ വഹി എഴുതി വെക്കാനായിട്ട്, ഖുർആൻ എഴുതി വെക്കാൻ പ്രത്യേകം നിശ്ചയിക്കപ്പെട്ട സഹാബികളുണ്ടായിരുന്നു. അവരോട് പറയും, ഇന്ന അധ്യായത്തിൽ ഇന്ന സ്ഥലത്താണിത്, ഇന്ന അധ്യായത്തിൽ ഇന്നതിൻ്റെ മുമ്പാണിത്, ഇന്നതിൻ്റെ താഴെയാണിത് എന്ന് പറഞ്ഞുകൊണ്ട് അവർ എഴുതി വെക്കുകയും അങ്ങനെയാണിത് ക്രോഡീകരിക്കപ്പെട്ടത്. ഓക്കെ, ഇതിൻ്റെ തുടക്കം മുതൽ അങ്ങനെ തന്നെയാണ്. അത് 23-ാമത്തെ വർഷത്തിലാണ് ഇത് പൂർത്തിയായത്. അപ്പം ഇങ്ങനെ വ്യത്യസ്ത സമയങ്ങളിൽ ഇറങ്ങിയത് ഇത് ക്രോഡീകരിക്കപ്പെടുകയായിരുന്നു. ഇത് ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇതിൻ്റെ എല്ലാം ദൈവികമാണ്. അതായത് ഇതിലെ പദങ്ങൾ, ഇതിലെ വാചകങ്ങൾ, ഇതിലെ ആശയങ്ങൾ, ഇതിൻ്റെ തെർത്തീവ്, അതായത് ഇന്ന ആയത്തിന് ശേഷം ഇന്നത്, ഇന്ന സൂറത്തിന് ശേഷം ഇന്നത്, ഇങ്ങനെ എല്ലാം, അതുപോലെ ഈ സൂറത്തിൻ്റെ പിന്നെ പേരുകൾ, ഇങ്ങനെയുള്ള എല്ലാം എത്രത്തോളം എന്ന് വെച്ചാൽ ഇത് എങ്ങനെയാണ് ഓതേണ്ടത് എന്ന് പോലും ജിബ്രീൽ, അതായത് ഈ വേദം, ഖുർആൻ നബി സല്ലല്ലാഹു പ്രവാചകന് ഓതിക്കൊടുക്കുന്ന ദൂതൻ, മലക്ക് ഓതിക്കൊടുത്ത ഓത്തുപോലും ദൈവികമാണ് എന്നതാണ് യാഥാർത്ഥ്യം. അതായത് ഒരു സാധാരണ അറബി ഗ്രന്ഥം വായിക്കുന്നത് പോലെ ഇത് വായിക്കാൻ

0: പറ്റുകയില്ല. ഇതിന് ഇതിൻ്റെതായ ഒരു രൂപമുണ്ട്, അതിനാണ് ഇൽമുത്തജ്വീദ് എന്ന് പറയുക, പാരായണ നിയമങ്ങൾ. ആ പാരായണ നിയമങ്ങൾ അനുസരിച്ച് ഇത് പാരായണം ചെയ്യാൻ പറ്റുകയുള്ളു. സാധാരണ അറബി വായിക്കുന്നത് പോലെ പറ്റുകയില്ല. അപ്പോൾ ഇതിൻ്റെ എല്ലാം, ഇതിൻ്റെ ആശയവും ഇതിൻ്റെ ക്രോഡീകരണവും ഇതിൻ്റെ വായനയും എല്ലാം തന്നെ ദൈവികമാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. ഇതും ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്, ഒരു സവിശേഷതയാണ്, മറ്റൊരു ഗ്രന്ഥത്തിനും ഇല്ലാത്ത.
1: പീസ് റേഡിയോ.

പീസ് റേഡിയോയിൽ ഇനി ഖതമുൽ ഖുർആൻ. ഇന്ന് വിശുദ്ധ ഖുർആനിലെ 9 ജുസു ആണ് ബഹുമാന്യ പണ്ഡിതൻ ഷെയ്ഖ് അബ്ദുറഷീദ് സുഫി പാരായണം നിർവഹിക്കുന്നത്.

0: നിങ്ങൾ കേട്ടത് ഖത്തമുൽ ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ 9-ാം ജുസൂ ആണ് ഖത്തമുൽ ഖുർആനിൽ ശ്രോതാക്കൾ കേട്ടത്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് അബ്ദുറഷീദ് സുഫി.
1: ഖുർആൻ അവതരിക്കുന്ന കാലത്ത് 1440 കൊല്ലത്തിൻ്റെ മുമ്പ്, 14.5 നൂറ്റാണ്ട് മുമ്പ്, അറബി സാഹിത്യത്തിൻ്റെ ഏറ്റവും പുഷ്കലമായ, ഏറ്റവും ഉന്നതിയിൽ എത്തി നിൽക്കുന്ന കാലമായിരുന്നു അന്ന്. ഇപ്പോഴും അറബി ഭാഷാ ചരിത്രം പഠിക്കുന്ന വിദ്യാർത്ഥികൾ സാഹിത്യം പഠിക്കുന്നിടത്ത് ഏറ്റവും ഉത്കൃഷ്ടമായ കവിതകൾ ആ കാലത്തിറങ്ങിയ കവിതകളാണ്. മുഅല്ലഖാത്ത്, സബ് മുഅല്ലഖാത്ത് എന്നൊക്കെ പറയുന്ന നിലക്ക് 6-7 കവികളുടെ കവിതകളാണ് ഇന്നും പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ അന്ന് സാഹിത്യം, കവിത ഒക്കെ അതിൻ്റെ ഏറ്റവും ഉന്നതിയിലെത്തിയ കാലമായിരുന്നു. മക്കയിൽ തന്നെ പല കവികളും ഉണ്ടായിരുന്നു. അപ്പോൾ ആ കവിതകളെ വെല്ലുന്ന, ആ കവിതകളെയും സാഹിത്യത്തെയും എല്ലാം അതിജയിക്കുന്ന വലിയൊരു സാഹിത്യ ആണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു ഇറക്കിക്കൊടുത്തത്. അത് അള്ളാഹുവിൻ്റെ ഒരു ഹിക്മത്താണ്. അതായത് ആ ദൃഷ്ടാന്തം കാലാകാലം നിലനിൽക്കുകയും വേണം. മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ കാലത്തെ വടി പോലെ അല്ല ഇത്. ഇത് ഈ ലോകാവസാനം വരെ നിലനിൽക്കുന്ന ഒരു ഗ്രന്ഥമാണ്, ഒരു വേദഗ്രന്ഥമായി അള്ളാഹു നൽകിയത്. അപ്പോൾ ആ വേദഗ്രന്ഥം തന്നെയാണ് ദൃഷ്ടാന്തവും, മുഅ്ജിസത്തും അത് തന്നെയാണ്. അത് വലിയൊരു അത്ഭുതമായി തന്നെയാണ്. അതായത് ഇങ്ങനെ ഒരു ദൃഷ്ടാന്തം അള്ളാഹു ഇറക്കി എന്ന് മാത്രമല്ല, ആ വേദഗ്രന്ഥം മനുഷ്യനെ ഇതിലേക്ക്, സന്മാർഗത്തിലേക്ക്, ഇസ്ലാമിലേക്ക് ആകർഷിച്ചുകൊണ്ടേയിരിക്കുന്നു. പ്രത്യേകിച്ച് അറബി ഭാഷ പഠിച്ച് ഖുർആൻ മനസ്സിലാക്കുന്ന ഏതൊരാൾക്കും ഖുർആൻ്റെ ഈ ആകർഷണീയ വലയത്തിൽ പെടാതിരിക്കുകയില്ല. അത്ര ഗംഭീരമാണ് അതിൻ്റെ ശൈലി. അറബി ഭാഷ പഠിച്ച് ഖുർആൻ മനസ്സിലാക്കുന്നവർക്ക് മനസ്സിലാക്കാൻ കഴിയും, അത്രയും ഗംഭീരമാണ് അതിൻ്റെ ശൈലി. അത് അർത്ഥം വായിച്ചാൽ തന്നെ ഏകദേശം മനസ്സിലാവും, പക്ഷേ പരിഭാഷപ്പെടുത്തുമ്പോൾ സ്വാഭാവികമായും അതിൻ്റെ പൂർണ്ണത നമുക്ക് ലഭിക്കുകയില്ല. അറബി ഭാഷ പഠിച്ചുകൊണ്ട് ഖുർആൻ വായിക്കാൻ പഠിക്കാൻ ശ്രമിച്ചാൽ അതിൻ്റെ ഈ അനുപമമായ സാഹിത്യ ഭംഗി നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇത് വലിയൊരു അത്ഭുതമാണ്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് റേഡിയോ സ്റ്റുഡിയോയിലേക്ക് കയറും മുമ്പ് വാട്സപ്പ് സ്ക്രോൾ ചെയ്തപ്പോൾ ഞാൻ കണ്ട ഒരു മെസ്സേജ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. അസ്സലാമു അലൈക്കും, എൻ്റെ പേര് ഡാഷ്. ഞാൻ ഇന്ന സ്ഥലത്തുള്ള ആളാണ്. ഉപ്പയും ഉമ്മയും ബന്ധുമിത്രാദികളും ആരുമില്ല എനിക്ക്. എന്നൊരാൾ വിവാഹം കഴിച്ചിരുന്നു. മറ്റൊരു സ്ത്രീയുമായുള്ള വിഹിത ബന്ധത്തിൽ അയാൾ ഇടപെടുന്നതറിഞ്ഞും എൻ്റെ രണ്ട് മൂന്ന് കുഞ്ഞുങ്ങൾ മാസം തികയാതെ എനിക്ക് നഷ്ടപ്പെട്ടതും ഭർത്തൃ വീട്ടിലെ അതുമായി അനുബന്ധമായുണ്ടായ ഒരുപാട് പ്രശ്നങ്ങളും എല്ലാമായി ഞാൻ എൻ്റെ ഭർത്താവിൽ നിന്ന് ഡിവോഴ്സ് വാങ്ങി. ഇപ്പോഴൊരു ഹോസ്റ്റലിൽ തനിച്ച് കഴിയുകയാണ്. ആരുമില്ല. വിവാഹങ്ങൾ പലതും വരുന്നുണ്ട്. വിവാഹത്തിൻ്റെ പ്രായവുമാണ്. വീടും കൂടും ആരുമില്ലാത്ത എന്നെ ആരേറ്റെടുക്കാനാണ്? ഒരു ഇത്താത്തയുണ്ട്. അവർ തന്നെ രോഗിയാണ്. അവരുടെ താമസം തന്നെ വാടക വീട്ടിലാണ്. നൊമ്പരങ്ങളുടെ ഈ എഴുത്ത് അതിലെ ആളെയും പേരും എല്ലാം മാറ്റിവെച്ച് സ്ഥലവും എല്ലാം മാറ്റിവെച്ച് വായിച്ചത് ഇതുപോലത്തെ പ്രതിനിധികൾ നമ്മുടെയൊക്കെ പരിസരത്തുണ്ട്. പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ പ്ലാൻ ചെയ്യുമ്പോൾ മനുഷ്യർക്ക് ഇങ്ങനെ തുറന്നെഴുതാനുള്ളൊരിടം അവിടെ ഉണ്ടാകുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. ഈ സഹോദരിയെ നമ്മളെല്ലാവരും നമ്മുടെ വീട്ടിൽ അംഗമായി പരിഗണിച്ച് അവർക്കു വേണ്ടി പ്രാർത്ഥിക്കുക. ഇതുപോലത്തെ ധാരാളം ആളുകളുണ്ട്. നിറം മങ്ങിപ്പോയതുകൊണ്ട്, നീളം കുറഞ്ഞു പോയതുകൊണ്ട്, സംരക്ഷിക്കാൻ ആളില്ലാത്തതുകൊണ്ട്, സമയമാകുമ്പോൾ വിവാഹങ്ങൾ അന്വേഷിക്കാൻ ആളുകൾ ഇറങ്ങാത്തതുകൊണ്ട്, ആർക്കൊക്കെയോ ഒരു വേലക്കാരിയേക്കാളും വലിയ വേല ചെയ്ത് അവസാനം തനിക്ക് വേണ്ടി നിശ്ചയിക്കപ്പെട്ട ബെഡിൽ പുതപ്പിനുള്ളിൽ ഏങ്ങലടിച്ച് കരയുന്ന, സങ്കടപ്പെടുന്ന, വേദനിക്കുന്ന കുറേ സ്ത്രീജന്മങ്ങൾ, അതേപോലെ കുറേ മനുഷ്യരും പുരുഷന്മാരും, അവരെയൊക്കെ നമ്മൾ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. അപ്പോഴൊക്കെ നമ്മുടെ തലമുറയും സംരക്ഷിക്കപ്പെടും എന്നത് അതിൻ്റെ ഒരു നേട്ടമാണ്. രണ്ട്, അത്തരം മനുഷ്യരെയൊക്കെ കുറിച്ച് അവരുടെ സംരക്ഷണം, അവരുടെ സാമ്പത്തികം, അവരുടെ വീട്, ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ നമ്മളെല്ലാവരും ഒന്ന് കാര്യമായി ചിന്തിക്കുക. ഈ സഹോദരി അടക്കമുള്ളവരെ ഈ ഒരു ഗണത്തിൽ ഉൾപ്പെടുത്താമെന്ന് എനിക്ക് തോന്നുന്നു. അള്ളാഹു അവർക്ക് അർഹമായ പ്രതിഫലം നൽകട്ടെ, സബ്റിനെ കൊടുക്കട്ടെ എന്ന് ഈ ദിനത്തിൽ പ്രാർത്ഥിക്കുകയാണ്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: വായന എന്നാൽ കേവലം വാക്കുകളിലൂടെയുള്ള ഒരു സഞ്ചാരമല്ല, മറിച്ച് അത് വിജ്ഞാനത്തിന്റെ വിശാലവും അനന്തവുമായ ലോകത്തേക്കുള്ള വഴികാട്ടിയാവണം. ജീവിതത്തിൽ ഏറ്റവും മൂല്യമേറിയ സമ്പത്ത് എന്തെന്ന ചോദ്യത്തിന് ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ, അത് വിജ്ഞാനമാണ്. അറിവ് നേടുക എന്നതിനേക്കാൾ പ്രധാനം ഏതു തരം അറിവാണ് നമ്മൾ ഉൾക്കൊള്ളുന്നത് എന്നതാണ്. ഇന്നത്തെ ഡിജിറ്റൽ യുഗത്തിൽ വിവരങ്ങളുടെ പ്രവാഹം നമുക്ക് ചുറ്റുമുണ്ടെങ്കിലും ധാർമ്മികതയിലും സത്യത്തിലും അധിഷ്ഠിതമായ വായന അപൂർവമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. വഴിതെറ്റിക്കുന്ന ചിന്തകളും ആശയക്കുഴപ്പങ്ങളും നിറഞ്ഞ കാലഘട്ടത്തിൽ നമ്മുടെ മനസ്സിനും ആത്മാവിനും ശരിയായ ദിശാബോധം നൽകുന്ന ശരിയായ വായന അത്യന്താപേക്ഷിതമാണ്. അനർഘമായ ആ വൈജ്ഞാനിക ലോകത്തേക്ക് നിങ്ങൾക്കായി വാതിൽ തുറക്കുകയാണ് നേർപഥം വാരിക, ധാർമ്മിക വായനയുടെ അമൂല്യമായ അക്ഷരക്കൂട്ടുകൾ. കുടുംബ ബന്ധങ്ങൾ, വ്യക്തിജീവിതം, ആത്മീയത, മൂല്യബോധം എന്നിവയെല്ലാം നേരായ പാതയിലൂടെ നയിക്കാൻ ഉതകുന്ന ലേഖനങ്ങളും പഠനങ്ങളും നമ്മുടെയും നമ്മുടെ തലമുറകളുടെയും ജീവിതത്തിൽ വെളിച്ചം വീശുന്ന അറിവിൻ്റെ ഉറവയാണ് നേർപഥം. കേവലം ഒരു വാരിക എന്നതിനപ്പുറം നിങ്ങളുടെ വീടുകളിൽ ധാർമ്മികതയുടെയും നേർവഴിയുടെയും നന്മയുടെയും കാവലാളായി മാറും ഈ വരികൾ. ജീവിതത്തെ നേർപാന്ധാവിലൂടെ നയിക്കാൻ, അറിവിൻ്റെ വിശാല ലോകത്തേക്ക് ചിറകടിച്ചുയരാൻ നേരിൻ്റെ വരമൊഴി നേർപഥം വാരിക. ഇന്ന് തന്നെ വരിക്കാരാകൂ. അറിവിൻ്റെയും ധാർമ്മികതയുടെയും അമൂല്യമായ ഈ അക്ഷരച്ചുപ്പ് നിങ്ങളുടെ വീടുകളിലും എത്തിക്കൂ. നേർപഥം വാരിക, ധാർമ്മിക വായനയുടെ

0: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: ഖുർആൻ വെല്ലുവിളിക്കുകയും ചെയ്തു. ആ വെല്ലുവിളിയും ഇന്നും നിലനിൽക്കുന്നു. അതായത്, നിങ്ങൾ ഇതിൽ വിശ്വസിക്കാൻ തയ്യാറില്ലെങ്കിൽ, ഇതിനെ എതിർക്കുകയും ആണ് ചെയ്യുന്നതെങ്കിൽ, നിങ്ങൾ ഇതുപോലെയുള്ള ഒരു ഗ്രന്ഥം, ഒരു സൂറത്ത്, ഒരധ്യായമെങ്കിലും കൊണ്ടുവരിക എന്ന് ഖുർആൻ വെല്ലുവിളിച്ചു. എന്ന് വെച്ചാൽ 114 അധ്യായങ്ങളുണ്ട്. ആ അധ്യായങ്ങളിൽപ്പെട്ട ഏതെങ്കിലും ഒരു അധ്യായത്തെ പോലെ അതിനോട് കിടപിടിക്കുന്ന ഒരു അധ്യായം നിങ്ങൾ കൊണ്ടു

0: എന്നാൽ ഈ സാഹിത്യകാരന്മാർക്ക് ഈ വെല്ലുവിളി സ്വീകരിക്കാമായിരുന്നു. ഖുർആൻ തന്നെ അത് പറഞ്ഞു, നിങ്ങൾക്ക് ഇതുപോലെ ഒന്ന് കൊണ്ടുവരാൻ സാധ്യമല്ല എന്ന്. അവിടെ ഒരു സംശയമുണ്ടായേക്കാം, അതായത് ഖുർആൻ സാഹിത്യ സൃഷ്ടിയാണ്, അപ്പോൾ സാഹിത്യ സൃഷ്ടിയിൽ പരസ്പരം അങ്ങനെ ഒരു തുല്യമായ ഒന്ന് കൊണ്ടുവരിക എന്നുള്ളത് പറയുന്നത് തന്നെ ശരിയല്ല. പക്ഷേ ആ പറയുന്നതിൽ അടിസ്ഥാനമൊന്നുമില്ല. ഉദാഹരണത്തിന് ഇന്ന സാഹിത്യകാരൻ്റെ പുസ്തകവും ഇന്ന സാഹിത്യ, ഉദാഹരണത്തിന് തകഴിയുടെ അല്ലെങ്കിൽ ബഷീറിൻ്റെ ഒരു പുസ്തകവും, വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഒരു പാത്തുമ്മയുടെ ആട് അല്ലെങ്കിൽ മതിലുകൾ, ഇതിനെ വെല്ലുന്നതാണോ മുട്ടത്ത് വർക്കിയുടെ ഒരു നോവൽ, അല്ലെങ്കിൽ അത് തമ്മിലുള്ള താരതമ്യം എങ്ങനെയാണ്, അപ്പോൾ ആ താരതമ്യം ഇതിനെ വെല്ലുന്നതാണോ ഇതിനോട് കിടപിടിക്കുന്നതാണോ എന്ന് നമ്മൾക്ക് പറയാൻ കഴിയും. അതുപോലെ തന്നെ വിശുദ്ധ ഖുറാനെയും നമുക്ക് പറയാം. ഈ നിലക്ക് പല ശ്രമങ്ങളും അവർ നടത്തി, കാലാകാലങ്ങളിൽ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്, പക്ഷേ അതെല്ലാം പരാജയപ്പെടുകയാണ് ഉണ്ടായത്.
1: Peace Radio. Tune to reality.

0: ഖുർആൻ എന്ന മഹല് ഗ്രന്ഥം. ആ അക്ഷരങ്ങൾ ശബ്ദങ്ങളാകുമ്പോൾ എന്തൊരു ഭംഗി! പക്ഷെ എൻ്റെ പാരായണം ശരിയാകുന്നേയില്ല. ഒരുപാട് ശ്രമിച്ചു നോക്കി, സാധിക്കുന്നില്ല. നാവ് നിയമങ്ങൾക്ക് വഴങ്ങുന്നില്ല. പാരായണം നിർത്തുന്നതും തുടങ്ങുന്നതുമെല്ലാം അസ്ഥാനത്താണത്രേ. എന്താണിതിനൊരു പരിഹാരം? ഖുർആൻ പാരായണ പഠനത്തിനായുള്ള അവസരങ്ങൾ അന്വേഷിക്കുന്നവർക്ക് ഒരു സന്തോഷ വാർത്ത. ആ അന്വേഷണങ്ങൾക്ക് ഇനി വിരാമം കുറിച്ചോളൂ. പീസ് ഖുർആൻ റേഡിയോ തജ്വീദ്
1: പഠനം.
2: എന്നൊരു ചെറിയ ഒരു ശബ്ദ ചലനം റായിന് സംഭവിച്ചിട്ടുണ്ട്. റായിന് സുക്കൂനാണല്ലോ. ഖുർആനൻ ഒന്ന് ഒരിക്കൽ കൂടി. ഇന്ന സമിഅന
1: ഫഖാലു ഇന്ന സമിഅന ഖുർആനൻ അജബ.
0: സാധാരണക്കാരായ ശ്രോതാക്കൾക്ക് അനുയോജ്യമായ വിധം ഏറെ ലളിതമായ ബോധന രീതി പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം. സാങ്കേതിക ശബ്ദങ്ങളെ പ്രായോഗികമായി പരിചയപ്പെടുത്തുന്ന പഠനക്രമം. അടിസ്ഥാന പാഠങ്ങൾ മുതൽ അതിസൂക്ഷ്മമായ നിയമങ്ങൾ വരെ സ്പർശിക്കുന്ന ശാസ്ത്രീയ പാഠ്യപദ്ധതി. വരൂ, കാത്തിരിപ്പിന് വിരാമം കുറിച്ച് പേനയും പുസ്തകവുമായി പുതിയൊരു പഠന പദ്ധതിയിൽ നമുക്കും പ്രായഭേദമന്യേ പങ്കാളിയാകാം. തജ്വീദ് പഠനം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം അറിവിന്റെ അനന്തതയിലേക്ക് തുറക്കുന്ന കേൾവിയുടെ വസന്തം. വിശുദ്ധ ഖുർആൻ പഠനത്തിന്, പാരായണത്തിന് എവിടെയിരുന്നും ഒരു

പരിശുദ്ധ ഖുർആനിൽ കഴുത എന്ന ജീവിയെപ്പറ്റി അനേകം സ്ഥലങ്ങളിൽ അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്. പരിശുദ്ധ ഖുർആനിൻ്റെ 62 അധ്യായം സൂറത്തുൽ ജുമുഅയിലെ 5 വചനത്തിൽ അല്ലാഹു തആല പറയുന്നത് ഇപ്രകാരമാണ്:

വേദക്കാരായ യഹൂദികളായ ആളുകളെ സംബന്ധിച്ചാണ് ഈ വചനത്തിൽ അള്ളാഹു പ്രസ്താവിച്ചിട്ടുള്ളത്. അതായത്, ഗ്രന്ഥം ചുമക്കുന്ന കഴുതകളെപ്പോലെയാകുന്നു അവർ എന്നാണ് അള്ളാഹു തആല പഠിപ്പിക്കുന്നത്. കെമസലിൽ ഹിമാരി യഹ്മിലു അസ്വാറ, ഗ്രന്ഥം ചുമക്കുന്ന കഴുതകളുടെ ഉദാഹരണമാണ് ആ യഹൂദ പുരോഹിതരുടെ ഉദാഹരണമെന്നാണ് അള്ളാഹു തആല ഇവിടെ അറിയിക്കുന്നത്. അറിവുണ്ടാവുകയും ഉള്ള അറിവിനനുസരിച്ച് പ്രവർത്തിക്കാതിരിക്കുകയും ചെയ്യുന്ന ആളുകളെപ്പറ്റിയാണ് പരിശുദ്ധ ഖുർആൻ ഈ ഒരു ഉദാഹരണത്തിലൂടെ നമ്മെ അറിയിക്കുന്നത്.

0: തിരുത്താം നമുക്ക് പാരായണത്തിലെ അബദ്ധങ്ങൾ. പീസ് ഖുർആൻ റേഡിയോ അത്തഹസീൻ പ്രോഗ്രാമിലേക്ക് സൂറ അൽ ബക്കറയിലെ 137 മുതൽ 139 കൂടിയ വചനങ്ങളാണ് അവതരണം. ഹാഫിദ് അബ്ദുൽ ഷക്കൂർ.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തുൽ ബക്കറയിലെ 137, 138, 139 ആയത്തുകളാണ് ഇന്ന് പഠിക്കുന്നത്.

العليم صبغة الله ومن أحسن من الله صبغة ونحن له عابدون قل أتحا

0: لكم أعمالكم ونحن له مخلصون.
1: പാരായണത്തിൽ ശ്രദ്ധിക്കേണ്ട തജ്വീദ് നിയമങ്ങൾ, അതോടൊപ്പം പാരായണത്തിൽ വരാവുന്ന അബദ്ധങ്ങൾ. ഫഇൻ ആമനു, ഇവിടെ ഓതുന്ന സമയത്ത് ഫഇന്നാമനു എന്നല്ല പറയുക, ഫഇൻ അ. സാക്കിന നൂന് ശേഷം ഹംസ വന്നാൽ ഇർഹാർ, വെളിവാക്കി, അഥവാ ഹംസയെല്ലാം കൃത്യമായിട്ട് ഉച്ചരിക്കണം. ഫഇൻ ആമനു
0: ബിമിസ്ലി,
1: ഫ എൻ്റെ ഉച്ചാരണം ശ്രദ്ധിക്കുക, ബിമിസ്ലി സീനല്ല ഫ, ബിമിസ്ലി.
0: മാ ആമൻതും
1: മദ് മുൻഫസിൽ, മദ്ദിൻ്റെ അക്ഷരമായ ലഫിന് ശേഷം ഹംസ, അടുത്ത പദത്തിൽ നാലോ അഞ്ചോ ഹറക്കത്ത് വരെ നീട്ടാവുന്ന മദ്. അതുപോലെ
0: ആമൻതും
1: നൂനിനെ അവ്യക്തമാക്കി മണിക്കണം, ഇഖ്ഫാ ബിഗുന്ന.
0: ആമൻതും ബിഹി,
1: സാക്കിന മീമിന് ശേഷം ബ, ഇഖ്ഫാ ശഫവി, അവിടെ മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം, അവ്യക്തമാക്കി.
0: ആമൻതും ബിഹി
1: ഫഖദ് ഇഹ്തദൗ, ശ്രദ്ധിക്കണം,
0: ഫഖദ് ഇഹ്തദൗ, ഫഖദ് ഇഹ്തദൗ,
1: ഇങ്ങനെയാണ് പറയേണ്ടത്. അവിടെ വഖഫ് ചെയ്യുമ്പോഴൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക.
0: വഇൻ തവല്ലൗ,
1: സാക്കിന നൂന് ശേഷം ത, ഇഖ്ഫാ ബിഗുന്ന, അവ്യക്തമാക്കി മണിക്കുക.
0: വഇൻ തവല്ലൗ ഫഇന്നമാ ഹും, ഫഇന്നമാ
1: നൂന് ഷദ് മണിക്കണം.
0: ഹും ഫി, ഹും ഫി,
1: സുക്കൂനുള്ള മീമിന് ശേഷം ഫ വന്നാൽ രണ്ട് ചുണ്ടുകൾ തമ്മിൽ തട്ടിച്ച് മീമിനെ പൂർണ്ണമാക്കണം.
0: ഹും ഫി, ഹും ഫി.
1: ഫി ഷിഖാഖ്, വഖഫ് ചെയ്യുമ്പോൾ രണ്ടോ നാലോ ആറോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടിക്കൊണ്ട് ആയിരിക്കണം.
0: ഷിഖാഖ്,
1: ഖാഫ് ശരിക്കും കേൾക്കണം.
0: ഫസയക്ഫീകഹുമുല്ലാ, ഫസയക്ഫീകഹും, ഫസയക് യക്, ഫസയക്ഫീകഹുമുല്ലാ. വഹുവ സമീഉൽ അലീം,
1: സമീഉ അലീം, രണ്ടും ഐനിൻ്റെ ഉച്ചാരണം ശ്രദ്ധിക്കണം, തൊണ്ടയുടെ മധ്യഭാഗം. സമീഉൽ അലീം എന്നല്ല പറയേണ്ടത്,
0: അസ്സമീഉൽ, വഹുവ സമീഉൽ അലീം.
1: അടുത്ത ആയത്ത്
0: സിബ്ഗത്തുല്ലാഹ്, സിബ്ഗ,
1: സ്വാദ്, സ്വാദ് ഉച്ചരിക്കുന്ന സമയത്ത് നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കിലേക്ക് ഉയർന്നു നിൽക്കണം, സ്വരഭാരത്തിൽ ഉച്ചരിക്കേണ്ട അക്ഷരമാണ് സ്വാദ്.
0: സൈ
1: തൊണ്ടയുടെ മുഗൾ ഭാഗം. നിർത്തുകയാണെങ്കിൽ രണ്ടോ നാലോ ആറോ ഹർക്കത്തിൻ്റെ ഖദർ നീട്ടി നിർത്താം. കൂട്ടി ഓതുമ്പോൾ ഇങ്ങനെ
0: വമൻ അഹ്സനു
1: ഇദ്ഹാർ ചെയ്യണം. ഓതുമ്പോൾ
0: വമൻ അഹ്സനു,
1: വമൻ അഹ്സനു എന്ന് ഓതരുത്.
0: വമൻ അഹ്സനു മിനല്ലാഹി സിബ്ഗ,
1: നേരത്തെ പറഞ്ഞതുപോലെ ശ്രദ്ധിക്കുക, സ്വാദ് ഗൈന്, ബൈന കൽക്കലയും ചെയ്യണം, ശരിക്കും കേൾക്കണം.
0: സിബ്ഗ
1: കൂട്ടി ഓതുമ്പോൾ സിബ്ഗതൗ, ഇങ്ങനെ തൻവീനിനെ വ എന്ന അക്ഷരത്തിലേക്ക് കൂട്ടി ലയിപ്പിച്ച് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം.
0: സിബ്ഗതൗ വനഹ്നു, വനഹ്നു ലഹു, വനഹ്നു ഹ,
1: തൊണ്ടയുടെ മധ്യഭാഗം.
0: വനഹ്നു ലഹു ആബിദൂൻ, ആബിദൂൻ,
1: ഐൻ ഉച്ചാരണം ശ്രദ്ധിക്കണം, ആബിദൂൻ അല്ല ആബിദൂൻ.
0: ഖുൽ അതുഹജ്ജൂനനാ,
1: ഖുൽ ഖാഫ്, ഖുൽ കുല്ലതു, എങ്ങനെ ഓതരുത്, ഖാഫ്,
0: ഖാഖീഖു അഖ്,
1: ഖുൽ തൊണ്ടയുടെ മുഗൾ ഭാഗവും കഴിഞ്ഞുള്ള ഭാഗം ചെറുനാക്ക്.
0: ഖുൽ അതുഹ, അതുഹ, അതുഹ,
1: ഹ തൊണ്ടയുടെ മധ്യഭാഗം. അതോടൊപ്പം മദ് പ്രത്യേകം ശ്രദ്ധിക്കണം,
0: അതുഹജ്ജൂനന.
1: മദ്ദിൻ്റെ അക്ഷരമായ അലിഫിന് ശേഷം ഷദ്ദുണ്ട്, ജീമിൽ ഷദ്ദുണ്ട്. ഇങ്ങനെ വരുമ്പോൾ, അതുമാത്രമല്ല ഇത് അതുഹജ്ജൂനന ഒരു കെലിമത്ത്, ഒരു പദമാണത്, ഒരക്ഷരമല്ലല്ലോ. അതുകൊണ്ട് തന്നെ മദ് ലാസിം കലിമി മുസഖൽ എന്നാണ് അതിൻ്റെ പേര്. നിർബന്ധമായിട്ടും നീട്ടണം, അത് കെലിമത്താണ്, മുസക്കലാണ്, മുസക്കൽ മീൻസ് ഷദ്ദുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ഇവിടെ രണ്ടോ നാലോ ആറോ ഹർക്കത്തിൻ്റെ ഖദറിൽ ആറ് ഹർക്കത്ത് വരെ നിർബന്ധമായിട്ടും നീട്ടേണ്ടതാണത്.
0: അതുഹജ്ജൂനന ഫില്ലാഹി വഹുവ റബ്ബുനാ വറബ്ബുക്കും, വഹുവ റബ്ബുന വറബ്ബുക്കും.
1: ബാഇന് ദമ്മാണ്, ശ്രദ്ധിക്കണം.
0: വലന അഅമാലുന വലന,
1: ഇവിടെ മദ്ദിൻ്റെ അക്ഷരം അലിഫിന് ശേഷം ഹംസ, മദ് മുൻഫസിൽ, നാലോ അഞ്ചോ ഹറക്കത്ത് വരെ നീട്ടാവുന്ന മദ്.
0: അഅമാലുന വലക്കും അഅമാലുക്കും വലക്കും അഅമാലുക്കും.
1: ഇവിടേക്ക് ഹംസയും ഐനും അടുത്തടുത്താണ് ഉള്ളത്, മഹ്റജിലും അടുത്താണ്, തൊണ്ടയുടെ താഴെ ഭാഗം ഹംസ, ഐന് തൊണ്ടയുടെ മധ്യഭാഗം. അതുകൊണ്ട് ശ്രദ്ധിക്കണം,
0: അഅമാലുന വലക്കും അഅമാലുക്കും അഅമാലുക്കും. വനഹ്നു ലഹു മുഖ്ലിസൂൻ മുഖ്ലിസൂൻ,
1: ഖ സാദ്, ഇത് അക്ഷരങ്ങളുടെ ഉച്ചാരണം ശ്രദ്ധിക്കുക ഇൻഷാല്ലാ.
0: ഫഇൻ ആമനു ബിമിസ്ലി മാ ആമൻതും ബിഹി ഫഖദ് ഇഹ്തദൗ വഇൻ തവല്ലൗ ഫഇന്നമാ ഹും ഫീ ഷിഖാഖ്.

0: نسألكم ونحن له مخلصون. سورة البقرة إلى 137 138 139 ആയത്തുകളാണ് ഓതിക്കൽപ്പിച്ചത്. ബാറക്കല്ലാഹു ഫീക്കും ജമീഅ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ അത്തഹ്സീൻ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. വിശുദ്ധ ഖുർആനിലെ സൂറ ബക്രയിലെ 137 മുതൽ 139 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്തത്. ക്ലാസ് എടുത്തത് ഹാഫിൽ അബ്ദുഷക്കൂർ.
2: ഈ നെറ്റും ഫോണും വല്ലാത്ത ബാധ്യതയായല്ലോ. എന്തിനും ഏതിനും ഇന്ന് സ്മാർട്ട് ഫോൺ വേണം. അതില്ലാതെ ജീവിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയുമായല്ലോ. സ്കൂൾ കോളേജ് പഠനകാര്യങ്ങൾക്കൊക്കെയും നെറ്റും ഫോണും വേണം. അതില്ലാതെ ഒരു കാര്യവും നേരെ ചൊവ്വെ നടക്കുകയുമില്ല. എന്നാൽ പഠനാവശ്യം കഴിഞ്ഞാലും ഫേസ്ബുക്കും വാട്സപ്പും ട്വിറ്ററും ഇൻസ്റ്റഗ്രാമും ടെലിഗ്രാമും എന്നുവേണ്ട നാനാവിധ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സമയം കളയുകയാണ്. പഠനത്തിന് വേണ്ടി തുടങ്ങിയതാണ് എങ്കിലും ഇപ്പോൾ അതിലേറെ മറ്റ് അനാവശ്യ കാര്യങ്ങൾക്കാണ് അത് ഉപയോഗിക്കുന്നത്. രാത്രി വൈകിയാൽ സ്വകാര്യ നിമിഷങ്ങളിൽ അത് അനാവശ്യ ചാറ്റിലേക്കും സൈറ്റുകളിലേക്കും വഴിമാറുന്നു. ഇപ്പോഴിതാ രക്ഷപ്പെടാൻ കഴിയാത്ത വിധം കുടുങ്ങിപ്പോയിരിക്കുന്നു. പഠനസമയത്ത് പോലും അനാവശ്യ കാര്യങ്ങൾ

0: മടുത്തു തുടങ്ങിയിരിക്കുന്നു. തിരിച്ചു പോകണം, നന്നാവണമെന്നുണ്ട്. പക്ഷെ എന്തുണ്ട് മാർഗം? ഫോണിന്റെ മായാക്കുരുക്കുകളിൽ ബന്ധിതനായി രക്ഷപ്പെടാൻ കഴിയാത്ത അവസ്ഥയിലായല്ലോ. സുഹൃത്തെ, വിഷമിക്കേണ്ട, വഴിയുണ്ട്. നന്മയിൽ കൂട്ടായി വഴിതെറ്റാതെ നയിക്കാൻ രാവും പകലും സദാ കൂടെയുണ്ട്. ഇനി ഒട്ടും വൈകേണ്ടതില്ല. പ്ലേ സ്റ്റോറിൽ നിന്ന് പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. നേരായ മാർഗത്തിൽ അടിയുറച്ചു നിൽക്കൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ജീവിതത്തിൽ ഒരു മാറ്റം ആഗ്രഹിക്കുകയും നന്മയിലൂടെ ജീവിക്കാനായി താൽപ്പര്യപ്പെടുകയും ചെയ്യുന്നവരാണ് എല്ലാവരും. അത്തരത്തിൽ മാറ്റം ആഗ്രഹിക്കുന്നവർക്ക് ഏറെ പ്രചോദനമുണ്ടാക്കുകയും ജീവിതത്തിൽ സ്വന്തം മാറ്റം വരുത്തേണ്ടത് ഓരോരുത്തരുടെയും ഹിതമനുസരിച്ചാണ് എന്ന് ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്ന വിശുദ്ധ ഖുർആനിലെ ഒരായത്ത് കേൾക്കുക.

0: മനുഷ്യന് അവൻ്റെ മുമ്പിലൂടെയും പിന്നിലൂടെയും തുടരെ തുടരെ വന്നുകൊണ്ട് അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം അവനെ കാത്തു സൂക്ഷിച്ചു കൊണ്ടിരിക്കുന്നവർ അഥവാ മലക്കുകൾ ഉണ്ട്. ഏതൊരു ജനതയും തങ്ങളുടെ സ്വന്തം നിലപാടുകളിൽ മാറ്റം വരുത്തുന്നതുവരെ അള്ളാഹു അവരുടെ സ്ഥിതിക്ക് വ്യത്യാസം വരുത്തുകയില്ല. തീർച്ച, ഒരു ജനതയ്ക്ക് വല്ല ദോഷവും വരുത്താൻ അള്ളാഹു ഉദ്ദേശിച്ചാൽ അത് തട്ടിമാറ്റാനാവില്ല. അവനു പുറമേ അവർക്ക് യാതൊരു രക്ഷാധികാരിയുമില്ല.
1: പടച്ചോനെ, മക്കളുടെ കാര്യം ഓർക്കുമ്പോൾ ഒരു സമാധാനവുമില്ല. നഴ്സറിയിലും സ്കൂളിലും കോളേജിലും ഒക്കെ പോകുന്നുണ്ട്. ആരോടൊക്കെയാണ് അവരുടെ കൂട്ടുകെട്ടെന്ന് ഒരെത്തും പിടിയുമില്ല. നല്ലവരോട് മാത്രമേ അടുപ്പം പാടുള്ളൂ എന്ന് ഇടയ്ക്കിടെ ഓർമ്മിപ്പിക്കാറുണ്ട്. പക്ഷെ എന്തു ചെയ്യാം, കാണാമറിയത്ത് അവർ ആരോടൊക്കെ ഏതൊക്കെ സ്വഭാവവും ചിന്താരീതിയും ഉള്ളവരുമായിട്ടാണ് അടുത്ത സമ്പർക്കമെന്ന് ആർക്കറിയാം. ഇടയ്ക്കൊക്കെ മതപരമായ ചില സംശയങ്ങൾ അവർ ചോദിക്കാറുണ്ട്, മറുപടി കൊടുക്കാറുമുണ്ട്. എന്നാൽ ചില മറുപടികളെങ്കിലും അവരെ തൃപ്തിപ്പെടുത്തുന്നില്ലെന്ന് തോന്നാറുണ്ട്. മാത്രമല്ല, ചില തലതിരിഞ്ഞ മറുചോദ്യങ്ങൾ ഭയം വർദ്ധിപ്പിക്കാറുമുണ്ട്. മതവിശ്വാസത്തെ വരെ ചോദ്യം ചെയ്യുന്ന ചില തീരാ സംശയങ്ങൾ മോശമല്ലാത്ത കൂട്ടുകെട്ടിന്റെ ഫലമാണോ എന്ന് സംശയം ജനിപ്പിക്കുന്നുമുണ്ട്. ഉള്ളത് പറയാലോ, ഇപ്പോഴത്തെ കുട്ടികളുടെ ചില കൗശലം നിറഞ്ഞ കുരുട്ട് ചോദ്യങ്ങൾക്ക് അവരെ തൃപ്തിപ്പെടുത്തുന്ന ഉത്തരം കൊടുക്കാൻ കഴിയാറില്ല എന്നതാണ് സത്യം. കുട്ടിക്കാലത്ത് വായിച്ചതും പഠിച്ചതും ഒന്നും അത്ര നിലവാരത്തിലുള്ളതായിരുന്നില്ല. പലതും മറന്നുപോവുകയും ചെയ്തു. കാര്യമായൊന്നും ഓർമ്മയില്ല എന്നതാണ് യാഥാർത്ഥ്യം. കുടുംബഭാരത്തിനിടയിൽ ഇപ്പോൾ പഠിക്കാൻ എവിടെ നേരം? ഇങ്ങനെയെങ്കിൽ മക്കൾ മതനിരാസ കൂട്ടുകെട്ടിൽപ്പെട്ട് വഴിപിഴച്ചു പോകുമല്ലോ എന്ന ആശങ്ക വല്ലാതെ അലട്ടുന്നുണ്ട്. മതകാര്യങ്ങൾ പഠിക്കാൻ സമയമില്ല അല്ലേ? സംശയങ്ങൾ പണ്ഡിതന്മാരോട് ചോദിച്ച് നിവൃത്തി വരുത്താൻ മാർഗമില്ല അല്ലേ? വിഷയാധിഷ്ഠിതമായി വ്യവസ്ഥാപിതമായി മതവിഷയങ്ങൾ പഠിക്കാൻ കഴിയുന്നില്ല അല്ലേ? വിഷമിക്കേണ്ട, പീസ് റേഡിയോ കൂടെയുണ്ട്. നെറ്റ് കണക്ഷൻ ഉള്ള ഒരു സ്മാർട്ട് ഫോണും കേൾക്കാൻ ഒരു മനസ്സും മാത്രം മതി. നിങ്ങൾ ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നിരവധി വിഷയങ്ങൾ 24 മണിക്കൂറും കേൾക്കാം, പഠിക്കാം. ഇനി വൈകേണ്ട, ഇപ്പോൾ തന്നെ പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പരിശുദ്ധ ഖുർആനിൻ്റെ 2-ാം അധ്യായം 65-ാമത്തെ വചനത്തിലും 5-ാം അധ്യായം 60-ാമത്തെ വചനത്തിലും കുരങ്ങ് എന്ന ജീവിയെപ്പറ്റി അള്ളാഹു പരാമർശിക്കുന്നുണ്ട്. ബനു ഇസ്രായേലുകാരോട് ശനിയാഴ്ച ദിവസം മീൻ പിടിക്കരുത് എന്നതുമായി ബന്ധപ്പെട്ടുള്ള കൽപ്പനയുണ്ടായപ്പോൾ അവർ ചെയ്ത അക്രമത്തിന് അവരെ ശിക്ഷിച്ചതുമായി ബന്ധപ്പെട്ടാണ് അള്ളാഹു തആല അവിടെ പറഞ്ഞിട്ടുള്ളത്. ഖുർആനിൻ്റെ 2-ാം അധ്യായം 65-ാമത്തെ വചനത്തിൽ പറയുന്നത് ഇപ്രകാരമാണ്.

0: ശനിയാഴ്ച ദിവസം മീൻ പിടിക്കരുത് എന്നവരോട് പറഞ്ഞപ്പോൾ അവർക്കുള്ള പരീക്ഷണമെന്നോണം സമുദ്രത്തിൽ നല്ല മത്സ്യത്തിൻ്റെ ചാകര അവർ കാണുകയുണ്ടായി. അവർ ചാല് കീറി മീനിനെ തടുത്തുവെക്കുകയും പിറ്റേ ദിവസം പോയി മീൻ പിടിക്കുകയും ചെയ്തു. ഈ ഒരു കാരണത്താൽ മനുഷ്യരായ
1: പീസ് ഖുറാൻ റേഡിയോ പ്രോഗ്രാമുകൾ തുടരുമ്പോൾ ഇപ്പോൾ ശ്രോതാക്കൾ കേൾക്കുന്നത് മനഃപ്പാഠം. ഉസ്മാനി മുസഫിലെ പേജ് നമ്പർ 541 നിന്നും ഏതാനും വചനങ്ങൾ പാരായണം ചെയ്തുകൊണ്ട് അവ മനഃപ്പാഠമാക്കാൻ ശ്രോതാക്കളെ സഹായിക്കുന്ന ഈ പ്രോഗ്രാമിൽ ഇന്ന് നമുക്കൊപ്പം പാരായണം ചെയ്തുകൊണ്ട് അഷ്ഷെയ്ഖ് സഅദ് അൽ ഗാമിദി ചേരുന്നു.

0: മഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ മനഃപ്പാഠം. ഉസ്മാനി മുസ്ഹഫിലെ പേജ് നമ്പർ 541 ഏതാനും വചനങ്ങളാണ് നാം മനഃപ്പാഠമാക്കിയത്. പാരായണം നിർവഹിച്ചത് അഷ്ഷെയ്ഖ് സഅദ് അൽ ഗാമിദി.
1: أعوذ بالله من الشيطان الرجيم
2: فلا تحسبن الله مخلف وعده.

ليجزي الله كل نفس ما كسبت إن الله سريع

0: പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ സമാപിക്കുന്നു. സൂറത്ത് ഇബ്രാഹിമിലെ 47 മുതൽ 52 വരെയുള്ള വചനങ്ങളുടെ പാരായണമാണ് നമ്മൾ കേട്ടത്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് ഇബ്രാഹിം അൽ ജിബ്രീൻ.
1: പീസ് റേഡിയോ ഡോക്ടറോട് ചോദിക്കാം. ലൈഫ് ഓൺ ഇൻ പ്രോഗ്രാം. ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും അവശതയും അസ്വാസ്ഥ്യവുമാണ് രോഗം. രോഗങ്ങൾ പലതുണ്ട്. രോഗത്തിന് കാരണങ്ങളും പലതാണ്. പ്രതിവിധികളും വ്യത്യസ്തമാണ്. രോഗം യഥാസമയം കണ്ടെത്തുകയും മതിയായ ചികിത്സ കൃത്യസമയത്ത് ലഭ്യമാക്കുകയും ചെയ്യുക എന്നതാണ് പ്രധാനം. ഇക്കാര്യത്തിൽ അതതു മേഖലകളിൽ പരിചയമുള്ള ഡോക്ടർമാരുടെ അഭിപ്രായത്തിനും നിർദ്ദേശങ്ങൾക്കും വലിയ പ്രസക്തിയുണ്ട്. രോഗിക്ക് ഡോക്ടറോട് നേരിട്ട് സംവദിക്കാനുള്ള വേദി ഒരുക്കുന്നുണ്ട് പീസ് റേഡിയോ. എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 8:30 മുതൽ 9:30 വരെ ഡോക്ടറോട് നേരിട്ട് ചോദിക്കാൻ വിളിക്കാം. 9020840840. പീസ് റേഡിയോ ഡോക്ടറോട് ചോദിക്കാം. ലൈഫ് ഓൺ ഇൻ പ്രോഗ്രാം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് ഖുർആൻ റേഡിയോ ഹറമേൻ ലൈവ്. ഇരു ഹറമുകളിലെ നമസ്കാരത്തിൽ നിന്ന് തിരഞ്ഞെടുത്ത ഖുർആൻ പാരായണങ്ങളുമായി ഹറമേൻ ലൈവ്. ആദ്യം മദീനയിലെ ഫജ്ർ നമസ്കാരത്തിലെ പാരായണത്തിലേക്ക്.
4: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ

ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ ഹറമേൻ ലൈവ് പ്രോഗ്രാമാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. മദീനയിലെ ഫജ്ർ നമസ്കാരത്തിൽ സൂറ ഫുർഖാനിലെ 21 മുതൽ 44 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്തത്. നേതൃത്വം നൽകിയത് അഷേഖ് അഹമ്മദ് അൽ ഹുദൈഫി. ഇനി മക്കയിലെ മഗ്രിബ് നമസ്കാരത്തിൻ്റെ പാരായണത്തിലേക്ക്.

0: ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ ഹറമേൻ ലൈവ് പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. മക്കയിലെ മഗ്രിബ് നമസ്കാരത്തിൽ സൂറ മുഹമ്മദിലെ 12 മുതൽ 19 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്തത്. നേതൃത്വം നൽകിയത് അഷ്ഷേഖ് യാസർ അദ്ദോസരി.
1: ഒരു മനുഷ്യൻ തൻ്റെ ജീവിതത്തിൽ തഖ്വയുള്ളവനാവണം അഥവാ സൂക്ഷ്മതയുള്ളവനാവണം എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ആ സൂക്ഷ്മത പാലിക്കുന്ന വ്യക്തികൾക്ക് നേർവഴി കാണിക്കാനുള്ള ഘടകമെന്താണ്, അവൻ്റെ പാത ഏതു രൂപത്തിലാവണമെന്ന് സൂചിപ്പിക്കുന്നതായ ഒരായത്ത് കേൾക്കുക. ഇതാകുന്നു ഗ്രന്ഥം, അതിൽ സംശയമേയില്ല, സൂക്ഷ്മത പാലിക്കുന്നവർക്ക് നേർവഴി കാണിക്കുന്നതത്രേ അത്.

0: أي حديث بعده يؤمنون.
1: നമ്മൾ ഇതുവരെ കേട്ടത് മധുരം ഖുർആൻ, വിശുദ്ധ ഖുർആനിലെ സൂറത്ത് മുർസലാത്ത്. നമുക്ക് വേണ്ടി പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് അബൂബക്കർ അഷത്രി.
2: മതവിജ്ഞാനത്തിന്റെ മാധുര്യം, നേർവഴിയുടെ ഉപദേശങ്ങൾ, സുപഥം. പ്രക്ഷേപണം വെള്ളിയാഴ്ചകളിൽ രാത്രി 9:30, ഞായർ ദിവസങ്ങളിൽ രാവിലെ 9:35, തിങ്കളാഴ്ചകളിൽ വൈകുന്നേരം 5:35. പീസ് റേഡിയോ സുപഥം. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും.
3: ഖുർആൻ, ഈ ഗ്രന്ഥം സാർവകാലികവും സാർവലൗകികവുമാണ്. അതായത്, ഇതിൽ പറയുന്ന കാര്യങ്ങൾ എല്ലാ കാലത്തേക്കും പ്രസക്തമാണ്. ഇതിൽ പറയുന്ന നിയമങ്ങൾ, ഇതിൽ നടപ്പാക്കേണ്ട കാര്യങ്ങൾ, ഇതിൽ വിശദീകരിച്ചിട്ടുള്ള മറ്റു വിഷയങ്ങൾ, ഇതെല്ലാം

0: മാറ്റം വരുത്തേണ്ട ഒരു സംഗതി ഒരിക്കലും ഉണ്ടാകില്ല. അതുപോലെ തന്നെയാണ് സാർവലൗകികമായ, അതായത് എല്ലാ നാട്ടിലേക്കും, ഒരു നാട്ടിലിത് പറ്റും മറ്റേ നാട്ടിലിത് പറ്റൂല എന്നുള്ളൊരു നിയമമല്ല. ഇസ്ലാമിൻ്റെ ഏതൊരു നിയമം എടുക്കുകയാണെങ്കിലും, ഇസ്ലാമിൻ്റെ നമസ്കാരമാകട്ടെ, സക്കാത്താകട്ടെ, നോമ്പാകട്ടെ, വൈവാഹിക നിയമങ്ങളാകട്ടെ, അന്തരാവകാശ നിയമങ്ങളാകട്ടെ, ഇതിൽ ഏത് നിയമം എടുത്തു നോക്കുകയാണെങ്കിലും എല്ലാ നാട്ടിലേക്കും എല്ലാ കാലത്തേക്കും അനുയോജ്യമായ നിയമങ്ങളാണ് ഇതിലിറങ്ങിയിട്ടുള്ളത്, ഇതിലുള്ളത്. അതായത് എല്ലാ കാലത്തേക്കും എല്ലാ നാട്ടിലേക്കും സാർവകാലികവും സാർവലൗകികവുമായ നിയമങ്ങളും ആശയങ്ങളുമാണ് ഇതിലുള്ളത് എന്ന് നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: أعوذ بالله من الشيطان الرجيم.

0: وكم أهلكنا قبلهم من قرن هل تحس منهم من أحد أو تسمع لهم ركزا.
1: മാന്യ ശ്രോതാക്കൾ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ. ഇന്നത്തെ മധുരം ഖുർആൻ പരിപാടിയിൽ സൂറത്തുൽ മറിയമിലെ 83 മുതൽ 98 വരെയുള്ള വചനങ്ങൾ പാരായണം ചെയ്തത് ഷെയ്ഖ് യാസർ അൽ ദൗസരി.
2: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ. സുപ്രസിദ്ധരായ ഖാരിഉകളുടെ അതിസുന്ദരമായ പാരായണങ്ങളാണ് പീസ് ഖുർആൻ റേഡിയോയുടെ തൻസീൽ പ്രോഗ്രാം. ഇന്ന് സൂറത്ത് 100 മുതൽ സൂറത്ത് ശറഹ് വരെയുള്ള സൂറത്തുകളുടെ പാരായണമാണ് നാം കേൾക്കുന്നത്. ഖിറാഅത്ത് നിർവഹിക്കുന്നത് അശ്ശേഖ് യൂസുഫ് ബിൻ നൂഹ് അഹമ്മദ്.

0: ജസാക്കും അല്ലാഹു ഖൈറ. നാം ഇപ്പോൾ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ തെൻസിയിൽ സൂറത്തു നൂർ മുതൽ സൂറത്ത് ശറഹ് വരെയുള്ള സൂറത്തുകളുടെ പാരായണം നിർവഹിച്ചത് അശ്ശേഖ് യൂസുഫ് ബിൻ നൂഹ് അഹമ്മദ്.
1: പരിശുദ്ധ ഖുർആനിലെ ചില വചനങ്ങൾ പാരായണം ചെയ്യുമ്പോഴും അത് കേൾക്കുമ്പോഴും പാരായണത്തിൻ്റെ സുജൂദ് സത്യവിശ്വാസികൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ഖുർആനിലെ 32-ാമത്തെ അധ്യായം സൂറത്തു സജ്ജദയിലെ 15-ാമത്തെ വചനമാകുന്നു. വചനം ഇപ്രകാരമാകുന്നു:

നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ മുഖേന ഉത്ബോധനം നൽകപ്പെട്ടാൽ സാഷ്ടാംഗം പ്രണമിക്കുന്നവരായി വീഴുകയും തങ്ങളുടെ രക്ഷിതാവിനെ സ്തുതിച്ചുകൊണ്ട് പ്രകീർത്തിക്കുകയും ചെയ്യുന്നവർ മാത്രമേ നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ വിശ്വസിക്കുകയുള്ളൂ. അവർ അഹംഭാവം നടിക്കുകയുമില്ല. പരിശുദ്ധ ഖുർആനിലെ 32-ാമത്തെ അധ്യായം സൂറത്തു സജ്ജദയുടെ 15-ാമത്തെ വചനമാകുന്നു ഇപ്പോൾ നമ്മൾ കേട്ടത്. ഈ വചനം പാരായണം ചെയ്യുമ്പോഴും അത് കേൾക്കുന്നവരും തിലാവത്തുൽ ഖുർആൻ ഖുർആൻ പാരായണം ചെയ്യുമ്പോഴുള്ള സുജൂദ് തിലാവ ചെയ്യേണ്ടതാണെന്ന് നമ്മൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ആയത്ത് ഒരിക്കൽ കൂടി

0: ഇതുപോലെയുള്ള സുജൂദ് തിലാവയുടെ വചനങ്ങൾ നമ്മൾ അറിയുകയും മനസ്സിലാക്കുകയും ചെയ്യുക.
1: വിശുദ്ധ ഖുർആൻ ഹൃദയങ്ങൾക്ക് വെളിച്ചവും ജീവിതത്തിന് വഴികാട്ടിയുമായ അള്ളാഹുവിൻ്റെ വചനങ്ങൾ. ഖുർആൻ പഠനം എല്ലാവരിലേക്കും എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ വിശുദ്ധ ഖുർആനിലെ വചനങ്ങളുടെ ആശയവും അർത്ഥവും വിശദീകരിക്കുന്ന പരിപാടി പീസ് ഖുർആൻ റേഡിയോയിൽ. ഇനി ഹൃദയവസന്തം. സൂറ സോഫാത്തിലെ 128-ാമത്തെ വചനത്തിൻ്റെ ബാക്കിയും തുടർന്ന് 132 കൂടിയ വചനങ്ങൾ വിശദീകരിക്കുന്നു. അവതരണം മുഹമ്മദ് കുട്ടി സലഫി.
2: ഇന്നൽ ഹംദലില്ലാ നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വഅസ്ലി വഅസ്ലിമു അലാ ഖൈരി ഖൽഖിഹി മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. أعوذ بالله من الشيطان الرجيم إلا عباد الله المخلصين وتركنا عليه في الآخرين.

0: ഏറെ സ്നേഹമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തു സ്വാഫാത്തിലെ 128-ാമത്തെ വചനമായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ അല്പം നാം വിശദീകരിച്ചത്. അള്ളാഹു സുബ്ഹാനഹു വതആല അള്ളാഹുവിൽ പങ്കുചേർത്തതുകൊണ്ട്, അള്ളാഹുവിൻ്റെ ഏകത്വം സ്വീകരിക്കാത്തതുകൊണ്ട് അവൻ നരകശിക്ഷ നൽകുന്ന പാരത്രികമായ നാശത്തിൽ അകപ്പെടുന്ന ആളുകളെക്കുറിച്ചായിരുന്നു 127-ാമത്തെ വചനത്തിൽ വ്യക്തമാക്കിയത്. തുടർന്ന് അള്ളാഹു പറയുന്നു, ഇല്ലാ ഇബാദല്ലാ, അള്ളാഹുവിൻ്റെ അടിയാന്മാർ ഒഴികെ, അൽ മുഖ്ലസീൻ, കളങ്കരഹിതരാക്കപ്പെട്ട, ശുദ്ധിയാക്കപ്പെട്ട, അള്ളാഹുവിൻ്റെ കളങ്കരഹിതരാക്കപ്പെട്ട അടിയാന്മാർ ഒഴികെ. അവിടെ ആരാണ് ഈ ആളുകളെന്ന് തഫ്സീറുകളിൽ വിശദീകരിക്കുന്നത് കാണാൻ സാധിക്കും. അല്ലദീന അഖ്ലസഹുമുല്ലാഹു ലിനഫ്സിഹി വ അഖ്ലസു അൽ ഇബാദത ലില്ലാ, അല്ലാഹു ഇഖ്ലാസ് നൽകിയ, അതുവഴി ഇബാദത്ത് അല്ലാഹുവിന് മാത്രമാക്കിയ. അല്ലദീന അബദുല്ലാഹ വലം യുശ്രികൂ ബിഹി ഷൈആ, അല്ലാഹുവിൽ യാതൊന്നിനെയും പങ്കുചേർക്കാതെ അവനെ ആരാധിച്ച ആ ആളുകളാകുന്നു ഇല്ലാ ഇബാദല്ലാഹിൽ മുഖ്ലസീൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫഉലൈക ഫീ ജന്നാത്തിൻ നഈം, ആ ആളുകൾ സുഖാനുഗ്രഹത്തിൻ്റെ സ്വർഗത്തോപ്പുകളിലായിരിക്കും. അല്ലാഹു ആ സൗഭാഗ്യവാന്മാരിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാമ സഅദി റഹ്മത്തുള്ള പറയുന്നു, ഇല്ലാ ഇബാദല്ലാഹി അല്ലദീന അഖ്ലസൂ ദീനഹും ലില്ലാ, കീഴ്വണക്കം അല്ലാഹുവിന് നിഷ്കളങ്കമാക്കിയ അവൻ്റെ അടിമകളൊഴികെ. ഫഇന്നഹും നാജൂന മിൻ അദാബി, അവർ അല്ലാഹുവിൻ്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെട്ടവരായിരിക്കും. ആ ആളുകൾ തങ്ങളുടെ മതം, തങ്ങളുടെ കീഴ്വണക്കം അല്ലാഹുവിന് നിഷ്കളങ്കമാക്കിയ ആളുകളാകുന്നു എന്നർത്ഥം. മഹാനായ മുഫസ്സിർ ഇബ്നു കസീർ റഹ്മത്തുള്ള പറയുന്നു, ഐ അൽ മുവഹ്ഹിദീന മിൻഹും, തൗഹീദ് സ്വീകരിച്ച, അല്ലാഹുവിൻ്റെ ഏകത്വം കലർപ്പില്ലാത്ത ശുദ്ധ തൗഹീദ് സ്വീകരിച്ച ആളുകളൊഴികെ. ഇത് കേൾക്കുമ്പോൾ സഹോദരങ്ങളെ, സഹോദരന്മാരെ, നാം ഓരോരുത്തരും ആഗ്രഹിക്കണം, നാളെ പരലോകത്ത് നരകശിക്ഷയിൽ നിന്ന് മോചിതരാകുന്നത് അത് അല്ലാഹുവിൻ്റെ ഏകത്വത്തിൽ കലർപ്പില്ലാത്ത തൗഹീദ് അത് സ്വീകരിച്ച ആളുകൾ മാത്രമായിരിക്കും. അതല്ലാത്ത ശിർക്ക് ചെയ്ത, ശിർക്കിൻ്റെ അംശങ്ങൾ വിശ്വാസത്തിലും കർമ്മത്തിലും കലർന്ന അത്തരം ആളുകൾക്കായിരിക്കും കഠിന കഠോരമായ ശിക്ഷ നാളെ പരലോകത്ത് അനുഭവിക്കേണ്ടി വരിക. പലപ്പോഴും വിശ്വാസ കാര്യങ്ങളിൽ ശിർക്കിനെ ഭയപ്പെടണം, അള്ളാഹുവിൻ്റെ ഏകത്വത്തിൽ ഒരു നിലയിലും ശിർക്ക് കലരാൻ പാടില്ല. വിശ്വാസത്തിലായിരുന്നാലും കർമ്മത്തിലായിരുന്നാലും നാം ഏറെ ഭയപ്പെടേണ്ട കാര്യമാണ് ശിർക്ക് എന്ന് പറയുമ്പോൾ. സാധാരണ മനുഷ്യരെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് മതപുരോഹിതന്മാർ പറയുന്നത്, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാ എന്ന് പറയുന്ന, എന്ന് പ്രഖ്യാപിക്കുന്ന ആൾ അഥവാ മുസ്ലിമാണെന്ന് പറയുന്ന ആൾ ഷിർക്കിനെ പേടിക്കേണ്ടതില്ല എന്നാണ് സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കാറുള്ളത്. യഥാർത്ഥത്തിൽ അള്ളാഹു നിയോഗിച്ചയച്ച അമ്പിയാക്കന്മാർ പോലും അഥവാ അള്ളാഹു തെരഞ്ഞെടുത്ത് നിയോഗിച്ച ആളുകൾ പോലും അവരുടെ ജീവിതത്തിൽ ഏറെ ഭയപ്പെട്ട കാര്യമായിരുന്നു ഷിർക്ക് എന്ന കാര്യം. വിശുദ്ധ ഖുർആൻ നമ്മുടെ മുമ്പിൽ എടുത്തു പറയുകയാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം നടത്തിയ ദുആയിൽപ്പെട്ട ഒരു ദുആ, വജുനുബ്നി വബനിയ അൻ നഅബുദൽ അസ്നാം, അല്ലാഹുവേ എന്നെയും എൻ്റെ സന്താന പരമ്പരയെയും വിഗ്രഹാരാധനയെ തൊട്ട് കാത്തു രക്ഷിക്കണേ എന്നായിരുന്നു. സഹോദരങ്ങളെ, സഹോദരികളെ, ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം പോലും ഷിർക്കിൻ്റെ കാര്യത്തിൽ ഇത്രയധികം ഭയപ്പെട്ടുവെങ്കിൽ ഏത് വിശ്വാസിക്കാണ്, ആർക്കാണ്? എനിക്കൊന്നും ഷിർക്ക് പണയുകയില്ല, ഞാനൊന്നും ഷിർക്കിൽ അകപ്പെട്ടു പോവുകയില്ല എന്ന് നിർഭയപ്പെട്ടിരിക്കാൻ സാധിക്കുക. അതുകൊണ്ട് ആരെയെങ്കിലും അന്ധമായി വിശ്വസിച്ച് ഏതെങ്കിലും പണ്ഡിതന്മാരെ പുരോഹിതന്മാരെ അന്ധമായി സ്വീകരിച്ച് അവനവൻ്റെ പരലോകം നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ നാം ഓരോരുത്തരും ജാഗരൂകരാകേണ്ടതാണെന്ന് ഈ വചനം നമ്മളെ പഠിപ്പിക്കുന്നു. ഫഅഖ്ലസഹും മിനശ്ശിർക്ക് അൽഐ അല്ലദീന അഖ്ലസഹുമുല്ലാഹു ലിനഫ്സിഹി ഫഅഖ്ലസഹും മിനശ്ശിർക്ക് അല്ലാഹു ഷിർക്കിൽ നിന്ന് രക്ഷപ്പെടുത്തിയവർ, മോചിപ്പിച്ചവർ. വമിൻ തക്ദീബിർ റുസുൽ അതുപോലെ തന്നെ പ്രവാചകന്മാരെ നിഷേധിക്കുന്നതിൽ നിന്നും. വൽ ഉബൂദിയത്തി ഹുനാ ഉബൂദിയത്തുൻ ഖാസ്സ ഇവിടെ അല്ലാഹുവിൻ്റെ ദാസന്മാർ എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലാഹുവിൻ്റെ പ്രത്യേക ദാസന്മാർ എന്നതാകുന്നു. അല്ലാഹു അവൻ്റെ ദാസന്മാരെന്ന് പറയുമ്പോൾ അതിന് രണ്ട് അർത്ഥങ്ങൾ ഖുർആനിൽ കാണാൻ സാധിക്കും. ഒന്ന്, എല്ലാവരും അല്ലാഹുവിൻ്റെ അടിമകളാകുന്നു എന്ന അർത്ഥത്തിൽ. എന്നാൽ അല്ലാഹുവിലേക്ക് അവൻ ചേർത്തി പറയുമ്പോൾ അല്ലാഹു അനുഗ്രഹം ചെയ്ത, അല്ലാ വിശിഷ്ടരാക്കിയ, അല്ലാഹു പ്രത്യേകമാക്കിയ അടിമകൾ എന്നാണ് അവിടെ ഉദ്ദേശിക്കപ്പെടുക. അതാണ് ഇല്ലാ ഇബാദല്ലാഹി അല്ലാഹുവിൻ്റെ അടിമകൾ ഒഴികെ എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് ഉസൈമീൻ റഹ്മഹുല്ല ആ വചനത്തെ വ്യാഖ്യാനിച്ചുകൊണ്ട് പറയുന്നു. അതായത് ഷിർക്കിൽ നിന്നും പ്രവാചകന്മാർ നിഷേധിക്കുന്നതിൽ നിന്നും അല്ലാഹു രക്ഷപ്പെടുത്തിയവരൊഴികെ എന്നർത്ഥം. അല്ലാഹു ആ സൗഭാഗ്യവാന്മാരിൽ നമ്മെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. ബയാനു അന്നൽ ഇബാദത്ത അൽ മുഖ്ലിസീന ഇഖ്ലാസുള്ള ആത്മാർത്ഥതയോടുകൂടി ശുദ്ധഹൃദയരായ ആളുകൾ ലാ യനാലുഹും അദാബ ഹാഉലാഇ ഫിൽ ആഖിറ ഈ കൂട്ടരുടെ ശിക്ഷ, ഷിർക്ക് ചെയ്തവരുടെ ശിക്ഷ അവർക്ക് ബാധിക്കുകയില്ല. ഖത്അൻ സംശയമലേശമന്യേ ഗണ്യതമായും ഷിർക്ക് ചെയ്ത ആൾക്കാരുടെ ശിക്ഷ ഈ മുഖ്ലിസീങ്ങൾക്ക് ഉണ്ടാവുകയില്ല. വഫി ദുനിയാ ഫഇന്നഹു യൂഷിക്കു അൻ യഉമ്മല്ലാഹു തആല അസ്സാലിഹ വൽ ഫാസിദ് ഒരു വേള ദുനിയാവിൽ വെച്ച് അല്ലാഹു വിശ്വാസികൾക്കും അവിശ്വാസികൾക്കും പൊതുവായി ശിക്ഷ നൽകിയേക്കാം. എന്നാൽ പരലോകത്ത് ആഖിറത്തിൽ അല്ലാഹു സത്യവിശ്വാസികൾക്ക് മുഖ്ലിസീങ്ങളായ ആളുകൾക്ക് ശിക്ഷ നൽകുകയേയില്ല. എന്താണ് ദുനിയാവിൽ വെച്ച് വിശ്വാസിക്കും അവിശ്വാസിക്കും പൊതുവായി ശിക്ഷ നൽകാനുള്ള കാരണം? ഇദാ ഖസുറ സ്വാലിഹു ഫിൽ അംരി ബിൽ മഅറൂഫ് വന്നഹി അനിൽ മുൻകർ ഒരു വിശ്വാസിയുടെ ബാധ്യതയായ നന്മ കൊണ്ട് കൽപ്പിക്കുക, തിന്മ വിലക്കുക എന്ന കാര്യത്തിൽ അവൻ കുറവ് വരുത്തിയാൽ. ഈ തഫ്സീറിൽ ഒരു വലിയ പാഠം നമുക്ക് പഠിക്കാനുണ്ട്. നാം ഓരോരുത്തരും നാം മനസ്സിലാക്കിയ സത്യസന്ദേശങ്ങൾ, പ്രത്യേകിച്ച് അല്ലാഹുവിൻ്റെ ഏകത്വത്തെക്കുറിച്ച്, തൗഹീദിനെക്കുറിച്ച്, സുന്നത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച്, ബിദ്അത്തിൻ്റെയും ഷിർക്കിൻ്റെയും ഗുരുതരാവസ്ഥയെക്കുറിച്ച് നാം നമ്മുടെ സമൂഹത്തെ ബോധ്യപ്പെടുത്തുക എന്നത് നമ്മുടെ ബാധ്യതയായി നമ്മൾ കാണേണ്ട കാര്യമാണ്. നമ്മുടെ ചുറ്റും ഷിർക്കും ഖുറാഫാത്തുകളും അഥവാ അന്ധവിശ്വാസങ്ങളും ബിദ്അത്തുകളും അഥവാ അനാചാരങ്ങളും അത് വ്യാപകമാകുന്നത് കാണുമ്പോൾ ഞാനൊന്നും അറിഞ്ഞില്ല എന്ന മട്ടിൽ നാം നമ്മുടെ സ്വന്തം കാര്യം മാത്രം പരിഗണിച്ചാൽ അല്ലാഹുവിൻ്റെ പൊതുശിക്ഷയിൽ നിന്ന് നാം സുരക്ഷിതരാവുകയില്ല എന്ന കാര്യം, അതാണ് ഈ വ്യാഖ്യാനത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത്. വഇന്നന്നാസ ഇദാ റഔ അൽ മുൻകർ ഫലം യുഗയ്യിറൂഹു യൂഷിക്കു അൻ യഉമ്മഹുമുല്ലാഹു ബിഇഖാബിൻ മിൻ ഇൻദിഹി ആളുകൾ വെറുക്കപ്പെട്ട കാര്യങ്ങൾ കാണുമ്പോൾ, ഷിർക്കും ബിദ്അത്തും ഖുറാഫാത്തുകളും അതേപോലെ തന്നെ കുഫ്റും ഒക്കെ കാണുമ്പോൾ, തങ്ങളെക്കൊണ്ട് കഴിയും വിധത്തിൽ ആ തിന്മകൾക്കെതിരെ ആ മുൻകറിനെതിരെ ശബ്ദമുയർത്താതിരുന്നാൽ, അതിനെക്കുറിച്ച് ആളുകൾക്ക് പറഞ്ഞു കൊടുക്കാതിരുന്നാൽ അല്ലാഹുവിൻ്റെ പൊതുശിക്ഷ ഇറങ്ങാൻ അത് കാരണമായിത്തീരും എന്നത് ഈ വ്യാഖ്യാനത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുകയാണ്. അസ്സനാഉ അലാ ഹാഉലാ മറ്റൊന്ന്, അല്ലാഹുവിൻ്റെ നിഷ്കളങ്കരാക്കപ്പെട്ട ആളുകൾ ദാസന്മാർ ഒഴികെ എന്ന് പറഞ്ഞതിലൂടെ അല്ലാഹു ആ ആളുകളെ പ്രശംസിക്കുകയാണ് ചെയ്യുന്നത്. അല്ലദീന തബഉ റുസുല, ആരാണവർ? പ്രവാചകന്മാരെ പിൻപറ്റിയവർ. ലികൗനിഹിം ഇബാദൻ ലില്ലാഹി വ മുഖ്ലിസീൻ, അല്ലാഹുവിന് വഴിപ്പെട്ടവരായ നിലയിൽ നിഷ്കളങ്കരായി ആത്മാർത്ഥതയോടുകൂടി അല്ലാഹുവിനെ മാത്രം ആരാധിച്ചു എന്ന കാരണത്താൽ അവരെ അല്ലാഹു പ്രശംസിക്കുകയാണ് ചെയ്യുന്നതെന്ന് ചില തഫ്സീറുകളിൽ ആ വചനത്തെ വ്യാഖ്യാനിച്ചുകൊണ്ട് പറയുന്നു. തുടർന്ന് 129-ാമത്തെ വചനം, വതറക്ന അലൈഹി ഫിൽ ആഖിരീൻ. ഈ സൂറത്തിൽ തന്നെ മറ്റു പ്രവാചകന്മാരെക്കുറിച്ച് പറഞ്ഞപ്പോഴും ഇതേ വചനം അല്ലാഹു ആവർത്തിച്ചു പറഞ്ഞത് കാണാൻ സാധിക്കും. വതറക്ന, നാം ബാക്കിയാക്കുകയും ചെയ്തു. അലൈഹി, അദ്ദേഹത്തിൻ്റെ മേൽ. ഫിൽ ആഖിരീൻ, പിന്നീടുള്ളവരിൽ. സൽ കീർത്തി, നല്ല പേര് നാം ബാക്കിയാക്കുകയും ചെയ്തു. വജഅൽന ലി ഇല്യാസ സനാഅൻ ജമീലൻ ഫിൽ ഉമമി ബഅദ. അല്ലാമ സഅദി റഹ്മത്തു പറയുന്നു, ഇല്യാസ് അലൈഹിസ്സലാമിക്ക് തൻ്റെ കാലശേഷമുള്ളവരിൽ നല്ല പേരും പ്രശസ്തിയും നാം ഉണ്ടാക്കുകയും ചെയ്തു എന്നർത്ഥം. തബരി റഹ്മത്തു പറയുന്നു, വഅബഖൈന അലൈഹി സനാഅൽ ഹസൻ ഫിൽ ആഖിരീൻ, അദ്ദേഹത്തിൻ്റെ കാലശേഷമുള്ളവരിൽ, പിൽക്കാലക്കാരിൽ നാം നല്ല പ്രശംസ പുകഴ്ത്തൽ ബാക്കിയാക്കി. മിനൽ ഉമമി ബഅദ, അദ്ദേഹത്തിന് ശേഷമുള്ള സമൂഹങ്ങളിൽ. ഫഇന്ന അഇമ്മത്തൽ ഇസ്ലാം അബ്ഖല്ലാഹു അലൈഹിം സനാഅൻ ഹസനൻ ഫിൽ ആഖിരീൻ. ഇതിലൂടെ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം, ഇസ്ലാമിക സമൂഹത്തിലെ നേതൃത്വം നൽകുന്ന ആളുകൾക്ക് ആ ആളുകളുടെ പേരും പ്രശസ്തിയും അത് അല്ലാഹു ബാക്കിയാക്കും. വസ്വദ്ദ കുല്ല ലിസാനിൻ യഖ്ദഹു ഫീഹിം ഫജഅല ഫീഹിമുസ് സനാഅ വസല്ലമഹും മിനൽ ഖദ്ഹ്. മറ്റുള്ളവർ അവരെ ഇകഴ്ത്തി സംസാരിക്കുന്നതിൽ നിന്ന്, അതേപോലെ തന്നെ അവരെ ദുഷിച്ച് സംസാരിക്കുന്നതിൽ നിന്ന് അല്ലാഹു തടയുകയും ചെയ്യും. അഥവാ ആത്യന്തികമായ പ്രശംസയും അതേപോലെ തന്നെ പുകഴ്ത്തലും സത്യദീൻ മുറുകെ പിടിച്ച ആളുകൾക്കായിരിക്കും. സത്യദീനിനു വേണ്ടി അടരാടിയ, ആ മാർഗത്തിൽ ജീവത്യാഗം ചെയ്ത, ആ മാർഗത്തിൽ ഒരുപാട് ത്യാഗ പരിശ്രമങ്ങൾ ചെയ്ത ആളുകളെ സമൂഹം എന്നും ഓർക്കുകയും അവരെ പ്രശംസിക്കുകയും ചെയ്യും എന്നർത്ഥം. തുടർന്ന് 130-ാമത്തെ വചനം, സലാമുൻ അലാ ഇല്യാസീൻ. സലാമുൻ, സമാധാന ശാന്തി, അതല്ലെങ്കിൽ സലാം. അലാ ഇല്യാസീൻ, ഇല്യാസീൻ്റെ മേൽ. ഇല്യാസീൻ്റെ ആൾക്കാരിൽ, അഥവാ തഹിയ്യത്തൻ മിനല്ലാഹ് വസനാഅൻ അലാ ഇല്യാസ്, അല്ലാഹുവിൻ്റെ അടുക്കൽ നിന്നുള്ള പുകഴ്ത്തലും അഭിവാദ്യം ചെയ്യലും ഉപചാരമർപ്പിക്കലുമാകുന്നു അതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് സഅദി റഹ്മഹുള്ള അതിന് തഫ്സീർ ചെയ്തെടുത്ത് പറയുന്നു. ബയാൻ അന്നല്ലാഹ തആല യുജാസി അൽ മുഹ്സിന ബിൽ ഇഹ്സാൻ ഹത്താ ബഅദ മൗതി. തുടർന്നുള്ള വചനത്തെക്കൂടി, 131-ാമത്തെ വചനത്തെക്കൂടി വ്യാഖ്യാനിച്ചുകൊണ്ട് പറയുന്നു, അല്ലാഹു നന്മ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് അവൻ നന്മ ചെയ്തുകൊണ്ടേയിരിക്കും അവരുടെ മരണശേഷവും. ഈ ദുനിയാവിൽ വെച്ച് നന്മകൾ ചെയ്ത, സുഹൃതങ്ങൾ ചെയ്ത ആളുകൾക്ക് അവരുടെ മരണശേഷവും അല്ലാഹു ഇഹ്സാൻ ചെയ്തുകൊണ്ടിരിക്കും. അതാണ് ഇന്നാ കദാലിക നജ്സിൽ മുഹ്സിനീൻ. 131-ാമത്തെ വചനത്തിൽ കാണാം, ഇന്നാ, നിശ്ചയമായും അപ്രകാരം. ഇന്ന കദാലിക്, നിശ്ചയമായും അപ്രകാരം. നജ്സിൽ മുഹ്സിനീൻ, നാം സുഹൃതവാന്മാർക്ക് പ്രതിഫലം നൽകുന്നു. കമാ ജസൈന ഇല്യാസ് അൽ ജസാ അൽ ഹസൻ, ഇല്യാസിന് നല്ല പ്രതിഫലം നൽകിയതുപോലെ തന്നെ. അലാ ത്വാഅതിഹി, അദ്ദേഹം അല്ലാഹുവിന് വഴിപ്പെട്ടുകൊണ്ട് ജീവിച്ചത് കാരണത്താൽ നല്ല പ്രതിഫലം നൽകിയതുപോലെ തന്നെ. നജ്സിൽ മുഹ്സിനീന മിൻ ഇബാദിനാ അൽ മുഅ്മിനീൻ, സത്യവിശ്വാസികളായ നമ്മുടെ ദാസന്മാർക്ക് നാം പ്രതിഫലം നൽകും. അതാണ് കെദാലിക്, ഇന്നാ കെദാലിക്, തീർച്ചയായും അപ്രകാരം. അഥവാ ഈ പ്രവാചകന് നൽകിയതുപോലെ തന്നെ നജസിൽ മുഹ്സിനീൻ, ഇഹ്സാൻ ചെയ്യുന്നവർക്ക് നാം പ്രതിഫലം നൽകും. തുടർന്നുള്ള വചനത്തിൽ ഇന്നഹു മിൻ ഇബാദിനൽ മുഅ്മിനീൻ, നിശ്ചയമായും അദ്ദേഹം സത്യവിശ്വാസികളായ നമ്മുടെ ദാസന്മാരിൽപ്പെട്ടവൻ ആകുന്നു. ഇന്നഹു, തീർച്ചയായും അദ്ദേഹം, മിൻ ഇബാദില്ലാഹിൽ മുഅ്മിനീനൽ മുഖ്ലിസീന, ഇഖ്ലാസ് നൽകപ്പെട്ട, നിഷ്കളങ്കരാക്കപ്പെട്ട നമ്മുടെ ദാസന്മാരിൽ, വിശ്വാസികളായ ദാസന്മാരിൽപ്പെട്ട ആളാകുന്നു. ബിസ്വിദ്ഖി വൽ ഈമാൻ, സത്യവിശ്വാസം കൊണ്ടും സത്യസന്ധത കൊണ്ടും. ഈ വചനവും ഇതിനു മുമ്പും ആവർത്തിക്കപ്പെട്ട വചനമാകുന്നു. യഥാർത്ഥത്തിൽ അള്ളാഹുവിൽ വിശ്വാസമർപ്പിക്കുക എന്നത് ഒരാൾ യഥാർത്ഥ മുഅ്മിനാണെന്ന് അള്ളാഹു വ്യക്തമാക്കുന്നതിലൂടെ ആ വ്യക്തി ഈമാനിനോട് കൂറുപുലർത്തിക്കൊണ്ട് വിശ്വാസത്തെ യാഥാർത്ഥ്യമാക്കിക്കൊണ്ട് ജീവിച്ച ആളാണെന്നതാണ് അതിൽ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം. പലപ്പോഴും അള്ളാഹുവിന് മാത്രം വഴിപ്പെട്ടുകൊണ്ട് ജീവിക്കേണ്ട, അള്ളാഹുവിൻ്റെ ആജ്ഞാനിർദ്ദേശങ്ങളെ പൂർണ്ണ മനസ്സോടുകൂടി ജീവിക്കേണ്ട ആളുകൾ, പക്ഷേ ഭൗതിക താൽപ്പര്യത്തിൻ്റെ പേരിൽ, അതേപോലെ തന്നെ പൈശാചികമായ ദുർബോധനത്തിൻ്റെ പേരിൽ, തങ്ങൾ സർവതന്ത്ര സ്വതന്ത്രരായി ജീവിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് എല്ലാ അതിർവരമ്പുകളും ലംഘിച്ചുകൊണ്ട് താൻ തോന്നികളായി ജീവിക്കുന്നതിലൂടെ അവർ പിശാചിന് അടിമകളായി മാറുകയാണ് ചെയ്യുന്നത്. എന്നാൽ യഥാർത്ഥ വിശ്വാസികൾ താൻ അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണെന്നും തൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും താൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ സുഖസൗകര്യങ്ങളും തൻ്റെ സ്രഷ്ടാവാണ് തനിക്ക് കനിഞ്ഞരുളിയതെന്നും കൃത്യമായി മനസ്സിലാക്കി ആ സ്രഷ്ടാവിൻ്റെ ആജ്ഞകളും നിയമങ്ങളും നിർദ്ദേശങ്ങളും സ്വീകരിക്കാൻ താൻ ബാധ്യസ്ഥനാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവന് വഴിപ്പെട്ടുകൊണ്ട് ജീവിക്കും. അതാണ് അള്ളാഹു അത്തരം ആളുകളെ പുകഴ്ത്തിക്കൊണ്ട് പറയുന്നത്. പ്രത്യേകിച്ച് അമ്പിയാക്കന്മാരെ, മുർസലീങ്ങളെ. ഇന്നഹു, തീർച്ചയായും അദ്ദേഹം, അഥവാ ഇല്യാസ് അലൈഹിസ്സലാം, മിൻ ഇബാദിനൽ മുഅ്മിനീൻ, വിശ്വാസികളായ നമ്മുടെ ദാസന്മാരിൽപ്പെട്ട ആൾ തന്നെയാകുന്നു. സഹോദരങ്ങളെ, നമ്മെക്കുറിച്ചും അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ രൂപത്തിൽ മനസ്സിലാക്കിയിരിക്കണം. നമ്മളെക്കുറിച്ചും അള്ളാഹു, നാം ഓരോരുത്തരും അള്ളാഹുവിൻ്റെ വിശ്വാസികളായ അടിമകളാണെന്ന് പറയണം. അതിനുവേണ്ടി അള്ളാഹുവിന് വഴിപ്പെട്ടുകൊണ്ട് അവൻ്റെ കൽപ്പന നിർദ്ദേശങ്ങളെ പൂർണ്ണ മനസ്സോട് കൂടി സ്വീകരിച്ചുകൊണ്ട് യഥാർത്ഥ വിശ്വാസികളായി ജീവിക്കാൻ നാം ഓരോരുത്തരും കഠിനമായി പരിശ്രമിക്കുക. റബ്ബിനോട് അതിന് തൗഫീഖിന് വേണ്ടി ദുആ ചെയ്യുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. വഉസല്ലിമു അലാ ഖൈരി ഖൽഖിഹി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ.
1: ബാരക്കല്ലാഹു ഫീക്കും, ജസാകല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ ഹൃദയവസന്തം പ്രോഗ്രാമിലൂടെ സൂറ സഫാത്തിലെ 128 മുതൽ 132 കൂടിയ വചനങ്ങളാണ് വിശദീകരിച്ചു നൽകിയത്. അവതരിപ്പിച്ചത് മുഹമ്മദ് കുട്ടി സലഫി.
2: വായനയ്ക്കു വേണ്ടി പല പ്രസിദ്ധീകരണങ്ങളെയും വാരികകളെയും മാസികകളെയും ആശ്രയിക്കാറുള്ളവരാണ്. എന്നാൽ സർക്കുലേഷൻ വർദ്ധിപ്പിക്കുവാനും സാമ്പത്തികമായ നേട്ടത്തിനും വേണ്ടി അസത്യങ്ങൾ കുത്തിനിറച്ച്, അർദ്ധസത്യങ്ങൾ നിറച്ച്, ആരോപണങ്ങൾ തൊടുത്തുവിട്ട്, അശ്ലീല വാർത്തകൾ പ്രചരിപ്പിച്ച് ധാരാളക്കണക്കിന് പ്രസിദ്ധീകരണങ്ങൾ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുകയാണ്. കാലാകാലങ്ങളായി മനുഷ്യകുലം കാത്തുസൂക്ഷിച്ചു പോരുന്ന ധാർമ്മികതയുടെ അതിർവരമ്പുകൾ ഭേദിച്ച സാഹിത്യങ്ങളാണ് നമുക്കിന്ന് കാണാൻ സാധിക്കുന്നത്. എല്ലാ വിഷയങ്ങളും പാട്ടിന് വിഷയീഭവിപ്പിക്കാൻ പാടില്ലാത്തതുപോലെ, സിനിമകൾക്ക് ഇതിവൃത്തമാക്കാൻ പാടില്ലാത്തതുപോലെ, രചനകൾക്ക് വിഷയമാക്കാൻ പാടില്ലാത്തതുപോലെ, മനുഷ്യർ തമ്മിൽ കാത്തുസൂക്ഷിക്കുന്ന ധാർമ്മികതയുടെ മറ സംരക്ഷിച്ചുകൊണ്ടുള്ള പ്രസിദ്ധീകരണങ്ങളും സാഹിത്യങ്ങളുമാണ് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടത്. പലപ്പോഴും അവിഹിതത്തിൻ്റെ വാർത്തകൾ പോലും വായനക്കാർക്ക് മുന്നിൽ മറ്റൊരു കൂട്ട ബലാത്സംഗത്തിന് പ്രേരണയേകുന്ന നിലക്കാണ് മേമ്പൊടികൾ ചേർത്തുകൊണ്ട് സാഹിത്യമെന്ന് പേരിട്ട് വിളിച്ച് അവതരിപ്പിക്കാറുള്ളത്. പ്രണയം, വിവാഹപൂർവ പ്രണയ ബന്ധങ്ങളെ കഥകളിലൂടെയും കവിതകളിലൂടെയും മഹത്വവൽക്കരിക്കുമ്പോൾ അത് സമൂഹത്തിന് വരുത്തിവെക്കുന്ന പരിക്ക് എത്രമാത്രമാണ്! വർഗീയത ഇളക്കിവിടുന്ന മൂർച്ചയേറിയ തൂലികയുടെ അക്ഷരങ്ങൾ കൊണ്ട് വെറുപ്പ് വിതറിയ പ്രസിദ്ധീകരണങ്ങൾ സമൂഹത്തിനുണ്ടാക്കിയ അരക്ഷിതാവസ്ഥ എത്ര ഭീകരമാണ്! അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന എത്രമാത്രം ലേഖനങ്ങൾ വായിക്കേണ്ടി വന്നിട്ടുണ്ട്! നിരീശ്വരവാദവും നിർമ്മിതവാദവും പ്രചരിപ്പിച്ച് മനുഷ്യനെ ലിബറൽ ചിന്തകളിലേക്ക് കൊണ്ടുപോയ എത്രയെത്ര ലേഖനങ്ങൾക്ക് നാം സാക്ഷികളായിട്ടുണ്ട്! ഡ്രാക്കുള കഥകൾ പറഞ്ഞ്, ഡിറ്റക്റ്റീവ് നോവൽ രചിച്ച്, ഉദ്വേഗത്തിൻ്റെ നിമിഷങ്ങൾ പകർന്നു നൽകി എത്ര പ്രസിദ്ധീകരണങ്ങൾ കടന്നുപോയിട്ടുണ്ട്! സമൂഹത്തിന് പരിക്കുണ്ടാക്കുന്നതാണെങ്കിലും നാട്ടുകാരുടെ വികാരത്തെ ഇളക്കിവിടുന്നതാണെങ്കിലും അശ്ലീലതകൾക്കും വൃത്തികേടുകൾക്കും പ്രചോദനമേകുന്നതാണെങ്കിലും എല്ലാത്തിനെയും ജനം വിളിച്ചു സാഹിത്യം. പല സാഹിത്യങ്ങളും സാഹിത്യത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. തൻ്റെ അക്ഷരമികവുകളെ പർവ്വതീകരിച്ച് അവതരിപ്പിച്ച് ജനങ്ങളുടെ കയ്യടി നേടാനാണ് പല ലേഖനങ്ങളും പ്രസിദ്ധീകരണങ്ങളും ശ്രമിച്ചിട്ടുള്ളത്. ഇവിടെയാണ് നേർപഥം വേറിട്ട് നിൽക്കുന്നത്. അസത്യങ്ങൾ കുത്തി നിറക്കാത്ത, അർദ്ധസത്യങ്ങൾ നിറച്ചിടാത്ത, അശ്ലീലതകളും ആഭാസത്തരങ്ങളും മനുഷ്യരുടെ വായനാനുഭവങ്ങളിലേക്ക് പകർന്നു നൽകാത്ത, അധാർമികതകളോട് സന്ധിയില്ലാ സമരം പ്രഖ്യാപിച്ച തൂലിക നേർപഥം വാരിക. കാലഘട്ടത്തിൻ്റെ ചുവരെഴുത്തുകൾ വായിക്കാത്തവർക്ക് കാലഘട്ടത്തിൻ്റെ വെല്ലുവിളികളെ നേരിടാൻ സാധിക്കുകയില്ല എന്ന് നമുക്കറിയാം. ഓരോ സമയത്തും സമൂഹത്തെ വേട്ടയാടുന്ന, സമൂഹത്തിന് പ്രതിസന്ധി സൃഷ്ടിക്കുന്ന പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ നിലപാടിൻ്റെ കരുത്ത് പകർന്നു നൽകിക്കൊണ്ടാണ് സമകാലിക വെല്ലുവിളികളെ അഡ്രസ് ചെയ്യുന്ന നേർപഥം വാരികയുടെ ദൗത്യം സവിശേഷമാകുന്നത്. ആത്മീയ വിജ്ഞാനത്തിൻ്റെ നവജാലകങ്ങൾ തുറന്നു തന്ന്, ദൈവവിശ്വാസത്തിൻ്റെ സത്യസന്ധമായ പാഠങ്ങൾ പകർന്നു തന്ന്, ധാർമ്മിക പരിശുദ്ധിയുള്ള കുടുംബജീവിതത്തിൻ്റെ വായനാനുഭവങ്ങൾ നൽകി, മഹിളാരത്നങ്ങളുടെ സ്ത്രീജനങ്ങളുടെ അവകാശങ്ങളെക്കുറിച്ച് സ്വത്വബോധം പകർന്നു നൽകി, ലിബറൽ പുരോഗമന നാട്യങ്ങളോട് അവതരിപ്പിക്കപ്പെടുന്ന ലിബറൽ ആശയങ്ങളോട് സന്ധിയില്ലാ സമരം പ്രഖ്യാപിച്ച്, അശ്ലീലതകളും ആഭാസത്തരങ്ങളും കുത്തി നിറക്കാതെ ധർമ്മബോധത്തിൻ്റെ ധാർമ്മികാനുഭവങ്ങൾ പകർന്നു തന്ന്, ദൈവവിശ്വാസത്തിൻ്റെയും ആത്മബോധത്തിൻ്റെയും കപ്പൽ പണിത് തമസിൻ്റെ മറനീക്കി നേരിൻ്റെ പ്രഭചൊരിഞ്ഞ് നേർപഥം നമുക്ക് മുമ്പിൽ വേറിട്ടു നിൽക്കുകയാണ്. സുഹൃത്തുക്കളെ, നമുക്ക് വായിക്കാം. സമൂഹം അനുഭവിക്കുന്ന നീറുന്ന പ്രശ്നങ്ങൾക്ക് അക്ഷര വെളിച്ചത്തിൻ്റെ സത്യസന്ധമായ പരിഹാരമാണ് നേർപഥം വാരിക. സർവശക്തനായ അള്ളാഹു വായന മരിച്ചിട്ടില്ലാത്ത ഈ ലോകത്ത് ഒരു പുതിയ കൂട്ടുകാരനായി, യാത്രയിലെ ചങ്ങാതിയായി, ഏകാന്തതയിലെ ആത്മമിത്രമായി നേർപഥം വാരികയെ സ്വീകരിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.

ആറാം നൂറ്റാണ്ടിലെ കാട്ടറബികൾ. ലോക ചരിത്രത്തിൽ WWW വൈൻ വുമൺ വാർ, പെണ്ണിലും കള്ളിലും യുദ്ധത്തിലുമായി ജീവിതത്തെ ബന്ധിപ്പിച്ചിരുന്ന ഡാർക്ക് ഏജ് എന്ന് വിളിച്ചിരുന്ന ഒരു സമൂഹത്തെ ലോകത്ത് സമാനതകളില്ലാത്തൊരു സമൂഹമായി എങ്ങനെ പരിവർത്തിച്ചു എന്നത് ചരിത്രത്തിൽ നമ്മൾ വായിക്കേണ്ട ഒരു കാര്യമാണ്. 2% മാത്രം സാക്ഷരതയുണ്ടായിരുന്ന ഒരു ജനസമൂഹത്തെ എങ്ങനെയാണ് ലോകത്തിന്റെ ഗുരുക്കന്മാരായി പരിവർത്തിപ്പിച്ചത്, അതിന്റെ പിന്നിലുള്ള ചരിത്രം എന്താണ്, ചരിത്രപരമായി വട്ടപൂജ്യമായിരുന്ന അറേബ്യയിലെ ജനങ്ങൾ എങ്ങനെ പരിവർത്തിക്കപ്പെട്ടു, അവർ ചിന്തിക്കുവാനും അവർ അറിവ് നേടാനും ആരംഭിച്ചത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആഗമനത്തിലൂടെയാണ് എന്ന തിരിച്ചറിവാണ് ഒന്നാമതായി നമുക്കുണ്ടാകേണ്ടത്. അറിവാർജിക്കാൻ അദ്ദേഹം തന്റെ അനുയായികളോട് ആവശ്യപ്പെട്ടു എന്നത് മാത്രമല്ല, അതിന്റെ ശ്രേഷ്ഠതകളും മഹത്വങ്ങളും അവരെ പഠിപ്പിക്കുന്നതോടൊപ്പം അവർക്ക് അറിവ് പറഞ്ഞു കൊടുക്കാൻ കിട്ടിയ അവസരങ്ങളെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉപയോഗപ്പെടുത്തുകയും ചെയ്തു. ഒരിക്കൽ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മൻ സലക ത്വരീഖൻ യൽതമിസു ഫീഹ ഇൽമൻ, അറിവന്വേഷിച്ചു കൊണ്ടൊരാൾ ഒരു മാർഗത്തിൽ ഇറങ്ങിയാൽ, സഹ്ഹറല്ലാഹു ലഹു ത്വരീഖൻ ഇലൽ ജന്ന, അവന് സ്വർഗത്തിലേക്കുള്ള വഴി അള്ളാഹു എളുപ്പമാക്കി കൊടുക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, വിദ്യ അഭ്യസിപ്പിക്കാൻ വേണ്ടി പുറപ്പെട്ടവൻ, അക്ഷരാഭ്യാസം പഠിപ്പിച്ചു കൊടുക്കുന്നവൻ, ആ മാർഗത്തിൽ ഇറങ്ങിപ്പുറപ്പെട്ട ഒരാൾ, അയാൾ അതിൽ നിന്ന് വിരമിക്കുന്നത് വരെ അള്ളാഹുവിന്റെ മാർഗത്തിലാണെന്ന് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ അറിവ് നേടുന്നവന്റെയും അറിവ് പറഞ്ഞുകൊടുക്കുന്നവന്റെയും ശ്രേഷ്ഠതയാണ് പ്രവാചക വചനങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, ബദർ ഇസ്ലാമിന്റെ ഒരു ടേണിംഗ് പോയിന്റാണ്. ആ ബദറിൽ ബന്ദിയാക്കി പിടിക്കപ്പെട്ട ശത്രുക്കൾ അവരോട് മോചനദ്രവ്യമായി പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആവശ്യപ്പെട്ടത് എന്താണ്? തന്റെ സഹചാരികൾക്ക്, തന്റെ സ്വഹാബിമാർക്ക് അക്ഷരാഭ്യാസം പകർന്നു കൊടുക്കണം എന്നതാണ്. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അറിവ് അത് പഠിക്കുന്നതിൻ്റെയും അത് പഠിപ്പിക്കുന്നതിൻ്റെയും ശ്രേഷ്ഠതയും മഹത്വവുമാണ് ഇതെല്ലാം നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. കാരണം അറിവിലൂടെ മാത്രമേ ഏതൊരു സമൂഹത്തിനും പുരോഗതി കൈവരിക്കാനും സാംസ്കാരികമായ ഉന്നതി കൈവരിക്കാനും സാധിക്കുകയുള്ളൂ എന്നാണ് ഇസ്ലാമിന്റെ ചരിത്രം പഠിക്കുമ്പോൾ, പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, പ്രവാചകന്മാരുടെ പ്രാർത്ഥനകൾ പരിശോധിക്കുമ്പോൾ അവരെല്ലാവരും അള്ളാഹുവിനോട് കൂടുതൽ തരണേ എന്ന് പ്രാർത്ഥിച്ച ഒരേ ഒരു വിഷയം മാത്രമേ ഉള്ളൂ, അത് അറിവാണ്. റബ്ബി സിദ്നി ഇൽമ, അള്ളാഹുവേ എനിക്ക് അറിവ് വർദ്ധിപ്പിച്ചു തരണമേ എന്നാണ് അവർ കൂടുതലായി പ്രവാചകന്മാർ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചത് എന്നാണ് ഈ ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് പണ്ഡിതന്മാർ പറയുന്നത്. അതുകൊണ്ട് അറിവ് നേടാനുള്ള മാർഗങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. അതുകൊണ്ടാണ് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ നമ്മുടെ മുമ്പിൽ വിജ്ഞാനത്തിൻ്റെ അറിവിൻ്റെ ഒരു വാതായനമാണ് നേർപ്പദം വാരികയിലൂടെ തുറന്നു വച്ചിരിക്കുന്നത്. അതിലൂടെ വായിക്കാനും പഠിക്കാനും അതേപോലെ തന്നെ മനനം ചെയ്യാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതുവഴി നമ്മുടെ വ്യക്തിജീവിതവും നമ്മുടെ കുടുംബജീവിതവും സാമൂഹ്യ ജീവിതവും പരിവർത്തിക്കപ്പെടേണ്ടതുണ്ട്. കാരണം സ്വർഗം ലഭിക്കുന്നത് പരിശുദ്ധ ഖുർആനിൻ്റെയും തിരുസുന്നത്തിൻ്റെയും ജീവിതം നയിക്കുന്നതിലൂടെ മാത്രമാണ് എന്ന് ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുമ്പോൾ, ഖുർആൻ നമ്മളെ പഠിപ്പിക്കുമ്പോൾ, ആ ഒരു തലത്തിലേക്ക് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാൻ വായനയിലൂടെ പഠനത്തിലൂടെ നമുക്ക് സാധ്യമാകേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.

0: പീസ് ഖുർആൻ റേഡിയോയിൽ തഫ്സീർ അമാനി സൂറത്തുൽ ജിന്നിലെ 3 മുതൽ 9 വരെയുള്ള വചനങ്ങളുടെ ശബ്ദാവിഷ്കാരം.
1: വചനം 3. വാക്കർത്ഥം: വ അന്നഹു, നിശ്ചയമായും അത്, കാര്യം. തആല, ഉന്നതമായിരിക്കുന്ന എന്നും. ജദ്ദു റബ്ബിന, നമ്മുടെ റബ്ബിൻ്റെ മഹത്വം. അനുഗ്രഹം. മത്തഹദ, അവൻ ഏർപ്പെടുത്തിയിട്ടില്ല, സ്വീകരിച്ചിട്ടില്ല. സ്വാഹിബത്തൻ, സഹധർമ്മിണി, തുണക്കാരി, സഹധർമ്മിണിയായ ഭാര്യയെ. വലാ വലദൻ, സന്താനത്തെയുമില്ല.
2: وأنه تعالى جد ربنا ما اتخذ صاحبة ولا ولدا.
1: നമ്മുടെ റബ്ബിന്റെ മഹത്വം ഉന്നതമായതാകുന്നു എന്നും, അവൻ സഹധർമ്മിണിയെയാകട്ടെ സന്താനത്തെയാകട്ടെ സ്വീകരിച്ചിട്ടില്ല എന്നും. വചനം 4. വാക്കർത്ഥം: വഅന്നഹു കാന, ആയിരുന്നുവെന്നും. യഖൂലു, പറയും. സഫീഹുന, നമ്മിലെ ഭോഷൻ, വിഡ്ഢി. അലല്ലാഹി, അല്ലാഹുവിൻ്റെ മേൽ, അല്ലാഹുവിൻ്റെ പേരിൽ. ഷത്വത്ത, അക്രമം, കവിഞ്ഞ അനീതി, വിദൂരമായ വ്യാജം.
2: وَأَنَّهُ كَانَ يَقُولُ سَفِيهُنَا عَلَى اللَّهِ شَطَطًا.
1: നമ്മിലുള്ള ഭോഷൻ അല്ലാഹുവിൻ്റെ പേരിൽ കവിഞ്ഞ അനീതി പറയാറുണ്ടായിരുന്നു എന്നും. വചനം 5. വാക്കർത്ഥം: വഅന്നാ ലനന്ന, നാം ധരിച്ചു എന്നും. അല്ലൻ തഖൂല, പറയുന്നതേയല്ല എന്നും. പറയുകയില്ല തന്നെ എന്നും. അൽ ഇൻസാനു, മനുഷ്യർ. വൽ ജിന്നു, ജിന്നും. അലല്ലാഹി, അല്ലാഹുവിൻ്റെ മേൽ. കദിബൻ, വ്യാജം, വല്ല കളവും.

ജിന്നും അള്ളാഹുവിൻ്റെ പേരിൽ നിശ്ചയമായും വ്യാജം പറയുന്നതേയല്ല എന്ന് ഞങ്ങൾ ധരിച്ചുവെന്നും പ്രസ്താവിച്ചു. വചനം 3 മുതൽ 5 വരെയുള്ളതിൻ്റെ വിശദീകരണം. അള്ളാഹുവിന് മക്കളും ഭാര്യയുമുണ്ട് എന്നിങ്ങനെ യാഥാർത്ഥ്യവുമായി വിദൂര ബന്ധം പോലുമില്ലാത്ത വ്യാജങ്ങൾ അവൻ്റെ പേരിൽ മനുഷ്യവർഗമോ ജിന്നുവർഗമോ പറഞ്ഞുണ്ടാക്കുമെന്ന് ഞങ്ങൾ വിചാരിച്ചിരുന്നില്ല. ഇപ്പോൾ ഖുർആൻ കേൾക്കുകയും സത്യവിശ്വാസം സ്വീകരിക്കുകയും ചെയ്തപ്പോഴാണ് അതെല്ലാം വിഡ്ഢിത്തങ്ങളാണെന്നും അള്ളാഹു അതിൽ നിന്നെല്ലാം പരിശുദ്ധനാണെന്നും ഞങ്ങൾക്ക് ബോധ്യമായത് എന്ന് സാരം. വചനം 6. വാക്കർത്ഥം: വഅന്നഹു കാന, ആയിരുന്നുവെന്നും, രിജാലുൻ, ചില പുരുഷന്മാർ, ആളുകൾ, മിനൽ ഇൻസി, മനുഷ്യരിൽപ്പെട്ട, യഊദൂന, അവർ അഭയം തേടുമായിരുന്നു, ശരണം തേടുമായിരുന്നു, രക്ഷ തേടുമായിരുന്നു, ബിരിജാലിൻ, ചില പുരുഷന്മാരോട്, മിനൽ ജിന്നി, ജിന്നിൽ നിന്നുള്ള, ഫസാദൂഹും, അങ്ങനെ അതവർക്ക് വർദ്ധിപ്പിച്ചു, റഹഖ, ബാധ, ഗർവ്, ധിക്കാരം, ധാർഷ്ട്യം, വിഡ്ഢിത്തം, അക്രമം.

മനുഷ്യരിൽ നിന്നുള്ള ചില പുരുഷന്മാർ ആളുകൾ ജിന്നുകളിൽ നിന്നുള്ള ചില പുരുഷന്മാരോട് അഥവാ ആളുകളോട് ശരണം തേടാറുണ്ടായിരുന്നു. അങ്ങനെ അവർക്ക് വിഡ്ഢിത്തം അഥവാ ഗർവ് വർദ്ധിപ്പിച്ചു എന്നും. വചനം 7, വാക്കർത്ഥം വഅന്നഹും ലന്നു, അവർ ധരിച്ചു എന്നും. കമാ ലനന്തും, നിങ്ങൾ ധരിച്ചതുപോലെ. അല്ലൻ യബഅസ, എഴുന്നേൽപ്പിക്കുകയില്ല തന്നെ എന്ന്, അയക്കുകയില്ല തന്നെ എന്ന്, നിയോഗിക്കുകയില്ല തന്നെ എന്ന്. അല്ലാഹു അല്ലാഹു, അഹദൻ, ഒരാളെയും.

അല്ലാഹു ഒരാളെയും എഴുന്നേൽപ്പിക്കുന്നതേയല്ല എന്ന് നിങ്ങൾ ധരിച്ചതുപോലെ അവരും ധരിച്ചിരിക്കുന്നുവെന്നും പ്രസ്താവിച്ചു. വചനം 6-7 എന്നിവയുടെ വിശദീകരണം. ജിന്നുകളെക്കുറിച്ചും അവരിലുള്ള ദുഷ്ടവിഭാഗമായ ഷെയ്ത്വാനെ അഥവാ പിശാചിനെക്കുറിച്ചും ഇന്നു പലരിലും കണ്ടുവരുന്നതുപോലെ അറബികൾക്കിടയിലും പല തെറ്റായ ധാരണകളും അന്ധവിശ്വാസങ്ങളും ഉണ്ടായിരുന്നു. വിജനപ്രദേശങ്ങളായ വല്ല താഴ്വരയിലൂടെയോ മറ്റോ സഞ്ചരിക്കുമ്പോൾ ആ പ്രദേശനിവാസികളായ ജിന്നുകളിൽ നിന്ന് വല്ല ഉപദ്രവമോ ആപത്തോ നേരിട്ടേക്കാമെന്ന് അവർ ഭയപ്പെട്ടിരുന്നു. അതിനാൽ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ കൂടി പോകുമ്പോൾ ഈ താഴ്വരയിലെ വിവരമില്ലാത്തവരായ ജിന്നുകളെ സംബന്ധിച്ച് ഇവിടത്തെ നേതാവായ ജിന്നിനോട് ഞങ്ങൾ ശരണം തേടുന്നു എന്ന് അവർ പറയാറുണ്ടായിരുന്നു. ഇങ്ങനെ പറയുന്നതായാൽ തങ്ങൾക്ക് അവരിൽ നിന്ന് ഉപദ്രവങ്ങളൊന്നും നേരിടുകയില്ലെന്ന് അവർ സമാധാനിക്കുകയും ചെയ്യും. ഇതിനെപ്പറ്റിയാണ് 6-ാം വചനത്തിൽ ജിന്നുകൾ പ്രസ്താവിക്കുന്നത്. ഫസാദൂഹും റഹക എന്ന വാക്യത്തിന് 2 പ്രകാരത്തിൽ അർത്ഥ വ്യാഖ്യാനം നൽകപ്പെട്ടിട്ടുണ്ട്. 1, ആ ശരണം തേടൽ മൂലം ജിന്നുകൾക്ക് മനുഷ്യർ വിഡ്ഢിത്തം വർദ്ധിപ്പിച്ചു, അഥവാ അത് നിമിത്തം അവർക്ക് ഗർവവും ധിക്കാരവും അധികമായിത്തീർന്നു. 2, അതുമൂലം മനുഷ്യർക്ക് ജിന്നുകൾ വിഡ്ഢിത്തം വർദ്ധിപ്പിച്ചു, അഥവാ ജിന്നുകളെക്കുറിച്ചുള്ള ഭയവും അവരോട് ശരണം തേടലും കാരണമായി അവരിൽ ഭോഷ്കും നിഷിദ്ധമായ പ്രവർത്തനങ്ങളും വർദ്ധിച്ചു. റഹഖ് എന്ന വാക്കിന് സന്ദർഭോചിതം പല അർത്ഥങ്ങളും വരുന്നതും കർത്താവിൻ്റെയും കർമ്മത്തിൻ്റെയും സ്ഥാനത്ത് നിലകൊള്ളുന്ന 2 സർവനാമങ്ങളിൽ ജിന്നുകളെ കുറിക്കുന്നത് ഏതാണെന്നും മനുഷ്യരെ കുറിക്കുന്നത് ഏതാണെന്നും നിർണയിക്കുന്നതിലുള്ള വ്യത്യസ്ത വീക്ഷണവുമാണ് ഈ ഭിന്നാഭിപ്രായത്തിന് കാരണം. 2 ആയിരുന്നാലും ഉദ്ദേശ്യം വ്യക്തമാണല്ലോ. 7-ാം വചനത്തിൽ അല്ലാഹു ഒരാളെയും എഴുന്നേൽപ്പിക്കുകയില്ല, ലയ്യബ്അസല്ലാഹു അഹദ എന്നു പറഞ്ഞതിൻ്റെ താൽപ്പര്യം അല്ലാഹു ആരെയും റസൂലായി എഴുന്നേൽപ്പിക്കുകയില്ല എന്നും മരണശേഷം അല്ലാഹു ആരെയും 2-ാമത് എഴുന്നേൽപ്പിക്കുകയില്ല എന്നും ആകാവുന്നതാകുന്നു. ഈ 2 പ്രകാരത്തിലും ആ വാക്യത്തിന് വ്യാഖ്യാനം നൽകപ്പെട്ടിട്ടുമുണ്ട്. 2 ആയാലും ജിന്നുവർഗവും മനുഷ്യവർഗവും ധരിച്ചു വന്നിരുന്ന ആ ധാരണ തെറ്റാണെന്ന് തങ്ങൾക്ക് ഇപ്പോൾ ബോധ്യമായിരിക്കുന്നുവെന്നത്രേ ജിന്നുകൾ പ്രസ്താവിച്ചതിൻ്റെ സാരം. മനുഷ്യരിലുള്ള ചില അപരിഷ്കൃത വിഭാഗത്തിൻ്റെ പേരാണ് ജിന്നു എന്നും അങ്ങനെ ഒരു പ്രത്യേക വർഗം സൃഷ്ടികളില്ലെന്നും വാദിക്കുന്നവർ തങ്ങളുടെ വാദത്തിന് കൊണ്ടുവരാറുള്ള പൊള്ളയായ തെളിവുകളിൽ ഒന്നാണ് റിജാലും മിനൽ ജിന്നി, ജിന്നുകളിൽ നിന്നുള്ള പുരുഷന്മാർ എന്ന വാക്ക്. റിജാലിൻ്റെ ഏകവചനം റജുൽ എന്നാകുന്നു. ഇത് മനുഷ്യന്മാർക്ക് മാത്രമേ പറയാറുള്ളൂവെന്ന് ഇവർ സമർത്ഥിക്കുന്നത് കാണാം. ഈ സമർത്ഥനം കഴമ്പില്ലാത്തതാണെന്നും അത് സമ്മതിച്ചു കൊടുത്താൽ പോലും അതിൽ അവർക്ക് തെളിവിന് വകയില്ലെന്നും സൂറത്ത് ഹിജിറിന് ശേഷമുള്ള വ്യാഖ്യാനക്കുറിപ്പിൽ നാം പ്രത്യേകം വിവരിച്ചു കഴിഞ്ഞതാണ്. ജിന്നുവർഗത്തെ നിഷേധിക്കുന്നവർക്ക് ജിന്നുകളുടെ പ്രസ്താവനകളായി ഈ സൂറത്തിൽ കാണുന്ന പലതിനെയും ദുർവ്യാഖ്യാനം ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അക്കൂട്ടത്തിൽ തങ്ങളുടെ മനസ്സാക്ഷിയെപ്പോലും വഞ്ചിച്ചുകൊണ്ട് തികച്ചും ബാലിശമായ ദുർവ്യാഖ്യാനങ്ങൾ ചെയ്യേണ്ടി വന്ന ചില ഭാഗങ്ങളാണ് തുടർന്നുള്ള 2 ആയത്തുകളിൽ കാണുന്ന ജിന്നുകളുടെ പ്രസ്താവന. വചനം 8, വാക്കർത്ഥം. വ അന്ന ലമസ്ന, നാം സ്പർശിച്ചു എന്നും തൊട്ടു എന്നും. അസ്സമാ, ആകാശത്തെ. ഫവജദ്നാഹ, അപ്പോൾ നാം അതിനെ കണ്ടെത്തി. മുലിഅത്ത്, അത് നിറയ്ക്കപ്പെട്ട നിലയിൽ. ഹറസൻ, പാറാവുകാരാൽ. ഷദീദൻ, കഠിനമായ ശക്തമായ.
വഷുഹുബ, തീജ്വാലകളാലും ഉൽക്കകളാലും.

നാം ആകാശത്തെ സ്പർശിച്ചു നോക്കി. അപ്പോൾ അത് ശക്തിമത്തായ പാറാവുകാരാലും തീജ്വാലകളാലും നിറയ്ക്കപ്പെട്ടിരിക്കുന്നതായി നാം കണ്ടെത്തിയെന്നും. വചനം 9. വാക്കർത്ഥം: വഅന്ന കുന്നാ നഖഉദു, നാം ഇരിക്കാറുണ്ടായിരുന്നുവെന്നും. മിൻഹ, അതിൽ നിന്ന്. മഖാഇദ, ചില ഇരിപ്പിടം, ചില താവളങ്ങളിൽ. ലിസ്സംഇ, കേൾക്കുവാൻ വേണ്ടി. ഫമൈ യസ്തമിഅ, എന്നാൽ ആരെങ്കിലും ചെവി കൊടുത്താൽ, കേൾക്കാൻ ശ്രമിച്ചാൽ. അൽ ആന, ഇപ്പോൾ. യജിദ് ലഹു, അവൻ തനിക്ക് കണ്ടെത്തും. ഷിഹാബൻ, ഒരു തീജ്വാല. ഉൽക്ക, റസ്വദ, പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന, വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന.

0: നാം അതിൽ
1: അഥവാ
0: ആകാശത്തിൽ നിന്ന് ചില ഇരിപ്പിടങ്ങളിൽ കേൾക്കുവാൻ വേണ്ടി ഇരിക്കാറുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ആരെങ്കിലും ചെവി കൊടുക്കുന്ന
1: അഥവാ
0: കേൾക്കാൻ ശ്രമിക്കുന്നതായാൽ അവനെ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു തീജ്വാലയെ അവൻ കണ്ടെത്തുന്നതാണ് എന്നും പ്രസ്താവിച്ചു. വചനം 8-9 എന്നിവയുടെ വിശദീകരണം. മുൻകാലത്ത് ആകാശത്ത് ചില പ്രത്യേക സ്ഥലങ്ങളിൽ കയറിച്ചെന്ന് പതിയിരിക്കുകയും ഭൂമിയിൽ നടക്കുവാൻ പോകുന്ന ചില കാര്യങ്ങളെക്കുറിച്ച് മലക്കുകൾ തമ്മിൽ സംസാരിക്കുന്ന സംഭാഷണങ്ങളിൽ നിന്ന് വല്ലതും ഉപായത്തിൽ കേൾക്കുകയും അതിൽ വളരെയേറെ വ്യാജങ്ങളും കൂട്ടിച്ചേർത്തുകൊണ്ട് ആ വിവരം തങ്ങളുടെ സേവകരും ആരാധകരുമായ മനുഷ്യർക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുന്ന ഒരു പതിവ് ജിന്നുകളിലെ ദുഷ്ടജനങ്ങളായ പിശാചുക്കളിൽ ഉണ്ടായിരുന്നു. നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിയോഗത്തോടുകൂടി അവർക്ക് ആകാശത്തേക്കുള്ള പ്രവേശനം തടയപ്പെട്ടു. പ്രത്യേകം ചില കാവലുകൾ ഏർപ്പെടുത്തപ്പെടുകയും നക്ഷത്രങ്ങളിൽ നിന്നുള്ള ഉൽക്കകളാൽ അവർ എറിഞ്ഞാട്ടപ്പെടുകയും ചെയ്തു. ഇതിനെപ്പറ്റിയാണ് ജിന്നുകളുടെ ഈ പ്രസ്താവന. ഈ വിഷയം ഖുർആനിൽ ഒന്നിലധികം സ്ഥലത്ത് വിവരിച്ചിട്ടുള്ളതാണ്. ഈ വിഷയകമായി ഈ വചനങ്ങളടക്കം വന്നിട്ടുള്ള പല ഖുർആൻ വാക്യങ്ങളും നബി വചനങ്ങളും ഉദ്ധരിച്ചുകൊണ്ട് സൂറത്തു ഹിജിറിന് ശേഷമുള്ള വ്യാഖ്യാനക്കുറിപ്പിൽ നാം വേണ്ടത്ര വിവരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ജിന്നും മനുഷ്യനും ഒരേ വർഗം തന്നെയാണെന്ന വാദക്കാരുടെ ദുർവ്യാഖ്യാനങ്ങളും ദുർന്യായങ്ങളും അവിടെ എടുത്തുകാട്ടി അവയ്ക്കെല്ലാം ശക്തിയുക്തം മറുപടി നൽകുകയും ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് ഇവിടെ കൂടുതലൊന്നും പ്രസ്താവിക്കേണ്ടുന്ന ആവശ്യമില്ല. ആകാശത്തേക്കുള്ള തങ്ങളുടെ പ്രവേശനം തടയപ്പെട്ടു കണ്ടപ്പോൾ എന്തോ ഒരു പ്രധാന സംഭവം നടന്നിരിക്കുമെന്ന് ജിന്നുകൾ മനസ്സിലാക്കുകയുണ്ടായെന്നും അതെന്തായിരിക്കുമെന്ന് അവർ പല ഭാഗത്തും അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കവെയാണ് അവരിൽ ഒരു കൂട്ടർ നബിയിൽ നിന്ന് ഖുർആൻ പാരായണം കേൾക്കാൻ ഇടയായതെന്നും ഹദീസിൽ വന്നിട്ടുള്ളതും നാം അവിടെ ഉദ്ധരിച്ചിട്ടുണ്ട്.
2: പീസ് ഖുർആൻ റേഡിയോയിൽ നാം കേട്ടത് തഫ്സീർ അമാനി, സൂറത്തുൽ ജിന്നിലെ 3-9 വരെയുള്ള വചനങ്ങളുടെ ശബ്ദാവിഷ്കാരം.
3: സുജൂദ് തിലാവ. ഖുർആൻ പാരായണം ചെയ്യുമ്പോഴും അത് കേൾക്കുമ്പോഴും ചെയ്യുന്ന സുജൂദ്. നമ്മൾ അറിയേണ്ട, നമ്മുടെ മനസ്സിൽ ഉറപ്പിക്കേണ്ട ചില വചനങ്ങളാണ് നമ്മൾ ഇതിലൂടെ മനസ്സിലാക്കുന്നത്. പരിശുദ്ധ ഖുർആനിലെ 38-ാമത്തെ അധ്യായം സൂറത്ത് സ്വാദ് 24-ാമത്തെ വചനമാണ് സുജൂദ് തിലാവയിൽ ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. വചനം ഇപ്രകാരമാകുന്നു:

അദ്ദേഹം ദാവൂദ് അലൈഹിസ്സലാം പറഞ്ഞു, തൻ്റെ പെണ്ണാടുകളുടെ കൂട്ടത്തിലേക്ക് നിന്റെ പെണ്ണാടിനെ കൂടി ആവശ്യപ്പെട്ടത് മുഖേന അവൻ നിന്നോട് അനീതി കാണിക്കുക തന്നെ ചെയ്തിരിക്കുന്നു. തീർച്ചയായും പങ്കാളികളിൽ, അതായത് കൂട്ടുകാരിൽ പലരും പരസ്പരം അതിക്രമം കാണിക്കുകയാണ് ചെയ്യുന്നത്. വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരൊഴികെ വളരെ കുറച്ചുപേരെയുള്ളൂ അത്തരക്കാർ. ദാവൂദ് വിചാരിച്ചു, നാം അദ്ദേഹത്തെ പരീക്ഷിക്കുക തന്നെയാണ് ചെയ്തതെന്ന്. തുടർന്ന് അദ്ദേഹം തൻ്റെ രക്ഷിതാവിനോട് പാപമോചനം തേടുകയും അദ്ദേഹം കൊമ്പിട്ടുകൊണ്ട് വീഴുകയും ഖേദിച്ചു മടങ്ങുകയും ചെയ്തു. പരിശുദ്ധ ഖുർആനിലെ 38-ാമത്തെ അധ്യായം സൂറത്ത് സ്വാദിലെ 24-ാമത്തെ ആയത്താണ് നമ്മൾ കേട്ടത്. ആയത്തൊരിക്കൽ കൂടി കേൾക്കുക.

0: ഖുർആൻ ഇതൊരു അമാനുഷിക ദൃഷ്ടാന്തമാണ്. അതായത് ഓരോ പ്രവാചകനും ദൈവം അമാനുഷികമായ ദൃഷ്ടാന്തങ്ങൾ കൊടുക്കും. ഉദാഹരണത്തിന്, മൂസാ നബി അലൈഹിസ്സലാമിന് മോസസിന് വടി കൊടുത്തിരുന്നു. ആ വടി വളരെ വലിയ അത്ഭുതങ്ങൾ കാണിച്ചിട്ടുണ്ട്. നിലത്തിട്ടാൽ പാമ്പാകും, വെള്ളത്തിലടിച്ചപ്പോൾ വെള്ളം രണ്ട് ഭാഗത്തേക്ക് മാറി നിന്നു, അതിലൂടെ ഇസ്രായേൽ സന്തതികൾ കടന്നുപോയി. അതുപോലെ പാറയിലടിച്ചപ്പോൾ ഉറവ പൊട്ടിയൊലിച്ചു. ഇങ്ങനെ പല അത്ഭുതങ്ങളും. ഈ ദൃഷ്ടാന്തം ആ പ്രവാചകൻ്റെ സത്യതയ്ക്ക് വേണ്ടി ദൈവം നൽകുന്ന ദൃഷ്ടാന്തമാണ്. ദൃഷ്ടാന്തം എന്താണെന്ന് പറയുക, അമാനുഷിക ദൃഷ്ടാന്തം, മുഅ്ജിസത്ത് എന്നാണ് അറബിയിൽ പറയുക. ഈ ദൃഷ്ടാന്തം അന്നത്തെ പ്രബോധിതർക്കെ കാണാൻ കഴിഞ്ഞിട്ടുള്ളൂ, പിന്നീട് അതില്ലല്ലോ. അന്ന് ജീവിച്ചിരിക്കുന്നവർക്ക് കാണാൻ കഴിഞ്ഞു, ആ ദൃഷ്ടാന്തം പിന്നീടില്ല. അതുപോലെ ഈസാ നബി അലൈഹിസ്സലാമിന്, യേശുവിന് വലിയ മാരക രോഗങ്ങൾ സുഖമാക്കുന്ന, ഭേദപ്പെടുത്തുന്ന ചില കഴിവുകളാണ് കൊടുത്തിരുന്നത്. ജന്മനാ അന്ധന് കാഴ്ച നൽകുക, അതുപോലെ വെള്ളപ്പാണ്ട്, ഇങ്ങനെയുള്ള രോഗങ്ങൾ മാറ്റുക, ഇങ്ങനെയുള്ള. അതായത് ആ കാലത്ത് ഒരു സമയത്ത് എന്താണോ ജനങ്ങൾ ഏറ്റവും അധികം ശ്രദ്ധിക്കുന്നത്, ആ ശ്രദ്ധിക്കുന്ന കാര്യത്തെ വെല്ലുന്ന ഇതാണ് ദൃഷ്ടാന്തമായിട്ട് കൊടുക്കുക. ചികിത്സയുടെ കാര്യത്തിൽ ഈസാ നബി അലൈഹിസ്സലാമിൻ്റെ കാലത്ത് വലിയ പുരോഗതി നേടിയ കാലമായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് അത്തരത്തിലുള്ള ദൃഷ്ടാന്തം നൽകിയത്. മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ കാലത്ത് ജാലവിദ്യയുടെ ഒരു കാലമായിരുന്നു. അപ്പോൾ വലിയ ജാലവിദ്യ, ആ ജാലവിദ്യയെല്ലാം മറികടക്കുന്ന, അതിനെല്ലാം അതിജയിക്കുന്ന ഒരു ദൃഷ്ടാന്തം അദ്ദേഹത്തിന് നൽകി. എന്നാൽ അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകിയത് ഖുർആനാണ്. ആ ദൃഷ്ടാന്തം കാലാകാലം നിലനിൽക്കുന്നതാണ്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. പീസ് ഖുർആൻ റേഡിയോ, ഖത്മുൽ ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ ഓരോ ജുസൂകളായി പാരായണം ചെയ്തുകൊണ്ട് ആദ്യം മുതൽ അവസാനം വരെ പാരായണം ചെയ്ത് തീർക്കാൻ സഹായിക്കുന്ന പ്രോഗ്രാം.

0: ലോകത്ത് നിലനിൽക്കുന്ന ഏക വേദഗ്രന്ഥം ഖുർആനാണ്. അതായത് ഇത് ദൈവികമാണ് എന്ന് സ്വയം അവകാശപ്പെടുന്ന ഏക ഗ്രന്ഥം ഖുർആനാണ്. ഒരുപാട് വേദങ്ങൾ നിലനിൽക്കുന്നുണ്ട്. പഴയ നിയമം, പുതിയ നിയമം എന്ന പേരിൽ ബൈബിളും അതുപോലെ ഇന്ത്യയിൽ ഒരുപാട് ഉപനിഷത്തുകളും വേദങ്ങളും ഒക്കെ നിലനിൽക്കുന്നുണ്ട്. ഗീതയും ഭഗവത്ഗീതയും രാമായണവും മഹാഭാരതവും ഉപനിഷത്തുകളും ഒക്കെ ഒരുപാട് നിലനിൽക്കുന്നുണ്ട്. പലതും ദൈവികമാണ് എന്ന് അവകാശപ്പെടുന്നു. പക്ഷേ അതിൻ്റെ ആൾക്കാരവകാശപ്പെടുന്നു എന്നല്ലാതെ ആ ഗ്രന്ഥത്തിൽ അല്ലെങ്കിൽ ആ വേദത്തിൽ ഇത് ദൈവത്തിൻ്റെതാണ് എന്ന് സ്വയം അവകാശപ്പെടുന്ന ഒരവസ്ഥ ഇല്ല എന്നതാണ് വാസ്തവം. എന്നാൽ വിശുദ്ധ ഖുർആനെ സംബന്ധിച്ചിടത്തോളം അതിൽ മിക്കവാറും ഓരോ പേജുകളിലും ഈ വാക്കുകൾ ദൈവത്തിൻ്റെതാണ്, ഇത് ദൈവം ഇറക്കിയതാണ്, തൻസീലുൻ മിർ റബ്ബിൽ ആലമീൻ, ഇത് ദൈവം ഇറക്കിയതാണ്, ലോകരക്ഷിതാവ് ഇറക്കിയതാണ്, അള്ളാഹു ഇറക്കിയതാണ്, അള്ളാഹു പഠിപ്പിച്ചതാണ് എന്ന് വളരെ വ്യക്തമായി പറയുന്നത് കാണാം. അപ്പോൾ പറയുന്നതിൻ്റെ ചുരുക്കം ഇതാണ്, സ്വയം ദൈവികമാണ് എന്ന് അവകാശപ്പെടുന്ന ഏക ഗ്രന്ഥം, ഇന്ന് നിലനിൽക്കുന്ന ഏക ഗ്രന്ഥം ഖുർആൻ മാത്രമാണ്. അതോടുകൂടെ തന്നെ ആ ഇറങ്ങിയ അതേ വിശുദ്ധിയിൽ അത് നിലനിൽക്കുന്നു എന്നാണ്. അതിനൊരു മാറ്റവും അതിലെ വാക്കുകൾക്കോ വാചകങ്ങൾക്കോ ഘടനകൾക്കോ അക്ഷരങ്ങൾക്ക് പോലും ഒരു മാറ്റവും ഇല്ലാതെ അത് എങ്ങനെയാണോ ഇറങ്ങിയത്, എങ്ങനെയാണോ പ്രവാചകൻ ഓതിക്കൊടുത്തത്, ആ ഓതിക്കൊടുത്ത് സഹാബികൾ എഴുതി വെച്ചു, പിന്നീട് അത് കോപ്പികളെടുത്ത് പ്രചരിച്ചു, ആൾക്കാർ ഹിഫിലാക്കി, ഇപ്പോഴും പതിനായിരക്കണക്കിന് ജനങ്ങൾ ഖുർആൻ മുഴുവൻ കാണാതെ പഠിച്ച് ഹൃദ്യസ്ഥമാക്കിയവർ ധാരാളം കാണാം. അപ്പോൾ അന്നിറങ്ങിയ അതേ ഖുർആൻ തന്നെയാണ് ഇന്ന് അതേ വിശുദ്ധിയിൽ നിലനിൽക്കുന്നു എന്നതാണ് ഇതും ഖുർആന് മാത്രം അവകാശപ്പെടാവുന്ന ഒരു കാര്യമാണ്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ഈ ലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വതആല സംവിധാനിച്ച സംവിധാനങ്ങളും മനുഷ്യർക്ക് വേണ്ടി തയ്യാറാക്കിയ അനുഗ്രഹങ്ങളും എണ്ണിപ്പറയുന്നതോടൊപ്പം സദാസമയം അല്ലാഹു നമ്മെ കാണുന്നുണ്ട് എന്ന ഏറ്റവും ചിന്തനീയമായ ഒരു കാര്യം കൂടി ഓർമ്മപ്പെടുത്തുന്നതായ ഒരായത്ത് കേൾക്കുക.

0: ആകാശങ്ങളും ഭൂമിയും ആറു ദിവസങ്ങളിലായി സൃഷ്ടിച്ചവനാണവൻ. പിന്നീട് അവൻ സിംഹാസനസ്ഥനായി. ഭൂമിയിൽ പ്രവേശിക്കുന്നതും അതിൽ നിന്ന് പുറത്തു വരുന്നതും ആകാശത്തുനിന്ന് ഇറങ്ങുന്നതും അതിലേക്ക് കയറി ചെല്ലുന്നതും അവൻ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ എവിടെയായിരുന്നാലും അവൻ നിങ്ങളുടെ കൂടെയുണ്ട് താനും. അല്ലാഹു നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെപ്പറ്റി കണ്ടറിയുന്നവനാകുന്നു.
1: പീസ് ഖുർആൻ റേഡിയോയിൽ അടുത്ത പ്രോഗ്രാം കിഡ്സ് ടൈം. ചെറിയ പ്രായത്തിൽ തന്നെ തങ്ങളുടെ ഖുർആൻ പാരായണം കൊണ്ട് ലോകശ്രദ്ധ നേടിയ കുഞ്ഞു ഖാരിഉകളുടെ വിശുദ്ധ ഖുർആൻ പാരായണമാണ് കിഡ്സ് ടൈമിലെ ശ്രോതാക്കൾ കേൾക്കുന്നത്. സൂറത്തുൽ ഹദീദിലെ 12 മുതൽ 18 വരെ ലോചനങ്ങളുടെ പാരായണം നിർവഹിക്കുന്നത് മുഹമ്മദ് താഹ അൽ ജുനൈദ്.

0: മഷാ അള്ളാ. ജസാക്കല്ലാഹു ഖൈറാ. ശ്രോതാക്കളെ, ഇതുവരെ കേട്ടത് കിഡ്സ് ടൈം. സൂറത്തുൽ ഹദീദിലെ 12 മുതൽ 18 വരെയുള്ള വചനങ്ങളുടെ പാരായണം നിർവഹിച്ചത് മുഹമ്മദ് തഹ അൽ ജുനൈദ്.
1: പീസ് റേഡിയോ, റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി. ഇമെയിൽ hello@peaceradio.com. phone 9020840840. www.peaceradio.com.

0: പീസ് ഖുർആൻ റേഡിയോ, മധുരം ഖുർആൻ. ഇന്നത്തെ മധുരം ഖുർആനിൽ നമ്മൾ കേട്ടത് വിശുദ്ധ ഖുർആനിലെ അധ്യായം 79, സൂറ നാസിയാത്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് അബൂബക്കർ അശ്ശത്രി.
1: മതവിജ്ഞാന പഠനത്തിന് കാലത്തിന്റെ വരദാനം ഈ മദ്രസ. പ്രക്ഷേപണം രാവിലെ 7:10 വൈകുന്നേരം 6:05 പീസ് റേഡിയോ പ്രക്ഷേപണം ചെയ്യുന്നു. കൂടാതെ പ്രക്ഷേപണം ചെയ്ത് അടുത്ത 24 മണിക്കൂർ നേരത്തേക്ക് റിവൈൻഡ് ഓപ്ഷനിലും, കൂടാതെ പ്രക്ഷേപണം ചെയ്ത് അടുത്ത 24 മണിക്കൂർ നേരത്തേക്ക് റിവൈൻഡ് ഓപ്ഷനിലും. പീസ് റേഡിയോ, ഈ മദ്രസ.
2: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ. ഇന്നത്തെ തൻസീലിലൂടെ നമുക്ക് മുൻപിൽ പാരായണം ചെയ്യുന്നത് അഷ്ഷേഖ് യൂസുഫ് ബിൻ നോഹ് അഹമ്മദ്.

0: കേൾക്കാം, പാരായണം ചെയ്യാം, മനഃപ്പാഠമാക്കാം, ഖുർആനെ നമ്മുടെ ഹൃദയത്തിൽ സൂക്ഷിക്കാം. വിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കാൻ പ്രചോദനമാകുന്ന പീസ് ഖുർആൻ റേഡിയോയുടെ ഹിഫുദുൽ ഖുർആൻ ഹാഫിദ് ജാഫർ സലഫിയുടെ നേതൃത്വത്തിൽ അടുത്ത വചനങ്ങളിലേക്ക്, സൂറ അഹ്സാബിലെ 72-ാമത്തെ വചനത്തിലേക്ക്.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തുൽ അഹ്സാബിലെ 72-ാമത്തെ ആയത്താണ് ഇൻഷാ അള്ളാ ഇന്ന് നാം മനഃപ്പാഠമാക്കുന്നത്. ആദ്യമായത്തൊന്ന് പാരായണം ചെയ്യാം.

0: ആയത്തിൻ്റെ സൂറത്തിൻ്റെ അവസാനത്തെ ആയത്ത് പഠിക്കാനായി ഇൻഷാല്ലാ അടുത്ത ക്ലാസ്സിൽ വീണ്ടും നമുക്ക് കണ്ടുമുട്ടാം. അള്ളാഹു നമ്മുടെ പാരായണവും പഠനവുമെല്ലാം സ്വീകരിക്കുമാറാകട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: ബാറക്കല്ലാഹു ഫീക്കും ജസാകല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ ഹിഫ്ളുൽ ഖുർആൻ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. സൂറ അഹ്സാബിലെ 72-ാമത്തെ വചനമാണ് ഇന്ന് നാം ഹൃദ്യസ്ഥമാക്കിയത്. ക്ലാസ് എടുത്തത് ഹാഫിൽ ജാഫർ സലഫി.
2: നന്മയുടെ നിലയ്ക്കാത്ത ശബ്ദ പ്രസരണം പീസ് റേഡിയോ. ഏതുതരം പ്രോഗ്രാമാണ് താങ്കൾ ആഗ്രഹിക്കുന്നത്? ശ്രുതിമധുരമായ ഖുർആൻ പാരായണമാണോ? ഖുർആൻ മനഃപ്പാഠമാക്കാനാണോ താല്പര്യം? അതല്ല അർത്ഥസഹിതം പഠിക്കണമെന്നുണ്ടോ? ഹദീസ് പഠിക്കാനാണോ താല്പര്യം? അതല്ല അറിയണം എന്നാഗ്രഹിക്കുന്നത് കർമ്മശാസ്ത്ര വിഷയങ്ങളാണോ? ആനുകാലിക വിഷയങ്ങളോട് ഇസ്ലാമികമായ കാഴ്ചപ്പാട് എന്താണെന്ന് അറിയേണ്ടതുണ്ടോ? കുട്ടിക്കാലത്ത് പഠിച്ചു മറന്നു തുടങ്ങിയ ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ ഓർമ്മിക്കുകയാണോ വേണ്ടത്? പ്രവാചക ചരിത്രങ്ങളാണോ കേൾക്കേണ്ടത്? മറിച്ച് വിദ്യാർത്ഥികൾക്ക് മാത്രമുള്ള പ്രോഗ്രാമുകളാണോ അതോ മദ്രസാ പ്രായത്തിലുള്ള കുട്ടികൾക്ക് മാത്രമുള്ളതോ? ഇതൊന്നുമല്ല വനിതകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അറിയണോ? ആരോഗ്യ സംബന്ധമായ വിഷയങ്ങളാണോ അറിഞ്ഞിരിക്കേണ്ടത്? കോഴ്സുകൾ അല്ലെങ്കിൽ സ്ഥാപനങ്ങളെ പരിചയപ്പെടണോ? സാങ്കേതിക വിവരങ്ങളാണോ സ്വായത്തമാക്കേണ്ടത്? അതുമല്ലെങ്കിൽ കുടുംബകങ്ങളിൽ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ അതിനൊരു പരിഹാരമാണോ നിങ്ങൾക്ക് കിട്ടേണ്ടത്? യാത്രാക്കുറിപ്പുകളോ അതോ വേറിട്ട വ്യക്തിത്വങ്ങളെക്കുറിച്ച് അറിഞ്ഞിരിക്കലാണോ? നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏതാണ്ടെല്ലാ പ്രോഗ്രാമുകളും പീസ് റേഡിയോയിൽ പ്രതീക്ഷിക്കാം. മലയാളത്തിലെ ആദ്യത്തെ വ്യവസ്ഥാപിതമായ ഇന്റർനെറ്റ് റേഡിയോ. ലോകത്തിന്റെ ഏത് കോണിലാണെങ്കിലും അത് സദാ താങ്കൾക്ക് കൂടെ ഉണ്ടാകും. പീസ് റേഡിയോ, നന്മയുടെ നിലയ്ക്കാത്ത പ്രവാഹം.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: തിരുത്താം നമുക്ക് പാരായണത്തിലെ അബദ്ധങ്ങൾ. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട നിയമങ്ങളും നിർദ്ദേശങ്ങളും അനുസരിച്ച് പഠിക്കാനും അതനുസരിച്ച് നമ്മുടെ വിശുദ്ധ ഖുർആനിൻ്റെ പാരായണം ശരി ചെയ്യാനും പീസ് ഖുർആൻ റേഡിയോ അത് തഹ്സീൻ പ്രോഗ്രാമിലേക്കാണ് ഇനി പ്രവേശിക്കുന്നത്. സൂറ ബക്കറയിലെ 135-136 വചനങ്ങളിലേക്ക്. ക്ലാസ് എടുക്കുന്നത് ഹാഫിൽ അബ്ദുൽ ഷുക്കൂർ.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തുൽ ബഖറയിലെ 135-136 ആയത്തുകളാണ് ഇൻഷാ അള്ളാ ഇന്ന് നമ്മൾ പഠിക്കുന്നത്.

ഈ ആയത്തുകളിൽ ശ്രദ്ധിക്കേണ്ട തജ്വീദ് നിയമങ്ങൾ, അതോടൊപ്പം പാരായണത്തിൽ വരാവുന്ന അബദ്ധങ്ങളും. വഖാലു കൂനു, വഖാലു ഖാഫിൻ്റെ ഉച്ചാരണം ശ്രദ്ധിക്കണം. കൂനു ഹൂദൻ, ഹ ഹി ഹു എഹ്, തൊണ്ടയുടെ താഴെ ഭാഗമാണ് ഹ. ഹ ഹൂദൻ, ഹൂദൻ ഔ, ഇവിടെ ഇസ്ഹാർ ചെയ്യണം, വെളിവാക്ക് ഉച്ചരിക്കണം. ഹൂദൻ, ഹൂദൻ ഔ. ഔ നസാറ, ഔ നസാ, നസാറ നസാറ എന്നല്ല, സാദാണ്, നസാ നസാ നസാറ. തെഹ്തെദു, തെഹ്തെദു, ഹ തൊണ്ടയുടെ താഴെ ഭാഗം. തെഹ്തെദു. ഖുൽ ബൽ, ഖാഫ്, ഖുൽ ബൽ മില്ലത, ഖുൽ ബൽ മില്ലത ഇബ്രാഹീമ. ഇബ് ബാഇനെ ഖലഖല ചെയ്യണം, ശരിക്കും കേൾക്കണം. ഇബ്രാഹീമ ഹനീഫൻ, ഹ തൊണ്ടയുടെ മധ്യഭാഗം. ഹനീഫ നിർത്തുകയാണെങ്കിൽ രണ്ട് ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടിക്കൊണ്ട് നിർത്തുക, മദ് ഇവദ് എന്നതിൻ്റെ പേര്. നിർത്തുമ്പോൾ ഹനീഫ കൂട്ടി ഒതുകയാണെങ്കിൽ ഹനീഫൻ വമ, തൻവീനിനെ വ എന്ന അക്ഷരത്തിലേക്ക് ഇദ്ഗാം ചെയ്ത് അഥവാ കൂട്ടി ലയിപ്പിച്ച് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ഹനീഫൻ വമ. وما كان من المشركين, مش ശീനിനെ പരത്തി ഉച്ചരിക്കണം. മുശ്രിക്കീൻ, മുശ്രിക്കീൻ. ഖൂലൂ ആമന്ന, ഖാഫ്, ഖൂലൂ. മദ്ദിൻ്റെ അക്ഷരമായ വാവ് ശേഷം ഹംസ അടുത്ത പദത്തിൽ, മദ് മുൻഫസിൽ. നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടാവുന്ന മദ്ദാണത്. ഖൂലൂ ആമന്ന, ആമന്ന, നൂനിഷദ് മണിക്കണം. ബില്ലാഹി വമാ ഉൻസില, മദ് മുൻഫസിൽ. വമാ ഉൻസില, മദ്ദിൻ്റെ അക്ഷരം അലിഫിന് ശേഷം ഹംസ അടുത്ത പദത്തിലാണ്, മുൻഫസിൽ. നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദർ നീട്ടാവുന്ന മദ്ദാണത്. ഉൻസില, നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. ഇഖ്ഫാ ബിഗുന്ന, ഉൻസില. ഇലൈന വമാ ഉൻസില ഇല, വമാ ഉൻസില. ഇതെല്ലാം നേരത്തെ പറഞ്ഞതുപോലെ മദ് മുൻഫസിൽ, അതുപോലെ മണിക്കൽ ഇഖ്ഫാ ബിഗുന്ന, വമാ ഉൻ നീട്ടലും മണിക്കലും. ഒന്ന് മദ് മുൻഫസിൽ, മണിക്കൽ, മദ് ഇഖ്ഫാ ബിഗുന്ന, അവ്യക്തമാക്കി മണിക്കേണ്ടത്. ഇല ഇബ്രാഹീമ, ഇവിടെ മദ് മുൻഫസിൽ, മുകളിൽ പറഞ്ഞ പോലെ തന്നെ. ഇല ഇബ്രാഹീമ, നാലോ അഞ്ചോ ഹർക്കത്ത് വരെ നീട്ടാവുന്ന മദ്. ഇബ്രാഹീമ, ബ ശരിക്ക് കേൾക്കണം. വ ഇസ്മാഈല, ഐൻ, തൊണ്ടയുടെ മധ്യഭാഗം. വ ഇസ്ഹാഖ, ഹ തൊണ്ടയുടെ മധ്യഭാഗം. വ ഇസ്ഹാഖ, ഖാഫ് തൊണ്ടയുടെ മുകൾ ഭാഗവും കഴിഞ്ഞുള്ള ഭാഗം. ഖാ. വ യഅഖൂബ, ഐൻ, തൊണ്ടയുടെ മധ്യഭാഗം. ഈ പറയുന്നതിലാണ് നമുക്ക് അബദ്ധങ്ങൾ വരാൻ സാധ്യത ഉണ്ടാവുക, അത് വളരെയധികം ശ്രദ്ധിക്കണം. വ യഅഖൂബ വൽ അസ്ബാഖ്, ഇവിടെ അസ്ബാഖ് വഖഫ് ചെയ്യുമ്പോൾ അസ്ബാഖ്, രണ്ടോ നാലോ ആറോ ഹർക്കത്ത് വരെ നീട്ടാം. അതുപോലെ ത ശരിക്കും കേൾക്കണം, ഖൽഖലയുടെ അക്ഷരമാണ് ത, ഹെവി ലെറ്ററാണ്, ഇസ്തിഇലാഇൻ്റെ അക്ഷരമാണ്, ഇതൊക്കെ ഒരു സിഫത്തുകളാണ്. അപ്പം അതെല്ലാം പാലിച്ചുകൊണ്ടായിരിക്കണം അത് ഉച്ചരിക്കേണ്ടത്. അസ്ബാഖ്. വമാ ഊതിയ മൂസ, മദ് മുൻഫസിൽ. വമാ ഊതിയ, നാലോ അഞ്ചോ ഹർക്കത്ത് വരെ നീട്ടാവുന്ന മദ്. വമാ ഊതിയ മൂസ, ഊതിയ യ എന്നാണ്, യ ഇന് ഫത്ഹുണ്ട്, കൃത്യമായിട്ട് ഉച്ചരിക്കണം. വമാ ഊതി മൂസ എന്നല്ല, വമാ ഊതിയ മൂസ വഈസ, വഈസ ഐൻ. വമാ ഊതിയ, മദ് മുൻഫസിൽ, മദ്ദിൻ്റെ അക്ഷരമായ അലിഫിന് ശേഷം ഹംസ അടുത്ത പദത്തിൽ, നാലോ അഞ്ചോ ഹർക്കത്ത് വരെ നീട്ടാവുന്ന മദ്. വമാ ഊതിയ, ഇവിടെയും യാഇന് ഫത്ഹാണ്, ഊതിയ എന്ന് തന്നെ പറയണം. വമാ ഊതിയ നബിയൂന, നൂൻ ശദ് മണിക്കണം. എൻ നബിയൂന മിർ റബ്ബിഹിം, സാക്കിന നൂന് ശേഷം റാ വന്നാൽ ഇദ്ഗാം ബിലാഗുന, മണിക്കാതെ കൂട്ടി ലയിപ്പിക്കണം.
മിൻ റബ്ബിഹിം എന്നല്ല പറയുക, മിർ റബ്ബിഹിം. ലാ നുഫരിഖു, വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു പദമാണ് നുഫരിഖു. റാഇന് ശദ്ദുണ്ട്, പലപ്പോഴും ശദ്ദുണ്ടെങ്കിൽ ചില ആളുകൾ നുഫറി എന്ന് പറയും, അങ്ങനെയല്ല നുഫരിഖു. അവിടെയും തർഖീഖ്, ശദ്ദുണ്ടെങ്കിലും തർഖീഖാണ് അഥവാ നേർപ്പിക്കുകയാണ് വേണ്ടത്, പക്ഷേ ശദ്ദ് നൽകിക്കൊണ്ടായിരിക്കണം. നുഫരിഖു നുഫരിഖു നുഫരിഖു ബൈന അഹദിൻ മിൻഹും, ബൈന അഹദിൻ, തൻവീനു ശേഷം മീം ഇദ്ഗാം ബിഗുന്ന, തൻവീനിനെ മീമിലേക്ക് കൂട്ടിലേപ്പിച്ച് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. അഹദിൻ മിൻഹും വനഹ്നു ലഹു മുസ്ലിമൂൻ, വനഹ്നു ശ്രദ്ധിക്കുക മുസ്ലിമൂൻ മദ്ദ ആരിദ സുക്കൂൻ. ഒന്നുകൂടെ ഓതാം.

0: ബാറക്കല്ലാഹു ഫീക്കും, ജസാകല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ അത്തഹ്സീൻ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. സൂറ ബക്കറയിലെ 135-136 വചനങ്ങളാണ് ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിലൂടെ വിശുദ്ധ ഖുർആൻ തജ്വീദ് അനുസരിച്ച് അതിൻ്റെ പാരായണ നിയമങ്ങളോടെ പാരായണം ചെയ്യാൻ നമ്മെ പ്രാപ്തമാക്കിയത്. ക്ലാസ് എടുത്തത് ഹാഫിൽ അബ്ദുൽ ഷുക്കൂർ.
1: പീസ് റേഡിയോ ഡോക്ടറോട് ചോദിക്കാം ലൈഫ് ഓൺ ഇൻ പ്രോഗ്രാം. ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും അവശതയും അസ്വാസ്ഥ്യവുമാണ് രോഗം. രോഗങ്ങൾ പലതുണ്ട്. രോഗത്തിന് കാരണങ്ങളും പലതാണ്. പ്രതിവിധികളും വ്യത്യസ്തമാണ്. രോഗം യഥാസമയം കണ്ടെത്തുകയും മതിയായ ചികിത്സ കൃത്യസമയത്ത് ലഭ്യമാക്കുകയും ചെയ്യുക എന്നതാണ് പ്രധാനം. ഇക്കാര്യത്തിൽ അതതു മേഖലകളിൽ പരിചയമുള്ള ഡോക്ടർമാരുടെ അഭിപ്രായത്തിനും നിർദ്ദേശങ്ങൾക്കും വലിയ പ്രസക്തിയുണ്ട്. രോഗിക്ക് ഡോക്ടറോട് നേരിട്ട് സംവദിക്കാനുള്ള വേദി ഒരുക്കുന്നുണ്ട് പീസ് റേഡിയോ. എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 8:30 മുതൽ 9:30 വരെ ഡോക്ടറോട് നേരിട്ട് ചോദിക്കാൻ വിളിക്കാം 9020840840. പീസ് റേഡിയോ ഡോക്ടറോട് ചോദിക്കാം ലൈഫ് ഓൺ ഇൻ പ്രോഗ്രാം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: الشيطان الرجيم بسم الله الرحمن الرحيم
4: ألف

0: പീസ് ഖുർആൻ റേഡിയോയിൽ നമ്മൾ കേട്ടത് മധുരം ഖുർആൻ വിശുദ്ധ ഖുർആനിലെ 31-ാം അധ്യായം സൂറത്തുൽ ലുഖ്മാനിൻ്റെ പാരായണമാണ് നാം ഇതുവരെയും കാതോർത്തത്. പാരായണം നിർവഹിച്ചത് അബ്ദുൽ വാലി അൽ അർഖാനി.
1: പീസ് റേഡിയോ കേൾവിയുടെ വിപ്ലവം തീർക്കുകയാണ്. നന്മ ശബ്ദങ്ങളുടെ അണമുറയാത്ത കേൾവി, മനസ്സിന്റെ കാഴ്ച മറക്കുന്ന തിന്മയെ അടർത്തി മാറ്റി നന്മയുടെ വശ്യമായ കേൾവി മനസ്സിൽ നിറച്ചു. പീസ് റേഡിയോ യാത്ര തുടരുന്നു. വേണം നിങ്ങളുടെ മനസ്സറിഞ്ഞ പ്രാർത്ഥനയും പിന്തുണയും.
2: പീസ് റേഡിയോ.

0: പീസ് ഖുർആൻ റേഡിയോ ദിവസവും ഒരു പേജ് വീതം മനഃപ്പാഠമാക്കാനുള്ള ഒരു പ്രോഗ്രാമിലേക്കാണ് ഇനി പ്രവേശിക്കുന്നത്. പീസ് ഖുർആൻ റേഡിയോ മനഃപ്പാഠം ഇന്ന് വിശുദ്ധ ഖുർആനിലെ 542-ാമത്തെ പേജാണ് പാരായണം ചെയ്യുന്നത്. പാരായണം അഷ്ഷേഖ് സഅദ് അൽ ഗാമിദി.
1: أعوذ بالله من الشيطان الرجيم

فمن لم يستطع فإطعام 60 مسكينا ذلك لتؤمنوا بالله ورسوله

0: ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ മനഃപ്പാഠം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. വിശുദ്ധ ഖുർആനിലെ 542-ാമത്തെ പേജാണ് ഇന്ന് പാരായണം ചെയ്തത്. പാരായണം അഷ്ഷേഖ് സഅദ് അൽ ഗാമിദി.
1: വിജ്ഞാനം ഒരു വിസ്മയമാണ്, മനസ്സിൽ വിപ്ലവം വിതച്ച് നന്മയുടെ നാമ്പുകൾ തളിരണിയിക്കുന്ന വിസ്മയം. അജ്ഞതയുടെ ഓരം പറ്റിയാണ് നമ്മിൽ പലരുടെയും ജീവിതം. ചുറ്റുപാടുകളിൽ നിന്നും പാഠം പഠിക്കാൻ പോലും തയ്യാറാവാതെ അലസമായ ജീവിതം. ജീവിതം ഒരു പഠന പ്രയാണമാണ്. ചുറ്റുപാടുകളെയും സാഹചര്യങ്ങളെയും വിലയിരുത്തി നമ്മുടെ ജീവിതത്തിന് അഭിവൃദ്ധി പകരുന്നതിനുള്ള പ്രയാണം. ഹ്രസ്വമായ ഈ ജീവിതത്തിന് വേണ്ട ഭൗതിക വിഭവങ്ങൾ സമാഹരിക്കുന്നതിന് നാം ചെയ്യുന്ന ത്യാഗപരിശ്രമങ്ങൾ എത്ര ഭാരിച്ചതാണ്! അപ്പോൾ സഹസ്രാബ്ദങ്ങളുടെ ദൈർഘ്യവും പിന്നിട്ട് അനന്തമായ ജീവിതം നയിക്കേണ്ട പരലോകത്തേക്ക് നാം എത്രമാത്രം അധ്വാനിക്കേണ്ടി വരും! തിരക്കേറിയ ജീവിതത്തിൽ ഒരൽപ്പം സമയമെങ്കിലും ആ മഹായജ്ഞത്തിനായി നീക്കിവെക്കൂ. വിജ്ഞാനത്തിന്റെ വാതായനങ്ങൾ നിങ്ങളുടെ വിരൽത്തുമ്പിനാൽ തുറക്കപ്പെടട്ടെ. വിശുദ്ധ ഖുർആനിന്റെ അനന്തമായ വിജ്ഞാന സാഗരത്തിലേക്ക് വാതായനങ്ങൾ തുറക്കുന്ന അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. സങ്കീർണമായി നാം നിനയ്ക്കുന്ന ഇസ്ലാമിക കർമ്മശാസ്ത്ര വിധികളുടെ ലളിതമായ ബോധനം. ലൈഫ്, ലേൺ ഇസ്ലാം ഫോർ എവർ. കുരുന്നു മനസ്സുകളിൽ ധാർമ്മികതയുടെ വിത്തുപാകി നന്മയുടെ തീരമടുപ്പിക്കുന്ന ഈ മദ്രസ വിജ്ഞാന വീതിയിൽ വിപ്ലവ പാതയൊരുക്കി സമാശ്വാസത്തിന്റെ ശബ്ദവിസ്മയം. പീസ് റേഡിയോ, താങ്കളുടെയും ജീവിതത്തിന്റെ താളമാവൾ.

പീസ് ഖുർആൻ റേഡിയോ ഹർമേൻ ലൈവ്. ലോകമെമ്പാടുമുള്ള വിശ്വാസികളുടെ ഹൃദയമിടിപ്പായ ഇരു ഹറമുകളിൽ നിന്നുയരുന്ന അള്ളാഹുവിൻ്റെ വചനങ്ങൾ, ആ അനുഗ്രഹീത പാരായണങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് പീസ് ഖുർആൻ റേഡിയോ ഹർമേൻ ലൈവ്. ആദ്യമായി മക്കയിലെ മഗ്രിബ് നമസ്കാരത്തിലേക്ക്.

0: ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ ഹറമേൻ ലൈവ് പ്രോഗ്രാമാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. മക്കയിൽ മഗ്രിബ് നമസ്കാരത്തിൽ സൂറ ബുറൂജാണ് പാരായണം ചെയ്തത്. നേതൃത്വം നൽകിയത് അഷേഖ് അദ്ദോസരി. ഇനി മദീനയിലെ ഇഷാ നമസ്കാരത്തിന്റെ പാരായണത്തിലേക്ക്.
1: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ

0: وَأَهْلَكْنَاهَا وَجَعَلْنَاهَا آيَةً لِلْعَالَمِينَ.
1: بارك الله فيكم جزاك الله خيرا كثيرا. പീസ് ഖുർആൻ റേഡിയോ ഹറമേൻ ലൈവ് പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. മദീനയിലെ ഇഷാ നമസ്കാരത്തിൽ സൂറ നാസിയാത്തിലെ 27 മുതൽ 46 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്തത്. നേതൃത്വം നൽകിയത് ഷെയ്ഖ് സലാഹ് അൽ ബുദൈർ.
2: നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ പ്രകാശമായി നന്മയുടെ വഴിയിൽ എപ്പോഴും ഒപ്പമുണ്ടാകാൻ ജമീൽ ആപ്പ് ഇപ്പോൾ കൂടുതൽ ആകർഷകമായ ഫീച്ചറുകളോടെ നിങ്ങൾക്ക് മുന്നിൽ എത്തിയിരിക്കുകയാണ്. ഫോണിൽ ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ വളരെ ലളിതവും മനോഹരവുമായ ഒരു ഹോം ഡാഷ്ബോർഡാണ് നമ്മെ സ്വാഗതം ചെയ്യുന്നത്. നമ്മുടെ ലൊക്കേഷൻ അനുസരിച്ചുള്ള കൃത്യമായ നമസ്കാര സമയങ്ങളും അടുത്ത നമസ്കാരത്തിലേക്ക് ഇനി എത്ര സമയമുണ്ടെന്ന കൗണ്ട്ഡൗണും ഇതിൽ ഒറ്റനോട്ടത്തിൽ കാണാം. അതുമാത്രമല്ല, നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഫീച്ചറുകൾ ഹോം സ്ക്രീനിൽ ഏതു ക്രമത്തിൽ വേണമെങ്കിലും സെറ്റ് ചെയ്യാനുള്ള സൗകര്യവും ഇതിലുണ്ട്. ജമീൽ ആപ്പിലെ ഏറ്റവും ശ്രദ്ധേയമായ ഫീച്ചറാണ് ഖുർആൻ പ്രോ. കയ്യിൽ ഒരു യഥാർത്ഥ മുസ്ഹഫ് പിടിച്ചുതുന്ന അതേ അനുഭവം നൽകുന്ന പേജ് വ്യൂ ഇതിലുണ്ട്. സുഖകരമായി പേജുകൾ മറിച്ചു വായിക്കാം. രാത്രി സമയങ്ങളിൽ കണ്ണിന് യാതൊരു ആയാസവുമില്ലാതെ വിശുദ്ധ ഖുർആൻ ഓതാൻ സെപ്പിയ ഡാർക്ക് തീമുകളും ഇതിൽ സജ്ജീകരിച്ചിരിക്കുന്നു. ഇനി കുട്ടികൾക്കും ഖുർആൻ പഠിച്ചു തുടങ്ങുന്നവർക്കും ഒരുപോലെ ഉപകാരപ്രദമായ ഒന്നാണ് ഇതിലെ വേഴ്സ് റീഡിംഗ് മോഡ്. ഓരോ ആയത്തിന്റെയും മലയാളം ഇംഗ്ലീഷ് പരിഭാഷകൾക്ക് പുറമെ ഓരോ വാക്കുകളുടെയും അർത്ഥം വേർതിരിച്ചു മനസ്സിലാക്കാൻ ഇതിലൂടെ സാധിക്കും. പ്രശസ്തരായ കാരികളുടെ മനോഹരമായ ശബ്ദത്തിൽ ഖുർആൻ പാരായണം കേൾക്കാനും നെറ്റില്ലാത്തപ്പോഴും കേൾക്കാൻ തക്കവണ്ണം അത് ഡൗൺലോഡ് ചെയ്തു വെക്കാനും ഇതിൽ സൗകര്യമുണ്ട്. നമ്മുടെ പ്രാർത്ഥനകൾ ചിട്ടയുള്ളതാക്കാൻ അദ്ക്കാർ ആൻഡ് ദുആ സെക്ഷൻ നമ്മെ സഹായിക്കുന്നു. പ്രഭാത പ്രദോഷ ദിക്റുകൾ, ഉറങ്ങുന്നതിന് മുമ്പുള്ള പ്രാർത്ഥനകൾ തുടങ്ങിയവയെല്ലാം കാറ്റഗറികളായി തിരിച്ചിട്ടുണ്ട്. ഇതിലെ ഓഡിയോ കേട്ട് കുട്ടികൾക്ക് ദിക്റുകൾ എളുപ്പത്തിൽ മനഃപ്പാഠമാക്കാം. കൂടാതെ അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ 99 നാമങ്ങളും അവയുടെ അർത്ഥവും പഠിക്കാൻ അസ്മാഉൽ ഹുസ്ന സെക്ഷനും ഇതിലുണ്ട്. യാത്രകളിലോ പുതിയ സ്ഥലങ്ങളിലോ ആയിരിക്കുമ്പോൾ കൃത്യമായി ഖിബില കണ്ടെത്താൻ ജമീൽ ആപ്പിലെ ഖിബില ഫൈൻഡർ ഉപയോഗിക്കാം. ഫോൺ കയ്യിൽ പിടിക്കുമ്പോൾ ഖിബിലയുടെ ദിശ കൃത്യമായാൽ സ്ക്രീനിൽ പച്ച നിറത്തിലുള്ള സിഗ്നൽ വരുന്നത് വഴി ദിശ ഉറപ്പുവരുത്താം. ഇതിനു പുറമെ പ്രഗത്ഭ പണ്ഡിതന്മാരുടെ വിജ്ഞാനപ്രദമായ പ്രഭാഷണങ്ങൾ കേൾക്കാനും കാണാനും വിപുലമായ ഓഡിയോ

0: വീഡിയോ ലൈബ്രറികൾ ആപ്പിലുണ്ട്. ഫോൺ ലോക്ക് ചെയ്തു വെച്ചും ബാക്ക്ഗ്രൗണ്ടിലും ഓഡിയോ കേൾക്കാം. ഉറങ്ങാൻ കിടക്കുമ്പോൾ സ്ലീപ് ടൈമർ സെറ്റ് ചെയ്യാനും ഇസ്ലാമിക പുസ്തകങ്ങൾ PDF രൂപത്തിൽ വായിക്കാനും സാധിക്കും. ദിവസവും നല്ല ചിന്തകൾ പകർന്നു നൽകുന്ന വഴിവിളക്ക് ഇൻസ്പിരേഷൻ കാർഡുകൾ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാം. നമ്മുടെ ഫറളും സുന്നത്തുമായ നമസ്കാരങ്ങളും നല്ല ശീലങ്ങളും കൃത്യമായി ട്രാക്ക് ചെയ്യാൻ ഡെയിലി പ്ലാനർ സഹായിക്കുന്നു. ഖുർആൻ ഓതി തീർക്കാൻ ആഗ്രഹിക്കുന്നവർക്കായി ഖുർആൻ റീഡിംഗ് ഗോൾസ് ഇതിലുണ്ട്. നിശ്ചിത ദിവസത്തിനുള്ളിൽ ഖുർആൻ പൂർത്തിയാക്കാനുള്ള പ്ലാൻ നൽകിയാൽ ദിവസേന ഓതേണ്ട ടാർഗറ്റ് ആപ്പ് തന്നെ കാണിച്ചു തരുന്നു. റമദാൻ നോമ്പുകളും ഖളാ നോമ്പുകളും രേഖപ്പെടുത്താൻ ഫാസ്റ്റിംഗ് ട്രാക്കറും ലഭ്യമാണ്. നമ്മുടെ സകാത്ത് കണക്ക് കൂട്ടലുകൾ ലളിതമാക്കാൻ സകാത്ത് ടൂൾസ് സഹായിക്കും. സ്വർണം, പണം, കച്ചവടം തുടങ്ങി 9 കാറ്റഗറികളിലെ വിവരങ്ങൾ നൽകിയാൽ ലൈവ് നിസ്വാബ് അനുസരിച്ച് സകാത്ത് തുക കൃത്യമായി കണക്കാക്കാം. മികച്ച ഡാർക്ക് മോഡും വ്യക്തിഗത റിമൈൻഡറുകളുമുള്ള ജമീൽ ആപ്പ് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഉപകാരപ്രദമാണ്. ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. നിങ്ങളുടെ ആത്മീയ യാത്ര ജമീൽ ആപ്പിലൂടെ കൂടുതൽ മനോഹരമാക്കൂ, ഫലപ്രദമാക്കൂ. ജമീൽ ആപ്പ്, നന്മയുടെ പാതയിൽ നിങ്ങളുടെ വിശ്വസ്ത സഹചാരി.
1: പീസ് റേഡിയോ സ്റ്റുഡിയോയിലേക്ക് കയറും മുമ്പ് വാട്സപ്പ് സ്ക്രോൾ ചെയ്തപ്പോൾ ഞാൻ കണ്ട ഒരു മെസ്സേജ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. അസ്സലാമു അലൈക്കും, എൻ്റെ പേര് ഡാഷ്. ഞാൻ ഇന്ന സ്ഥലത്തുള്ള ആളാണ്. ഉപ്പയും ഉമ്മയും ബന്ധുമിത്രാദികളും ആരുമില്ല എനിക്ക്. എന്നെ ഒരാൾ വിവാഹം കഴിച്ചിരുന്നു. മറ്റൊരു സ്ത്രീയുമായുള്ള വിഹിത ബന്ധത്തിൽ അയാൾ ഇടപെടുന്നതറിഞ്ഞും എൻ്റെ 2-3 കുഞ്ഞുങ്ങൾ മാസം തികയാതെ എനിക്ക് നഷ്ടപ്പെട്ടതും ഭർത്തൃ വീട്ടിലെ അതുമായി അനുബന്ധമായുണ്ടായ ഒരുപാട് പ്രശ്നങ്ങളും എല്ലാമായി ഞാൻ എൻ്റെ ഭർത്താവിൽ നിന്ന് ഡിവോഴ്സ് വാങ്ങി. ഇപ്പോഴൊരു ഹോസ്റ്റലിൽ തനിച്ച് കഴിയുകയാണ്. ആരുമില്ല. വിവാഹങ്ങൾ പലതും വരുന്നുണ്ട്. വിവാഹത്തിൻ്റെ പ്രായവുമാണ്. വീടും കൂടും ആരുമില്ലാത്ത എന്നെ ആരേറ്റെടുക്കാനാണ്? ഒരു ഇത്താത്തയുണ്ട്. അവർ തന്നെ രോഗിയാണ്. അവരുടെ താമസം തന്നെ വാടക വീട്ടിലാണ്. നൊമ്പരങ്ങളുടെ ഈ എഴുത്ത് അതിലെ ആളെയും പേരും എല്ലാം മാറ്റിവെച്ച് സ്ഥലവും എല്ലാം മാറ്റിവെച്ച് വായിച്ചത് ഇതുപോലത്തെ പ്രതിനിധികൾ നമ്മുടെയൊക്കെ പരിസരത്തുണ്ട്. പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ പ്ലാൻ ചെയ്യുമ്പോൾ മനുഷ്യർക്ക് ഇങ്ങനെ തുറന്നെഴുതാനുള്ളൊരിടം അവിടെ ഉണ്ടാകുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. ഈ സഹോദരിയെ നമ്മളെല്ലാവരും നമ്മുടെ വീട്ടിൽ അംഗമായി പരിഗണിച്ച് അവർക്കു വേണ്ടി പ്രാർത്ഥിക്കുക. ഇതുപോലത്തെ ധാരാളം ആളുകളുണ്ട്. നിറം മങ്ങിപ്പോയതുകൊണ്ട്, നീളം കുറഞ്ഞു പോയതുകൊണ്ട്, സംരക്ഷിക്കാൻ ആളില്ലാത്തതുകൊണ്ട്, സമയമാകുമ്പോൾ വിവാഹങ്ങൾ അന്വേഷിക്കാൻ ആളുകൾ ഇറങ്ങാത്തതുകൊണ്ട്, ആർക്കൊക്കെയോ ഒരു വേലക്കാരിയെക്കാളും വലിയ വേല ചെയ്ത് അവസാനം തനിക്കു വേണ്ടി നിശ്ചയിക്കപ്പെട്ട ബെഡിൽ പുതപ്പിനുള്ളിൽ ഏങ്ങലടിച്ച് കരയുന്ന, സങ്കടപ്പെടുന്ന, വേദനിക്കുന്ന കുറേ സ്ത്രീജന്മങ്ങൾ, അതേപോലെ കുറേ മനുഷ്യരും പുരുഷന്മാരും, അവരെയൊക്കെ നമ്മൾ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. അപ്പോഴൊക്കെ നമ്മുടെ തലമുറയും സംരക്ഷിക്കപ്പെടും എന്നത് അതിൻ്റെ ഒരു നേട്ടമാണ്. 2, അത്തരം മനുഷ്യരെയൊക്കെ കുറിച്ച് അവരുടെ സംരക്ഷണം, അവരുടെ സാമ്പത്തികം, അവരുടെ വീട്, ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ നമ്മളെല്ലാവരും ഒന്ന് കാര്യമായി ചിന്തിക്കുക. ഈ സഹോദരി അടക്കമുള്ളവരെ ഈ ഒരു ഗണത്തിൽ ഉൾപ്പെടുത്താമെന്ന് എനിക്ക് തോന്നുന്നു. അള്ളാഹു അവർക്ക് അർഹമായ പ്രതിഫലം നൽകട്ടെ, സബറിനെ കൊടുക്കട്ടെ എന്ന് ഈ ദിനത്തിൽ പ്രാർത്ഥിക്കുകയാണ്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: ഖുർആൻ എന്ന മഹൽഗ്രന്ഥം, ആ അക്ഷരങ്ങൾ ശബ്ദങ്ങളാകുമ്പോൾ എന്തൊരു ഭംഗി. പക്ഷെ എന്റെ പാരായണം ശരിയാകുന്നേയില്ല. ഒരുപാട് ശ്രമിച്ചു നോക്കി, സാധിക്കുന്നില്ല. നാവ് നിയമങ്ങൾക്ക് വഴങ്ങുന്നില്ല. പാരായണം നിർത്തുന്നതും തുടങ്ങുന്നതുമെല്ലാം അസ്ഥാനത്താണത്രേ. എന്താണ് ഇതിനൊരു പരിഹാരം? ഖുർആൻ പാരായണ പഠനത്തിനായുള്ള അവസരങ്ങൾ അന്വേഷിക്കുന്നവർക്ക് ഒരു സന്തോഷ വാർത്ത. ആ അന്വേഷണങ്ങൾക്ക് ഇനി വിരാമം കുറിച്ചോളൂ. പീസ് ഖുർആൻ റേഡിയോ തജ്വീദ്
3: പഠനം എന്നൊരു ചെറിയ ഒരു ശബ്ദ ചലനം റായിന് സംഭവിച്ചിട്ടുണ്ട്. റായിന് സുക്കൂനാണല്ലോ. ഒന്ന് ഒരിക്കൽ കൂടി, ഇന്ന സമിഅന.
4: ഫഖാലു ഇന്ന സമിഅന ഖുർആനൻ അജബ.
0: സാധാരണക്കാരായ ശ്രോതാക്കൾക്ക് അനുയോജ്യമായ വിധം ഏറെ ലളിതമായ ബോധന രീതി പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം. സാങ്കേതിക ശബ്ദങ്ങളെ പ്രായോഗികമായി പരിചയപ്പെടുത്തുന്ന പഠനക്രമം. അടിസ്ഥാന പാഠങ്ങൾ മുതൽ അതിസൂക്ഷ്മമായ നിയമങ്ങൾ വരെ സ്പർശിക്കുന്ന ശാസ്ത്രീയ പാഠ്യപദ്ധതി. വരൂ, കാത്തിരിപ്പിന് വിരാമം കുറിച്ച് പേനയും പുസ്തകവുമായി പുതിയൊരു പഠന പദ്ധതിയിൽ നമുക്കും പ്രായഭേദമന്യേ പങ്കാളിയാകാം. തജ്വീദ് പഠനം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം. അറിവിന്റെ അനന്തതയിലേക്ക് തുറക്കുന്ന കേൾവിയുടെ വസന്തം. വിശുദ്ധ ഖുർആൻ പഠനത്തിന്, പാരായണത്തിന് എവിടെയിരുന്നും ഒരു

പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ കേൾക്കുന്നു അൽ മുഅല്ലിം. ഇന്നത്തെ അൽ മുഅല്ലിമിൽ സൂറത്തുൽ ബഖറയിലെ 133 മുതൽ 136 കൂടിയ വചനങ്ങളാണ് നാം കേൾക്കുന്നത്. പാരായണം നിർവഹിക്കുന്നത് അഷ്ഷൈഖ് ഖലീഫ അത്തുനീജി.

മഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ അൽ മുഅല്ലിം. സൂറത്തുൽ ബഖറയിലെ 133 മുതൽ 136 കൂടിയ വചനങ്ങളാണ് ഇന്ന് നാം മനസ്സിലാക്കിയത്. പാരായണം നിർവഹിച്ചത് അഷ്ഷൈഖ് ഖലീഫ അത്തുനൈജി.

ജോലിയും തിരക്കും മക്കളും പുതിയ വീടും ഒരുപാട് ഓട്ടവും പാച്ചിലുമൊക്കെ ആകുമ്പോൾ സജീവ ശ്രദ്ധയിൽ നിന്നും മനസ്സിൻ്റെ സമ്പൂർണമായ ഓർമ്മയിൽ നിന്നും മായുന്നത് വയോധികരായ മാതാപിതാക്കളായിരിക്കും. അവർ പിന്നെയും പിന്നെയും റൂമിൻ്റെ ഉള്ളിലേക്ക് പിൻവാങ്ങേണ്ടി വരുമ്പോഴൊക്കെ ഒന്ന് പുറത്തിറങ്ങാൻ ആരുടെയെങ്കിലും സഹായം വേണം, ടോയ്ലറ്റിൽ പോകാൻ ആരുടെയെങ്കിലും സഹായം വേണം, മരുന്ന് തീർന്നുകൊണ്ടിരിക്കുന്നു, മരുന്ന് കിട്ടണം, ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥ വരുമ്പോഴൊക്കെ അവർ നമ്മെ കൂടുതൽ ഓർക്കുന്നുണ്ടാകും. ഓർക്കുന്നത് കുഞ്ഞായ നാളിൽ നമ്മൾ കാണിച്ച കുസൃതികളും അവർക്കുണ്ടായ നൊമ്പരങ്ങളും അവർ നമുക്ക് വേണ്ടി കണ്ട സ്വപ്നങ്ങളും ഒക്കെ തന്നെയായിരിക്കും. പ്രവാസികളോട് ഞാൻ പറയുന്നു, ഭർത്താവിൻ്റെ കൂടെ ഭാര്യയുടെ കൂടെ സ്വസ്ഥമായി പ്രവാസത്തിലിരിക്കുന്നവർ ഒരിത്തിരി സമയമെടുത്ത് മാതാപിതാക്കളെ വിളിക്കണം, അവരോട് സംസാരിക്കണം. അതൊരു ഇബാദത്താണ്. നാട്ടിലുള്ളവർ, ഞാനടക്കമുള്ളവർ ഒരിത്തിരി ആത്മവിമർശനത്തോടെ മാത്രം എല്ലാവർക്കും അങ്ങനെ മാത്രമേ ഇത് പറയാൻ കഴിയൂ. പ്രായമാകുമ്പോൾ ഓർമ്മകൾ മങ്ങിത്തുടങ്ങുമ്പോൾ പുതിയ വാശിയും പുതിയ ദേഷ്യവുമൊക്കെ അവരുടെ ഉള്ളിൽ രൂപപ്പെടുമ്പോൾ അത് കണ്ടുമറിഞ്ഞും ഇടപെടുക എന്നത് ഇതുപോലത്തൊരു ദിനം നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട്. അതുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും തീർച്ചയായും ഉറപ്പുവരുത്തുക.

0: അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു ലഹുൽ അസ്മാഉൽ ഹുസ്ന. അല്ലാഹു അവനല്ലാതെ ആരാധനകർഹനായി മറ്റാരുമില്ല. അവന്റേതാകുന്നു ഏറ്റവും ഉത്കൃഷ്ടമായ നാമങ്ങൾ. ഇമാം ഇബ്നുൽ അറബി പറയുന്നു, അറിവിന്റെ മഹത്വം അറിയപ്പെട്ടതിന്റെ മഹത്വത്തിലാണ്. അറിയപ്പെട്ടതിൽ ഏറ്റവും മഹത്തരമായത് സൃഷ്ടികർത്താവാണ്. അതിനാൽ അവന്റെ നാമങ്ങളെക്കുറിച്ചുള്ള അറിവ് വിജ്ഞാനങ്ങളിൽ ഏറ്റവും ഉത്തമമത്രേ. അസ്മാഉൽ ഹുസ്ന ലോകരക്ഷിതാവിന്റെ അത്യുത്തമമായ നാമങ്ങളും വിശേഷണങ്ങളും. ഇവ പഠിക്കലും ജീവിതത്തിൽ പകർത്തലും ഒരു വിശ്വാസിയുടെ സ്വർഗപ്രവേശനത്തിന് എളുപ്പമാകുന്ന ഒന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുവിന് 99 നാമങ്ങളുണ്ട്, 100 ഒന്നു കുറവ്. വല്ലവനും ആ നാമങ്ങളെ അറിഞ്ഞും മൊഴിഞ്ഞും ഇഹ്സാ ചെയ്താൽ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു. അസ്മാഉൽ ഹുസ്നയുടെ പഠനം ഇപ്പോൾ ജമീൽ ആപ്പിൽ ലഭ്യമാണ്. ഓഡിയോ, വീഡിയോ, ഡോക്യുമെന്റ്സ് തുടങ്ങി എല്ലാ കാറ്റഗറിയിലും അസ്മാഉൽ ഹുസ്ന പഠന ക്ലാസ്സുകളുണ്ട്. ഓഡിയോ സെഷനിൽ അല്ലാഹു എന്ന കാറ്റഗറിയിൽ, അസ്മാഉൽ ഹുസ്ന എന്ന സബ് കാറ്റഗറിയിൽ നിന്ന് ക്ലാസ്സുകൾ കേൾക്കാം. വീഡിയോ സെഷനിൽ അല്ലാഹു എന്ന കാറ്റഗറിയിൽ, അസ്മാഉൽ ഹുസ്ന എന്ന സബ് കാറ്റഗറിയിൽ നിന്ന് വീഡിയോ ക്ലാസ്സുകൾ കേൾക്കാം, വീഡിയോ ക്ലാസ്സുകൾ കാണാം. അസ്മാഉൽ ഹുസ്ന ലേഖനങ്ങൾ വായിക്കുവാൻ ഡോക്യുമെന്റ്സ് സെഷനിലെ അസ്മാഉൽ ഹുസ്ന എന്ന കാറ്റഗറി സന്ദർശിക്കൂ. കൂടുതൽ പഠിക്കുവാനും സുഹൃത്തുക്കൾക്ക് എളുപ്പത്തിൽ ഷെയർ ചെയ്യുവാനും ഇഷ്ടപ്പെട്ട ഓഡിയോ ഡോക്യുമെന്റ്സ് ഡൗൺലോഡ് ചെയ്ത് സൗകര്യപ്പെടുന്ന സമയത്ത് കേൾക്കുവാനും വായിക്കുവാനും സാധിക്കുന്നു. വ്യത്യസ്ത വിഷയത്തിലെ ഒട്ടനവധി ഓഡിയോ വീഡിയോ ലേഖനങ്ങളുമായി ജമീൽ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിലും ആപ്പിൾ ആപ്പ് സ്റ്റോറിലും ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. Peace Radio. Tune to reality.
2: പീസ് ഖുർആൻ റേഡിയോയിൽ അടുത്ത പരിപാടി തഫ്സീർ അമാനി.
3: അധ്യായം 72, സൂറത്തുൽ ജിന്ന്, മക്കയിൽ അവതരിച്ചത്. വചനങ്ങൾ 28. ഈ അധ്യായത്തിൻ്റെ പേർ ജിന്ന് എന്നും ഇതിലെ പ്രത്യേക സംസാര വിഷയം ജിന്നുകളെ സംബന്ധിക്കുന്നതും ആകുന്നു. മലക്കുകളെപ്പോലെ തന്നെ നമ്മുടെ ദൃഷ്ടിക്ക് കാണാൻ കഴിയാത്ത ഒരുതരം ആത്മീയ ജീവികളത്രേ ജിന്നുവർഗം. മലക്കുകളുടെ ആവാസ സ്ഥാനം ആകാശങ്ങളാകുന്നു. എന്നാൽ ജിന്നുകളാകട്ടെ ഭൂവാസികളാണ്. മനുഷ്യർ മണ്ണിനാലും ജിന്നുകൾ അഗ്നിയാലും സൃഷ്ടിക്കപ്പെട്ടവരാണെന്ന് ഖുർആൻ ഒന്നിലധികം സ്ഥലത്ത് പ്രസ്താവിച്ചിരിക്കുന്നു. മലക്കുകൾ പ്രകാശത്താലാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നതെന്ന് ഹദീസിലും വന്നിട്ടുണ്ട്. മലക്കുകളെ സംബന്ധിച്ചെന്ന പോലെ ജിന്നുകളെക്കുറിച്ചും അല്ലാഹുവും അവന്റെ പ്രവാചകന്മാരും അറിയിച്ചു തന്നതല്ലാതെ കൂടുതൽ വിവരം നമുക്ക് അറിയുവാൻ സാധ്യമല്ല. അല്ലാഹുവും റസൂലും പറഞ്ഞത് അത് ദൃശ്യമാകട്ടെ അദൃശ്യമാകട്ടെ അപ്പടി സ്വീകരിക്കുകയും വിശ്വസിക്കുകയും ചെയ്യൽ നിർബന്ധവുമാണല്ലോ. മതാനുയായികൾ പൊതുവിലും മതവിശ്വാസികളായ തത്വജ്ഞാനികളിൽ മിക്കവരും ജിന്ന് എന്നൊരു അദൃശ്യവർഗമുണ്ടെന്ന് സമ്മതിക്കുന്നവരാകുന്നു. മതാവലംബികളല്ലാത്ത ശാസ്ത്രജ്ഞന്മാർ പൊതുവിൽ ജിന്നുവർഗത്തെ നിഷേധിക്കുന്നവരാണെന്ന് പറയാമെങ്കിലും അവരിലും ചിന്തകന്മാരായ ചിലർ മുമ്പും ഇപ്പോഴും ജിന്നിനെ സ്ഥാപിക്കുന്നവരത്ര. വിശദാംശങ്ങളിൽ വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടാവാമെന്നു മാത്രം. മുസ്ലിങ്ങളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഖുർആനും നബി വചനങ്ങളും മുഖവിലയ്ക്ക് സ്വീകരിക്കുവാൻ തയ്യാറില്ലാത്തവരും ശാസ്ത്രത്തിനും യുക്തിവാദത്തിനും അടിമപ്പെട്ടും ഭൗതിക ചിന്താഗതി പിടിപെട്ടുകൊണ്ടിരിക്കുന്നവരും മാത്രമേ ജിന്നുവർഗത്തെയും മലക്കുവർഗത്തെയും നിഷേധിക്കുന്നുള്ളൂ. തങ്ങൾ ഖുർആനെ നിഷേധിക്കുന്നവരല്ലെന്ന് വരുത്തി തീർക്കുമാറ് എത്രയോ ഖുർആൻ വചനങ്ങളെ അവർ ദുർവ്യാഖ്യാനം ചെയ്ത് സംതൃപ്തരാകേണ്ടി വന്നിട്ടുണ്ട്. ഹദീസുകളുടെ നേരെ കണ്ണടച്ചും യുക്തിന്യായങ്ങൾ പറഞ്ഞും തള്ളിക്കളയുകയും ചെയ്യും. അപരിഷ്കൃതരായ മനുഷ്യവിഭാഗത്തെക്കുറിച്ചാണ് ജിന്നുകളെന്ന് പറയുന്നതെന്നാണ് അവരുടെ ജൽപ്പനം. അവർ കൊണ്ടുവരാറുള്ള തെളിവുകളും ന്യായങ്ങളും അവയുടെ ഖണ്ഡനങ്ങളും വിവരിച്ചുകൊണ്ട് സൂറത്തു ഹിജറിന് ശേഷമുള്ള വ്യാഖ്യാനക്കുറിപ്പിൽ ഇതിനെപ്പറ്റി നാം സവിസ്തരം സംസാരിച്ചു കഴിഞ്ഞതാണ്. ആകയാൽ ഇവിടെ അതൊന്നും ആവർത്തിക്കുന്നില്ല. ജിന്നുവർഗത്തെയും പിശാചുക്കളെയും കുറിച്ച് ഖുർആന്റെയും ഹദീഫിന്റെയും അടിസ്ഥാനത്തിൽ പല വിവരങ്ങളും നാം അവിടെ വിവരിച്ചിട്ടുണ്ട്. അവയിൽ ചിലതെല്ലാം ഈ സൂറത്തിലെ വചനങ്ങളെ ആധാരമാക്കിക്കൊണ്ടുള്ളതാകുന്നു. ഒരു കൂട്ടം ജിന്നുകൾ നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഖുർആൻ കേൾക്കുകയും അവർ ഖുർആനിലും നബിയിലും വിശ്വസിക്കുകയും അനന്തരം തങ്ങളുടെ സമുദായത്തെ അതിലേക്ക് ക്ഷണിക്കുകയും ഉണ്ടായ സംഭവമാണ് ഈ സൂറത്തിലെ പ്രധാന വിഷയം. സ്വജനതയെ ക്ഷണിച്ചുകൊണ്ട് അവർ ചെയ്ത പ്രസ്താവനകൾ അല്ലാഹു ഇതിൽ ഉദ്ധരിച്ചിരിക്കുന്നു. ഇതിന്റെ മുമ്പ് കഴിഞ്ഞ സൂറത്തിലെ സംസാര വിഷയം നൂഹ് നബി അലൈഹിസ്സലാം 950 കൊല്ലം അദ്ദേഹത്തിന്റെ ജനതയ്ക്കിടയിൽ നടത്തിയ പ്രബോധനത്തിന്റെയും ആ ജനത അതിനെതിരെ സ്വീകരിച്ച നിലപാടിന്റെയും അവരുടെ പര്യവസാനത്തിന്റെയും ചരിത്രമാണല്ലോ. നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രബോധനത്തിന് മുമ്പിൽ അവിടുത്തെ ജനത കൈക്കൊണ്ട നിലപാടും നൂഹ് അലൈഹിസ്സലാമിന്റെ ജനത സ്വീകരിച്ച നിലപാടിന്റെ അതേ പകർപ്പ് തന്നെ. ആകയാൽ നബി തിരുമേനിക്ക് ഒരു മനസ്സമാധാനവും അവിടുത്തെ ജനതയ്ക്ക് ഒരു ചരിത്ര പാഠവുമായിരുന്നു സൂറത്തുന്നൂഹ്. സത്യനിഷേധികൾ ഖുർആനിൽ വിശ്വസിക്കാത്തത് ഖുർആന്റെയോ നബിയുടെയോ ഏതെങ്കിലും പോരായ്മ കൊണ്ടല്ല, അവരുടെ മർക്കട മുഷ്ടികൊണ്ട് മാത്രമാണ് എന്നും മനുഷ്യവർഗത്തിൽപ്പെട്ടവർ പോലുമല്ലാത്ത ഒരു കൂട്ടം ആളുകൾ ജിന്നുകൾ നബിയിൽ നിന്ന് ഖുർആൻ കേട്ട മാത്രയിൽ അതിൽ ആകൃഷ്ടരാവുകയും വിശ്വസിക്കുകയും ചെയ്തുവെന്നും, മാത്രമല്ല അവർ തങ്ങളുടെ ജനതയെ അതിലേക്ക് ക്ഷണിക്കുക കൂടി ഉണ്ടായെന്നും ഈ സൂറത്ത് ഓർമ്മിപ്പിക്കുന്നു.
4: പരമകാരുണികനും കരുണാനിധിയുമായ അല്ലാഹുവിന്റെ നാമത്തിൽ.
3: വചനം 1. വാക്കർത്ഥം. ഉൽ, നീ പറയുക. ഊഹിയ ഇലയ്യ, എനിക്ക് വഹ്യ് നൽകപ്പെട്ടിരിക്കുന്നു, ബോധനം നൽകപ്പെട്ടിരിക്കുന്നു. അന്നഹുസ്തമഅ, ശ്രദ്ധിച്ചു കേട്ടിട്ടുണ്ടെന്ന്, ചെവി കൊടുത്തെന്ന്. നഫറും മിനൽ ജിന്നി, ജിന്നിൽപ്പെട്ട ഒരു കൂട്ടർ ചെറുസംഘം. ഫഖാലു, എന്നിട്ടവർ പറഞ്ഞു. ഇന്നാ സമിഅന, നിശ്ചയമായും ഞങ്ങൾ കേട്ടിരിക്കുന്നു. ഖുർആനൻ അജബ, ആശ്ചര്യകരമായ ഖുർആൻ. പാരായണം, പാരായണ ഗ്രന്ഥം.

നബിയേ പറയുക, ജിന്നുകളിൽ നിന്നുള്ള ഒരു കൂട്ടർ ഖുർആൻ ശ്രദ്ധിച്ചു കേൾക്കുകയുണ്ടായെന്ന് എനിക്ക് വഹ്യു നൽകപ്പെട്ടിരിക്കുന്നു. എന്നിട്ട് അവർ പറഞ്ഞു, നിശ്ചയമായും ഞങ്ങൾ ആശ്ചര്യകരമായ ഒരു ഖുർആൻ അഥവാ പാരായണ ഗ്രന്ഥം കേട്ടു. വചനം രണ്ട്, വാക്കർത്ഥം യഹ്ദി, അത് വഴികാട്ടുന്നു. ഇല റുഷ്ദി, സന്മാർഗത്തിലേക്ക്, നേർവഴിയിലേക്ക്, തൻ്റെയിടത്തിലേക്ക്. ഫആമന്ന ബിഹി, അങ്ങനെ ഞങ്ങളതിൽ വിശ്വസിച്ചിരിക്കുന്നു. വലൻ നുഷ്രിക, ഞങ്ങൾ പങ്കുചേർക്കുകയില്ല തന്നെ. ബിറബ്ബിന, ഞങ്ങളുടെ റബ്ബിനോട്, നമ്മുടെ റബ്ബിനോട്. അഹദൻ, ഒരാളെയും.

0: അത് സന്മാർഗത്തിലേക്ക് വഴികാട്ടുന്നു. അതിനാൽ ഞങ്ങൾ അതിൽ വിശ്വസിച്ചിരിക്കുന്നു. ഞങ്ങൾ ഞങ്ങളുടെ രക്ഷിതാവിനോട് ഒരാളെയും പങ്കുചേർക്കുകയില്ല തന്നെ. വചനം 1, 2 എന്നിവയുടെ വിശദീകരണം. ജിന്നുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഖുർആൻ പാരായണം കേട്ട സംഭവത്തെപ്പറ്റി പല ഹദീസുകളും കാണാവുന്നതാണ്. അവയിൽ ചിലതെല്ലാം സൂറത്തു അഹ്ഖാഫ് 29 മുതൽ 32 വരെയുള്ള ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ നാം ഉദ്ധരിച്ചിട്ടുണ്ട്. അവ ഇവിടെയും ഓർമ്മിച്ചിരിക്കേണ്ടതാകുന്നു. ജിന്നുകൾ ഒന്നിലധികം പ്രാവശ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിൽ വന്നിട്ടുണ്ടെന്നും തിരുമേനിയൊന്നിച്ച് സ്വഹാബികളിൽ ചിലർ ഉള്ളപ്പോഴും ആരും ഇല്ലാത്തപ്പോഴും അത് സംഭവിച്ചിട്ടുണ്ടെന്നും ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ അവിടെ നാം ചൂണ്ടിക്കാട്ടിയിരിക്കുന്നു. ബുഖാരി, മുസ്ലിം റഹിമഹുമുള്ള തുടങ്ങിയ പലരും ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്നുദ്ധരിച്ച ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ കണ്ടിട്ടില്ലെന്നും അവർ ഖുർആൻ പാരായണം കേട്ടുപോയ വിവരം വഹ്യ മുഖേന മാത്രമാണ് തിരുമേനി അറിഞ്ഞതെന്നും പ്രസ്താവിച്ചിരിക്കുന്നു. ജിന്നുകളുടെ പ്രതിനിധി തിരുമേനിയുടെ അടുക്കൽ വന്ന് ആവശ്യപ്പെട്ട പ്രകാരം തിരുമേനി അവർക്ക് ഖുർആൻ ഓതിക്കേൾപ്പിക്കുകയും അവരെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുകയും ഉണ്ടായെന്നും മറ്റും ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പ്രസ്താവിച്ചതായി അഹ്മദ്, മുസ്ലിം റഹിമഹുമുള്ള മുതലായവർ ഉദ്ധരിച്ച ഒരു ഹദീഫിലും വന്നിരിക്കുന്നു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പ്രസ്താവിച്ചത് 1-ാമത്തെ സംഭവത്തെക്കുറിച്ചാണെന്നും ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പ്രസ്താവിച്ചത് 2-ാമത്തെ സംഭവമാണെന്നും ഇമാം ബൈഹഖി റഹിമഹുള്ള മുതലായവർ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. തിരുമേനിയുടെ അടുക്കൽ 2 പ്രാവശ്യം ജിന്നുകൾ ചെന്നിട്ടുണ്ടെന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു തന്നെയും പ്രസ്താവിച്ചതായി തബറാനി റഹിമഹുള്ള ഉദ്ധരിച്ചിട്ടുള്ളതും സ്മരണീയമാകുന്നു. കൂടാതെ ജിന്നുകളുടെ സംഭവം ഉണ്ടായിട്ടുള്ളത് തിരുമേനി മക്കയിലായിരുന്ന കാലത്താണ്. അന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ചെറു പ്രായക്കാരനായിരുന്നു. ആ നിലയ്ക്ക് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു എന്നിവരെ പോലെ അത് സംബന്ധിച്ച സൂക്ഷ്മ വിവരം അദ്ദേഹത്തിന് ഇല്ലാതിരിക്കുക സ്വാഭാവികമാണ്. അതുകൊണ്ട് ഇബ്നു തൈമിയ റഹിമഹുല്ല ചൂണ്ടിക്കാട്ടിയതുപോലെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പ്രസ്താവിച്ചത് അദ്ദേഹം ഈ സൂറത്തിൽ നിന്ന് മനസ്സിലാക്കി പറഞ്ഞതായിരിക്കുകയും ചെയ്യാമല്ലോ. കൂടുതൽ വിവരം സൂറത്തു അഹ്ഖാഫിൽ കഴിഞ്ഞുപോയത് ഓർക്കുക. ചുരുക്കത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്ന് ജിന്നുകൾ ഖുർആൻ കേട്ട സംഭവങ്ങളിൽ ഒന്നിനെപ്പറ്റിയാണ് ഇവിടെ അല്ലാഹു പ്രസ്താവിക്കുന്നത്. ആ വിവരം വഹി ലഭിച്ചപ്പോഴേ നബിക്ക് അറിയുവാൻ കഴിഞ്ഞുള്ളൂ. അതുകൊണ്ടാണ് ഖുൽ ഊഹിയ ഇലയ്യ അന്നഹുസ്തമഅ, ശ്രദ്ധിച്ചു കേട്ടു എന്ന്, എനിക്ക് വഹിയ നൽകപ്പെട്ടുവെന്ന് പറയുക എന്ന് പറഞ്ഞിരിക്കുന്നത്. സൂറത്തു അഹ്ഖാഫിൽ വഇദ് സ്വറഫ്ന ഇലൈക നഫറൻ മിനൽ ജിന്നി, ജിന്നുകളിൽ നിന്നുള്ള ഒരു കൂട്ടരെ നിന്റെ അടുക്കലേക്ക് നാം തിരിച്ചുവിട്ട സന്ദർഭം ഓർക്കുക എന്നാണല്ലോ പറഞ്ഞിട്ടുള്ളത്. ഈ വാക്യം സംശയാതീതമാം വണ്ണം സ്പഷ്ടമാണെന്ന് പറഞ്ഞുകൂടാ. എങ്കിലും ജിന്നുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്ന് ഖുർആൻ കേൾപ്പിക്കുവാൻ ആവശ്യപ്പെട്ട സംഭവത്തെ ഉദ്ദേശിച്ചായിരിക്കുവാനും സാധ്യതയുണ്ട്. ചില മഹാന്മാർ ഇങ്ങനെ അഭിപ്രായപ്പെടുകയും ചെയ്തിരിക്കുന്നു. ഇനി 2 സൂറത്തിലെയും സംഭവം ഒന്നുതന്നെയാണെന്ന് വന്നാൽ തന്നെയും വേറെയും സംഭവം ഉണ്ടായിട്ടുണ്ടെന്ന് പല ഹദീസുകളാലും അനിഷേധ്യമായി സ്ഥാപിതമായിട്ടുള്ളതാണ്. 1-ാമത്തെ തവണ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയാതെ തന്നെ അവിടുന്ന് ഖുർആൻ പാരായണം ചെയ്യുന്നത് കേട്ടപ്പോൾ അതിൽ അത്ഭുതവും വിശ്വാസവും ജനിച്ച ആ ജിന്നുകൾ വീണ്ടും വന്ന് തങ്ങൾക്ക് ഖുർആൻ കേൾപ്പിക്കണമെന്നും മറ്റും ആവശ്യപ്പെടുന്നത് കേവലം സ്വാഭാവികം മാത്രമാണ്. നഫർ എന്ന വാക്ക് പത്തിന് താഴെയുള്ള ചെറുസംഘം ആളുകൾ എന്ന അർത്ഥത്തിലാണ് ഉപയോഗിക്കാറുള്ളത്. ആകയാൽ വന്ന ആളുകൾ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂവെന്ന് മനസ്സിലാക്കാം. അപരിഷ്കൃത മനുഷ്യരാണ് ജിന്നുകൾ എന്നു വാദിക്കുന്നവർ ഇവിടെയും സൂറത്തു അഹ്കാഫിലും ജിന്നുകൾ ഖുർആൻ കേട്ടുവെന്നു പറഞ്ഞത് മക്കാ മുശ്രിക്കുകളെ ഭയന്ന് വിളിക്കുവരാൻ ധൈര്യപ്പെടാതിരുന്ന ചില മനുഷ്യരെക്കുറിച്ചാണെന്ന് പറയുന്നു. ഒരു കൂട്ടം മനുഷ്യർ നബിയുടെ അടുക്കൽ വന്ന് ഖുർആൻ കേട്ടുപോവുക, അവർ സത്യവിശ്വാസം സ്വീകരിക്കുക, എന്നിട്ട് തങ്ങളുടെ ജനതയുടെ അടുക്കൽ ചെന്ന് അവരെ ഉപദേശിക്കുക. ഇതെല്ലാം കഴിഞ്ഞിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതൊന്നും അറിഞ്ഞില്ലെന്നും വഹി ലഭിച്ചപ്പോൾ മാത്രമേ അറിഞ്ഞുള്ളൂവെന്നും സങ്കൽപ്പിക്കുവാൻ കേവലം നട്ടുച്ചയ്ക്ക് കണ്ണടച്ചിരുട്ടാക്കുന്നവർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. ജിന്നുകളുടെ ഈ സംഭവം ഖുർആനിൽ ഉദ്ധരിച്ചതിൽ നിന്ന് താഴെ കാണുന്നതുപോലെയുള്ള ചില യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കുവാൻ കഴിയും. ഒന്ന്, മനുഷ്യരിലേക്ക് മാത്രമായിരുന്നില്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദൗത്യം, അഥവാ ജിന്നുകളിലേക്കും കൂടി ഉണ്ടായിരുന്നു. ഈ വിഷയത്തിൽ മുസ്ലിങ്ങൾക്കിടയിൽ പറയത്തക്ക ഭിന്നാഭിപ്രായം ഇല്ല. രണ്ട്, അവർക്ക് മനുഷ്യന്റെ സംസാരവും ഭാഷയും മനസ്സിലാക്കുവാൻ സാധിക്കും, അവർ ഖുർആൻ കേട്ടു മനസ്സിലാക്കിയല്ലോ. മൂന്ന്, അവരും മതശാസനകൾക്ക് വിധേയരാണ്. അവർ സത്യവിശ്വാസം സ്വീകരിച്ചതിൽ നിന്നും തുടർന്നുള്ള അവരുടെ പ്രസ്താവനകളിൽ നിന്നും അത് വ്യക്തമാകുന്നു. നാല്, അവരും ഒരുതരം സാമൂഹിക ജീവിതം നയിക്കുന്നവരും പരസ്പരം ഉപദേശം നൽകുക മുതലായ കൃത്യങ്ങൾ നടത്താറുള്ളവരുമാകുന്നു. അഞ്ച്, ജിന്നുകൾ പോലും ഖുർആൻ കേട്ട മാത്രയിൽ അതിൽ വിശ്വസിച്ച സ്ഥിതിക്ക് അവരെക്കാൾ ഉത്തമവർഗമായ മനുഷ്യർ അതിൽ വിശ്വസിക്കുവാൻ പല നിലയ്ക്കും അവരെക്കാൾ ബാധ്യസ്ഥരാകുന്നു. എന്നാൽ ഖുർആൻ ആവർത്തിച്ചു കേട്ടിട്ടും അതിൽ വിശ്വസിക്കാത്തവരുടെ തടസ്സം അവരുടെ കുബുദ്ധിയും മർക്കടമുഷ്ടിയും ആകുന്നു. ഈ ജിന്നുകൾ ഖുർആൻ കേട്ടപ്പോൾ അവരിലുണ്ടായ പ്രതികരണം എത്ര വമ്പിച്ചതായിരുന്നുവെന്ന് 1 മുതൽ 14 കൂടിയ വചനങ്ങളിൽ നിന്ന് നല്ലപോലെ മനസ്സിലാക്കാം. ജിന്നുകളുടെ പ്രസ്താവനയുടെ ബാക്കി ഭാഗങ്ങളാണ് താഴെ കാണുന്നത്.
1: പീസ് ഖുർആൻ റേഡിയോ തഫ്സീർ അമാനി സമാപിക്കുകയാണ്. ഹൃദയവസന്തം. വിശുദ്ധ ഖുർആൻ സൂറത്തു സ്വാഫാത്ത് 44 മുതൽ 47 വരെ വചനങ്ങളുടെ ആശയ പഠനം. അവതരിപ്പിക്കുന്നത് മുഹമ്മദ് കുട്ടി സലഫി.
2: ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. بسم الله الرحمن الرحيم على سرر متقابلين. സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, സൂറത്തു സ്വാഫാത്തിലെ 44-ാമത്തെ വചനമാണ് കേൾപ്പിച്ചത്. കഴിഞ്ഞ ക്ലാസ്സിൽ ഈ വചനത്തെക്കുറിച്ചുള്ള ഏതാനും വിശദീകരണമാണ് നമ്മൾ മനസ്സിലാക്കിയത്. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗവാസികൾക്ക് നൽകുന്ന സ്വർഗീയമായ അനുഗ്രഹത്തെക്കുറിച്ചാണ് ഈ വചനത്തിലെ പരാമർശം. അതിൽ അഭിമുഖമായി ഇരിക്കുമെന്ന് പറയുന്നതിൽ ചില കാര്യങ്ങൾ മുഫസ്സിരീങ്ങൾ എടുത്തു പറയുന്നു. സ്വർഗവാസികൾ തമ്മിൽ ഉള്ളു തുറന്ന സ്നേഹമുള്ളവരായിരിക്കും. പകയോ വിദ്വേഷമോ വെറുപ്പോ അസൂയയോ അവരെ ഒരു തരത്തിലും അവരുടെ മനസ്സിലുണ്ടാവുകയില്ല. ലി അന്നഹു മുതഖാബിലൂന ലാ യുവല്ലി അഹദുഹും ഖഫാഹുലിൽ ആഖർ. ഒരാളും തൻ്റെ പുറം മറ്റൊരാൾക്ക് മുകൾ മുമ്പിലേക്ക് തിരിഞ്ഞിരിക്കുന്ന, എന്ന് പറഞ്ഞാൽ പിന്തിരിഞ്ഞിരിക്കുന്ന അവസ്ഥ ഉണ്ടാവുകയില്ല. കദാലിക അയ്യദൻ യദുല്ലു അലാ സഅത്തിൽ മജാലിസി ലി അന്നഹും ഇദാ കാനു കസീരീൻ വസ്വാറു മുതഖാബിലീൻ. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മറ്റൊന്ന്, ആ സ്വർഗം വിശാലമാണെന്നും ആ വചനം അറിയിക്കുന്നു. അതുകൊണ്ടാണ് അവർ പരസ്പരം അഭിമുഖമായിട്ടിരിക്കുമെന്ന് പറയുമ്പോൾ അതിൽ ആ സ്ഥലത്തിൻ്റെ വിസ്തൃതിയാണ് മനസ്സിലാക്കാൻ കഴിയുന്ന മറ്റൊരു കാര്യം. കാരണം ഇദൻ ഫൽ മജാലിസു വാസിഅതുൻ മഹുമാ ജാഅ മിനൻ നാസി ഫഇന്നഹ തസഉഹും. എത്ര മനുഷ്യർ സ്വർഗത്തിൻ്റെ ആളുകൾ സ്വർഗത്തിൽ പ്രവേശിച്ചാലും അവരെക്കൊണ്ടൊരിക്കലും സ്വർഗം വീർപ്പ് മുട്ടുന്നതല്ല, അതിവിശാലമാകുന്നു സ്വർഗലോകം. വല്ലാഹിറു അന്ന ജുലൂസൽ ഇൻസാനി മഅ അഹ്ലിഹി വ ഖാസ്വതിഹി അലാ ഹാദൽ വജ്ഹി മുതഖാബിലീന ലികമാലി അദബിഹിം. തൻ്റെ സ്നേഹജനങ്ങളോട് ഒന്നിച്ച്, തൻ്റെ കുടുംബത്തോടൊന്നിച്ച്, തൻ്റെ ഭാര്യമാരോടൊന്നിച്ച് അങ്ങനെ ഇരിക്കുന്നവർ തീർച്ചയായും മര്യാദ പാലിക്കുന്നവരാകുന്നു, അദബ് പാലിക്കുന്നവരാകുന്നു എന്ന് ആ വചനം വ്യാഖ്യാനിച്ചുകൊണ്ട് ഉസൈമി റഹ്മഹുള്ള എടുത്തു പറഞ്ഞ് കാണാൻ സാധിക്കും. അതേപോലെ തന്നെ ലാ മുതദാബിരീന വദാലികലിൽ മഹബ്ബത്തി വൽ മവദ്ദ, അഭിമുഖമായിട്ടിരിക്കുമെന്നല്ല അല്ലാതെ പിന്തിരിഞ്ഞ് അല്ലെങ്കിൽ പുറംതിരിഞ്ഞിരിക്കും എന്ന് അള്ളാഹു പറഞ്ഞിട്ടില്ല. എന്താ കാരണം? പരസ്പരമുള്ള സ്നേഹമാണതിന് കാരണം. അല്ലത്തീ മലഅത്ത് ഖുലൂബുഹും, അവരുടെ ഹൃദയങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന പരസ്പരമുള്ള സ്നേഹമാണതിന് കാരണം. സൂറത്തുൽ ഹിജ്റിലെ 47-ാമത്തെ വചനത്തിൽ അള്ളാഹു പറഞ്ഞു, വനസഅനാ മാ ഫീ സുദൂരിഹിം മിൻ ഗില്ലിൻ ഇഖ്വാനാ മിൻ ഗില്ലിൻ ഇഖ്വാനൻ അലാ സുറുരിൻ മുതഖാബിലീൻ. വനസഅനാ, നാം ഊരിക്കളഞ്ഞിരിക്കുന്നു, മാ ഫീ സുദൂരിഹിം, അവരുടെ ഹൃദയങ്ങളിലുള്ള, മിൻ ഗില്ലിൻ, വിദ്വേഷത്തിൽ നിന്ന്, പകയിൽ നിന്ന്, ഇഖ്വാനൻ, പരസ്പരം സഹോദരന്മാരായ നിലയിലായിരിക്കും അവർ. അലാ സുറുരിൻ മുതഖാബിലീൻ, കട്ടിലുകളിൽ, സ്വർഗീയ കട്ടിലുകളിൽ അഭിമുഖമായി ഇരിക്കുന്നവരായ നിലയിൽ. സൂറത്തു ഹിജ്റിലെ ഈ വചനം അവരുടെ മനസ്സിൽ പരസ്പരം സ്നേഹമുണ്ടാകും, ശത്രുതയോ വിദ്വേഷമോ വെറുപ്പോ അവരുടെ മനസ്സിനെ പിടികൂടുകയില്ല എന്ന് വ്യക്തമാക്കുന്നു. ഫലമ്മാ തഹുറത്ത് ഖുലൂബുഹും തഖാബലത്ത് വുജൂഹുഹും, ഹൃദയങ്ങൾ ശുദ്ധമായതുകൊണ്ട് തന്നെ അവരുടെ മുഖങ്ങൾ പരസ്പരം അഭിമുഖമായിട്ടിരിക്കുന്നു. ലിഅന്ന തദാബുറ ലാ യകൂനു ഇല്ലാ മിനൽ അദാവത്തി വൽ ബഗ്ദാഇ, കാരണം ഈ പിന്തിരിഞ്ഞിരിക്കുക, പുറംതിരിഞ്ഞിരിക്കുക എന്നത് വെറുപ്പിൽ നിന്നും വിദ്വേഷത്തു നിന്നുമല്ലാതെ ഉണ്ടാവുകയില്ല. അല്ലത്തി മലഅത് അൽ ഖുലൂബ്, ഹൃദയങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന, ഇന്ന് മനുഷ്യർക്കിടയിൽ കാണുന്ന വിദ്വേഷം, വെറുപ്പ് എന്നതൊക്കെ അത് പരസ്പരം ഒന്നിച്ചിരിക്കാൻ തടസ്സമാകുന്ന കാര്യമാണ്. തിരുമേനി പറഞ്ഞു, പ്രവാചകൻ തിരുമേനി പറഞ്ഞു, ലാ തഹസദു വലാ തബാഗദു വലാ തദാബറു, നിങ്ങൾ പരസ്പരം അസൂയ കാണിക്കരുത്, നിങ്ങൾ പരസ്പരം വെറുപ്പ് കാണിക്കരുത്, നിങ്ങൾ പരസ്പരം പുറം തിരിഞ്ഞിരിക്കരുത്. ഇമാം ബുഖാരിയും മുസ്ലിമും ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാൻ സാധിക്കും. അപ്പോൾ സ്വർഗവാസികളെ അള്ളാഹു പരിചയപ്പെടുത്തിയത് അവർ സ്വർഗത്തിൽ പരസ്പരം അഭിമുഖമായിക്കൊണ്ട് സ്വർഗീയ കട്ടിലുകളിൽ ഇരിക്കുന്നവരായിരിക്കും. അലാ സുറുരിൻ, കട്ടിലുകളിൽ മുതഖാബിലീൻ, പരസ്പരം അഭിമുഖമായിട്ടിരിക്കുന്നവരായിരിക്കും. 45-ാമത്തെ വചനം, യുതാഫു അലൈഹിം ബികസിം മിം മഈൻ. ത്വാഫ എന്ന് പറഞ്ഞാൽ ചുറ്റി, ചുറ്റിക്കറങ്ങി എന്നാണ് അർത്ഥം. ത്വാഫ യതൂഫു തവാഫ്, അതിൽ നിന്നാണ് യുതാഫു എന്ന് വരുന്നത്. ചുറ്റിക്കറങ്ങപ്പെടും, അതിൻ്റെ മജ്ഹൂൽ രൂപമാണ്, ഫിഅലുൻ മബ്നിയുൻ ലിൽ മജ്ഹൂലി. യുതാഫു അലൈഹിം, അവരിലൂടെ ചുറ്റിക്കറങ്ങപ്പെടും, അഥവാ ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കും. ബികസിൻ, പാനപാത്രങ്ങളെക്കൊണ്ട്, മിം മഈൻ, ഒഴുകുന്ന തെളിനീരിനാലുള്ള, ഉറവ് വെള്ളത്താലുള്ള, അഥവാ സ്വർഗീയമായ ഉറവു ജലത്താലുള്ള നിറഞ്ഞ പാനപാത്രവുമായി അവരിലൂടെ ചുറ്റിക്കറങ്ങപ്പെടും. സൂറത്ത് തൂറിൽ കാണാം, യതൂഫു അലൈഹിം ഗിൽമാനുൻ ലഹും കഅന്നഹും ലുഉലുഉൻ മക്നൂൻ. ആ സ്വർഗവാസികളിലൂടെ ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കും. ഗിൽമാനുൻ ലഹും, അവരെ പരിചരിക്കാനുള്ള കുട്ടികൾ. കഅന്നഹും, അവർ ലുഉലുഉൻ മക്നൂൻ, ഒളിപ്പിച്ചു വെക്കപ്പെട്ട ചിപ്പികളിൽ ഒളിപ്പിച്ചു വെക്കപ്പെട്ട മുത്തുകളെപ്പോലെയുണ്ട്. അതുപോലെ തന്നെ സൂറത്തുൽ ഇൻസാനിൽ കാണാം, വയതൂഫു അലൈഹിം വിൽദാനും മുഖല്ലദൂൻ ഇദാ റഅയ്തഹും ഹസിബ്തഹും ലുലുഅം മൻസൂറ. സ്വർഗക്കാരിലൂടെ കുട്ടികൾ, സ്ഥിരവാസം നൽകപ്പെട്ട കുട്ടികൾ ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കും. അവരെ നീ കണ്ടാൽ നീ വിചാരിച്ചു പോകും വിതറപ്പെട്ട മുത്തുകളാണെന്ന്. ഈ ആളുകളെക്കുറിച്ചാണ് യുതാഫു അലൈഹിം, അവരിലൂടെ ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കും. ബികസിം മിം മഈൻ, സ്വർഗത്തിലെ ഒഴുകുന്ന തെളിനീരിനാലുള്ള കപ്പുകൾ കൊണ്ട് എന്ന് അല്ലാഹു വിശേഷിപ്പിച്ചത്. ഫഇദാ കാന ഹാദാ ജമാലുൽ ഖാദിമി ഫമാ ബാലുക് ബിജമാലിൽ മഖ്ദൂം. ചില മുഫസ്സിരീങ്ങൾ പറയാണ്, സ്വർഗത്തിൽ പരിചരിക്കുന്ന പരിചാരകർ ഇത്ര മനോഹരമുള്ള, ഏറ്റവും സൗന്ദര്യമുള്ള ആളുകളാണെങ്കിൽ ആരെയാണോ അവർ പരിചരിക്കുന്നത് അവരുടെ സൗന്ദര്യം എന്തുമാത്രമായിരിക്കും. ബികസിം മിം മഈൻ ഖാലു അൽ കഅ്സു ഇസ്മുൻ ലിൽ ഖദഹി അൽ മൽആ ബിൽ ഖംറ്. അറബി ഭാഷയിൽ കഅ്സ് എന്ന് പറയാറുള്ളത് പാനീയം നിറച്ചുവെച്ച കപ്പിനാകുന്നു. എന്നാൽ പാനീയം നിറച്ചുവെച്ചിട്ടില്ലെങ്കിൽ അതിന് കഅ്സ് എന്ന് പ്രയോഗിക്കാറില്ല. ഫൽ ഖദുഹു ലാ യുസമ്മ കഅ്സൻ ഇല്ലാ ഇദാ കാന മലീഅൻ ഖംറ. കള്ള് നിറച്ചുവെച്ച പാനപാത്രത്തിനാണ് കഅ്സ് എന്ന് അറബികൾ ഉപയോഗിക്കാറുള്ളത്. അള്ളാഹു സ്വർഗീയ പാനീയത്തെക്കുറിച്ച് പറയുന്നത് സൂറത്ത് മുഹമ്മദിൽ കാണാം. മസലുൽ ജന്നതില്ലതി വുഇദൽ മുത്തഖൂൻ, സത്യവിശ്വാസികൾക്ക്, തഖ്വ പാലിച്ചുകൊണ്ട് ജീവിച്ചവർക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട സ്വർഗത്തിന്റെ ഉദാഹരണം. ഫീഹ അൻഹാറും മിമ്മാ, ആ സ്വർഗത്തിൽ വെള്ളത്തിന്റെ നദികളുണ്ട്. ഗൈരി ആസിനിൻ, കലർപ്പില്ലാത്ത വെള്ളമൊഴുകുന്ന നദികൾ. വ അൻഹാറും മിൻ ലബനിൽ ലം യതഗയ്യർ ത്വഅ്മു, രുചിഭേദം സംഭവിച്ചിട്ടില്ലാത്ത പാല് ഒഴുകുന്ന നദികൾ. വ അൻഹാറും മിൻ ഖംരി ലദ്ദത്തിൽ ലിശാരിബീൻ, കുടിക്കുന്നവർക്ക് ആനന്ദകരമായ ഹൃദ്യമായ കള്ളിൻ്റെ നദികൾ. വ അൻഹാറും മിൻ അസലിൻ മുസഫ, കടഞ്ഞെടുക്കപ്പെട്ട തേനിൻ്റെ അരുവികൾ. വലഹും ഫീഹാ മിൻ കുല്ലി സമറാത്, അവർക്ക് ആ സ്വർഗത്തിൽ എല്ലാ ഫലവർഗങ്ങളും അവിടെ ഉണ്ടായിരിക്കും. അതാണ് സൂറത്ത് മുഹമ്മദിലെ 15-ാമത്തെ വചനത്തിൽ അള്ളാഹു വ്യക്തമാക്കിയത്. അപ്പോൾ അള്ളാഹു ഈ വചനത്തിൽ പറയുന്നു, സ്വർഗവാസികളിലൂടെ സ്വർഗീയ വാസം നൽകപ്പെട്ട, സ്ഥിരവാസം നൽകപ്പെട്ട കുട്ടികൾ ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കും. യുതാഫു അലൈഹിം, അവരിലൂടെ ചുറ്റിക്കറങ്ങപ്പെടും. ബികസിം മിം മഈൻ, തെളിനീർ നിറച്ചുവെച്ച, സ്വർഗത്തിലെ ഉറവു ജലത്തിൽ നിറച്ചുവെക്കപ്പെട്ട ആ പാനപാത്രവുമായി കൊണ്ട്. വൽ കഅ്സു ഇൻദൽ അറബ് കുല്ലു ഇനാഇൻ ഫീഹി ഷറാബുൻ, അറബികൾ കഅ്സ് എന്ന് പറയാറുള്ളത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പാനീയം നിറച്ച പാത്രത്തിന് വേണ്ടിയാണ്. ഫ ഇല്ലം യക്കുൻ ഫീഹി ഷറാബുൻ, ആ പാനീയം നിറച്ചുവെച്ചിട്ടില്ലെങ്കിൽ ലം യക്കുൻ കഅ്സൻ, അതിനവർ കഅ്സ് എന്ന് പറയാറില്ല. വലാക്കിന്നഹു ഇനാ, അതിന് ഇനാ എന്നേ പറയാറുള്ളൂ. ഇമാം തൊബിരി റഹ്മഹുള്ള ഈ വചനം വ്യാഖ്യാനിച്ചുകൊണ്ട് പറഞ്ഞൊരു കാര്യമാകുന്നു അത്. തുടർന്ന് 46-ാമത്തെ വചനം, ബൈദാ ലദ്ദത്തിൽ ലിശാരിബീൻ, ആ പാനീയം ബൈദാ, ഏറ്റവും വെളുത്ത പാനീയമായിരിക്കും. അതാകട്ടെ ലദ്ദത്തിൽ ലിശാരിബീൻ, പാനം ചെയ്യുന്നവർക്ക് അഥവാ കുടിക്കുന്നവർക്ക് ആനന്ദകരമായ, ആസ്വാദ്യകരമായ. സുമ്മ ദക്കർ ഔസാഫഹ ഫഖാൽ ബൈദാ, അള്ളാഹു ആ പാനീയത്തിൻ്റെ വിശേഷണമായി പറയുന്നു, അത് വെളുത്ത പാനീയമാകുന്നു. അഷദ്ദു ബൈദ് ബൈദ് ബയാദൻ മിനൽ ലബനി, പാലിനേക്കാൾ കടുത്ത വെളുപ്പുള്ള. വൽ ബയാദു അഹ്സനുൽ അൽവാൻ, നിറത്തിൽ വെച്ച് ഏറ്റവും നല്ല നിറമാകുന്നു ഈ അബിയൽ എന്നത്, അല്ലെങ്കിൽ ബൈദ് ബയാദ് എന്നത്. ലദ്ദത്തിൽ ശാരിബി എന്ന് പറഞ്ഞാൽ യതലദ്ദൂന ബിഹ അസ്ന അശ്ർബി വബഅദ്, കുടിക്കുന്നതിനിടയിലും അതിനുശേഷവും അവർ ആസ്വാദനം അനുഭവിക്കുന്നവരായിരിക്കും. അതുകൊണ്ടാണ് ലദ്ദത്തിൽ ശാരിബീൻ എന്ന് പറഞ്ഞത്. വൽ വാഖിഉ അന്നൽ ആയ ലാ തദുല്ലു അലാ അന്നഹ അഷദ്ദു ബയാദൻ വ ഇന്നമാ ജാഅ അഷദ്ദു ബയാദൻ മിനൽ ലബൻ. ഈ ആയത്ത് വ്യാഖ്യാനിക്കുന്നിടത്ത് പറയുന്നൊരു കാര്യം, അതികഠിനമായ വെളുപ്പുള്ളത് എന്നല്ല ആയത്തിൽ പറയുന്നത്, മറിച്ച് പാലിനേക്കാൾ അതികഠിനമായ വെളുപ്പുള്ളത് എന്നാണ്. വ അഹ്ലാ മിനൽ അസൽ, തേനിനേക്കാൾ മധുരമുള്ളത്. വ അത്വയബു മിനൽ റായിഹത്തിൽ മിസ്ക്, അതേപോലെ തന്നെ കസ്തൂരിയേക്കാൾ സുഗന്ധം വമിക്കുന്ന, സുഗന്ധപൂരിതമായ ഒന്ന് എന്നാണ്. ഇമാം ബുഖാരിയുടെ സ്വഹീഹിൽ 6579 ഹദീസിൽ ഇത് കാണാൻ സാധിക്കും. ലദ്ദത്ത് എന്ന് പറഞ്ഞാൽ ലിഅന്നൽ വസ്ഫ ഫിൽ മസ്തരി അബ്ലഗു മിനൽ വസ്ഫ ബിനൽ മുഷ്തഖ് മിനൽ മസ്തർ, അത്

0: വെക്കുന്നവർക്കത് അരോചകരമായിരിക്കും. പക്ഷേ പല ആളുകളും മദ്യത്തിന് അടിമകളാകുന്ന കാര്യമെന്താണ്? വലാക്കിന്നൽ ഇൻസാൻ യതലദ്ദു ബിഹ ബിമാ യത്ബഉ അൻഹ മിനസ്സക്കർ. മത്ത് പിടിച്ചതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ അതിൻ്റെ പിന്നാലെ ആളുകൾ കൂടുന്നത്. മത്ത് പിടിച്ചവർക്ക് പിന്നെ എന്താണ് ആസ്വാദ്യകരം, എന്ത് ആസ്വാദ്യകരമല്ല എന്ന് മനസ്സിലാക്കാൻ സാധ്യമല്ല. യഥാർത്ഥത്തിൽ ദുനിയാവിലെ കള്ള് ഫഇന്നഹ കരീഹത്തുൻ ഇൻദ ശുർബ്, കുടിക്കുന്നവർക്ക് ഏറ്റവും അരോചകരമായതാകുന്നു. അമ്മാ ഖംറുൽ ആഖിറ ഫഹിയ ലദ്ദത്തിൽ ലിശാരിബീൻ. എന്നാൽ പരലോകത്ത് സ്വർഗത്തിൽ നൽകപ്പെടുന്ന കള്ളാകട്ടെ മദ്യമാകട്ടെ, അത് ഈ തരത്തിൽ മത്തു ബാധിപ്പിക്കുന്നതോ കുടിക്കുന്നവർക്ക് പ്രയാസമുണ്ടാക്കുന്നതോ അല്ല, മറിച്ച് വഹിയ സാലിമത്തുൻ മിനൽ ആസാരി സയ്യിഅ, എല്ലാ തരം ദൂഷ്യഫലങ്ങളിൽ നിന്നും അത് മുക്തമാകുന്നു. പരലോകത്ത് നൽകപ്പെടുന്ന സ്വർഗത്തിൽ വെച്ച് നൽകപ്പെടുന്ന പാനീയത്തെക്കുറിച്ചാണ് അള്ളാഹു ഈ വചനത്തിൽ പരാമർശിച്ചത്. അതാണ് ബൈദാ, ഏറ്റവും വെളുപ്പുള്ളത്. അതാകട്ടെ ലദ്ദത്തിൽ ലിശാരിബീൻ, കുടിക്കുന്നവർക്ക് ഏറെ ആസ്വാദ്യകരമായ ആനന്ദകരമായ പാനീയമാകുന്നു. തുടർന്ന് 47-ാമത്തെ വചനത്തിൽ പറയുന്നു, ലാ ഫീഹാ ഗൗലും വലാഹും അൻഹാ യൂസഫൂൻ. ലാ ഫീഹാ, അതിലില്ല, അഥവാ ആ പാനീയം, ആ മദ്യം കുടിക്കുന്നതിൽ ഇല്ല, ഗൗലുൻ, ഒരു ബുദ്ധിമുട്ടും ഒരു പ്രയാസവും, വലാഹും, അവരല്ല, അൻഹ, ആ മദ്യത്താൽ, യുൻസഫൂൻ, മത്ത് ബാധിക്കുന്നവരും അല്ല. ദുനിയാവിലെ കള്ള് അല്ലെങ്കിൽ മദ്യമെന്ന് പറഞ്ഞാൽ അത് ഗൗലുള്ളതും അതേപോലെ തന്നെ യുൻസഫൂൻ എന്ന് പറഞ്ഞ അതിനും അർഹമാണ്. പക്ഷേ പരലോകത്ത് സ്വർഗാവകാശികൾക്ക് നൽകപ്പെടുന്നതാകട്ടെ അൽ ഗൗൽ എന്ന് പറഞ്ഞാൽ മാ യഗ്താലു ശൈഅ ഫയുഫ്സിദുഹു, കണ്ടോ, ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്, നാശം വിതക്കുന്നത് എന്നാണ് അർത്ഥം. വ ഖംറു ദുനിയ തഗ്താലുൽ ഉഖൂൽ, ദുനിയാവിലെ കള്ളെന്ന് പറഞ്ഞാൽ ബുദ്ധികൾക്ക് നാശം വിതക്കും. ഫതുഫ്സിദുഹ, അത് എല്ലാ അർത്ഥത്തിനും പ്രയാസമുണ്ടാക്കും. ലി അന്നഹ തുസീബു ബിസ്സുദാഇ വസ്സക്കിരി അമ്മാ ഖംറുൽ ആഖിറ ഫമുനസ്സഹത്തുൻ അൻ കുല്ലി ദാലിക്. എന്നാൽ ദുനിയാവിലെ മദ്യത്തിന് തീർത്തും വ്യത്യസ്തമായി കുടിക്കുന്നവർക്ക് ഒരുതരം ആനന്ദം പകരുന്ന ഹൃദ്യമായ ഒരു പാനീയമാണ് അള്ളാഹു സ്വർഗാവകാശികൾക്ക് വേണ്ടി വാഗ്ദാനം ചെയ്യുന്ന മദ്യമെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. വലാഹും അൻഹ യുൻസഫൂൻ, അവർ അതുകൊണ്ട് മത്തു ബാധിക്കുന്നവരും അല്ല. സൂറത്തുൽ വാഖിയയിൽ പറഞ്ഞു, ലാ യുസദ്ദഊന അൻഹ വലാ യുൻസഫൂൻ. സ്വർഗത്തിലെ മദ്യമെന്ന് പറഞ്ഞാൽ അത് തലവേദന ഉണ്ടാക്കുന്നതോ അതേപോലെ തന്നെ മത്തു ബാധിപ്പിക്കുന്നതോ അല്ല. സഹോദരങ്ങളെ, അള്ളാഹു സ്വർഗവുമായി ബന്ധപ്പെടുത്തി പറയുന്ന എല്ലാ കാര്യങ്ങളും അതിൻ്റെ അർഹിക്കുന്ന ഗൗരവത്തോടെ സ്വീകരിച്ച് ആ സ്വർഗം നേടിയെടുക്കാൻ ആവശ്യമായ പ്രവർത്തനങ്ങളിൽ മുഴുകാൻ നാം പരിശ്രമിക്കുക. അള്ളാഹു സ്വർഗം നൽകി അനുഗ്രഹിക്കുന്ന സജ്ജനങ്ങളിൽ നാം ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ.
1: ജസാകുമുല്ലാഹു ഖൈറ. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഹൃദയവസന്തം, വിശുദ്ധ ഖുർആൻ സൂറത്തു സ്വാഫാത്ത് 44 മുതൽ 47 വരെ വചനങ്ങളുടെ ആശയ പഠനം. അവതരിപ്പിച്ചത് ബഹുമാനനായ മുഹമ്മദ് കുട്ടി സലഫി.
2: ആറാം നൂറ്റാണ്ടിലെ കാട്ടറബികൾ ലോക ചരിത്രത്തിൽ WWW വൈൻ വുമൺ വാർ, പെണ്ണിലും കള്ളിലും യുദ്ധത്തിലുമായി ജീവിതത്തെ ബന്ധിപ്പിച്ചിരുന്ന ഡാർക്ക് ഏജ് എന്ന് വിളിച്ചിരുന്ന ഒരു സമൂഹത്തെ ലോകത്ത് സമാനതകളില്ലാത്തൊരു സമൂഹമായി എങ്ങനെ പരിവർത്തിച്ചു എന്നത് ചരിത്രത്തിൽ നമ്മൾ വായിക്കേണ്ട ഒരു കാര്യമാണ്. 2% മാത്രം സാക്ഷരതയുണ്ടായിരുന്ന ഒരു ജനസമൂഹത്തെ എങ്ങനെയാണ് ലോകത്തിൻ്റെ ഗുരുക്കന്മാരായി പരിവർത്തിപ്പിച്ചത്, അതിൻ്റെ പിന്നിലുള്ള ചരിത്രമെന്താണ്, ചരിത്രപരമായി വട്ടപൂജ്യമായിരുന്ന അറേബ്യയിലെ ജനങ്ങൾ എങ്ങനെ പരിവർത്തിക്കപ്പെട്ടു, അവർ ചിന്തിക്കുവാനും അവർ അറിവ് നേടാനും ആരംഭിച്ചത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം

0: ഉടമയുടെ ആഗമനത്തിലൂടെയാണ് എന്ന തിരിച്ചറിവാണ് ഒന്നാമതായി നമുക്കുണ്ടാകേണ്ടത്. അറിവാർജിക്കാൻ അദ്ദേഹം തൻ്റെ അനുയായികളോട് ആവശ്യപ്പെട്ടു എന്നത് മാത്രമല്ല, അതിൻ്റെ ശ്രേഷ്ഠതകളും മഹത്വങ്ങളും അവരെ പഠിപ്പിക്കുന്നതോടൊപ്പം അവർക്ക് അറിവ് പറഞ്ഞു കൊടുക്കാൻ കിട്ടിയ അവസരങ്ങളെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉപയോഗപ്പെടുത്തുകയും ചെയ്തു. ഒരിക്കൽ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മൻസലക ത്വരീഖൻ യൽതമിസു ഫീഹ ഇൽമൻ, അറിവന്വേഷിച്ചുകൊണ്ടൊരാളൊരു മാർഗത്തിൽ ഇറങ്ങിയാൽ, സഹ്ഹറല്ലാഹു ലഹു ത്വരീഖൻ ഇലൽ ജന്ന, അവന് സ്വർഗത്തിലേക്കുള്ള വഴി അള്ളാഹു എളുപ്പമാക്കി കൊടുക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, വിദ്യ അഭ്യസിപ്പിക്കാൻ വേണ്ടി പുറപ്പെട്ടവൻ, അക്ഷരാഭ്യാസം പഠിപ്പിച്ചു കൊടുക്കുന്നവൻ, ആ മാർഗത്തിൽ ഇറങ്ങിപ്പുറപ്പെട്ട ഒരാൾ, അയാൾ അതിൽ നിന്ന് വിരമിക്കുന്നത് വരെ അള്ളാഹുവിൻ്റെ മാർഗത്തിലാണെന്ന് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അറിവ് നേടുന്നവൻ്റെയും അറിവ് പറഞ്ഞു കൊടുക്കുന്നവൻ്റെയും ശ്രേഷ്ഠതയാണ് പ്രവാചക വചനങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, ബദർ ഇസ്ലാമിൻ്റെ ഒരു ടേണിംഗ് പോയിന്റാണ്. ആ ബദറിൽ ബന്ദിയാക്കി പിടിക്കപ്പെട്ട ശത്രുക്കൾ അവരോട് മോചനദ്രവ്യമായി പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആവശ്യപ്പെട്ടത് എന്താണ്? തൻ്റെ സഹചാരികൾക്ക്, തൻ്റെ സ്വഹാബിമാർക്ക് അക്ഷരാഭ്യാസം പകർന്നു കൊടുക്കണമെന്നതാണ്. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, അറിവ് അത് പഠിക്കുന്നതിൻ്റെയും അത് പഠിപ്പിക്കുന്നതിൻ്റെയും ശ്രേഷ്ഠതയും മഹത്വവുമാണ് ഇതെല്ലാം നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. കാരണം അറിവിലൂടെ മാത്രമേ ഏതൊരു സമൂഹത്തിനും പുരോഗതി കൈവരിക്കാനും സാംസ്കാരികമായ ഉന്നതി കൈവരിക്കാനും സാധിക്കുകയുള്ളൂ എന്നാണ് ഇസ്ലാമിൻ്റെ ചരിത്രം പഠിക്കുമ്പോൾ, പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, പ്രവാചകന്മാരുടെ പ്രാർത്ഥനകൾ പരിശോധിക്കുമ്പോൾ അവരെല്ലാവരും അള്ളാഹുവിനോട് കൂടുതൽ തരണേ എന്ന് പ്രാർത്ഥിച്ച ഒരേ ഒരു വിഷയം മാത്രമേ ഉള്ളൂ, അത് അറിവാണ്. റബ്ബി സിദ്ദിനെ ഇൽമ, അള്ളാഹുവേ എനിക്ക് അറിവ് വർദ്ധിപ്പിച്ചു തരണമേ എന്നാണ് അവർ കൂടുതലായി പ്രവാചകന്മാർ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചത് എന്നാണ് ഈ ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് പണ്ഡിതന്മാർ പറയുന്നത്. അതുകൊണ്ട് അറിവ് നേടാനുള്ള മാർഗങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. അതുകൊണ്ടാണ് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ നമ്മുടെ മുമ്പിൽ വിജ്ഞാനത്തിൻ്റെ, അറിവിൻ്റെ ഒരു വാതായനമാണ് നേർപ്പദം വാരികയിലൂടെ തുറന്നു വച്ചിരിക്കുന്നത്. അതിലൂടെ വായിക്കാനും പഠിക്കാനും അതേപോലെ തന്നെ മനനം ചെയ്യാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതുവഴി നമ്മുടെ വ്യക്തിജീവിതവും നമ്മുടെ കുടുംബജീവിതവും സാമൂഹ്യ ജീവിതവും പരിവർത്തിക്കപ്പെടേണ്ടതുണ്ട്. കാരണം സ്വർഗം ലഭിക്കുന്നത് പരിശുദ്ധ ഖുർആനിൻ്റെയും തിരുസുന്നത്തിൻ്റെയും ജീവിതം നയിക്കുന്നതിലൂടെ മാത്രമാണ് എന്ന് ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുമ്പോൾ, ഖുർആൻ നമ്മളെ പഠിപ്പിക്കുമ്പോൾ ആ ഒരു തലത്തിലേക്ക് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാൻ വായനയിലൂടെ പഠനത്തിലൂടെ നമുക്ക് സാധ്യമാകേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. أعوذ بالله من الشيطان الرجيم.

0: നിങ്ങൾ കേട്ടത് മധുരം ഖുർആൻ. മധുരം ഖുർആനിൽ വിശുദ്ധ ഖുർആനിലെ മൂന്നാം അധ്യായമായ സൂറത്ത് ആലിംറാനിലെ 102 മുതൽ 115 വരെയുള്ള വചനങ്ങൾ പാരായണം ചെയ്തത് ഷെയ്ഖ് റഅദ് അൽ ഖുർദി.
1: പീസ് ഖുർആൻ റേഡിയോ തെൻസീൽ സൂറത്തുൽ ഇസ്റ 50 വചനം മുതൽ സൂറത്തു മറിയം 58 വരെയുള്ള വചനങ്ങളുടെ പാരായണം നിർവഹിക്കുന്നത് അശ്ശേഖ് അബ്ദുറഹ്മാൻ ആലുസി.
2: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

ജസാക്കും അല്ലാഹു ഖൈറ. താം ഇപ്പോൾ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ തെൻസീൽ സൂറത്തുൽ ഇസ്റ അൻപത് മുതൽ സൂറത്തു മറിയം 58 വരെയുള്ള വചനങ്ങളുടെ പാരായണം നിർവഹിച്ചത് അശ്ശേഖ് അബ്ദുറഹ്മാൻ ആലൂസി.

പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി ശ്രോതാക്കൾ കേൾക്കുന്നത് കിഡ്സ് ടൈം. സൂറത്തുൽ ഹദീദിലെ 1 മുതൽ 11 വരെയുള്ള വചനങ്ങളുടെ പാരായണം നിർവഹിച്ചുകൊണ്ട് ഇന്ന് നമ്മോടൊപ്പം ചേരുന്ന കുഞ്ഞു ഖാരി മുഹമ്മദ് താഹ അൽ ജുനൈദ്.

0: മഷാല്ലാ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് കിഡ്സ് ടൈം. സൂറത്തുൽ ഹദീദിലെ 1 മുതൽ 11 വരെയുള്ള വചനങ്ങളാണ് കിഡ്സ് ടൈമിൽ ശ്രോതാക്കൾ കേട്ടത്. പാരായണം ചെയ്തത് മുഹമ്മദ് താഹ അൽ ജുനൈദ്.
1: വിശുദ്ധ ഖുർആനിലെ ഓരോ ജുസൂകളായി പാരായണം ചെയ്തുകൊണ്ട് ആദ്യം മുതൽ അവസാനം വരെ പാരായണം ചെയ്തു തീർക്കാൻ സഹായിക്കുന്ന പ്രോഗ്രാം പീസ് ഖുർആൻ റേഡിയോ ഖതമുൽ ഖുർആൻ.

ദിവസവും ഒരു പേജ് വീതം മനഃപ്പാഠമാക്കാം. പീസ് ഖുർആൻ റേഡിയോയിലിനി മനഃപ്പാഠം. വിശുദ്ധ ഖുർആനിലെ 544-ാമത്തെ പേജാണ് പാരായണം ചെയ്യുന്നത്. പാരായണം അഷ് ഷെയ്ഖ് സഅദ് അൽ ഗാമിദി.

0: അസീസ്.
1: ബാരക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ മനപ്പാഠം പ്രോഗ്രാമിലൂടെ വിശുദ്ധ ഖുർആനിലെ 544-ാമത്തെ പേജാണ് ഇന്ന് പാരായണം ചെയ്തത്. പാരായണം അഷ്ഷേഖ് സഅദ് അൽ ഗാമിദി.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് ഖുർആൻ റേഡിയോ, മധുരം ഖുർആൻ. ഇന്നത്തെ മധുരം ഖുർആനിൽ നമ്മൾ കേട്ടത് വിശുദ്ധ ഖുർആനിലെ അധ്യായം 79, സൂറ നാസിയാത്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് അബൂബക്കർ അശത്രി.
1: മതവിജ്ഞാന പഠനത്തിന് കാലത്തിന്റെ വരദാനം ഈ മദ്രസ. പ്രക്ഷേപണം രാവിലെ 7:10 വൈകുന്നേരം 6:05. പീസ് റേഡിയോ പ്രക്ഷേപണം ചെയ്യുന്നു. കൂടാതെ പ്രക്ഷേപണം ചെയ്ത് അടുത്ത 24 മണിക്കൂർ നേരത്തേക്ക് റിവൈൻഡ് ഓപ്ഷനിലും, കൂടാതെ പ്രക്ഷേപണം ചെയ്ത് അടുത്ത 24 മണിക്കൂർ നേരത്തേക്ക് റിവൈൻഡ് ഓപ്ഷനിലും. പീസ് റേഡിയോ ഈ മദ്രസ.
2: വിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കാനും ശരിയായ പാരായണ നിയമങ്ങളോടെ അത് ഹൃദയത്തിൽ ഉറപ്പിക്കാനും അവസരമൊരുക്കുന്നു പീസ് ഖുർആൻ റേഡിയോയുടെ ഹിഫ്ളുൽ ഖുർആൻ പ്രോഗ്രാമിലൂടെ. പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി ഹിഫ്ളുൽ ഖുർആൻ, സൂറ അഹ്സാബ് വചനം 73 വിദ്യാർത്ഥികൾക്ക് വേണ്ടി ക്ലാസ് എടുക്കുന്നു ഹാഫിൽ ജാഫർ സലഫി.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തുൽ അഹ്സാബിലെ അവസാനത്തെ ആയത്താണ് ഇൻഷാല്ലാ 73-ാമത്തെ ആയത്ത്. ഇന്ന് നമുക്ക് മനഃപ്പാഠമാക്കാം. അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ.
4: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

ليعذب الله المنافقين.

الصالحات ليعذب الله المنافقين والمنافقات

0: ഇതോടുകൂടി സൂറത്തുൽ അഹ്സാബ് അവസാനിക്കുകയാണ്. സൂറത്തിൻ്റെ തുടക്കം മുതൽ എല്ലാ ദിവസവും നമ്മൾ ആവർത്തിച്ച് പാരായണം ചെയ്യണം. പുതിയ അധ്യായം പഠിക്കുന്നതോടൊപ്പം തന്നെ മുമ്പ് പഠിച്ച സൂറത്തുകളൊക്കെ നന്നായി റിപ്പീറ്റ് ചെയ്യണം. എന്നാലാണ് നമുക്ക് കൃത്യമായിട്ട് പഠിക്കാനും അത് നിലനിർത്തി മുന്നോട്ട് പോകാനും കഴിയുകയുള്ളൂ. അള്ളാഹു നമ്മുടെ പാരായണവും പഠനവുമെല്ലാം സ്വീകരിക്കുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.
1: ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ ഹിഫ്ളുൽ ഖുർആൻ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. സൂറ അഹ്സാബിലെ 73-ാമത്തെ വചനമാണ് ഇന്ന് നാം ഹൃദ്യസ്ഥമാക്കിയത്. ക്ലാസ് എടുത്തത് ഹാഫിൽ ജാഫർ സലഫി.
2: തിരക്കാണ്, എപ്പോഴും തിരക്കിലാണ്, തിരക്കൊഴിഞ്ഞ നേരമില്ല. നേരം വെളുത്താൽ തുടങ്ങുകയായി തിരക്കുകൾ. വീട്ടിൽ തയ്യാറെടുപ്പ്, പിന്നെ ജീവസന്ധാരണത്തിന് ജോലിസ്ഥലത്തേക്കുള്ള മടുപ്പിക്കുന്ന യാത്ര, മണിക്കൂറുകൾ നീണ്ട ജോലി, മനസ്സും ശരീരവും തളർന്ന് വീട്ടിലേക്കുള്ള മടക്കയാത്ര. വീട്ടിലെത്തിയാൽ ഒന്ന് ദേഹശുദ്ധി വരുത്തി വല്ലതും കഴിച്ച് ഉറങ്ങിയാൽ മതി എന്നാവും. സമാധാനമില്ല, സ്വസ്ഥതയില്ല, തിരക്കു തന്നെ തിരക്ക്. നല്ലത് കേൾക്കണമെന്നുണ്ട്, നല്ലത് പഠിക്കണമെന്നുണ്ട്, ജീവിതത്തിൽ മാറ്റം വരുത്തണമെന്നുണ്ട്. പക്ഷേ തിരക്കൊഴിഞ്ഞ നേരമില്ല. ആവർത്തിക്കുന്ന മടുപ്പിക്കുന്ന ജോലിയുടെ വിരസതയും സമ്മർദ്ദവും മറ്റേറെ പ്രയാസങ്ങളും കഴിഞ്ഞ് ഒന്ന് വിശ്രമിക്കാൻ പോലും നേരം കിട്ടുന്നില്ല. പിന്നെയല്ലേ ക്ലാസുകൾ, പഠനം, ഒന്നും നടക്കില്ല, ഒന്നും ശരിയാകില്ല, ഒന്നിനും നേരമില്ല. വല്ലാത്തൊരു ജീവിതം. അങ്ങനെ ഉറപ്പിച്ചു പറയാൻ വരട്ടെ, നിങ്ങൾക്ക് സ്വരമാധുര്യത്തോടെ ഖുർആൻ പാരായണം കേൾക്കണമെന്നുണ്ടോ? പാരായണ നിയമസഹിതം ചൊല്ലിപ്പഠിക്കണമെന്ന ആഗ്രഹമുണ്ടോ? അതോ അർത്ഥസഹിതം പഠിക്കണമെന്നാണോ ആഗ്രഹം? ഹദീസ് പഠിക്കണമെന്നുണ്ടോ? ആനുകാലിക വിഷയങ്ങളോട് ഇസ്ലാം എങ്ങനെ പ്രതികരിക്കുന്നു എന്നറിയേണ്ടതുണ്ടോ? ഈ ആധുനിക കാലഘട്ടത്തിലും അന്യൂനമായ ഇസ്ലാമിന്റെ വ്യതിരിക്തതയാണോ അറിയേണ്ടത്? അതോ കർമ്മശാസ്ത്രമോ ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളോ വനിതകളും കുട്ടികളും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണോ? അതല്ല സർക്കാർ സേവനങ്ങളും മറ്റു കാര്യങ്ങളും അറിയാൻ താല്പര്യമുണ്ടോ? അറിവിനൊപ്പം വിനോദവും കിട്ടണമെന്നാഗ്രഹമുണ്ടോ? ഇപ്പറഞ്ഞ എന്തിനും ഒറ്റക്കാര്യം ചെയ്താൽ മതി. പീസ് റേഡിയോ ഇൻസ്റ്റാൾ ചെയ്യുക, സമയനഷ്ടമില്ലാതെ കേട്ടുകൊണ്ടേയിരിക്കുക. യാത്രയിലും വിശ്രമവേളകളിലും മറ്റും നന്മയുടെ നിലയ്ക്കാത്ത ശബ്ദസഹായിയായി 24 മണിക്കൂറും നിങ്ങൾക്ക് കൂടെയുണ്ട്. നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി, പിന്നെ കേൾക്കാനായി ഒരു നല്ല മനസ്സും.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: അല്ലാഹു അല്ലാഹു അല്ലാഹു അല്ലാഹു
5: അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ ലഹുൽ അസ്മാഉൽ ഹുസ്ന. അല്ലാഹു അവനല്ലാതെ ആരാധനകർഹനായി മറ്റാരുമില്ല. അവൻ്റേതാകുന്നു ഏറ്റവും ഉത്കൃഷ്ടമായ നാമങ്ങൾ. ഇമാം ഇബ്നുൽ അറബി പറയുന്നു, അറിവിന്റെ മഹത്വം അറിയപ്പെട്ടതിന്റെ മഹത്വത്തിലാണ്. അറിയപ്പെട്ടതിൽ ഏറ്റവും മഹത്തരമായത് സൃഷ്ടികർത്താവാണ്. അതിനാൽ അവന്റെ നാമങ്ങളെക്കുറിച്ചുള്ള അറിവ് വിജ്ഞാനങ്ങളിൽ ഏറ്റവും ഉത്തമമത്രേ. അസ്മാഉൽ ഹുസ്ന, ലോകരക്ഷിതാവിന്റെ അത്യുത്തമമായ നാമങ്ങളും വിശേഷണങ്ങളും, ഇവ പഠിക്കലും ജീവിതത്തിൽ പകർത്തലും ഒരു വിശ്വാസിയുടെ സ്വർഗപ്രവേശനത്തിന് എളുപ്പമാകുന്ന ഒന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുവിന് 99 നാമങ്ങളുണ്ട്, 100 കുറവ്. വല്ലവനും ആ നാമങ്ങളെ അറിഞ്ഞും മൊഴിഞ്ഞും ഇഹ്സാ ചെയ്താൽ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു. അസ്മാഉൽ ഹുസ്നയുടെ പഠനം ഇപ്പോൾ ജമീൽ ആപ്പിൽ ലഭ്യമാണ്. ഓഡിയോ, വീഡിയോ, ഡോക്യുമെന്റ്സ് തുടങ്ങി എല്ലാ കാറ്റഗറിയിലും അസ്മാഉൽ ഹുസ്ന പഠന ക്ലാസുകളുണ്ട്. ഓഡിയോ സെഷനിൽ അല്ലാഹു എന്ന കാറ്റഗറിയിൽ, അസ്മാഉൽ ഹുസ്ന എന്ന സബ് കാറ്റഗറിയിൽ നിന്ന് ക്ലാസുകൾ കേൾക്കാം. വീഡിയോ സെഷനിൽ അല്ലാഹു എന്ന കാറ്റഗറിയിൽ, അസ്മാഉൽ ഹുസ്ന എന്ന സബ് കാറ്റഗറിയിൽ നിന്ന് വീഡിയോ ക്ലാസുകൾ കേൾക്കാം. വീഡിയോ ക്ലാസുകൾ കാണാം. അസ്മാഉൽ ഹുസ്ന ലേഖനങ്ങൾ വായിക്കുവാൻ ഡോക്യുമെന്റ്സ് സെഷനിലെ അസ്മാഉൽ ഹുസ്ന എന്ന കാറ്റഗറി സന്ദർശിക്കൂ. കൂടുതൽ പഠിക്കുവാനും സുഹൃത്തുക്കൾക്ക് എളുപ്പത്തിൽ ഷെയർ ചെയ്യുവാനും ഇഷ്ടപ്പെട്ട ഓഡിയോ ഡോക്യുമെന്റ്സ് ഡൗൺലോഡ് ചെയ്ത് സൗകര്യപ്പെടുന്ന സമയത്ത് കേൾക്കുവാനും വായിക്കുവാനും സാധിക്കുന്നു. വ്യത്യസ്ത വിഷയത്തിലെ ഒട്ടനവധി ഓഡിയോ വീഡിയോ ലേഖനങ്ങളുമായി ജമീൽ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിലും ആപ്പിൾ ആപ്പ് സ്റ്റോറിലും ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ.
3: Peace Radio. Tune to reality.
6: ലോകത്ത് നിലനിൽക്കുന്ന ഏക വേദഗ്രന്ഥം ഖുർആനാണ്. അതായത് ഇത് ദൈവികമാണ് എന്ന് സ്വയം അവകാശപ്പെടുന്ന ഏക ഗ്രന്ഥം ഖുർആനാണ്. ഒരുപാട് വേദങ്ങൾ നിലനിൽക്കുന്നുണ്ട്. പഴയ നിയമം, പുതിയ നിയമം എന്ന പേരിൽ ബൈബിളും അതുപോലെ ഇന്ത്യയിൽ ഒരുപാട് ഉപനിഷത്തുകളും വേദങ്ങളും ഒക്കെ നിലനിൽക്കുന്നുണ്ട്. ഗീതയും ഭഗവത്ഗീതയും രാമായണവും മഹാഭാരതവും ഉപനിഷത്തുകളും ഒക്കെ ഒരുപാട് നിലനിൽക്കുന്നുണ്ട്. പലതും ദൈവികമാണ് എന്ന് അവകാശപ്പെടുന്നു. പക്ഷേ അതിൻ്റെ ആൾക്കാരവകാശപ്പെടുന്നു എന്നല്ലാതെ ആ ഗ്രന്ഥത്തിൽ അല്ലെങ്കിൽ ആ വേദത്തിൽ ഇത് ദൈവത്തിൻ്റെതാണ് എന്ന് സ്വയം അവകാശപ്പെടുന്ന ഒരവസ്ഥ ഇല്ല എന്നതാണ് വാസ്തവം. എന്നാൽ വിശുദ്ധ ഖുർആനെ സംബന്ധിച്ചിടത്തോളം അതിൽ മിക്കവാറും ഓരോ പേജുകളിലും ഈ വാക്കുകൾ ദൈവത്തിൻ്റെതാണ്, ഇത് ദൈവം ഇറക്കിയതാണ്, തൻസീലുൻ മിർ റബ്ബിൽ ആലമീൻ, ഇത് ദൈവം ഇറക്കിയതാണ്, ലോകരക്ഷിതാവ് ഇറക്കിയതാണ്, അള്ളാഹു ഇറക്കിയതാണ്, അള്ളാഹു പഠിപ്പിച്ചതാണ് എന്ന് വളരെ വ്യക്തമായി പറയുന്നത് കാണാം. അപ്പോൾ പറയുന്നതിൻ്റെ ചുരുക്കം ഇതാണ്, സ്വയം ദൈവികമാണ് എന്ന് അവകാശപ്പെടുന്ന ഏക ഗ്രന്ഥം, ഇന്ന് നിലനിൽക്കുന്ന ഏക ഗ്രന്ഥം ഖുർആൻ മാത്രമാണ്. അതോടുകൂടെ തന്നെ ആ ഇറങ്ങിയ അതേ വിശുദ്ധിയിൽ അത് നിലനിൽക്കുന്നു എന്നാണ്. അതിനൊരു ഒരു മാറ്റവും അതിലെ വാക്കുകൾക്കോ വാചകങ്ങൾക്കോ ഘടനകൾക്കോ അക്ഷരങ്ങൾക്കു പോലും ഒരു മാറ്റവും ഇല്ലാതെ അത് എങ്ങനെയാണോ ഇറങ്ങിയത്, എങ്ങനെയാണോ പ്രവാചകൻ ഓതിക്കൊടുത്തത്, ആ ഓതിക്കൊടുത്ത് സഹാബികൾ എഴുതി വെച്ചു, പിന്നീട് അത് കോപ്പികളെടുത്ത് പ്രചരിച്ചു, ആൾക്കാർ ഹിഫിലാക്കി, ഇപ്പോഴും പതിനായിരക്കണക്കിന് ജനങ്ങൾ ഖുർആൻ മുഴുവൻ കാണാതെ പഠിച്ച് ഹൃദ്യസ്ഥമാക്കിയവർ ധാരാളം കാണാം. അപ്പോൾ അന്നിറങ്ങിയ അതേ ഖുർആൻ തന്നെയാണ് ഇന്ന് അതേ വിശുദ്ധിയിൽ നിലനിൽക്കുന്നു എന്നതാണ് ഇതും ഖുർആന് മാത്രം അവകാശപ്പെടാവുന്ന ഒരു കാര്യമാണ്.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
7: നമ്മുടെയൊക്കെ ഫോണുകളിൽ എത്ര വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട്! ഓ, ആർക്കറിയാം എത്ര ഗ്രൂപ്പുകൾ ഉണ്ടെന്നുപോലും നമുക്കറിയില്ല. ഇനി ഉള്ള ഗ്രൂപ്പുകളിൽ എത്ര വാട്സാപ്പ് ഗ്രൂപ്പുകൾ കൊണ്ട് നമുക്ക് ഉപകാരമുണ്ട്! പലതും നല്ല ഉപകാരമുള്ളത് തന്നെയാണ്. എന്നാൽ പുതിയൊരു ഗ്രൂപ്പിൽ ചേരണമെന്ന് നമ്മളോട് പറയുമ്പോൾ ചിലപ്പോൾ നമ്മുടെ മുഖം ചുളിയും, ഉള്ളതുകൊണ്ട് തന്നെ ആകെ കുടുങ്ങിയിരിക്കുകയാണ്, മെസ്സേജ് നിറഞ്ഞിട്ട് ഫോണ് ജാമായി കിടക്കുകയാണ് എന്നൊക്കെ പറയും. എന്നാൽ ഒരു പുതിയ വാട്സാപ്പ് ഗ്രൂപ്പിനെക്കുറിച്ച് സോഷ്യൽ മീഡിയയിലൂടെ ടീം പീസ് റേഡിയോ നിങ്ങളെ അറിയിച്ചിട്ടുണ്ട്. അത് പീസ് റേഡിയോ ചങ്ങാതിക്കൂട്ടം എന്ന വാട്സപ്പ് ഗ്രൂപ്പാണ്. കുട്ടികൾക്കായി നിരവധി പദ്ധതികൾ പീസ് റേഡിയോ നിലവിൽ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ചും വെക്കേഷൻ ആരംഭിച്ച സ്ഥിതിക്ക് വിശ്രം സ്റ്റുഡൻസുമായി സഹകരിച്ചുകൊണ്ടുള്ള ചില പദ്ധതികളിലേക്ക് പ്രവേശിക്കുകയാണ്. മിക്കപ്പോഴും രക്ഷിതാക്കൾക്ക് ഇത്തരം കാര്യങ്ങളിൽ കൃത്യമായ ധാരണയില്ല. എന്തൊക്കെയാണ് പദ്ധതികൾ, എന്തിൻ്റെ എല്ലാം ഭാഗമാക്കാൻ കഴിയും, ഏത് പ്രായക്കാർക്കാണ്, എങ്ങനെയാണ് ഇതിൻ്റെ ഭാഗമാവാൻ കഴിയുക, അതിൻ്റെ സാങ്കേതിക തടസ്സങ്ങളെ എങ്ങനെ അതിജീവി.
8: പീസ് റേഡിയോയിൽ ഇപ്പോൾ നാം കേൾക്കുന്നത് തൻസീൽ, സൂറ ഇബ്രാഹിം മുതൽ സൂറത്തു നഹൽ കൂടിയ സൂറത്തുകൾ. പാരായണം നിർവഹിക്കുന്നത് അഷ്ഷേഖ് യൂസുഫ് ബിൻ നോഹ അഹമ്മദ്.

മാഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം കേട്ടത് തൻസീൽ. ഇന്നത്തെ തൻസീലിലൂടെ സൂറത്തു ഇബ്രാഹിം മുതൽ സൂറത്തു നഹൽ കൂടിയ സൂറത്തുകളാണ് നാം ആസ്വദിച്ചത്. യൂസുഫ് ബിൻ നോഹ അഹമ്മദിൻ്റെ ശബ്ദത്തിലാണ് നാം കേട്ടത്.

0: ഒരു കാര്യം ഒരാളുടെ മനസ്സിൽ സന്നിവേശിപ്പിക്കാൻ ഒരു മിനിറ്റ് എന്ന ഹ്രസ്വസമയം മതിയാകുമോ? ചിന്തകളെ മാറ്റിമറിക്കാൻ, ജീവിതത്തിന്റെ ദിശ തന്നെ തിരിച്ചുവിടാൻ സെക്കൻഡുകൾ മാത്രമുള്ള ഒരു ചെറിയ ഇടവേളയ്ക്ക് സാധിക്കുമോ? തീർച്ചയായും. വലിയ മാറ്റങ്ങളുടെ തുടക്കം പലപ്പോഴും വളരെ ചെറിയ ഒരു നിമിഷാർത്ഥത്തിൽ നിന്നാണ്. ചിന്തയുടെ ഒരു ചെറിയ തീപ്പൊരി മതി മനസ്സിൽ വലിയൊരു അറിവിൻ്റെ നാളം കൊളുത്താൻ. ഒരു മിനിറ്റിൽ ഒരു വിപ്ലവം വിരിയുന്നു. ഒരു കാര്യം ഒരാൾക്ക് പകർന്നു നൽകാൻ ഒരു മിനിറ്റ് തന്നെ ധാരാളം. തിരക്കുകൾ നിറഞ്ഞ ഇന്നത്തെ ലോകത്ത് വലിയ വലിയ പ്രഭാഷണങ്ങൾ കേൾക്കാനോ വായിച്ചു തീർക്കാനോ നമുക്ക് സമയം തികയാറില്ല. എന്നാൽ സമയം കുറവാണെന്ന് കരുതി അറിവ് നേടാതിരിക്കാൻ കഴിയില്ലല്ലോ. ഇവിടെയാണ് ചുരുങ്ങിയ സമയം കൊണ്ട് ചിന്തകളെ ഉണർത്തുന്ന ലളിത സന്ദേശങ്ങളുടെ പ്രസക്തി. അതെ, നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു 1 മിനിറ്റ് ടോക്ക്. സമകാലിക വിഷയങ്ങൾ, വിശ്വാസ പാഠങ്ങൾ, കർമ്മശാസ്ത്ര വിജ്ഞാനങ്ങൾ, കുടുംബ മാർഗനിർദ്ദേശങ്ങൾ തുടങ്ങി ജീവിതത്തിൽ നാം അറിഞ്ഞിരിക്കേണ്ട സുപ്രധാന കാര്യങ്ങൾ വളരെ ലളിതമായി ഒരൊറ്റ മിനിറ്റിൽ നിങ്ങളിലേക്കെത്തുന്നു 1 മിനിറ്റ് ടോക്ക്. ചെറിയ സമയം കൊണ്ട് വലിയ അറിവുകൾ നേടാം. മനസ്സിൽ ശരിയായ മൂല്യങ്ങൾ തുന്നിച്ചേർക്കാം. ഒരു നിമിഷം, ഒരു വിജ്ഞാനം, ഒരു വിപ്ലവം. നിങ്ങളുടെ ദിനചര്യകൾക്കിടയിലെ ആ ഒരു മിനിറ്റ് മാറ്റിവെക്കൂ. അത് നിങ്ങളുടെ ചിന്തകളെയും ജീവിതത്തെയും നന്മയിലേക്ക് നയിക്കുക തന്നെ ചെയ്യും. കേൾക്കാൻ മറക്കരുത് 1 മിനിറ്റ് ടോക്ക്, വിസ്ഡം ഗ്ലോബൽ TV യൂട്യൂബ് ചാനലിലൂടെ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: നൂറുകണക്കിന് പുസ്തകങ്ങളുണ്ട്, പക്ഷെ ഒന്നിരുന്ന് വായിക്കാൻ സമയമില്ല. ഇത്തരം ആളുകൾ ഉദ്ദേശിച്ചുകൊണ്ടും അതോടൊപ്പം കാഴ്ച പരിമിതരായ മനുഷ്യരുണ്ട്. അവരെ ലക്ഷ്യമാക്കിക്കൊണ്ടും നമ്മൾ ആരംഭിച്ചിട്ടുള്ള സംരംഭമാണ് ഓഡിയോ ബുക്ക് സീരീസ്. വിസ്ഡം യൂത്ത് ഓർഗനൈസ് ചെയ്യുന്ന, പീസ് റേഡിയോ ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്ന, ജമീലിൽ അപ്ലോഡ് ചെയ്യുന്ന ഒരു കൂട്ടം സുഹൃത്തുക്കളുടെ പരിശ്രമമാണ്. അൽഹംദുലില്ലാഹ്, ഇതിൻ്റെ ഭാഗമായി അമാനി മൗലവിയുടെ പരിഭാഷ ആദ്യാവസാനം അതിൻ്റെ റെക്കോർഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ വ്യത്യസ്തമായ പുസ്തകങ്ങൾ, വിസ്ഡം ബുക്സിന്റെ വ്യത്യസ്തമായ പുസ്തകങ്ങൾ ആ നിലക്ക് ഉപയോഗിക്കുന്നു. കാഴ്ച പരിമിതരായ സുഹൃത്തുക്കളുടെ നമ്മുടെ ടീം വർക്ക് എൻവിഷന്റെ കീഴിൽ അവർക്ക് പ്രത്യേക പരീക്ഷ നടത്തി ഈ മെറ്റീരിയലുകൾ ആളുകൾ ഉപയോഗിക്കുന്നു. അൽഹംദുലില്ലാഹ്, അത് കൂടുതൽ വ്യക്തികളിലേക്ക് എത്തിക്കും വിധമുള്ള സംരംഭങ്ങൾ അൽഹംദുലില്ലാഹ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതൊക്കെ കുറെ സുഹൃത്തുക്കളുടെ ഡെഡിക്കേഷന്റെ ഭാഗമാണ്, അവരുടെ ത്യാഗപൂർണമായ പരിശ്രമങ്ങളുടെ ഭാഗമാണ്. ഇതിലേക്ക് നിങ്ങളുടെ ശബ്ദം കൊടുത്തുകൊണ്ടും സമയം കൊടുത്തുകൊണ്ടും സമ്പത്ത് കൊടുത്തുകൊണ്ടൊക്കെ സഹകരിക്കാൻ പറ്റും. ഇതുപോലത്തെ ധാരാളം പ്രൊജക്റ്റുകൾ നടന്നു പോകുന്നിടത്ത് അത് ഒരു ആളുകളുടെ സർവീസ് മോഡൽ നടക്കുന്ന കാര്യമാകുമ്പോൾ പലപ്പോഴും സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ നമുക്ക് കഴിയില്ല. അപ്പോൾ കൂടുതൽ സ്റ്റാഫിനെ നിയമിക്കണം, കൂടുതൽ ഓഫീസ് അറേഞ്ച്മെൻസുകൾ നിർവഹിക്കണം. അപ്പം അതിലേക്കൊക്കെ സാമ്പത്തികം ആവശ്യമുണ്ട്. ഇത്തരം വിവിധ മേഖലകളിൽ നാഫിആയ ഇൽമ്, എല്ലാവർക്കും ഉപകാരപ്പെടുന്ന വിജ്ഞാനം, അത് ആ രംഗത്തുള്ള പ്രവർത്തനങ്ങളൊക്കെ ജാരിയായ സ്വതക്കയാണ്. അതുകൊണ്ട് നിങ്ങളുടെ ഓഹരി പീസ് റേഡിയോക്ക് സാമ്പത്തിക കാര്യങ്ങളിൽ ഉണ്ടാകണം എന്നുകൂടി ഒരു ഘട്ടത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ ടീം വർക്കിലേക്ക് നിങ്ങൾക്ക് വരാൻ താല്പര്യമുണ്ടെങ്കിൽ പീസ് റേഡിയോ ഫീഡ്ബാക്ക് വഴി നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയും. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: വിശുദ്ധ ഖുർആനിനെ അതിൻ്റെ പാരായണ നിയമങ്ങളോടെ പാരായണം ചെയ്യാൻ പ്രാപ്തമാക്കുന്ന പീസ് ഖുർആൻ റേഡിയോ അത്തഹസീൻ തിരുത്താം നമുക്ക് പാരായണത്തിലെ അബദ്ധങ്ങൾ. സൂറ ബക്കറയിലെ 140-141 വചനങ്ങളിലേക്ക്. അവതരണം ഹാഫിൽ അബ്ദുഷക്കൂർ.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. സൂറത്തുൽ ബഖറയിലെ 140-141 ആയത്തുകൾ ഇൻഷാല്ലാ ഒന്നാമത്തെ ജുസ്ഇലെ അവസാന ആയത്തുകളാണ് ഇന്ന് ഇൻഷാല്ലാ നമ്മൾ പഠിക്കുന്നത്.
2: أَمْ تَقُولُونَ إِنَّ إِبْرَاهِيمَ وَإِسْمَاعِيلَ وَإِسْحَاقَ وَيَعْقُوبَ وَالْأَسْبَاطَ كَانُوا هُودًا أَوْ نَصَارًا

ഇന്ന നൂൻ ഷദ് മണിക്കണം. ഇബ്രാഹീമ ബാ സുക്കൂൻ ഖൽഖല ചെയ്യണം, ശരിക്കും കേൾക്കണം. ഇബ്രാഹീമ വ ഇസ്മായില ഐന് തൊണ്ടയുടെ മധ്യഭാഗമാണ്. വ ഇസ്മായില എന്ന് പറയരുത്. ഇവിടെ വ ഇസ്മായില എന്ന ഈ ഒരു പദത്തിൽ പലപ്പോഴും ധാരാളം ആളുകൾ വ ഇസ്മായില എന്ന് പറയാറുണ്ട്. വ ഇസ്മായില വ ഇസ്ഹാഖ ഹ തൊണ്ടയുടെ മധ്യഭാഗം, ഖാഫ് തൊണ്ടയുടെ മുഗൾ ഭാഗവും കഴിഞ്ഞു ചേർന്നാക്ക്. വ ഇസ്ഹാഖ വ യഅഖൂബ ഐൻ വൽ അസ്ബാത ഖ ഉച്ചരിക്കുന്ന സമയത്ത് നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കിലേക്ക് ചേർന്ന് നിൽക്കണം. ഇത്തുബാഖ് എന്ന ആ ഒരു സിഫത്ത് നിർബന്ധമായിട്ട് നമ്മളത് പാലിക്കണം. അപ്പോഴാണ് ത എന്ന അക്ഷരമാവുകയുള്ളൂ, ഇല്ലെങ്കിൽ അത് ത ത പറയുന്ന പോലെയാവും. അങ്ങനെയല്ല അസ്ബാത ത. കാനു ഹൂദൻ ഔ നസാറ, കാനു ഹൂദൻ ഔ തൻവീന് ശേഷം ഹംസ ഇദ്ഹാർ ചെയ്യണം, വെളിവാക്കി ഉച്ചരിക്കണം. ഔ നസാറ സ്വാദ്, ഔ നസാ നസാ സ്വാദ് ഉച്ചരിക്കുമ്പോഴും നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കിലേക്ക് ഉയർന്നു നിൽക്കണം. സ്വരഭാരത്തിൽ ഉച്ചരിക്കേണ്ട അക്ഷരമാണ് സ്വാദ്. ഖുൽ അഅൻതും, ഖുൽ അഅൻതും സുക്കൂനുള്ള ലാമിന് ശേഷം ഹംസ. ഖുൽ അഅൻതും എന്ന് പറയരുത്, ഖുൽ അഅൻതും അഅൻതും രണ്ട് ഹംസയുണ്ട്, ശ്രദ്ധിക്കണം. ഖുൽ അഅൻതും അഅ തൊണ്ടയുടെ താഴെ ഭാഗമാണ് ഹംസ. അഅൻതും അതുപോലെ നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. അഅൻതും ഇഖ്ഫാ ബിഗുന്ന. അഅലമു അഅലമു ഹംസ ഐൻ മഖ്റജ അടുത്താണ്, തൊണ്ടയുടെ താഴെ ഭാഗം, ഐൻ തൊണ്ടയുടെ മധ്യഭാഗം. കൃത്യമായിട്ട് ഉച്ചരിക്കണം. അഅലമു അല്ല അഅലമു അല്ല അഅലമു ഹംസ അഅലമു. അമില്ലാഹ് അഅലമു അമില്ലാഹ് നിർത്തുകയാണെങ്കിൽ അമില്ലാഹ് കൂട്ടി ഓതുമ്പോൾ അമില്ലാഹു വമൻ വമൻ അസ്ലമു വമൻ സാകിന നൂനു ശേഷം ഹംസ ഇദ്ഹാർ വെളിവാക്കി ഉച്ചരിക്കണം. വമൻ അ വമൻ അസ്ലമു അസ് ഇവിടെ ത്വാന് പുള്ളിയിട്ട വാദാണ്. നമ്മളൊക്കെ പലപ്പോഴും ഓതാറുള്ളത് തജ്വീദ് നിയമങ്ങളോ അക്ഷരങ്ങളുടെ ഉച്ചാരണമോ അറിയാത്ത ആളുകൾ പലപ്പോഴും ഇങ്ങനെ അദ്ലമു അൽ അദ്ലമു എന്നാണ് പറയുക. അദ്ലമു ആണ് അദ്ലമു മിമ്മൻ, മീമിന് ശബ്ദ് മണിക്കണം. മിമ്മൻ കതമ സുക്കൂനുള്ള നൂനിന് ശേഷം കാഫ് ഇഖ്ഫാ ബിഗുന്ന അവ്യക്തമാക്കി മണിക്കണം. മിമ്മൻ കതമ ഷഹാദതൻ ഷഹാദതൻ ഇൻദഹു തൻവീന് ശേഷം ഐൻ ഷഹാദതൻ ഐ ഇദ്ഹാർ വെളിവാക്കി ഉച്ചരിക്കണം. ഇൻദഹു നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. ഇൻദ ഇഖ്ഫാ ബിഗുന്ന ഇൻദഹു മിനല്ലാഹ് മിനല്ലാഹ് വമല്ലാഹു ബിഗാഫിലിൻ ബിഗാ ഗൈൻ തൊണ്ടയുടെ മുഗൾ ഭാഗം. ബിഗാഫിലിൻ എന്നോ അല്ലെങ്കിൽ ആ തരത്തിൽ ഒന്നും ഉച്ചരിക്കരുത്. ബിഗാ ബിഗാ ബിഗാഫിലിൻ അമ്മ അമ്മ മീം ശദ്ദഗുന്ന. തഅമലൂൻ തഅമലൂൻ തഅമലൂൻ അല്ല തഅമലൂൻ. തിൽക ഉമ്മതുൻ ഖദ് ഖലത്, തിൽക ഉമ്മതുൻ മീം ശദ്ദഗുന്ന. ഉമ്മതും ഖദ് തൻവീന് ശേഷം ഖാഫ്, തൻവീന് ശേഷം ഖാഫ് വന്നാൽ അവ്യക്തമാക്കി മണിക്കണം. അതേസമയം ഖാഫ് സ്വരഭാരത്തിൽ ഉച്ചരിക്കേണ്ട അക്ഷരമാണ്, ഗുന്നയും സ്വരഭാരത്തിലായിരിക്കാൻ ശ്രദ്ധിക്കണം. ഉമ്മതും ഖദ് ഉമ്മതും ഖദ് ഖലത്ത് ഇങ്ങനെ ഖദ് ദാല് ശരിക്കും കേൾക്കണം. ഖദ് ഖലത്ത് ഖലത്ത് നിർത്തുമ്പോൾ ഖലത്ത് ലഹ മാ കസബത് വലക്കും, ഇവിടെ ഒന്നും ലഹ മാ കസബത് വലക്കും മാ കസബ് ഇങ്ങനെയല്ല. ലഹ മാ കസബത് വലക്കും തഅനെ ഖൽഖല ചെയ്യരുത്. വലക്കും മാ സാകിന മീമിന് ശേഷം മീം ഇദ്ഗാമു തമാഥിലൈൻ, ഇവിടെ മീമിനെ അടുത്ത മീമിലേക്ക് കൂട്ടി ലയിപ്പിച്ച് മണിച്ചുകൊണ്ടുച്ചരിക്കണം. വലക്കും മാ കസബ്തും കസബ് ബാ ശരിക്കും കേൾക്കണം. കസബ്തും വലാ തുസ്അലൂന
തുസ്സലൂന.

0: تسألون ألا تسألون عما كانوا يعملون ميم الشد عما منكنا كانوا يعملون ആയത്തിൻ്റെ അവസാനത്തിലെല്ലാം മദ് ആരുദർ സുക്കൂൻ രണ്ടോ നാലോ ആറോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടാവുന്ന മദ്. ഒന്നുകൂടെ
1: ശ്രദ്ധിക്കൂന ഇബ്രാഹിമ ഇസ്മായിൽ.

0: സൂറത്തുൽ ബഖറയിലെ 140, 141 ആയത്തുകൾ, 1-ാമത്തെ ജുസ്ഇലെ അവസാന ആയത്തുകൾ കഴിഞ്ഞു. അള്ളാഹു നമ്മളിൽ നിന്നും കബൂൽ ചെയ്യട്ടെ. വിശുദ്ധ ഖുർആൻ നന്നായിട്ട് പാരായണം ചെയ്യുവാൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ബാറകല്ലാഹു ഫീക്കും ജമീഅ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: ജസാകല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ അത്തഹസീൻ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. സൂറ ബക്കറയിലെ 140, 141 വചനങ്ങളാണ് പാരായണം ചെയ്തത്. അവതരണം ഹാഫിൽ അബ്ദുൽ ഷുക്കൂർ.
2: പീസ് റേഡിയോ ആദ്യം ഇത് ഒരു സ്വപ്നം മാത്രമായിരുന്നു. പ്രാർത്ഥനയും പ്രവർത്തനങ്ങളും ഒത്തുചേർന്നപ്പോൾ സ്വപ്നങ്ങൾ സഫലമായി. വിരലിൽ വിടരുന്ന സംഗീത ശബ്ദങ്ങളുടെ അകമ്പടിയില്ലാതെ, യന്ത്രങ്ങൾ സൃഷ്ടിക്കുന്ന ശബ്ദങ്ങളിലെ കപടതകളില്ലാതെ മനുഷ്യഹൃദയങ്ങളെ കീഴടക്കാം എന്ന ആശയം 10,000 നെഞ്ചേറ്റി. ഇനിയും ഒരുപാട് കാതം നമുക്ക് താണ്ടാനുണ്ട്. ഈ പകൽ ഏൽപ്പിച്ച ഒരുപാട് ചുമതലകളുണ്ട്. ഈ രാവ് മറ്റൊരു പുലരിക്ക് വഴിമാറും മുമ്പ് പലതും ചെയ്യാനുണ്ട്. നാട്ടിലും മറുനാട്ടിലും ഭൂഖണ്ഡങ്ങൾക്കപ്പുറത്തും പീസ് റേഡിയോ കാതിൽ ചേർത്ത് വെച്ച ആയിരങ്ങളുടെ പ്രാർത്ഥനയും പിന്തുണയും അഭിപ്രായങ്ങളും തിരുത്തലുകളുമാണ് ടീം പീസ് റേഡിയോയ്ക്ക് ഈ നന്മയുടെ പ്രവാഹത്തിൽ ജീവവായു. സാമ്പത്തിക, സാങ്കേതിക, വൈജ്ഞാനിക മേഖലകളിൽ സഹകരണങ്ങൾക്കായി കാത്തിരിക്കുന്നു.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് ഖുർആൻ റേഡിയോ, മധുരം ഖുർആൻ. ഇന്നത്തെ മധുരം ഖുർആനിൽ നമ്മൾ കേട്ടത് വിശുദ്ധ ഖുർആനിലെ അധ്യായം 79, സൂറ നാസിയാത്ത്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് അബൂബക്കർ അശ്ശത്രി.
1: أعوذ بالله من الشيطان الرجيم
2: للفقراء المهاجرين الذين أخرجوا من ديارهم وأموالهم يبتغون

0: الجنة أصحاب الجنة هم الفائزون. لو أنزلنا هذا القرآن على جبل لرأيته خاشعا متصدعا من خشية الله وتلك الأمثال نضربها للناس لعلهم يتفكرون. هو الله الذي لا إله إلا هو عالم الغيب والشهادة هو الرحمن الرحيم. هو الله الذي لا إله إلا هو الملك القدوس السلام المؤمن المهيمن العزيز الجبار المتكبر سبحان الله عما يشركون. هو الله الخالق البارئ المصور له الأسماء الحسنى يسبح له ما في السماوات والأرض وهو العزيز الحكيم.
1: جزاكم الله خيرا. بيس قرآن راديو شروداك الكتد مدهرم قرآن.
2: ജീവിതത്തിലുടനീളം നല്ലൊരു കൂട്ടുകാരൻ ഉണ്ടായിരിക്കുക എന്നത് വലിയൊരു അനുഗ്രഹമാണ്. വഴികാട്ടാനും അറിവ് തരാനും ഏതു പ്രയാസങ്ങളിലും ഒപ്പം നിൽക്കാനും കഴിയുന്ന ഒരു യഥാർത്ഥ മിത്രം. ഇന്നത്തെ ഡിജിറ്റൽ യുഗത്തിൽ നമ്മുടെ അനുദിന ജീവിതത്തിലും ആത്മീയ യാത്രയിലും ഒരുപോലെ തുണയാകുന്ന വിശ്വസ്തനായ ഒരു കൂട്ടുകാരൻ നിങ്ങളുടെ ഫോണിൽ ഉണ്ടെങ്കിലോ, ഇതാ നിങ്ങൾക്കായി സമർപ്പിക്കുന്നു ജമീൽ മൊബൈൽ ആപ്പ്. അറബിയിൽ ജമീൽ എന്നാൽ വിശ്വസ്തനായ കൂട്ടുകാരൻ, സഹചാരി എന്നൊക്കെയാണ് അർത്ഥം. പേര് സൂചിപ്പിക്കും പോലെ തന്നെ ഓരോ വിശ്വാസിയുടെയും ജീവിതത്തിൽ ദിശാബോധം നൽകുന്ന ഒരു ഡിജിറ്റൽ കൂട്ടാളിയാണ് ജമീൽ ആപ്പ്. ദിനചര്യകൾക്കാവശ്യമായ പ്രാർത്ഥനകൾ, വിശുദ്ധ ഖുർആൻ പഠനങ്ങൾ, ഹദീസ് വചനങ്ങൾ, പ്രമാണബദ്ധമായ ഇസ്ലാമിക വിജ്ഞാനങ്ങൾ, സമയബന്ധിതമായ ഓർമ്മപ്പെടുത്തലുകൾ തുടങ്ങി അനുദിന ജീവിതത്തിന് ആവശ്യമായ സമഗ്രമായ സവിശേഷതകൾ ഈ ആപ്പിൽ ഒരുക്കിയിരിക്കുന്നു. കൃത്യമായ ലക്ഷ്യത്തോടെയും ഈമാനിന്റെ കരുത്തോടെയും സമയം ഫലപ്രദമായി ഉപയോഗപ്പെടുത്താൻ ജമീൽ നിങ്ങളെ ഉറപ്പായും സഹായിക്കുന്നു. സാങ്കേതിക വിദ്യയെ നന്മയ്ക്കായും ആത്മീയ വളർച്ചയ്ക്കായും എങ്ങനെ ഉപയോഗപ്പെടുത്താം എന്നതിന് മികച്ച ഉദാഹരണമാണ് ജമീൽ ആപ്പ്. ജീവിതയാത്രയിൽ അറിവിന്റെയും നന്മയുടെയും നല്ലൊരു സന്തത സഹചാരിയെ കൂടെ കൂട്ടാൻ ഇനി വൈകിക്കേണ്ടതില്ല. ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ ജമീൽ ആപ്പ്, നന്മയുടെ പാതയിൽ നിങ്ങളുടെ വിശ്വസ്ത സഹചാരി.
3: വിശുദ്ധ ഖുർആൻ ഒരു അധ്യാപകനിൽ നിന്ന് കേട്ടു പഠിക്കാനുള്ള വലിയൊരു അവസരം. പീസ് ഖുർആൻ റേഡിയോ അൽ മുഅല്ലിം പ്രോഗ്രാമിലേക്കാണ് ഇനി പ്രവേശിക്കുന്നത്. സൂറ ബക്കറയിലെ 142 മുതൽ 144 കൂടിയ വചനങ്ങളിലേക്ക് പാരായണം. അഷ് ഷെയ്ഖ് ഖലീഫ അത്തുനേജി.

0: ബാരക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കസീറ. വിശുദ്ധ ഖുർആൻ എന്താണ് നമ്മോട് പറയുന്നത്? അതിലെ ഓരോ വചനവും നമ്മുടെ ജീവിതത്തോട് എങ്ങനെ സംവദിക്കുന്നു? വിശുദ്ധ ഖുർആനിൻ്റെ വചനങ്ങളെ പഠിക്കുകയും അവയുടെ സന്ദേശങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യുന്നതിനായി പീസ് ഖുർആൻ റേഡിയോയിലിനി ഹൃദയ വസന്തം. സൂറ അസ്സാഫാത്തിലെ 136-ാമത്തെ വചനത്തിൻ്റെ ബാക്കിയും തുടർന്ന് 138 കൂടിയ വചനങ്ങൾ. അവതരണം മുഹമ്മദ് കുട്ടി സലഫി.
1: ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ثم دمرنا الآخرين وإنكم لتمرون عليهم مصبحين وبالليل أفلا تعقلون. سنهم الله بيس راديو ശ്രോതാക്കളെ, സൂറത്തു സ്വാഫാത്തിലെ 136, 137, 138 ആയത്തുകളാണ് ഓതി കേൾപ്പിച്ചത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ലൂത്ത് അലൈഹിസ്സലാത്തു വസ്സലാമിയുടെ ജനതയെക്കുറിച്ച്, അവർ ചെയ്തിരുന്ന നീചവൃത്തിയെക്കുറിച്ച് ആ പ്രവാചകൻ അവരെ താക്കീത് ചെയ്യുകയും ആ പ്രവാചകൻ്റെ ഉപദേശം കേൾക്കാനും അത് അനുസരിക്കാനും അവർ തയ്യാറാവാതിരുന്നപ്പോൾ അള്ളാഹു അവരെ ശിക്ഷിച്ച കാര്യമാണ് ഈ വചനത്തിൽ അള്ളാഹു വ്യക്തമാക്കുന്നത്. സുമ്മ, പിന്നെ, ദമ്മർന, നാം തകർത്തു, നിശേഷം നശിപ്പിച്ചു, അൽ ആഖരീൻ, മറ്റുള്ളവരെ, അഥവാ ആ സമൂഹത്തിൽ ഈ നീചവൃത്തിയിൽ ഏർപ്പെട്ട ആളുകളെ അള്ളാഹു നശിപ്പിച്ചു എന്നാണ് ഈ വചനത്തിൽ വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ ഈ വചനവുമായി ബന്ധപ്പെട്ടുള്ള ചില കാര്യങ്ങൾ നാം വിശദീകരിച്ചിരുന്നു. അല്ലാമ സഅദി റഹ്മഹുള്ള പറയുന്നു, സുമ്മ അഹ്ലക്നൽ ബാഖീന അൽ മുകദ്ദിബീന മിൻ ഖൗമിഹി. പിന്നെ നാം ആ സമൂഹത്തിലെ നിഷേധികളായ ആളുകളെ നശിപ്പിച്ചു. ഇമാം ഇബ്നു കസീർ റഹ്മഹുള്ള പറയുന്നു, ഫഇന്നല്ലാഹ തആല അഹ്ലകഹും ബി അൻവാഇൻ മിനൽ ഉഖൂബാത്. തീർച്ചയായും അല്ലാഹു തആല ആ സമൂഹത്തെ വ്യത്യസ്തങ്ങളായ ശിക്ഷകൾ കൊണ്ടാണ് ശിക്ഷിച്ചത്. വജഅല മഹല്ലതഹും മിനൽ അർദി ബുഹൈറതൻ മുൻതിനതൻ ഖബീഹതൽ മൻളരി. ആ ആളുകൾ താമസിച്ചിരുന്ന പ്രദേശത്തെ തന്നെ ഒരു തടാകമെന്നോണം അള്ളാഹു ആക്കി തീർത്തു. കാഴ്ചയിൽ ഏറെ അരോചകരമായ, അതേപോലെ തന്നെ ഒട്ടും രുചികരമല്ലാത്ത, ഒട്ടും ഫലഭൂയിഷ്ടമല്ലാത്ത ഒരു പ്രദേശമാക്കി ആ പ്രദേശത്തെ അള്ളാഹു മാറ്റി. വജഅലഹ ബിസബീലിൻ മുഖീമിൻ യമുറു ബിഹൽ മുസാഫിറൂന ലൈലൻ വനഹാറ. മറ്റുള്ള ആളുകൾക്ക് ഒരു ഗുണപാഠം എന്ന നിലക്ക്, യാത്ര പോകുന്ന ആളുകൾക്ക്, അതിലൂടെ സഞ്ചരിക്കുന്നവർക്ക് ഒരു ദൃഷ്ടാന്തം എന്ന രൂപത്തിൽ ആ പ്രദേശത്തെ അള്ളാഹു മാറ്റിക്കളഞ്ഞു. സ്വാലിഹുൽ ഉസൈമി റഹ്മഹുള്ള ആ വചനവുമായി ബന്ധപ്പെട്ട് വിശദീകരിക്കുന്നിടത്ത് പറയുന്നു, കലിമത്തു ദമ്മർന تفيد معنى عظيما وهو ان هذا الاهلاك كان اهلاك تدمير لم يبق لهم قائمه بعده وهي اشد وقعا في النفوس. الله പര പ്രയോഗിച്ചത് ദമ്മർന എന്ന പദമാണ്. ആ പദം അറിയിക്കുന്നത് അതിശക്തമായ രൂപത്തിൽ, ഒന്നും അവശേഷിപ്പിക്കാത്ത രൂപത്തിൽ ആ സമൂഹത്തെ അല്ലാഹു നശിപ്പിച്ചു കളഞ്ഞു എന്നതാണ്. ആ നശിപ്പിക്കൽ അതികഠിനമായിരുന്നു. മാത്രമല്ല, കാണുന്നവരിൽ, ആ ചരിത്രം വായിക്കുന്നവരിൽ ഏറെ ഭീതി ഉളവാക്കുന്ന തരത്തിലായിരുന്നു അവർക്കിറങ്ങിയ ശിക്ഷ. വഹാദൽ ജസാഉ മുവാഖിഖുൻ ومناسب للعمل لأن هؤلاء كما قلبوا فطرتهم التي خلقهم الله تعالى അവർക്ക് തീർത്തും അനുയോജ്യമായ ശിക്ഷയാണ് അവരുടെ നീചവൃത്തിയുടെ പേരിൽ അള്ളാഹു നൽകിയത്. അഥവാ അള്ളാഹു ഉണ്ടാക്കിയ ശുദ്ധ പ്രകൃതിക്ക് വിരുദ്ധമായി അവർ പ്രവർത്തിച്ചപ്പോൾ അള്ളാഹു അവർക്ക് നൽകിയ ശിക്ഷയെക്കുറിച്ച് സൂറത്ത് ഹൂദിലെ 82-83 വചനങ്ങളിൽ അള്ളാഹു വ്യക്തമാക്കുന്നു. فَلَمَّا جَاءَ أَمْرُنَا جَعَلْنَا عَالِيَهَا سَافِلَهَا وَأَمْطَرْنَا عَلَيْهَا حِجَارَةً مِّن سِجِّيلٍ مَّنضُودٍ فَلَمَّا جَاءَ أَمْرُنَا نَمُّرَ كَلْبَنَ وَنَّبُّول جَعَلْنَا عَالِيَهَا سَافِلَهَا نَام عَدِلَي ഉയർന്ന പ്രദേശത്തെ താഴ്ന്ന പ്രദേശമാക്കി ആ പ്രദേശത്തിനുമേൽ ആ ആളുകൾക്കുമേൽ നാം വർഷിപ്പിച്ചു അട്ടിയട്ടിയായി ചൂളക്ക് വെക്കപ്പെട്ട കല്ലുകൾ കൊണ്ട് കല്ല് അവർക്ക് മേൽ നാം വർഷിച്ചു മുസവ്വമതൻ ഇൻദ റബ്ബിക് وَمَا هِيَ مِنَ الظَّالِمِينَ بِبَعِيدٍ مُسَوَّمَةً عِنْدَ رَبِّكَ നിന്റെ രക്ഷിതാവിന്റെ അടുക്കൽ അടയാളം വെക്കപ്പെട്ടത് وَمَا هِيَ അതായിരുന്നില്ല مِنَ الظَّالِمِينَ بِبَعِيدٍ അക്രമികളിൽ നിന്ന് വിദൂരയായിരുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വതആല ആ പ്രദേശത്തെ കീഴ്മേൽ മറിച്ചു എന്നാണ് ഈ വചനത്തിൽ നിന്ന് നാം മനസ്സിലാക്കിയിരിക്കേണ്ടത്. ആ സമൂഹം തങ്ങളുടെ ശുദ്ധ പ്രകൃതിയെ കീഴ്മേൽ മറിച്ചപ്പോൾ അതിന് അല്ലാഹു അവർക്ക് നൽകിയ ശിക്ഷ ആ പ്രദേശത്തെ അവർ താമസിച്ചിരുന്ന സ്ഥലത്തെ കീഴ്മേൽ മറിച്ചു കളഞ്ഞു എന്നതാണ്. അതുകൊണ്ടാണ് മുഫസ്സിറുകൾ പറഞ്ഞത് അവർക്ക് അനുയോജ്യമായ ശിക്ഷയാണ് അല്ലാഹു നൽകിയതെന്ന്. 137-ാമത്തെ വചനത്തിൽ وَإِنَّكُمْ لَتَمُرُّونَ عَلَيْهِمْ مُصْبِحِينَ وَإِنَّكُمْ നിശ്ചയമായും നിങ്ങൾ ലതമുറൂന നിങ്ങൾ കടന്നു പോകുന്നു അലൈഹിം അവരിൽ കൂടി മുസ്ബിഹീൻ പ്രഭാത വേളയിലായിക്കൊണ്ട് ഇന്നക്കും തമുറൂന അലൈഹിം ബില്ലൈലി വബിന്നഹാർ നിങ്ങൾ രാവും പകലും അവരിലൂടെ നടന്നു പോകുന്നു ഫഅതബിറൂ അതുകൊണ്ട് നിങ്ങൾ ഗുണപാഠം ഉൾക്കൊള്ളുക വഹ്ദറൂ നിങ്ങൾ ജാഗ്രത പാലിക്കുക ലിഅന്നഹും ലമ്മാ കദബൂ റുസുലഹും കാരണം അവർ തങ്ങളിലേക്ക് നിയോഗിക്കപ്പെട്ട പ്രവാചകന്മാരെ നിഷേധിച്ചപ്പോൾ കാനത് ആഖിബതുഹും കമാ തറൂൻ അവരുടെ പര്യവസാനം നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ ശിക്ഷക്ക് അവർ വിധേയരായി എന്നതായിരുന്നു. ഫഹ്ദറൂ അൻ തകൂനു മിസ്ലഹും അവരെപ്പോലെ ആവാതിരിക്കാൻ നിങ്ങൾ ജാഗ്രത പാലിക്കുക. ഫഇന്നൽ ആഖില യഥാർത്ഥത്തിൽ ബുദ്ധിമാൻ എന്ന് പറഞ്ഞാൽ മനിത്തഅല ബിഗൈരി മറ്റുള്ളവരിൽ നിന്ന് ഇതര കാര്യങ്ങളിൽ നിന്ന് ഗുണപാഠം ഉൾക്കൊള്ളുന്നവരും ഉപദേശം സ്വീകരിക്കുന്നവരുമാകുന്നു. وَبِاللَّيْلِ أَفَلَا تَعْقِلُونَ 138-ാമത്തെ വചനത്തിൽ കാണാം وَبِاللَّيْلِ രാത്രിയിലും നിങ്ങൾ അവരിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു എന്നർത്ഥം. أَفَلَا تَعْقِلُونَ നിങ്ങൾ ബുദ്ധി കൊടുക്കുന്നില്ലേ ചിന്തിക്കുന്നില്ലേ وَإِنَّكُمْ الْخِطَابُ فِي هَذِهِ الْآيَةِ الْكَرِيمَةِ إِنَّهُ لِأَهْلِ مَكَّةَ നിങ്ങൾ എന്ന പ്രയോഗത്തിൽ അള്ളാഹുവിൻ്റെ അഭിസംബോധന നേർക്ക് നേരെ മക്കയിൽ താമസിക്കുന്ന മക്കക്കാരോടാകുന്നു. ഇന്നഹു ലി അഹ്ലി മക്ക വയുംകിനു അൻ യുഖാൽ അത് ആയിരിക്കാനും സാധ്യതയുണ്ട്. ഇന്നഹു ആമുൻ ലികുല്ലി മൻ യമുറു ബിഖുറാഹും അത് ആ പ്രദേശത്തിലൂടെ നടന്നു പോകുന്ന സഞ്ചരിക്കുന്ന ആരോടും ഏത് ആളോടും ആയിരിക്കാം. ഇലാ യൗമിൽ ഖിയാമ ഖിയാമത്ത് നാൾ വരെ ആ ശിക്ഷിക്കപ്പെട്ട പ്രദേശത്തിലൂടെ സഞ്ചരിക്കുന്ന എല്ലാവരോടുമായിരിക്കാം. ലിഅന്ന ഹാദൽ ഖുർആൻ ലിൽ ഉമ്മത്തി ഇലാ യൗമിൽ ഖിയാമ, കാരണം ഈ ഖുർആൻ ഖിയാമത്ത് നാൾ വരെയുള്ള എല്ലാ മനുഷ്യരിലേക്കുമുള്ള ഗ്രന്ഥമാകുന്നു. വ ഇന്നക്കും, നിശ്ചയമായും നിങ്ങൾ എന്നത് നേർക്ക് നേരെ മക്കാരോടാണെങ്കിൽ പോലും ഖിയാമത്ത് നാൾ വരെ ജീവിക്കുന്ന ആ പ്രദേശത്തിലൂടെ യാത്ര പോകുന്ന എല്ലാവരോടും ആ പ്രയോഗം, ആ അഭിസംബോധന ആവാൻ സാധ്യതയുണ്ട് എന്നർത്ഥം. ലിമാദ അക്കദഹു ബിമുഅക്കദൈനി, എന്തുകൊണ്ടാണ് അള്ളാഹു രണ്ട് തൗക്കീദിൻ്റെ ഹർഫുകൾ ഉപയോഗിച്ചുകൊണ്ട് ഇത് പറയാൻ കാരണം? വ ഇന്നക്കും, അവിടെ ഇന്ന എന്നതും ല തമുറൂൻ എന്നതിലെ ല എന്ന തൗക്കീദിൻ്റെ ഹർഫും, അന്നഹും ലാ യുങ്കിറൂന അന്നഹും യമുറൂൻ, യഥാർത്ഥത്തിൽ അവർ അതിലൂടെ സഞ്ചരിക്കുന്നില്ല എന്ന് അവർ നിഷേധിച്ചിട്ടില്ലല്ലോ. പിന്നെ എന്തിനാണ് അള്ളാഹു തീർച്ചയായും നിങ്ങൾ അതിലൂടെ കടന്നു പോവുക തന്നെ ചെയ്യുന്നു എന്ന് വളരെ ആണയിട്ട് പറയാൻ കാരണം? മുഫസ്സിറുകൾ പറയുന്നു, അന്ന ഇസ്തിംറാറഹും ഫീ തക്ദീബിർ റസൂലി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഅ അന്നഹും യമുറൂന അലാ ദിയാരില്ലദീന ഉഹ്ലിക്കു, തങ്ങളിലേക്ക് നിയോഗിക്കപ്പെട്ട പ്രവാചകനെ ഈ ആളുകൾ നിഷേധിക്കുന്നു. ആ ആളുകൾ തന്നെ തങ്ങൾക്ക് മുമ്പ് നിയോഗിക്കപ്പെട്ട പ്രവാചകൻ്റെ ജനത ശിക്ഷിക്കപ്പെട്ട ആ പ്രദേശം കാണുകയും ചെയ്യുന്നു. യഷ്ബഹുൽ മുൻകർ വൽ മുകദ്ദിബ്, ഈ അവരുടെ ഈ നിലപാട് ഒരു നിഷേധിക്ക് തുല്യമാകുന്നു. അവർ തങ്ങൾ അതിലൂടെ സഞ്ചരിക്കുന്നില്ല എന്ന് പറയുന്നില്ലെങ്കിൽ പോലും ആ സഞ്ചാരത്തിൽ നിന്ന്, ആ യാത്രയിലൂടെ ഗുണപാഠം ഉൾക്കൊള്ളാൻ അവർ തയ്യാറാകുന്നില്ല. അതുകൊണ്ട് ഫനസലു മൻസിലത്തൽ മുകദ്ദിബ്, അതുകൊണ്ടാണ് ഒരു നിഷേധിയുടെ സ്ഥാനത്ത് അവരെ നിർത്തിയത്. ലിഅന്നഹും ലം യഅതബിറു വലം യൻതഫിഉ ബിഹാദിഹിൽ ഉമൂർ, അവർ കാണുന്ന ഈ കാഴ്ചകളിൽ നിന്ന്, ശിക്ഷിക്കപ്പെട്ട ആ പ്രദേശത്ത്, ആ പ്രദേശത്തിലൂടെ സഞ്ചരിക്കുന്നതിലൂടെ ഗുണപാഠം ഉൾക്കൊള്ളാനോ ഉപകാരമെടുക്കാനോ അവർ സന്നദ്ധരായിട്ടില്ല. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല വളരെ ശക്തമായ ഭാഷയിൽ തൗക്കീദോടുകൂടി ആ ആളുകളോട് സംസാരിച്ചതെന്ന് പ്രാമാണികരായ മുഫസ്സിറുകൾ എടുത്തു പറയുന്നു. ഇവിടെ ശ്രദ്ധേയമായൊരു കാര്യം, മരണശേഷമൊരു ജീവിതം ഉണ്ട് എന്ന് ഖുർആൻ പല സ്ഥലങ്ങളിലും വളരെ ശക്തമായ ഭാഷയിൽ പറയുന്നത് കാണാൻ സാധിക്കും. ഒരു വേള മരണശേഷമൊരു ജീവിതമുണ്ടെന്ന് വിശ്വസിക്കുന്ന നമ്മൾ അത് വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിനോട് ചോദിക്കേണ്ട കാര്യമാണ്, ആ ഒരു ജീവിതം ഉണ്ടെന്നത് കൃത്യമായി ഉൾക്കൊണ്ടുകൊണ്ട് അതിനനുസരിച്ചു കൊണ്ടുള്ള ഒരു ജീവിതം ആണോ നമ്മൾ നയിക്കുന്നത്? അല്ലെങ്കിൽ നിഷേധിയുടെ സ്ഥാനത്തായിരിക്കും നമ്മെ അള്ളാഹു കാണുക. ഗുണപാഠം ഉൾക്കൊള്ളാതിരുന്നാൽ, മരണശേഷമൊരു ജീവിതമുണ്ടെന്ന യാഥാർത്ഥ്യം കൃത്യമായി ഉൾക്കൊണ്ടുകൊണ്ട് അതിനനുസൃതമായി, അതിനനുസരിച്ചുള്ളൊരു ജീവിതം നയിക്കാതിരുന്നാൽ എന്നതുകൂടി നാം മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യമാണ്. അവിടെ ആ വചനത്തിൽ അവസാനം പറയുന്ന കാര്യം, അഫല തഅഖിലൂൻ, നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? ഐ അഫല യകൂനുലക്കും ഉഖൂലുൻ, നിങ്ങൾക്ക് ബുദ്ധികളില്ലേ? വൽ മുറാദു ബിൽ ഉഖൂലി ഹുന ഉഖൂലു റുഷ്ദിൻ ലാ ബി ഉഖൂലിൽ ഇദ്രാക്ക്. അവിടെ ബുദ്ധികൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ചിന്താശേഷിയുള്ളവരല്ലേ നിങ്ങൾ എന്നർത്ഥത്തിലല്ല. നേരെ മറിച്ച്, കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ, യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിയാൻ, അതുവഴി സന്മാർഗം സ്വീകരിക്കാൻ എന്തേ നിങ്ങൾ തയ്യാറാവാത്തത് എന്നതാണ്. ലിഅന്ന അഖ്ലൽ ഇദ്രാക് മൗജൂദുൻ ഇൻദഹ ഉലാ, ഈ ആളുകൾ ബുദ്ധിയുള്ള മനുഷ്യർ തന്നെയാണ്. വഹും ഫിൽ ഇദ്രാക്കി ഉഖലാ അദ്കിയാ, ബുദ്ധിയുടെ കാര്യത്തിൽ അവർ ഏറെ ശ്രേഷ്ഠരാണ്. എന്ന് പറഞ്ഞാൽ നല്ല ചിന്തകന്മാരും ബുദ്ധിജീവികളുമൊക്കെയാണ്. ലാക്കിൻ ഉഖൂലുർ റുഷ്ദി ഗൈറുൻ, ഗൈറു മൗജൂദത്തിൻ ഇന്ദഹും, നേർമാർഗം പ്രാപിക്കാനാവശ്യമായ നേരെ ചൊവ്വെ ചിന്തിക്കുന്ന ആ ചിന്ത അവരിൽ കാണുന്നില്ല. ലി അന്ന കുല്ല ഷഖ്സിൻ യക്ഫുറു ബില്ലാഹി ഔ യഅസില്ലാ, അല്ലാഹുവിൽ അവിശ്വസിക്കുന്ന അല്ലാഹുവിനെ ധിക്കരിക്കുന്ന ഏതു മനുഷ്യരും, ഫഇന്നഹു ലാ അഖ്ല ഇന്ദഹു, യഥാർത്ഥത്തിൽ അവർ ബുദ്ധിയില്ലാത്തവരുടെ സ്ഥാനത്താകുന്നു. ലാക്കിൻ ഇൻ കാന കാഫിറൻ ഫഖദ് ഇൻതഫ അൻഹുൽ അഖ്ൽ, അല്ലാഹുവിൽ അവിശ്വസിക്കുന്ന ഒരു മനുഷ്യനാണെങ്കിൽ പൂർണ്ണമായും അവൻ നേർമാർഗം പ്രാപിക്കാൻ ആവശ്യമായ ബുദ്ധിശക്തി അവനിൽ നിന്ന് ഇല്ലാതായിപ്പോകും. വ ഇൻ കാന ആസിയൻ, ഇനി അല്ലാഹുവിൽ വിശ്വസിക്കുന്നവനാണെങ്കിൽ പോലും അല്ലാഹുവിനെ ധിക്കരിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ആളാണെങ്കിൽ, ഫഖദ് ഇൻതഫ അൻഹു മിനൽ അഖ്ലി ബിഖദരി മഅസിയതിഹി, തൻ്റെ ധിക്കാരപരമായ പ്രവർത്തനത്തിൻ്റെ തോതനുസരിച്ച് തനിക്ക് നേർമാർഗം പ്രാപിക്കാനാവശ്യമായ ബുദ്ധിയും വിവേകവും തന്നിൽ നിന്ന് നഷ്ടമാകുമെന്ന് വളരെ ഗൗരവത്തോടുകൂടി മനസ്സിലാക്കേണ്ട കാര്യമാണ്. അള്ളാഹുവിൻ്റെ പരാമർശം, ചോദ്യം, അഫല തഅഖിലൂൻ, നിങ്ങൾ ബുദ്ധി കൊടുക്കുന്നില്ലേ, നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? മുഫസ്സിറുകൾ പറയുന്നു, ലിത്തൗബീഖി, ഇത് ഒരു ആക്ഷേപത്തിൻ്റെ സ്വരമാകുന്നു. ലിഅന്ന ഷഖ്സൻ യമുറു അലാ ദിയാരിൽ മുകദ്ദിബീൻ, നിഷേധികൾ ജീവിച്ചിരുന്ന ആ പ്രദേശത്തിലൂടെ നടന്നു പോകുന്നവർ, അത് കാണുന്നവർ, വയറ ആസാറഹും, ആ ആളുകൾ ശിക്ഷിക്കപ്പെട്ടതിൻ്റെ അടയാളങ്ങൾക്ക് സാക്ഷിയാകുന്നവർ, വലാ യത്തഅിദു, അവർ അതിൽ നിന്ന് പാഠം പഠിക്കുന്നില്ല, ഉപദേശം സ്വീകരിക്കുന്നില്ല, അങ്ങനെയുള്ളവർ, യസ്തഹിഖു അയ്യൂബഹ്, ആക്ഷേപത്തിന് തീർച്ചയായും അവർ അർഹരാകുന്നു. അതുകൊണ്ടാണ് അഫലാ തഅഖിലൂൻ, നിങ്ങൾക്കെന്താ ബുദ്ധിയില്ലേ എന്ന രൂപത്തിൽ ആക്ഷേപ സ്വരത്തിൽ അല്ലാഹു പറയുന്നത്. അന്നൽ അഖ്ല ഹഖീഖതൻ ഹുവ മാ അർശദ സ്വാഹിബഹു ഇലാ ഫിഇലിൽ ഖൈർ, യഥാർത്ഥത്തിൽ ബുദ്ധി എന്നത് ഒരു മനുഷ്യന് നന്മ പ്രവർത്തിക്കാനുള്ള മാർഗമാണ്. വതർക്ക് ശരി, അതേപോലെ തന്നെ തിന്മ ഉപേക്ഷിക്കുവാനുള്ള മാർഗമാണ്. വലൈസൽ അഖ്ലു ഹുവ ദക്കാ, ഈ ബുദ്ധികൂർമ്മത, നല്ല ബുദ്ധി എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഫൽ അഖ്ലു ശൈഉൻ വദ്ദക്കാഉ ശൈഉൻ ആഖർ, ദക്കാഉ ബുദ്ധികൂർമ്മത എന്നതും ബുദ്ധി എന്നതും രണ്ടും രണ്ട് കാര്യമാകുന്നു. വകുല്ലു മൻ കാന മുകദ്ദിബൻ ലിർറുസുൽ മുസ്തക്ബിറൻ അമ്മാ ജാഉ ബിഹി ഫഇന്നഹു ലൈസ ബിആഖിൽ, അല്ലാഹു നിയോഗിച്ചയക്കുന്ന പ്രവാചകന്മാരെ നിഷേധിക്കുന്നവരും അവരെ കളവാക്കുന്നവരും അതേപോലെ തന്നെ അഹങ്കാരം കാണിക്കുന്നവരും, അവർ എത്ര ബുദ്ധിയുള്ളവരാണെങ്കിലും ഇസ്ലാമിൻ്റെ ഭാഷയിൽ അവർ ബുദ്ധിമാന്മാരല്ല. ഹത്താവ ഇൻ കാന മിൻ അദ്ഹ, ഇനി അവൻ മനുഷ്യരിൽ വച്ച് അദ്ഹന്നാസ്, ഏറ്റവും ഉയർന്ന ചിന്തയുള്ളവനായി അറിയപ്പെട്ടാൽ പോലും, ഫൽ ഇൻസാനുൽ മുകദ്ദിബ് ലിർറുസുൽ അൽ മുസ്തക്ബിർ അമ്മാ ജാഉ ബിഹി ലൈസ ബിആഖിൽ, പ്രവാചകന്മാർ കൊണ്ടുവന്ന അധ്യാപനങ്ങളെ അത് നിഷേധിക്കുന്ന, പ്രവാചകന്മാരെ നിഷേധിക്കുന്ന, കളവാക്കുന്ന ആളുകൾ എത്ര വലിയ ബുദ്ധിമാന്മാരാണെങ്കിൽ പോലും യഥാർത്ഥത്തിൽ അവർ ബുദ്ധിയുള്ളവരല്ല എന്നത് നാം തിരിച്ചറിയേണ്ട കാര്യമാണ്. ഏതായിരുന്നാലും മഹാനായ പ്രവാചകൻ ലൂത്ത് അലൈഹിസ്സലാത്തു വസ്സലാമിയുടെ ജനത സൃഷ്ടിക്കപ്പെട്ടതിലും അള്ളാഹുവിൻ്റെ കടുത്ത ശിക്ഷക്കവർ വിധേയരായതിലും വലിയ പാഠം നമുക്കെല്ലാം പഠിക്കാനും ചിന്തിക്കാനും മനസ്സിലാക്കാനുമുണ്ട് എന്നത് ഈ വചനങ്ങളിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട പാഠമാകുന്നു. അള്ളാഹു സുബ്ഹാനഹു വതആല പാഠം ഉൾക്കൊണ്ടുകൊണ്ട്, ഗുണപാഠം ഉൾക്കൊണ്ടുകൊണ്ട് യഥാർത്ഥ വിശ്വാസികളായി, ഭക്തന്മാരായി ജീവിതം നയിക്കാൻ നാം ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ നബിയിന മുഹമ്മദിൻ വഅല ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ.
0: ബാരക്കല്ലാഹു ഫീക്കും ജസാകല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ ഹൃദയവസന്തം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. സൂറ സ്വാഫാത്തിലെ 136-ാമത്തെ വചനത്തിന്റെ ബാക്കിയും തുടർന്ന് 138 കൂടിയ വചനങ്ങളാണ് വിശദീകരിച്ചു നൽകിയത്. അവതരിപ്പിച്ചത് മുഹമ്മദ് കുട്ടി സലഫി.
2: ഓ, അടുക്കളയിൽ തിരക്കൊഴിഞ്ഞ നേരമില്ലല്ലേ. സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് കയറിയാൽ രാത്രി വൈകാതെ അവിടെ നിന്ന് ഇറങ്ങാൻ കഴിയില്ല. അതിനിടയിൽ എവിടെ ക്ലാസ്, എന്ത് പഠനം! രാവിലെ കാലി ചായയുടെ തിരക്കോടെ തുടക്കം, പിന്നെ പ്രാതലൊരുക്കാനുള്ള പങ്കപ്പാട്. അതൊരു വിധം തീരുന്നതോടെ ചോറ്റുപാത്രങ്ങളിൽ ഊണ് റെഡിയാക്കണം. സ്കൂളിലും കോളേജിലും ജോലിക്കും പോകുന്നവർക്ക് നേരം വൈകിയാൽ കലാപം തുടങ്ങും. എന്തെങ്കിലും കഴിച്ചെന്ന് വരുത്തി വീടൊന്ന് അടുക്കി പെറുക്കി വെക്കണം. അതാ ഉച്ചഭക്ഷണത്തിനുള്ള ബാക്കി പണി ആരംഭിക്കുകയായി. അതിനിടെ നനയ്ക്കാനും കുളിക്കാനും പോലും നേരം കമ്മി. ഒന്ന് നടുനിവർത്താൻ നേരം കിട്ടും മുമ്പേ പഠനവും ജോലിയും കഴിഞ്ഞ് തിരികെ എത്തുന്നവർക്ക് വരവേൽപ്പ് നൽകാൻ നേരമായി. അവർക്ക് ചായയും പലഹാരവും കൊടുക്കാനുള്ള പരക്കം പാച്ചിലായി. അപ്പോഴേക്കും രാത്രി ഭക്ഷണത്തിന്റെ ഒരുക്കം. അത് വെച്ചു വിളമ്പി ഊട്ടിത്തീരുമ്പോഴേക്ക് ഒരു പരുവമാകും. വീട്ടുജോലികൾക്ക് പോലും നേരം പോരാ. പിന്നെയല്ലേ പഠിക്കാനും മറ്റും. വിഷമിക്കേണ്ട, വഴിയുണ്ട്. പീസ് റേഡിയോ. അടുക്കളയിൽ പത്തിരി പരത്തുമ്പോൾ, ഉപ്പേരിക്കരിയുമ്പോൾ, അരി വാർക്കുമ്പോൾ, മീൻ നുറുക്കുമ്പോൾ, കറിയിൽ ഉപ്പ് നോക്കുമ്പോൾ, കുക്കറിന്റെ വിസിലെണ്ണുമ്പോൾ, എപ്പോഴും കേൾക്കാം, കേട്ടുകൊണ്ടേയിരിക്കാം. 24 മണിക്കൂറും ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം ഉണ്ടായാൽ മതി. ഖുർആൻ പാരായണം, പ്രാർത്ഥനാ പഠനം തുടങ്ങി മക്കളെ നേർവഴിക്ക് നടത്താനും ദാമ്പത്യ വിജയത്തിനും മറ്റുമുള്ള നിരവധി പരിപാടികളുണ്ട്. എന്നാൽ പിന്നെ പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യുകയല്ലേ. അടുക്കളയിലെ ഒരിക്കലും മടുക്കാത്ത കൂട്ടുകാരി.
3: വിശുദ്ധ ഖുർആൻ അറബി ഭാഷയിൽ ആദ്യമായി ക്രോഡീകരിക്കപ്പെട്ട ഗ്രന്ഥമാണ്. ഖുർആൻ ഇറങ്ങുന്ന കാലത്ത് അറബി ഭാഷയിൽ ചില കവിതകളും ചില കഥകളും ചില യുദ്ധവർണ്ണനകളും മറ്റുമൊക്കെ ഉണ്ടായിരുന്നു എന്നല്ലാതെ ഒരു ക്രോഡീകരിക്കപ്പെട്ട ഗ്രന്ഥം എന്ന നിലക്ക് ഒരു ഗ്രന്ഥം ഉണ്ടായിട്ടില്ല. അറബി ഭാഷയിലെ ആദ്യത്തെ ക്രോഡീകരിക്കപ്പെട്ട

0: അത്ഭുതകരമായ സംഗതിയാണ്. 1400 വർഷം മുമ്പ് ഇറങ്ങിയ ഒരു ഗ്രന്ഥത്തിലെ ഭാഷ തന്നെയാണ് ഇന്നും ഉപയോഗിക്കുന്നത്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: أعوذ بالله من الشيطان الرجيم.

0: നമ്മൾ ഇതുവരെ കേട്ടത് മധുരം ഖുറാൻ 29-ാം അധ്യായം അൽ അങ്കബൂത്ത് 50 മുതൽ 69 വരെ വചനങ്ങൾ. നമുക്ക് വേണ്ടി പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് ഇദ്രീസ് അബ്ഖർ.
1: പീസ് ഖുർആൻ റേഡിയോയിലെടുത്തതായി ഖുർആൻ ടലീഗിസ് അവതരിപ്പിക്കുന്നത് ജാഫർ സലഫി.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, പതിവ് പോലെ വീണ്ടും നമ്മളിതാ ടെലികിസ് കേൾക്കാനായി കാത്തിരിക്കുകയാണ്. ഇൻഷാ അല്ലാ ഇന്നത്തെ എപ്പിസോഡ് നമ്മളിവിടെ തുടങ്ങുകയാണ്. ആദ്യമായി നമ്മോടൊപ്പം ചേരുന്നത് ആരാണ് എന്ന് നമുക്ക് നോക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
3: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.
2: പീസ് ഖുർആൻ റേഡിയോ ടെലിഗിസിലേക്ക് സ്വാഗതം. സംസാരിക്കുന്നത് ആരാണ്?
3: സജാ സൽമാൻ.
2: എന്തോ?
3: സജാ സൽമാൻ.
2: സജാ സൽമാൻ. ഓക്കെ. എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നേ? രണ്ടാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഓക്കെ. പീസ് ഖുർആൻ റേഡിയോയിലേക്ക് ടെലിഗിസിലേക്ക് ആദ്യമായിട്ടാണോ വിളിക്കുന്നത്? ആ, മുമ്പ് വിളിച്ചിട്ടുണ്ട്, സമ്മാനം കിട്ടിയിട്ടുണ്ടാവും അല്ലേ? ആ, അപ്പൊ ഇനി എന്നും വിളിക്കും. ക്വിസ് പ്രോഗ്രാമുകൾ ഇൻഷാ അല്ലാ ഖുർആൻ പ്രോഗ്രാമുകളിലൊക്കെ ഇങ്ങനെ സ്ഥിരമായിട്ട് വിളിക്കുകയും ഖുർആൻ പഠിക്കുകയും ആ അങ്ങനെ നല്ല കുട്ടിയാവണം ഇൻഷാ അല്ലാ. അപ്പൊ മോളേക്ക് എവിടെ നിന്നാണ് ചോദിക്കുക എന്ന് അറിയാലോ? ഓക്കെ. എന്നാ മോളോടുള്ള ഒന്നാമത്തെ ചോദ്യം, അലം തറ കൈഫ ഫഅല റബ്ബുക ബിആദ്.

0: ഓക്കെ, മോളുടെ ഉത്തരം ശരിയായിട്ടുണ്ട്. ഞാൻ ചോദിച്ച ഒന്നാമത്തെ ചോദ്യത്തിന് കൃത്യമായി മോള് ഉത്തരം പറഞ്ഞു. മോള് ഖുർആനൊക്കെ പഠിക്കുന്നുണ്ടോ? എവിടെ നിന്നാണ് പഠിക്കുന്നത്? ആ, പീസ് ഖുർആൻ റേഡിയോയിലെ പ്രോഗ്രാമുകൾ കേൾക്കാറുണ്ടോ? ഉണ്ട്. ഏറ്റവും ഇഷ്ടമുള്ള പ്രോഗ്രാം ഏതാ? എല്ലാം ഇഷ്ടമാണ് അല്ലേ? പീസ് റേഡിയോയിലെ പ്രോഗ്രാമൊക്കെ ഇഷ്ടമാണ്. ഓക്കെ, എന്നാൽ മോളോടുള്ള രണ്ടാമത്തെ ചോദ്യം ചോദിക്കാണ്. ഓക്കെ, ഫലഖതഹമൽ അഖബ മോള് നന്നായി ഉത്തരം പറഞ്ഞു. മോൾക്കുള്ള മൂന്നാമത്തെ ചോദ്യം ചോദിക്കാണ്, സമ്മാനം കിട്ടുമോ? കിട്ടുമോ? ഉറപ്പാണോ? ഇൻഷാല്ലാ. ഇപ്പം മോള് സമ്മാനം മേടിക്കും എന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, ഞാൻ പ്രതീക്ഷിക്കുന്നു അതാണ്. എന്നാ ചോദിക്കട്ടെ മൂന്നാമത്തെ. ഓക്കെ, ഖദ് അഫ്ലഹ മൻ തസക്ക. ഖദ് അഫ്ലഹ മൻ തസക്ക.
1: ഖദ് അഫ്ലഹ മൻ തസക്ക.

0: ഓക്കെ, മാഷാല്ല. മോളിപ്പോ പുതിയ സുഹൃത്ത് ഏതാണെന്നറിയോ? ആ, അല്ല, മാഷാല്ല. ഇപ്പൊ മോൾക്ക് മൂന്ന് ചോദ്യത്തിന് ഉത്തരം കിട്ടിയോ? കിട്ടിയല്ലേ. അപ്പൊ ഇനി സമ്മാനം വേണ്ടേ? സമ്മാനം കിട്ടിയാൽ എന്താ ചെയ്യാ? എല്ലാരോടും പറഞ്ഞുകൊടുക്കോ, എല്ലാരോടും പറയോ. ആരോടൊക്കെ പറയാ? ആ, ഫ്രണ്ട്സിനോട് പറയാലേ. അപ്പൊ ഫ്രണ്ട്സും ഇതുപോലെ വിളിക്കാൻ വേണ്ടി മോള് പറയണം. ഇൻഷാല്ലാ. ഓക്കെ, അപ്പൊ ഇനിയും മോള് അടുത്ത എപ്പിസോഡുകളിലും മോള് വിളിച്ചുകൊണ്ടിരിക്കണം. ഓക്കെ, ഇൻഷാല്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന സജ സൽമാൻ എന്ന് പറയുന്ന കൊച്ചുകുട്ടിയാണ് ഇപ്പോൾ നമ്മോടൊപ്പം ചേർന്നത്. മൂന്ന് ചോദ്യങ്ങൾക്കും കൃത്യമായി ഉത്തരം നൽകിയിരിക്കുന്നു. പീസ് റേഡിയോ നൽകുന്ന സുന്ദരമായ സമ്മാനം നമ്മുടെ കൊച്ചുകുട്ടിക്ക് ലഭിക്കുന്നതാണ്. ഇൻഷാ അല്ലാ, സന്തോഷകരമായ ഈ ഒരു എപ്പിസോഡിൻ്റെ അടുത്ത കോളിലേക്ക് നമുക്ക് കാതോർക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. പീസ് ഖുർആൻ റേഡിയോ ടെലികിസിലേക്ക് സ്വാഗതം. വിളിക്കുന്നത് ആരാണ്? ഹന. മാഷാല്ലാ. ഹന എവിടുന്നാണ് വിളിക്കുന്നത്? തിരൂരങ്ങാടി. ഹന പഠിക്കുന്നത് എത്രാം ക്ലാസ്സിലാ? രണ്ടാം ക്ലാസ്സിലാണ്. ഖുർആനൊക്കെ പഠിക്കുന്നുണ്ടോ? ഖുർആന് എവിടുന്നാ പഠിക്കുന്നത്? മദ്രസ്സിൽ നിന്ന് പഠിക്കുന്നുണ്ട്. മനപ്പാഠം കുറെ സുഹൃത്തുക്കൾ അറിയോ? അറിയാലേ, മാഷാല്ലാ. അപ്പൊ മോൾക്ക് എവിടെ നിന്നാണ് ചോദിക്കുക എന്നുള്ളത്? ആ, ഓക്കെ ഓക്കെ, മോൾക്ക് അറിയാം. അപ്പോ എന്നാ ചോദിക്കട്ടെ, എത്ര ചോദ്യങ്ങളാ? എത്ര ചോദ്യങ്ങൾ? ആ, മൂന്ന് ചോദ്യങ്ങൾ. മൂന്ന് ചോദ്യത്തിനും ഉത്തരം പറഞ്ഞാൽ സമ്മാനമുണ്ട്. സമ്മാനം കിട്ടുകയാണെങ്കിൽ മൂന്ന് ചോദ്യത്തിനും ഉത്തരം പറഞ്ഞ് മോൾക്ക് സമ്മാനം കിട്ടുകയാണെങ്കിൽ മോൾക്ക് സന്തോഷാവോ? സന്തോഷമായി കഴിഞ്ഞാൽ മോള് തിരിച്ചെനിക്ക് എന്താണ് സമ്മാനമായിട്ട് തരാ? പാട്ടാണോ, കഥയാണോ, എന്താ? പാട്ട് പാടിത്തരോ? ആ, മാഷാല്ല. ആ, എന്നാ മോളോട് ഞാൻ ഏതായാലും മോള് പാട്ടൊക്കെ പാടിത്തരും. അപ്പൊ എളുപ്പമുള്ള ചോദ്യം ചോദിക്കാം. ഓക്കെ, ചോദിക്കട്ടെ. ولا يحض على طعام المسكين
1: فويل للمصلين
0: الذين هم عن صلاتهم
1: ينتهون الذين يمنعون ويمنعون الماعون.
0: ഒന്നാമത്തെ ചോദ്യം നല്ല എളുപ്പമുള്ളതാണ്. മോളോട് ചോദിച്ചത് സന്തോഷമായോ? ആ, രണ്ടാമത്തെ ചോദ്യം എളുപ്പമുള്ളത് വേണോ? എളുപ്പമുള്ളത് തന്നെ വേണോ? ആ, എന്നാ കുറച്ചുകൂടി എളുപ്പമുള്ളത് ഒന്നുകൂടി ചോദിക്കാം. പക്ഷെ മോൾ ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഉഷാറായിട്ട് നല്ലൊരു പാട്ട് പാടിത്തരണം. ഓക്കെ.
1: ആ,
0: يومئذ تحدث أخبارها
1: بأن ربك أولها.
0: أوكي.
1: يومئذ يذكر الناس أشتاتا وما لهم.
0: ما شاء الله ما شاء الله. مولى രണ്ടാമത്തെ ചോദ്യത്തിന് ഉത്തരം കിട്ടി. ഇനി മൂന്നാമത്തെ ചോദ്യം, സമ്മാനത്തിനായിട്ടുള്ള മൂന്നാമത്തെ ചോദ്യം ചോദിക്കാണ്. നന്നായി ശ്രദ്ധിച്ചോദണം. ആ

0: ليلم تهل نصفا بالناسية آسية كاذبة عاتية.
1: ما شاء الله ما شاء الله ما شاء الله. مولا മൂന്ന് ചോദ്യങ്ങൾക്കും ഉത്തരം പറഞ്ഞു. പീസ് റേഡിയോ നൽകുന്ന സുന്ദരമായ സമ്മാനം ലഭിക്കുന്നതാണ്. സമ്മാനം കിട്ടിയാൽ മോള് കൂട്ടുകാരികളോടൊക്കെ പറഞ്ഞു കൊടുക്കണം. എന്ത് പറയും? ആ സമ്മാനം കിട്ടി എന്നിട്ട് കൂട്ടുകാരികളോടൊക്കെ പീസ് ഖുർആൻ റേഡിയോ ടെലിക്വിസിലേക്ക് വിളിക്കാൻ പറയണം.
0: ആ
1: പീസ് റേഡിയോയിലെ
0: ഖുർആൻ
1: ഇൻഷാ അല്ലാ പീസ് റേഡിയോയിലെ ഖുർആൻ പ്രോഗ്രാമും മറ്റെല്ലാ പ്രോഗ്രാമുകളൊക്കെ കേൾക്കാനും പറയണം. ഓക്കെ. ആ എന്നാ ഇനി മോളുടെ വക നല്ലൊരു പാട്ട്.

0: ഓക്കെ ഓക്കെ മാഷാല്ലാ. ഓക്കെ മതി മോള്, അപ്പോൾ പാട്ട് നല്ല ഉഷാറായിട്ടുണ്ട് മോള്. മൂന്ന് ചോദ്യങ്ങൾക്കും ഉത്തരം പറഞ്ഞു, സന്തോഷമായി. സന്തോഷമായില്ലേ മോൾക്ക്? ഓക്കെ. അസ്സലാം വലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ഹന എന്ന് പറയുന്ന രണ്ടാം ക്ലാസ്സുകാരിയായ നമ്മുടെ കൂട്ടുകാരിയാണ് ഇപ്പോൾ നമ്മോടൊപ്പം ചേർന്നത്. ഹന മോൾക്ക് മൂന്ന് ചോദ്യത്തിനും ഉത്തരം പറഞ്ഞ് സമ്മാനത്തിന് അർഹയായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ കൊച്ചു കൂട്ടുകാർക്കായി, അതോടൊപ്പം നമുക്ക് എല്ലാവർക്കുമായി ഹന മോൾ നല്ലൊരു പാട്ട് നമുക്ക് പാടിത്തന്നു. മാഷാ അല്ലാ. ഇനിയും നമ്മുടെ ഈ ഒരു എപ്പിസോഡിലെ അടുത്ത കോളർ ആരാണ് എന്ന് നമുക്ക് നോക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള.
1: വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ള.
0: പീസ് ഖുർആൻ റേഡിയോ ടെലിക്വിസിലേക്ക് സ്വാഗതം. വിളിക്കുന്നത് ആരാണ്?
1: ഹഫീദ്.
0: ഹഫീദ്, മാഷാല്ലാ നല്ല പേരാണ്. മോന് സ്ഥലം എവിടെയാണ്?
1: പത്തപ്പിരിയം.
0: പത്തപ്പിരിയം. ഓക്കെ. മോന് സ്കൂളിൽ എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നേ?
1: മൂന്നാം ക്ലാസ്സില്.
0: മൂന്നാം ക്ലാസ്സിലാണ്. പീസ് ഖുർആൻ റേഡിയോ ടെലിഗസിലേക്ക് ആദ്യമായിട്ടാണോ വിളിക്കുന്നത്?
1: അല്ല,
0: മുമ്പ് വിളിച്ചിട്ടുണ്ടല്ലേ. മാഷാല്ലാ. അപ്പോ മുമ്പ് വിളിച്ച് സമ്മാനമൊക്കെ കിട്ടി, വീണ്ടും വീണ്ടും വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. സമ്മാനം
1: കിട്ടിയിട്ടുണ്ടോ?
0: ആ മാഷാല്ലാ. അപ്പോൾ സമ്മാനം കിട്ടിയപ്പോൾ ഇനിയും കുറേ സമ്മാനങ്ങൾ പീസിലിടയിൽ നിന്ന് കിട്ടണം. അപ്പോൾ വീണ്ടും വീണ്ടും വിളിച്ചുകൊണ്ടേയിരിക്കും അല്ലേ? ഇൻഷാല്ലാ. അപ്പോൾ മോന് ഇതുപോലത്തെ ഖുർആൻ ക്വിസുകളിൽ എന്ത് ചെയ്യണം? എല്ലാത്തിനും വിളിക്കണം, പങ്കെടുക്കണം, നന്നായി പഠിക്കുകയൊക്കെ വേണം. ഓക്കെ. എന്നാൽ മോനക്ക് സിലബസൊക്കെ അറിയായിരിക്കും മുമ്പ് വിളിച്ചത് കൊണ്ട്. സൂറത്തുൽ ആല മുതൽ സൂറത്തുൻ നാസ് വരെയാണ്. അതിനിടക്കുള്ള ആയത്തുകളിൽ നിന്നാണ് ചോദ്യം. ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പ്രവേശിക്കുകയാണ് ഹഫീദ് മോനോടുള്ള ഒന്നാമത്തെ ചോദ്യം. റസൂലും മിനല്ലാഹി യത്ലൂ സുഹുഫൻ മുതഹറ
1: فيها كتب قيمة وما أدراكم
0: وما
1: تفرق الذين أوتوا الكتاب إلا من بعد ما جاءتهم البينة ما أمروا ليعبدوا الله مخلصين له الدين ونفا ويقيموا الصلاة ويؤتوا الزكاة وذلك دين القيمة.
0: اوكي ما شاء الله ما شاء الله الله بارك فيك. ഏതായാലും ഹഫീദ് മോന് ഒന്നാമത്തെ ചോദ്യത്തിന് കൃത്യമായി മറുപടി പറഞ്ഞു. ഹഫീദ് മോനോടുള്ള രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. മോന് റെഡിയല്ലേ? ഓക്കെ.

0: لي
1: لا تسمع فيها لغوا ولا
0: ഹഫീദ് മോനെ, ഉത്തരം തെറ്റാണ്. ഹഫീദ് മോനെ, സമയം അധികരിച്ചിട്ടുണ്ട്. ഹഫീദ് മോനെ പെട്ടെന്ന് ചോദിച്ചപ്പോൾ കിട്ടാതിരുന്നതാണ്. ഏതായാലും കുഴപ്പമില്ല, ഇൻഷാല്ലാ ഹഫീദ് മോനെ ഇനിയും പീസ് റേഡിയോ ടെലിഗിസിലേക്ക് വിളിച്ചുകൊണ്ടിരിക്കണം, സമ്മാനം ലഭിക്കും ഇൻഷാല്ലാ. ഓക്കെ ഓക്കെ. അപ്പോൾ അടുത്ത എപ്പിസോഡുകളിലൊക്കെ മോനെ വിളിക്കണം, എന്നിട്ട് കൃത്യമായി മറുപടി പറഞ്ഞ് സമ്മാനം മേടിക്കുകയും വേണം. ഓക്കെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള.
1: വഅലൈക്കും സലാം.
0: പത്ത് പിരിയത്തുള്ള ഹഫീദ് എന്ന് പറയുന്ന മൂന്നാം ക്ലാസ്സുകാരനാണ് നമ്മോടൊപ്പം ഇപ്പോൾ ടെലിക്വിസിൽ ചേർന്നത്. ഹഫീദ് മോൻ ഒന്നാമത്തെ ചോദ്യത്തിന് കൃത്യമായി മറുപടി പറഞ്ഞു, എന്നാൽ രണ്ടാമത്തെ ചോദ്യത്തിന് നിർഭാഗ്യവശാൽ ഉത്തരം ചില സമയത്തൊക്കെ നമുക്കറിയുമെങ്കിലും ചിലപ്പോൾ പെട്ടെന്ന് ചോദിച്ചാൽ നമുക്ക് കിട്ടൂല. അങ്ങനെ ഹഫീദ് മോനെ പെട്ടെന്ന് ചോദിച്ചപ്പോൾ എന്തോ ആ സമയത്ത് കിട്ടിയില്ല. ഏതായിരുന്നാലും ഹഫീദ് മോന് നന്നായി പഠിക്കുന്ന കുട്ടിയാണ്, ഖുർആനൊക്കെ നന്നായി ഓതുന്ന കുട്ടിയാണ് എന്ന ഓത്തിൽ നിന്ന് പാരായണത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഇൻഷാല്ലാ വരും എപ്പിസോഡുകളിലും ഹഫീദ് മോന് വിളിക്കും. അതുപോലെ കൊച്ചു കൂട്ടുകാരൊക്കെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, ചിലർക്ക് മാത്രമാണിതിൽ പങ്കെടുക്കാൻ കഴിയുന്നത്. ആ സങ്കടം എൻ്റെ കൂട്ടുകാരുടേത് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്, എങ്കിലും എല്ലാത്തിലും ഒരു പരിമിതിയുണ്ടല്ലോ. അത് പരിഗണിച്ച് അടുത്ത എപ്പിസോഡുകളിൽ വീണ്ടും വിളിക്കാൻ വേണ്ടി എല്ലാവരും ശ്രദ്ധിക്കുമല്ലോ ഇൻഷാ അല്ലാ. ഇന്നത്തെ എപ്പിസോഡിലെ അടുത്ത കോളിലേക്ക് നമുക്ക് പ്രവേശിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. പീസ് ഖുർആൻ റേഡിയോ ടെലിഗിസിലേക്ക് സ്വാഗതം. വിളിക്കുന്നത് ആരാണ്? സബാഹ് സാലിം. എവിടുന്നാണ് വിളിക്കുന്നേ? യു എസ് എന്നാണ് വിളിക്കുന്നത്. മാഷാല്ലാ. മോന് ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നേ? അഞ്ചാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അപ്പോൾ യു എസിൽ നിന്നും സബാഹ് സാലിം. പീസ് റേഡിയോ കേൾക്കാറുണ്ടോ? മാഷാല്ലാ. പീസ് ഖുർആൻ റേഡിയോയിലൂടെ ഒരുപാട് ഖുർആനിൻ്റെ പ്രോഗ്രാമുകളുണ്ട്, അതിൽ മോന് ഇഷ്ടപ്പെട്ട പ്രോഗ്രാം ഏതാണ് ഏറ്റവും ഇഷ്ടമുള്ളത്? അന്നൂറ്. മാഷാല്ലാ. അപ്പം അന്നൂറ് കേൾക്കാറുണ്ട്. അതുപോലെ ഖുർആനിൻ്റെ ഒരുപാട് പ്രോഗ്രാമുകളുണ്ട്, മറ്റു പ്രോഗ്രാമുകളൊക്കെ ഉണ്ട്, അതൊക്കെ കേൾക്കാറുണ്ടല്ലേ. മാഷാല്ലാ. നാട്ടിലെവിടെ സ്ഥലം?
1: ചന്ദ്രാപിന്നി.
0: മാഷാല്ലാ. തൃശ്ശൂർ അല്ലേ. ഓക്കെ. മോൻ ആദ്യമായിട്ടാണോ വിളിക്കുന്നേ? ഓക്കെ. മാഷാല്ലാ. അപ്പോൾ മോന് സിലബസ് അറിയാലോ, എവിടെ മുതൽ ഏതുവരെയാണ് ചോദ്യങ്ങളെന്ന് അറിയാം. സൂറത്തുൽ ആലം മുതൽ സൂറത്തുൽ നാസ് വരെ മൂന്ന് ചോദ്യങ്ങളാണ്. മൂന്ന് ചോദ്യങ്ങൾക്കും മോന് കൃത്യമായി ഉത്തരം പറയണം. റെഡിയല്ലേ സബാഹ്? ഓക്കെ. സബാഹ് മോനോടുള്ള ഒന്നാമത്തെ ചോദ്യം

0: الصالحات التي لم يخلق مثلها في البلاد، وثمود الذين جابوا الصخر بالواد، وفرعون ذي الأوتاد.
1: ഓക്കെ, മാഷാല്ലാ മാഷാല്ലാ. മോന് ഖുറാനൊക്കെ നന്നായി ഓതാൻ പഠിച്ചിട്ടുണ്ട്. എവിടുന്നാണ് പഠിക്കാറുള്ളത് ഖുറാൻ പഠിച്ചിട്ടുള്ളത്? വീട്ടിൽ നിന്ന് പഠിക്കാണ്. വീട്ടിൽ നിന്ന് ആരാ പഠിപ്പിച്ചു തരല്? ഉമ്മച്ചി പഠിപ്പിച്ചു തരലാണ് അല്ലേ? എന്നും ഉമ്മച്ചിയാണ് പഠിപ്പിച്ചു തരാറുള്ളത് ഖുറാന്? ആ, അപ്പോൾ അവിടെ മദ്രസയോ അങ്ങനെ ഖുർആൻ പഠിക്കാനുള്ള വേറെ സംവിധാനങ്ങളൊന്നും ഇല്ലേ? അടുത്തൊന്നും ഇല്ല അല്ലേ? അടുത്തില്ലാത്തതുകൊണ്ടാണ്. ആ മാഷാല്ലാ. എന്നിട്ടും മോന് നന്നായി ഖുർആൻ പഠിക്കുന്നുണ്ട് അല്ലേ ഒറ്റയ്ക്ക് ഇരുന്നിട്ട്? മാഷാല്ലാ. അപ്പൊ മോന് നന്നായി നന്നായി പഠി. ഏതോ
0: ഒരു വാഷം
1: ഏതോ? ആ മോന് കുറച്ച് കുറച്ച് കുറച്ച് ഉച്ചത്തിൽ സംസാരിച്ചേ.
0: ഒരു വർഷം മോന് പോയിണ്ട് മദ്രസയില.
1: ആ പോകുന്നുണ്ട് അല്ലേ. അപ്പൊ മോന് നന്നായി പഠിക്കണം കേട്ടോ. അവിടെ അടുത്ത് കൂട്ടുകാരൊക്കെ ഉണ്ടോ? മോനക്ക് കൂട്ടുകാരൊക്കെ ഉണ്ടോ? കുറച്ചുള്ളൂ. ആ മലയാളം സംസാരിക്കുന്ന കൂട്ടുകാരൊക്കെ കുറവായിരിക്കും അല്ലേ? ഏതായാലും മലയാളം അറിയാവുന്ന കൂട്ടുകാരോടൊക്കെ പീസ് റേഡിയോയെ പറ്റി പറഞ്ഞു കൊടുക്കണം മോന്. ഓക്കെ, ഇൻഷാല്ലാ. മോനോടുള്ള രണ്ടാമത്തെ ചോദ്യം, രണ്ടാമത്തെ ചോദ്യം അല്ലേ? ആ രണ്ടാമത്തെ ചോദ്യം ചോദിക്കാണ്. അലം യജിദുക യതീമൻ ഫആവ
0: ووجدك ضالا وحدا فهدا ووجدك عائنا فأغنى فأما اليتيم فلا تقهر وأما السائل وأما السائل ولا تنهر وأما بنعمة ربك فحدث.
1: ما شاء الله. മോന് രണ്ടാമത്തെ ചോദ്യത്തിനും കൃത്യമായി ഉത്തരം പറഞ്ഞു. മോൻ എന്താ ഒരു പേടിയുണ്ടോ? ചെറുതായിട്ടല്ലേ. ആ പേടിക്കൊന്നും വേണ്ട കേട്ടാ. ഖുർആൻ ഓതുമ്പോ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നന്നായി ഓതുക, നല്ല സൗണ്ടിൽ കേട്ടോ. ആ എന്നാ ഇനി നമുക്ക് മൂന്നാമത്തെ ചോദ്യം ശ്രദ്ധിക്കല്ലേ. ആ ഓക്കെ, മൂന്നാമത്തെ ചോദ്യം. വമാ അദ്റാക മാ ലൈലത്തുൽ ഖദർ.
0: تنزل الملائكة والروح فيها بإذن ربي من كل أمر سلام هي حتى مطلع الفجر.
1: ما شاء الله. മോനെ മൂന്നാമത്തെ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞു. മോനെ പിന്നെ പേടിക്കണ്ടേ, അങ്ങനെ പ്രയാസപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. കൃത്യമായി മോന് എല്ലാ ആയത്തുകളും അറിയാം, പഠിച്ചിട്ടുണ്ട്. എന്നാലും മോന് കുറച്ചുകൂടി ഒന്നിങ്ങനെ സ്ലോ ആയിട്ട് നന്നായിട്ട് നീട്ടി മണിച്ചൊക്കെ പാരായണം ചെയ്യണം. ഓക്കെ, അങ്ങനെ പഠിക്കണം കേട്ടോ. ഓക്കെ, ഇനിയും അടുത്ത എപ്പിസോഡുകളിൽ മോന് വിളിക്കണം. വിളിക്കുമ്പോൾ ഇതുപോലെ നന്നായി ചോദ്യങ്ങൾക്ക് ഉത്തരം പറയണം. ഇതിനേക്കാൾ നന്നായിട്ട് കുറച്ചൊക്കെ സ്ലോ ആയിട്ട് നന്നായി പാരായണം ചെയ്യണം. ഓക്കെ ഓക്കെ. അപ്പം മൂന്ന് ചോദ്യങ്ങൾക്കും മോന് ഉത്തരം പറഞ്ഞു. മോന് പീസ് റേഡിയോ നൽകുന്ന സമ്മാനം അവിടേക്ക് എത്തിക്കുന്നതാണ് ഇൻഷാല്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
0: വഅലൈക്കും സലാം.
1: യു എസിൽ നിന്നും സബാഹ സാലിം എന്ന് പറയുന്ന അഞ്ചാം ക്ലാസ്സുകാരനാണ് ഇപ്പോൾ നമ്മോടൊപ്പം ടെലിക്വിസിൽ ചേർന്നത്. വ്യത്യസ്തമായ നാടുകളിൽ നിന്നും നമ്മുടെ ഈ ടെലിക്വിസിൽ പങ്കെടുക്കാൻ വേണ്ടി കൊച്ചുകൂട്ടുകാർ പങ്കെടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മോട് വിളിച്ചത് യു എസിൽ നിന്നാണ്. ഇതുപോലെ ബഹ്റൈനിൽ നിന്നും ഖത്തറിൽ നിന്നും മറ്റു വിദേശ രാജ്യങ്ങളിൽ നിന്നുമൊക്കെ കൂട്ടുകാർ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. അതോടൊപ്പം ഒരുപാട് കൂട്ടുകാർ വിളിച്ച് കിട്ടാത്തതുണ്ട്. സങ്കടം അറിയാം, എങ്കിലും നിരന്തരമായി ട്രൈ ചെയ്തുകൊണ്ടിരിക്കണം കൂട്ടുകാരെ. ഏതായിരുന്നാലും നമ്മോടൊപ്പം ചേർന്ന സബാഹമോൻ മൂന്ന് ചോദ്യങ്ങൾക്കും ഉത്തരം പറഞ്ഞ് സമ്മാനത്തിന് അർഹനായിരിക്കുന്നു. മാഷാ, ഇനി ഇന്നത്തെ എപ്പിസോഡിലെ അവസാനത്തെ കോളിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. അതാരാണ് എന്ന് നമുക്ക് ശ്രദ്ധിച്ചു നോക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
0: വഅലൈക്കും അസ്സലാം.
1: പീസ് ഖുർആൻ റേഡിയോ ടെലിക്വിസിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നേ?
0: സുമയ്യ അഹമ്മദ്.
1: സുമയ്യ അഹമ്മദ്. സുമയ്യ അഹമ്മദ് എവിടെ നിന്നാണ് വിളിക്കുന്നത്?
0: ചങ്ങരംകുളം.
1: മോള് സ്കൂളിൽ എത്രാം ക്ലാസ്സിലെ പഠിക്കും?
2: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.
3: ഇദാ വഖ

أفرأيتم الماء الذي تشربون أنتم أنزلتموه من

0: നിങ്ങൾ കേട്ടത് മധുരം ഖുർആൻ. മധുരം ഖുർആനിൽ വിശുദ്ധ ഖുർആനിലെ 56-ാം അധ്യായമായ സൂറത്തുൽ വാഖിഅയാണ് ഇന്ന് ശ്രോതാക്കൾ കേട്ടത്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് അബ്ദുൽ വാലി അൽ അർക്കനി.
1: ഖുർആൻ അവതരിക്കുന്ന കാലത്ത് 1440 കൊല്ലത്തിൻ്റെയും മുമ്പ്, 14.5 നൂറ്റാണ്ട് മുമ്പ്, അറബി സാഹിത്യത്തിൻ്റെ ഏറ്റവും പുഷ്കലമായ, ഏറ്റവും ഉന്നതിയിൽ എത്തി നിൽക്കുന്ന കാലമായിരുന്നു അന്ന്. ഇപ്പോഴും അറബി ഭാഷാ ചരിത്രം പഠിക്കുന്ന വിദ്യാർത്ഥികൾ സാഹിത്യം പഠിക്കുന്നിടത്ത് ഏറ്റവും ഉത്കൃഷ്ടമായ കവിതകൾ ആ കാലത്തിറങ്ങിയ കവിതകളാണ്. മുഅല്ലഖാത്ത്, സബ്ഉൽ മുഅല്ലഖാത്ത് എന്നൊക്കെ പറയുന്ന നിലക്ക് 6-7 കവികളുടെ കവിതകളാണ് ഇന്നും പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ അന്ന് സാഹിത്യം, കവിത ഒക്കെ അതിൻ്റെ ഏറ്റവും ഉന്നതിയിലെത്തിയ കാലമായിരുന്നു. മക്കയിൽ തന്നെ പല കവികളും ഉണ്ടായിരുന്നു. അപ്പോൾ ആ കവിതകളെ വെല്ലുന്ന, ആ കവിതകളെയും സാഹിത്യത്തെയും എല്ലാം അതിജയിക്കുന്ന വലിയൊരു സാഹിത്യ ആണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു ഇറക്കി കൊടുത്തത്. അത് അള്ളാഹുവിൻ്റെ ഒരു ഹിക്മത്താണ്. അതായത് ആ ദൃഷ്ടാന്തം കാലാകാലം നിലനിൽക്കുകയും വേണം. മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ കാലത്തെ വടി പോലെ അല്ല ഇത്. ഇത് ഈ ലോകാവസാനം വരെ നിലനിൽക്കുന്ന ഒരു ഗ്രന്ഥമാണ്, ഒരു വേദഗ്രന്ഥമായി അള്ളാഹു നൽകിയത്. അപ്പോൾ ആ വേദഗ്രന്ഥം തന്നെയാണ് ദൃഷ്ടാന്തവും മുഅ്ജിസത്തും. അത് തന്നെയാണ്, അത് വലിയൊരു അത്ഭുതമായി തന്നെയാണ്. അതായത് ഇങ്ങനെ ഒരു ദൃഷ്ടാന്തം അള്ളാഹു ഇറക്കി എന്ന് മാത്രമല്ല, ആ വേദഗ്രന്ഥം മനുഷ്യനെ ഇതിലേക്ക്, സന്മാർഗത്തിലേക്ക്, ഇസ്ലാമിലേക്ക് ആകർഷിച്ചുകൊണ്ടേയിരിക്കുന്നു. പ്രത്യേകിച്ച് അറബി ഭാഷ പഠിച്ച് ഖുർആൻ മനസ്സിലാക്കുന്ന ഏതൊരാൾക്കും ഖുർആൻ്റെ ഈ ആകർഷണീയ വലയത്തിൽ പെടാതിരിക്കുകയില്ല. അത്ര ഗംഭീരമാണ് അതിൻ്റെ ശൈലി. അറബി ഭാഷ പഠിച്ച് ഖുർആൻ മനസ്സിലാക്കുന്നവർക്ക് മനസ്സിലാക്കാൻ കഴിയും, അത്രയും ഗംഭീരമാണ് അതിൻ്റെ ശൈലി. അത് അർത്ഥം വായിച്ചാൽ തന്നെ ഏകദേശം മനസ്സിലാവും, പക്ഷേ പരിഭാഷപ്പെടുത്തുമ്പോൾ സ്വാഭാവികമായും അതിൻ്റെ പൂർണ്ണത നമുക്ക് ലഭിക്കുകയില്ല. അറബി ഭാഷ പഠിച്ചുകൊണ്ട് ഖുർആൻ വായിക്കാൻ പഠിക്കാൻ ശ്രമിച്ചാൽ അതിൻ്റെ ഈ അനുപമമായ സാഹിത്യ ഭംഗി നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇത് വലിയൊരു അത്ഭുതമാണ്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് ഖുറാൻ റേഡിയോ പ്രോഗ്രാമുകൾ തുടരുമ്പോൾ ഇപ്പോൾ അത്തഹസീൻ തിരുത്താം പാരായണത്തിലെ അബദ്ധങ്ങൾ. വിശുദ്ധ ഖുർആൻ പാരായണത്തിൽ സാധാരണ കണ്ടുവരാറുള്ള പിഴവുകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ക്ലാസ് എടുക്കുകയാണ് ഇന്നത്തെ അത്തഹസീനിലൂടെ. ഇന്ന് സൂറത്തുൽ ബഖറയിലെ 133-134 വചനങ്ങൾ ക്ലാസ് എടുത്തുകൊണ്ട് ഹാഫിൽ അബ്ദുഷക്കൂർ നമുക്കൊപ്പം ചേരുന്നു.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. സൂറത്തുൽ ബഖറയിലെ 131-132 ആയത്തുകളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. ഇന്ന് 133-134 ആയത്തുകൾ.
2: أَمْ كُنْتُمْ شُهَدَاءَ إِذْ حَضَرَ يَعْقُوبَ

എം കുന്തും. സാക്കിന മീമിന് ശേഷം കാഫ്, ഇവിടെ ഇദ്ഹാർ ചെയ്യണം. അവിടെ മണിക്കരുത്, എം കുൻ ഇങ്ങനെ മണിക്കരുത്. കുന്തും ഇവിടെ ഗുന്ന ചെയ്യണം, മണിക്കണം. സുക്കുനുള്ള നൂനിന് ശേഷം ത വന്നാൽ ഇഖ്ഫാ ബി ഗുന്ന, അവ്യക്തമാക്കി മണിക്കണം. കുന്തും. ശുഹദാ മദ് മുത്തസിലാണ്, നിർബന്ധമായിട്ടും നീട്ടേണ്ട മദ്ദാണ് മുത്തസിൽ. മദ് മുത്തസിൽ വാജിബാണ്. മദ്ദിൻ്റെ അക്ഷരമായ അലിഫിന് ശേഷം ഹംസ അതേ പദത്തിലാണ് ഉള്ളത്, അതാണ് മുത്തസിൽ. നിർബന്ധമായിട്ടും നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടണം. ഷുഹദറ ഇങ്ങനെയല്ല, ദ്വാദ് ഉച്ചരിക്കുന്ന സമയത്ത് നാവിൻ്റെ ഏതെങ്കിലും ഒരു സൈഡ്, വലത് ഭാഗം ഇടത് ഭാഗം ഏതെങ്കിലും ഒരു സൈഡ് അണപ്പല്ലുകളോട് ചേർന്ന് അതിൻ്റെ അരു, നാവിൻ്റെ അരു നീളത്തിൽ തട്ടിക്കൊണ്ട് ആ അക്ഷരം വരണം. അതോടൊപ്പം അത് ഇസ്തി അല്ല, അതിൻ്റെ സ്വരഭാരത്തിൽ ഉച്ചരിക്കേണ്ട അക്ഷരമാണ് ദ്വാ. യഅഖൂബൽ മൗതു إذ قال إذ قال لبنيه ما تعبدون تعبدون എന്നല്ല പറയാ, تعبدون അല്ല, ത ഐന തൊണ്ടയുടെ മധ്യഭാഗം. അതുപോലെ ത എന്ന അക്ഷരമൊക്കെ വളരെ ലൈറ്റ് ആയിട്ട്, കാരണം കുറച്ച് ഉച്ചരിക്കേണ്ട അക്ഷരമാണ്. تعبدون تعبدون എന്നല്ല, അങ്ങനെ ആവുമ്പോൾ അത് ത കനപ്പിച്ചു വരുന്ന രൂപത്തിലാവും. تعبدون من بعد സാക്കിന നൂന് ശേഷം ബ വന്നാൽ നൂനിനെ മീമാക്കി മാറ്റണം. ഇഖ്ലാബ് അങ്ങനെ മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. മിൻ ബഅദി അല്ല, മിൻ ബഅദി. ഐൻ സുക്കൂൻ, ഐനിൻ്റെ മഖ്റജ് തൊണ്ടയുടെ മധ്യഭാഗം. ബഅദി മിൻ ബഅദി. ഖാലു നഅബുദു നഅബുദു ഐൻ ഇലാഹക വ ഇലാഹ. ഹ തൊണ്ടയുടെ താഴെ ഭാഗമാണ് മഖ്റജ്, ശ്രദ്ധിക്കണം. ഇലാഹ ക വ ഇലാഹ ആബായിക, മദ് മുത്തസിൽ. ആബായിക മദ് മുത്തസിലാണ്, നിർബന്ധമായിട്ടും നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടണം. ആബായിക. ഇബ്രാഹീമ ബഇനെ ഖൽഖല ചെയ്യണം, ശരിക്കും കേൾക്കണം. ഇബ്രാഹീമ വ ഇസ്മായില വ ഇസ്മായില ഐൻ വ ഇസ്ഹാഖ ഹ ഹ. ഐനും ഹാവും തൊണ്ടയുടെ മധ്യഭാഗമാണ്. നമ്മുടെ ക്ലാസ്സുകളിൽ ഏറ്റവും ഭൂരിഭാഗമായിട്ടും കൂടുതൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവുക ഐനും ഹാവുമായിരിക്കും. അത് തൊണ്ടയുടെ മധ്യഭാഗം, മഖ്റജ് കൃത്യമായിരിക്കണം. വ ഇസ്ഹാഖ ഖാഫ്. ഇലാഹും തൻവീന് ശേഷം വ ഇദ്ഗാം ബിഗുന്ന, തൻവീനിനെ വ എന്ന അക്ഷരത്തിലേക്ക് ഇദ്ഗാം ചെയ്ത് കൂട്ടിലയിപ്പിച്ച് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ഇലാഹും വാഹിദ ഇങ്ങനെ, വാഹിദ ഹ വാഹിദ. നിർത്തുകയാണെങ്കിൽ രണ്ട് ഹർക്കത്തിൻ്റെ ഖദർ നീട്ടി നിർത്താവുന്ന മദ്ദ്, മദ്ദ് ഇഫദ് എന്നാണ് അതിൻ്റെ പേര്, മദ്ദ് ഇഫദ്. വനഹ്നു വനഹ്നു ലഹു മുസ്ലിമൂൻ, ഇവിടെ കൂട്ടി ഓതുമ്പോൾ വാഹിദം വനഹ്നു, അങ്ങനെ ഇദ്ഗാം ചെയ്ത് മണിക്കണം. വനഹ്നു ലഹു മുസ്ലിമൂൻ. തിൽക ഉമ്മതുൻ മീമിൽ ശദ്ദ് മണിക്കണം. ഉമ്മതുൻ ഖദ്, തൻവീന് ശേഷം ഖാഫ്, ഇഖ്ഫം ബിഗുന്ന. തൻവീന് ശേഷം ഖാഫ് വന്നാൽ അവ്യക്തമാക്കി മണിക്കണം. ഖാഫ് സ്വരഭാരത്തിൽ ഉച്ചരിക്കേണ്ട അക്ഷരമാണ്, അതിൻ്റെ കൂടെയുള്ള ഗുന്നയും സ്വരഭാരത്തിലായിരിക്കണം. ഉമ്മതും ഖദ് ഇങ്ങനെ. ഖദ് ഖലത്ത് ദാലിനെ ശരിക്കും കേൾക്കണം. ഖലത്ത് എന്നാൽ ഖലത്ത് എന്ന് പറയേണ്ടതില്ല. ഖദ് ഖലത്ത്. ലഹ മാ കസബത് വലകും മാ കസബ്തും. വലക്കും, സുക്കൂനുള്ള മീമിന് ശേഷം മീം, ഇദ്ഗാം മുതമാസിലേൻ. സുക്കൂനുള്ള മീമിനെ അടുത്ത മീമിലേക്ക് ഇദ്ഗാം ചെയ്ത് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. അതിൻ്റെ പേര് ഇദ്ഗാം മുതമാസിലേൻ. വലക്കും കസബ്തും ഇങ്ങനെ. കസബ്തും ബഇനെയും ശരിക്ക് കേൾക്കണം, ഖൽഖല ചെയ്യണം. കസബ്തും. വലാ തുസ്അലൂന
ولا تسألون تسألون تسألون എന്നല്ല തുസ് എ ഹംസ കൃത്യമായിട്ട് കേൾക്കണം. തുസ്അലൂന അമ്മ കാനു മീമിന് ശബ്ദം അടിക്കണം. കാനു യഅമലൂൻ യ ഐനിന്റെ മഖ്റജ് തൊണ്ടയുടെ മധ്യഭാഗം. യഅമലൂൻ യഅമലൂൻ എന്നല്ല യഅമലൂൻ അവസാനത്തിൽ മദ്ദാരിദുൽ സുക്കൂൻ. ഒന്നുകൂടെ ശ്രദ്ധിക്കുക. أَمْ كُنْتُمْ شُهَدَاءَ إِذْ حَضَرَ يَعْقُوبَ

0: സൂറത്തുൽ ബഖറയിലെ 133-134 ആയത്തുകൾ. ബാറക്കല്ലാഹു ഫീക്കും ജമീഅ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാഅല്ലാ, ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ അത്തഹസീൻ സൂറത്തുൽ ബഖറയിലെ 133-134 വചനങ്ങളാണ് നാം പഠിച്ചത്. ക്ലാസ് എടുത്തത് ഹാഫിൽ അബ്ദുഷക്കൂർ.
2: പരിശുദ്ധ ഖുർആനിന്റെ 29-ാം അധ്യായം സൂറത്തുൽ അൻകബൂത്തിലെ 41-ാമത്തെ വചനത്തിൽ എട്ടുകാലി എന്ന ജീവിയെപ്പറ്റി അള്ളാഹു തആല പരാമർശിക്കുന്നുണ്ട്. 29-ാമത്തെ അധ്യായത്തിൻ്റെ പേര് തന്നെ അൽ അൻകബൂത്ത് എന്നാണ്. അൻകബൂത്ത് എന്ന പദത്തിനർത്ഥം ചിലന്തി, എട്ടുകാലി എന്നാണ്. ഇവിടെ അള്ളാഹു ഉദ്ധരിക്കുന്ന ആയത്ത് ഇപ്രകാരമാണ്:

0: ഈ ആയത്തിലൂടെ അല്ലാഹു അറിയിക്കുന്നത്, അല്ലാഹുവിന് പുറമെ ആരാധ്യരെ സ്വീകരിച്ചവരുടെ ഉദാഹരണം എട്ടുകാലിയുടെ വല പോലെയാണ് എന്നതാണ്. ചിലന്തി വല പോലെ അതീവമായ ദുർബലമായ ഒരവസ്ഥാവിശേഷമാണ് അവർക്കുള്ളത് എന്ന് അല്ലാഹു ഇതിലൂടെ വ്യക്തമാക്കുന്നു. ശിർക്കും അതിൻ്റെ അനുയായികളും ദുർബലതയിൽ തന്നെയാണ്. എട്ടുകാലി വല പോലെ അവരുടെ വിശ്വാസം അതീവ ദുർബലമാണ് എന്ന കാര്യം ഇവിടെ അറിയിക്കുന്നു.
1: പീസ് ഖുർആൻ റേഡിയോ ഹറമേൻ ലൈവ്. ഇരു ഹറമുകളിലെ നമസ്കാരത്തിൽ നിന്ന് തിരഞ്ഞെടുത്ത ഖുർആൻ പാരായണങ്ങളുമായി ഹറമേൻ ലൈവ്. ആദ്യം മദീനയിലെ ഫജ്ർ നമസ്കാരത്തിലെ പാരായണത്തിലേക്ക്.

ിരിക്കുന്നത് മദീനയിലെ ഫജർ നമസ്കാരത്തിൽ സൂറ ഫുർഖാനിലെ 21 മുതൽ 44 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്തത്. നേതൃത്വം നൽകിയത് ഷെയ്ഖ് അഹമ്മദ് അൽ ഹുദൈഫി. ഇനി മക്കയിലെ മഗ്രിബ് നമസ്കാരത്തിന്റെ പാരായണത്തിലേക്ക്.

0: يعلم متقلبكم ومثواكم.
1: ബാറക് അല്ലാഹു ഫീക്കും, ജസാക് അല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ ഹറമേൻ ലൈവ് പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. മക്കയിലെ മഗ്രിബ് നമസ്കാരത്തിൽ സൂറ മുഹമ്മദിലെ 12 മുതൽ 19 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്തത്. നേതൃത്വം നൽകിയത് അഷേഖ് യാസർ അദ്ദോസരി.
2: പീസ് ഖുർആൻ റേഡിയോ പ്രോഗ്രാമുകൾ തുടരുമ്പോൾ ഇപ്പോൾ ശ്രോതാക്കൾ കേൾക്കുന്നു ഹറമൈൻ ലൈവ്. മദീന മസ്ജിദുൻ നബവിയിൽ ഫജ്ർ നമസ്കാരത്തിൽ പാരായണം ചെയ്ത സൂറത്തു അഹ്സാബ് 53 മുതൽ 73 കൂടിയ വചനങ്ങൾ. പാരായണം നിർവഹിക്കുന്നത് അഷ്ഷെയ്ഖ് മുഹമ്മദ് ബർഹജി.
3: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലിക് യൗമിദ്ദീൻ إياك نعبد وإياك نستعين اهدنا الصراط المستقيم.

0: وكان الله غفورا رحيما. الله أكبر.
1: മഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ ഹറമൈൻ ലൈവ്. മദീന മസ്ജിദുൻ നബവിയിൽ ഫജർ നമസ്കാരത്തിൽ പാരായണം ചെയ്ത സൂറത്തു അഹ്സാബ് 53 മുതൽ 73 കൂടിയ വചനങ്ങൾ പാരായണം നിർവഹിച്ചത് അഷ്ഷെയ്ഖ് മുഹമ്മദ് ബർഹജി. തുടർന്ന് മക്ക മസ്ജിദുൽ ഹറമിൽ മഗ്രിബ് നമസ്കാരത്തിൽ പാരായണം ചെയ്ത സൂറത്തു ലുഖ്മാൻ 13 മുതൽ 16 കൂടിയ വചനങ്ങൾ പാരായണം നിർവഹിക്കുന്നത് അഷ്ഷെയ്ഖ് വലീദ് അൽ ഷംസാൻ.

حملته أمه وهنا على وهن وفصاله في عامين أن اشكر لي

0: മഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ ഹറമൈൻ ലൈവ്, മക്ക മസ്ജിദുൽ ഹറമിൽ മഗ്രിബ് നമസ്കാരത്തിൽ പാരായണം ചെയ്ത സൂറത്തുൽ ലുഖ്മാൻ 13 മുതൽ 16 കൂടിയ വചനങ്ങൾ. പാരായണം നിർവഹിച്ചത് അഷ്ഷെയ്ഖ് വലീദ് അൽ ഷംസാൻ.
1: സമൂഹ നന്മയ്ക്ക്, വ്യക്തി കുടുംബ സംസ്കരണത്തിന് പീസ് റേഡിയോ പ്രകാശതീരം. പ്രക്ഷേപണം എല്ലാ ദിവസവും തിങ്കൾ രാത്രി 9:30 ബുധൻ രാവിലെ 9:35 വ്യാഴം വൈകുന്നേരം 5:35 പീസ് റേഡിയോ പ്രക്ഷേപണം ചെയ്യുന്നു പ്രകാശതീരം. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും

0: നിങ്ങൾ ഇതുവരെ കേട്ടത് കിഡ്സ് ടൈം, സൂറ അൽ കഹ്ഫ് 82 മുതൽ 87 വരെ വചനങ്ങൾ. പാരായണം ചെയ്തത് ഷെയ്ഖ് മുഹമ്മദ് താഹ അൽ ജുനൈദ്.
1: പരിശുദ്ധ ഖുർആനിലെ ചില വചനങ്ങൾ പാരായണം ചെയ്യുന്നവരും അത് കേൾക്കുന്നവരും തിലാവത്തുൽ ഖുർആൻ, ഖുർആൻ പാരായണം ചെയ്യുമ്പോഴുള്ള സുജൂദ് ചെയ്യാൻ കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിലെ 15 വചനങ്ങളാകുന്നു ഇപ്രകാരം നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത്. ഖുർആനിലെ 27-ാമത്തെ അധ്യായം സൂറത്തു നംലിലെ 25-ാമത്തെ വചനമാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്.
2: അല്ലാ യസ്ജുദു ലില്ലാഹി അല്ലസീ യുഖ്രിജുൽ ഖബ

0: ആകാശങ്ങളിലും ഭൂമിയിലും ഒളിഞ്ഞുകിടക്കുന്നത് പുറത്തുകൊണ്ടുവരികയും നിങ്ങൾ രഹസ്യമാക്കുന്നതും പരസ്യമാക്കുന്നതും അറിയുകയും ചെയ്യുന്നവനായ അള്ളാഹുവിന് അവർ പ്രണാമം ചെയ്യാതിരിക്കുവാൻ വേണ്ടി പിശാജ് അങ്ങനെ ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ 27-ാമത്തെ അധ്യായം സൂറത്തുൻ നംലിലെ 25-ാമത്തെ വചനമാകുന്നു ഇപ്പോൾ നിങ്ങൾ കേട്ടത്. പീസ് റേഡിയോ ഈ പഠനത്തിലൂടെ ഉദ്ദേശിക്കുന്നത് ഖുർആനിൽ ഇത്തരം വചനങ്ങൾ കേൾക്കുമ്പോൾ, അത് പാരായണം ചെയ്യുമ്പോഴും സുജൂദ് ചെയ്യാനുള്ള ഒരവസ്ഥയിലേക്ക് നമ്മൾ ഓരോരുത്തരും എത്തുക എന്നുള്ളതാണ്. എല്ലാവരും ശ്രദ്ധിക്കുമല്ലോ.
1: തൻസീൽ. പാരായണം നിർവഹിക്കുന്നത് ഷെയ്ഖ് ഇബ്രാഹിം അൽ അഖ്ലോർ.
2: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

كم تركوا من جنات وعيون وزروع ومقام كريم

നമ്മൾ ഇതുവരെ കേട്ടത് മധുരം ഖുറാൻ 29-ാം അധ്യായം അൽ അങ്കബൂത്ത് 50 മുതൽ 69 വരെ വചനങ്ങൾ. നമുക്കുവേണ്ടി പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് ഇദ്രീസ് അബ്ഖർ.

0: പീസ് ഖുർആൻ റേഡിയോയിൽ തഫ്സീർ അമാനി. മർഹൂം മുഹമ്മദ് അമാനി മൗലവിയുടെ തഫ്സീറിൻ്റെ ശബ്ദാവിഷ്കാരം. ഇന്ന് നാം പഠിക്കാൻ പോകുന്ന സൂറത്ത് സൂറ ജിന്ന് 16 മുതൽ 19 വരെ വചനങ്ങൾ.
1: വചനം 16. വാക്കർത്ഥം. വഅല്ല വിസ്തഖാമു, അവർ ഉറച്ചുനിന്നാൽ, ശരിയായി നിലകൊണ്ടാൽ, ചൊവ്വായാൽ എന്നും, അലത്വരീഖത്തി, ആ മാർഗത്തിൽ, വഴിയിലായി, ലഅസ്ഖൈനാഹും, നാം അവർക്ക് കുടിപ്പാൻ കൊടുക്കും, മാഅൻ, വെള്ളം, ഗദഖ, ധാരാളം.

ആ മാർഗത്തിൽ അവർ ഉറച്ചു നിലകൊള്ളുകയാണെങ്കിൽ നാം അവർക്ക് ധാരാളമായി വെള്ളം കുടിപ്പാൻ കൊടുക്കുന്നതാണ് എന്നും എനിക്ക് വഹ്യു നൽകപ്പെട്ടിരിക്കുന്നുവെന്ന് പറയുക. വചനം 17. വാക്കർത്ഥം: ലിനഫ്തിനഹും ഫീഹി, നാം അവരെ പരീക്ഷിക്കുവാൻ വേണ്ടി. വമയ്യുഅരിൽ, ആർ തിരിഞ്ഞു കളയുന്നുവോ, അൻ ദിക്കിരി, ഉത്ബോധനം വിട്ട്, സ്മരണ, ഉപദേശം, പ്രസ്താവന വിട്ട്. റബ്ബിഹി, തൻ്റെ റബ്ബിൻ്റെ. യസ്ലുഖു, അവൻ അവനെ പ്രവേശിപ്പിക്കുന്നതാണ്. അദാബൻ, ശിക്ഷയിൽ. സ്വഅദാ, പ്രയാസകരമായ, ഞെരുങ്ങിയ, കഠിനമായ.

0: അതിൽ അവരെ നാം പരീക്ഷിക്കുവാൻ വേണ്ടിയത്രേ അത്. തൻ്റെ റബ്ബിൻ്റെ ഉത്ബോധനത്തെ അഥവാ സ്മരണയെ വിട്ട് ആർ തിരിഞ്ഞുകളയുന്നുവോ അവനെ അവൻ പ്രയാസകരമായ ശിക്ഷയിൽ പ്രവേശിപ്പിക്കുന്നതാണ്. വചനം 16-17 എന്നിവയുടെ വിശദീകരണം. ലവിസ്തകാമു, അവർ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ എന്ന വാക്കിലെ അവർ എന്ന സർവനാമം ജിന്നുകളെ ഉദ്ദേശിച്ചോ മനുഷ്യരെ ഉദ്ദേശിച്ചോ രണ്ടു കൂട്ടരെയും കൂടി ഉദ്ദേശിച്ചോ ആകാവുന്നതാകുന്നു. 15 വചനത്തോടുകൂടി ജിന്നുകളുടെ പ്രസ്താവന അവസാനിച്ചുവെന്നും 16 വചനം മുതൽക്കുള്ളത് ജിന്നുകളുടെ പ്രസ്താവനയിൽ പെട്ടതല്ലെന്നും പറഞ്ഞുവല്ലോ. അതുപോലെ തന്നെ ആ മാർഗം അത്വരീഖ കൊണ്ടുള്ള വിവക്ഷ മുൻ വചനങ്ങളിൽ നിന്നും അറിയപ്പെട്ട നല്ല മാർഗമോ അല്ലെങ്കിൽ ചീത്ത മാർഗമോ ആയിരിക്കാവുന്നതാകുന്നു. ധാരാളം വെള്ളം കുടിപ്പാൻ നൽകും. അസ്കൈനാഹും മാ അൻ ഗദക എന്നു പറഞ്ഞതിൻ്റെ താൽപ്പര്യം അവരുടെ ജീവിതമാർഗം സുഖകരമാക്കി കൊടുക്കുമെന്നത്രേ. വെള്ളമാണല്ലോ ജീവിതമാർഗങ്ങളുടെ പ്രധാന ഉപാധി. അപ്പോൾ 16 വചനത്തിൻ്റെ സാരം രണ്ടിലൊരു പ്രകാരത്തിലായിരിക്കാവുന്നതാണ്. 1, മേൽ സൂചിപ്പിച്ച ആ നേരായ മാർഗത്തിൽ അവർ ചൊവ്വിന് ഉറച്ചു നിൽക്കുന്ന പക്ഷം അള്ളാഹുവിങ്കൽ ലഭിക്കുവാനിരിക്കുന്ന പ്രതിഫലങ്ങൾക്ക് പുറമെ ഭൂമിയിൽ വച്ച് സുഖകരമായ ജീവിതവും അവൻ നൽകുന്നതാകുന്നു. 2, അവർ ഇതുവരെ സ്വീകരിച്ചു വന്ന ആ ദുർമാർഗത്തിൽ തന്നെ അവർ ഉറച്ചു നിൽക്കുകയാണെങ്കിലും അവർക്കല്ലാഹു ജീവിതമാർഗങ്ങൾ നൽകുക തന്നെ ചെയ്യും. അവരുടെ ശിക്ഷ പരലോകത്തുവച്ച് അവർ അനുഭവിക്കുകയും ചെയ്യും. ആദ്യം പറഞ്ഞതാണ് കൂടുതൽ വ്യക്തവും സ്വീകാര്യവുമായത്. ഈ രണ്ട് വ്യാഖ്യാനത്തിൽ ഏതു സ്വീകരിക്കപ്പെട്ടാലും ശരി, വെള്ളം മുതലായ ജീവിതോപാധികൾ നൽകപ്പെടുന്നതിൽ അവരെ പരീക്ഷിക്കുകയെന്ന ലക്ഷ്യം ഉൾക്കൊള്ളുന്നു. അവർ നന്ദി കാണിക്കുമോ നന്ദി കേട് കാണിക്കുമോ, ഇതാണ് പരീക്ഷണം. പരീക്ഷണമാകട്ടെ നന്മ മുഖേനയും തിന്മ മുഖേനയും നടത്തപ്പെടുന്നതുമാണ്. വനബുലൂക്കും ബിഷരി വൽ ഖൈരി ഫിത്ന. സ്ഥാപിത താൽപര്യക്കാരായ ആളുകൾ തങ്ങളുടെ ആശയങ്ങൾക്കനുകൂലമായി സമർത്ഥിക്കാവുന്ന ഏതവസരവും അതിന് ഉപയോഗപ്പെടുത്തുന്നത് സ്വാഭാവികമാണല്ലോ. ജിന്നുകൾ എന്നു പറയുന്നത് അപരിഷ്കൃതരായ മനുഷ്യ വിഭാഗത്തെക്കുറിച്ചാണെന്ന വാദക്കാർ ചൂഷണം ചെയ്യുന്ന ഒരു സ്ഥലമാണ് 16 വചനം. ജിന്നുകളും ഇൻസുകളും അഥവാ മനുഷ്യരും മാർഗത്തിൽ ഉറച്ചു നിൽക്കുന്ന പക്ഷം അവർക്ക് അല്ലാഹു വെള്ളം കുടിപ്പാൻ കൊടുക്കും അഥവാ കൃഷി മുതലായവയ്ക്കുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തി കൊടുക്കും എന്നാണ് ഈ വചനത്തിൽ പറയുന്നത്. മനുഷ്യരിൽ നിന്നും ഭിന്നമായ ഒരു പ്രത്യേക വർഗമെന്ന് കരുതപ്പെടുന്ന ജിന്നുകൾ വെള്ളം ഉപയോഗിച്ച് കൃഷിയും മറ്റും നടത്തുന്നതായി കാണപ്പെടുന്നുമില്ല. അപ്പോൾ ഇതെല്ലാം മനുഷ്യവർഗത്തെ മാത്രം ഉദ്ദേശിച്ചു പറഞ്ഞതാവാനേ തരമുള്ളൂ. എന്നിരിക്കെ ജിന്നും ഇൻസും ഒരേ വർഗത്തിൽപ്പെട്ട രണ്ട് വിഭാഗക്കാർ മാത്രമാണെന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാം എന്നൊക്കെയാണ് ഇവിടെ അവരുടെ സമർത്ഥനം. സ്വന്തം യുക്തിവാദങ്ങൾക്ക് യോജിക്കുന്നില്ലെന്ന ഏക കാരണത്താൽ യാതൊരു സംശയത്തിനും പഴുതില്ലാത്ത സുസ്പഷ്ടമായ എത്രയോ ആയത്തുകളെയും ഹദീസുകളെയും ദുർവ്യാഖ്യാനം ചെയ്തും അവഗണിച്ചും കൊണ്ട് ആദ്യമേ ജിന്നുവർഗത്തെ നിഷേധിക്കുവാൻ ധൈര്യപ്പെട്ട ഇവരുടെ ഇത്തരം സമർത്ഥനങ്ങൾക്ക് നാം ഒട്ടും വില കൽപ്പിക്കേണ്ടതായിട്ടില്ല. ജിന്നുവർഗത്തെ സ്ഥാപിക്കുന്ന മുസ്ലിങ്ങൾക്ക് അതിനുള്ള തെളിവ് അവരുടെ യുക്തിയോ ശാസ്ത്രമോ ഒന്നുമല്ല, ഖുർആനും ഹദീസും മാത്രമാകുന്നു. മനുഷ്യബുദ്ധിക്ക് എത്തിച്ചേരുവാൻ കഴിയാത്ത കണക്കറ്റ യാഥാർത്ഥ്യങ്ങളിൽ ആ രണ്ടിനെയും മാത്രം ആധാരമാക്കിയാണ് മുസ്ലിങ്ങൾ പലതും വിശ്വസിച്ചു വരുന്നത്. അപ്പോൾ അവർക്ക് നാം വെള്ളം കുടിപ്പാൻ കൊടുക്കും, അസ്കൈനാഹും മാ അൻ എന്ന് അല്ലാഹു പ്രസ്താവിച്ചത് ജിന്നുകളെയും കൂടി ഉദ്ദേശിച്ചുകൊണ്ടാണെന്ന് വന്നാലും മുസ്ലിങ്ങൾക്കതിൽ ആശ്ചര്യപ്പെടാനില്ല. കാരണം ജിന്നുവർഗത്തിനും വെള്ളം ആവശ്യമുണ്ടായിരിക്കുമെന്ന് വിശ്വസിക്കുവാൻ അവർക്ക് യാതൊരു വിരോധവുമില്ല. പക്ഷേ വെള്ളത്തിൻ്റെ ആവശ്യം ജിന്നുകൾക്ക് എന്തൊക്കെയാണ്, എങ്ങനെയെല്ലാമാണ് എന്നൊന്നും നമുക്കറിഞ്ഞുകൂടാ. ഈ ഖുർആൻ വചനത്തിലാകട്ടെ കുടിപ്പാൻ കൊടുക്കും എന്നല്ലാതെ കൃഷിക്കോ മറ്റോ സൗകര്യം നൽകും എന്ന് അള്ളാഹു പറഞ്ഞിട്ടുമില്ല. അതെല്ലാം കേവലം അവരുടെ വ്യാഖ്യാനം മാത്രമാണ്. എന്നിരിക്കെ ചുരുങ്ങിയ പക്ഷം കുടിപ്പാനെങ്കിലും ജിന്നുകൾക്ക് വെള്ളം ആവശ്യമായിരിക്കുമെന്നാണ് ഇതിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത്. ഹദീസിൽ നിന്നാകട്ടെ ഇത് കൂടുതൽ വ്യക്തവുമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി ചെയ്തതായി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പ്രസ്താവിക്കുന്നു: ലാ യഅകുൽ അഹദുക്കും ബിഷിമാലിഹി വലാ യശ്റബന്ന ബിഹാ ഫഇന്ന ശൈത്വാന തഅകുലു ബിഷിമാലിഹി വയശ്റബു ബിഹാ. റവാഹു മുസ്ലിം. നിങ്ങളിൽ ഒരാളും തൻ്റെ ഇടതുകൈകൊണ്ട് തിന്നുകയും കുടിക്കുകയും ചെയ്തു പോകരുത്, കാരണം പിശാജ് അവൻ്റെ ഇടതുകൈകൊണ്ട് തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നു. ജിന്നുകളിലെ ദുഷിച്ച വിഭാഗമാണ് പിശാചുക്കൾ എന്നും ജിന്നുകൾക്ക് ഭക്ഷണപാനീയങ്ങൾ ആവശ്യമുണ്ടെന്നും മറ്റും സൂറത്തു ഹിജിറിന് ശേഷമുള്ള വ്യാഖ്യാനക്കുറിപ്പിൽ നാം സ്ഥാപിച്ചു കഴിഞ്ഞതാണ്. വചനം 18. വാക്കർത്ഥം: വഅന്നൽ മസാജിദ, പള്ളികൾ എന്നും, ലില്ലാ, അല്ലാഹുവിന്, അല്ലാഹുവിൻ്റേത് ആകുന്നു എന്നും. ഫലാ തദഉ, ആകയാൽ നിങ്ങൾ വിളിക്കരുത്, പ്രാർത്ഥിക്കരുത്, മഅല്ലാഹി, അല്ലാഹുവിൻ്റെ കൂടെ, അഹദൻ, ഒരാളെയും.
1: وأن المساجد لله فلا تدعوا مع الله أحدا.
0: പള്ളികൾ അല്ലാഹുവിനുള്ളതാണ്, ആകയാൽ അല്ലാഹുവിനോട് കൂടി നിങ്ങൾ ഒരാളെയും വിളിച്ചു പ്രാർത്ഥിക്കരുത് എന്നും. വചനം 19. വാക്കർത്ഥം: വഅന്നഹു, അത്, എന്നും, കാര്യം എന്നും, ലമ്മാ ഖാമ, നിന്നപ്പോൾ, എഴുന്നേറ്റപ്പോൾ, അബ്ദുല്ലാഹി, അല്ലാഹുവിൻ്റെ അടിയാൻ, അടിമ, യദുഊഹു, അവനെ വിളിച്ചുകൊണ്ട്, പ്രാർത്ഥിച്ചുകൊണ്ട്, കാദു, അവർ ആകാറായി, യക്കൂനൂന, ആകുവാൻ, അലൈഹി, അദ്ദേഹത്തിൻ്റെ മേൽ, ലിബദ, തിങ്ങിക്കൊണ്ട്, കൂട്ടം കൂടിക്കൊണ്ട്.

0: അള്ളാഹുവിൻ്റെ അടിയാൻ അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനെ വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് നിന്നപ്പോൾ അവർ അദ്ദേഹത്തിൻ്റെ മേൽ കൂട്ടം കൂടി തിങ്ങിക്കൊണ്ടിരിക്കുമാറായി എന്നും വഹിയ് നൽകപ്പെട്ടതായി പറയുക. വചനം 18-19 എന്നിവയുടെ വിശദീകരണം. അള്ളാഹുവിനെ ആരാധിക്കുവാനും അവനോട് പ്രാർത്ഥന നടത്തുവാനും വേണ്ടി അവൻ്റെ നാമത്തിൽ സ്ഥാപിക്കപ്പെടുന്നവയാണ് പള്ളികളാകുന്ന ആരാധനാ സ്ഥലങ്ങൾ. ആരാധനയും പ്രാർത്ഥനയുമാകട്ടെ അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ടതുമാണ്. എന്നിരിക്കെ അവിടെ വച്ച് അള്ളാഹുവിനെയല്ലാതെ മറ്റാരെയും ആരാധിക്കുവാനോ വിളിച്ചു പ്രാർത്ഥിക്കുവാനോ മുതിരുന്നത് വമ്പിച്ച അക്രമവും അനീതിയും പാപവുമാകുന്നു. ബഹുദൈവാരാധകന്മാർ അവരുടെ ആരാധനാ സ്ഥലങ്ങളിൽ പല ദൈവങ്ങളെയും വിളിച്ചാരാധിക്കുന്നതുപോലെയും വേദക്കാർ അവരുടെ പള്ളികളിൽ ഈസാനബി അലൈഹിസ്സലാം മുതലായവരെ വിളിച്ചാരാധിക്കുന്നതുപോലെയും പള്ളികളിൽ വച്ച് ചെയ്തുകൂടാ എന്നത്രേ 18-ാം വചനത്തിൻ്റെ സാരം. പള്ളികളിൽ ആർക്കും പ്രത്യേക അവകാശം വാദിക്കാവതല്ലെന്നും അള്ളാഹുവിന് മാത്രമാണ് അവയുടെ ഉടമാവകാശമെന്നും അവ മുസ്ലിങ്ങൾ അവരുടെ പൊതുസ്ഥാപനമായി ഉപയോഗിക്കേണ്ടതാണെന്നും ഈ വചനത്തിൽ നിന്ന് മനസ്സിലാക്കാവുന്നതാണ്. അള്ളാഹുവിൻ്റെ അടിയാൻ അബ്ദുള്ള എന്ന് പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉദ്ദേശിച്ചാകുന്നു. തിരുമേനിയുടെ അടുക്കൽ ജിന്നുകൾ ചെല്ലുമ്പോൾ അവിടുന്ന് സ്വഹാബികളൊന്നിച്ച് നമസ്കരിക്കുകയായിരുന്നു. നമസ്കാര കർമ്മവും ഖുർആൻ പാരായണവും കണ്ടപ്പോൾ അവർ ആശ്ചര്യത്തോടും ആവേശത്തോടും കൂടി തിരക്കിട്ട് തിരുമേനിയുടെ ചുറ്റും ചെന്നു കൂടുകയുണ്ടായി. ഈ വിവരവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വഹിയ മൂലം അള്ളാഹു അറിയിച്ചുകൊടുത്തു എന്നാണ് 19-ാം വചനത്തിൽ പ്രസ്താവിക്കുന്നത്. ഈ വചനം ജിന്നുകൾ തങ്ങളുടെ ജനതയോട് ചെയ്ത പ്രസ്താവനകളിൽ ഉൾപ്പെട്ടതാണ് എന്നത്രേ വ്യാഖ്യാതാക്കളിൽ ഒരു പക്ഷത്തിൻ്റെ അഭിപ്രായം. അങ്ങനെയാണെന്ന് വെക്കുമ്പോൾ അതിൻ്റെ താൽപ്പര്യം രണ്ടു പ്രകാരത്തിൽ ആയിരിക്കുവാൻ സാധ്യതയുണ്ട്. ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിക്കുമ്പോൾ അവിടുത്തോടൊപ്പം സ്വഹാബികൾ സംഘം ചേർന്ന് നമസ്കരിക്കുന്നതും റുകൂഉ, സുജൂദ് മുതലായവയിൽ അനുകരിക്കുന്നതും കണ്ടപ്പോൾ അവർക്ക് ആശ്ചര്യം തോന്നി. അത് അവർ തങ്ങളുടെ ജനതയ്ക്ക് വിവരിച്ചു കൊടുക്കുകയാണ്. രണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൗഹീദിലേക്ക് ക്ഷണിക്കുവാൻ തുടങ്ങിയപ്പോൾ ജിന്നുകളും മനുഷ്യരുമാകുന്ന ശത്രുക്കൾ തിരുമേനിക്കെതിരെ കൂട്ടം കൂടി തടസ്സങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്നു. എങ്കിലും അള്ളാഹു തിരുമേനിയെ സഹായിക്കുക തന്നെ ചെയ്തുവെന്ന് അവർ ആ ജനതയ്ക്ക് വിവരിച്ചു കൊടുക്കുകയാണ്. അള്ളാഹു അഅലം.
1: പീസ് ഖുർആൻ റേഡിയോയിൽ നമ്മൾ ഇതുവരെ ശ്രവിച്ചത് തഫ്സീർ അമാനി. ഇന്ന് നാം പഠിച്ച സൂറത്ത് സൂറ ജിന്ന് 16-19 വരെ വചനങ്ങൾ.
2: പരിശുദ്ധ ഖുർആനിന്റെ 88-ാം അധ്യായം 17-ാമത്തെ വചനത്തിൽ അല്ലാഹു തആല പറയുന്നത് ഇപ്രകാരമാണ്:
3: അഫല യൻസുറൂന ഇലൽ ഇബ്ലി കൈഫ ഖുലിഖത്ത്.
2: ഒട്ടകമെന്ന സൃഷ്ടിയെ നോക്കി അതിൻ്റെ അത്ഭുതം വിലയിരുത്താനും ആ സൃഷ്ടിയിലൂടെ സൃഷ്ടാവായ റബ്ബിനെ മനസ്സിലാക്കാനും അല്ലാഹു തആല നമ്മോട് കൽപ്പിക്കുന്നു. ഒട്ടകമെന്നത് മരുഭൂമിയിലെ പൊടിക്കാറ്റുകൾ കുമിഞ്ഞുകൂടി പ്രകൃതിയുടെ വികൃതിയായി ഉണ്ടായതാണോ അല്ല അതിൻ്റെ പിന്നിൽ ഒരു സൃഷ്ടികർത്താവുണ്ടോ എന്ന ചിന്ത വളരെ പ്രധാനമാണ്. ഒട്ടകത്തിൻ്റെ നാവും അതിൻ്റെ ആമാശയവും അതിൻ്റെ കുളമ്പും അതിൻ്റെ കണ്ണിൻ്റെ പീലികളും തുടങ്ങി ഓരോന്നിനെപ്പറ്റിയും പഠിക്കുന്ന ഒരാൾക്ക് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും അതിൻ്റെ പിന്നിൽ ഒരു സൃഷ്ടികർത്താവുണ്ട് എന്ന്. അതുകൊണ്ടാണ് അല്ലാഹു ചോദിക്കുന്നത്, അവർ ഒട്ടകത്തിലേക്ക് നോക്കുന്നില്ലേ, അതെങ്ങനെയാണ് സൃഷ്ടിക്കപ്പെട്ടത് എന്ന്.
4: വിശുദ്ധ ഖുർആൻ ഹൃദയങ്ങൾക്ക് സമാധാനവും ജീവിതത്തിന് മാർഗദർശനവും നൽകുന്ന അള്ളാഹുവിൻ്റെ മഹത്തായ വചനം. ഖുർആൻ പാരായണത്തിലെ ഓരോ അക്ഷരത്തിനും പ്രതിഫലമുണ്ട്. ആ ദിവ്യവചനങ്ങൾ മനഃപ്പാഠമാക്കി ഹൃദയത്തിൽ സൂക്ഷിക്കുക എന്ന മഹത്തായ ലക്ഷ്യവുമായി പീസ് ഖുർആൻ റേഡിയോ ഒരുക്കുന്നു ഹിഫ്ളുൽ ഖുർആൻ. സൂറ അഹ്സാബിലെ 70-71 വചനങ്ങൾ പഠിപ്പിച്ചുകൊണ്ട് ഹാഫിൽ ജാഫർ സലഫി നമ്മളോടൊപ്പം ചേരുന്നു.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഇന്നൽഹംദലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തുൽ അഹ്സാബിലെ 70-71 വചനങ്ങളാണ് ഇൻഷാ അള്ളാ ഇന്ന് നാം മനഃപ്പാഠമാക്കുന്നത്. ആദ്യം രണ്ടായത്തുകളും ഒന്ന് പാരായണം ചെയ്യാം.

0: يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. الله نمره പാരായണവും പഠനവുമെല്ലാം കബൂൽ ചെയ്യുമാറാകട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: ബാറകല്ലാഹു ഫീക്കും ജസാകല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ ഹിഫ്ളുൽ ഖുർആൻ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. സൂറ അഹ്സാബിലെ 70-71 വചനങ്ങളാണ് ഇന്നത്തെ ഈ ഒരു പ്രോഗ്രാമിലൂടെ നാം മനഃപ്പാഠമാക്കിയത്. വിദ്യാർത്ഥികൾക്ക് വേണ്ടി ക്ലാസ് എടുത്തത് ഹാഫിൽ ജഫർ സലഫി.
2: ഖുർആൻ എന്ന മഹൽഗ്രന്ഥം, ആ അക്ഷരങ്ങൾ ശബ്ദങ്ങളാകുമ്പോൾ എന്തൊരു ഭംഗി. പക്ഷെ എന്റെ പാരായണം ശരിയാകുന്നേയില്ല. ഒരുപാട് ശ്രമിച്ചു നോക്കി, സാധിക്കുന്നില്ല. നാവ് നിയമങ്ങൾക്ക് വഴങ്ങുന്നില്ല. പാരായണം നിർത്തുന്നതും തുടങ്ങുന്നതുമെല്ലാം അസ്ഥാനത്താണത്രേ. എന്താണിതിനൊരു പരിഹാരം? ഖുർആൻ പാരായണ പഠനത്തിനായുള്ള അവസരങ്ങൾ അന്വേഷിക്കുന്നവർക്ക് ഒരു സന്തോഷ വാർത്ത. ആ അന്വേഷണങ്ങൾക്ക് ഇനി വിരാമം കുറിച്ചോളൂ. പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം.
3: അവിടെ എന്നൊരു ചെറിയ ഒരു ശബ്ദ ചലനം റായിന് സംഭവിച്ചിട്ടുണ്ട്. റായിന് സുക്കൂനാണല്ലോ. ഖുർആനൻ ഒന്ന് ഒരിക്കൽ കൂടി. ഇന്ന സമിഅന
2: സാധാരണക്കാരായ ശ്രോതാക്കൾക്ക് അനുയോജ്യമായ വിധം ഏറെ ലളിതമായ ബോധന രീതി പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം. സാങ്കേതിക ശബ്ദങ്ങളെ പ്രായോഗികമായി പരിചയപ്പെടുത്തുന്ന പഠനക്രമം. അടിസ്ഥാന പാഠങ്ങൾ മുതൽ അതിസൂക്ഷ്മമായ നിയമങ്ങൾ വരെ സ്പർശിക്കുന്ന ശാസ്ത്രീയ പാഠ്യപദ്ധതി. വരൂ, കാത്തിരിപ്പിന് വിരാമം കുറിച്ച് പേനയും പുസ്തകവുമായി പുതിയൊരു പഠന പദ്ധതിയിൽ നമുക്കും പ്രായഭേദമന്യേ പങ്കാളിയാകാം. തജ്വീദ് പഠനം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം. അറിവിന്റെ അനന്തതയിലേക്ക് തുറക്കുന്ന കേൾവിയുടെ വസന്തം. വിശുദ്ധ ഖുർആൻ പഠനത്തിന്, പാരായണത്തിന് എവിടെയിരുന്നും ഒരു

0: പീസ് ഖുറാൻ റേഡിയോ പ്രോഗ്രാമുകൾ തുടരുമ്പോൾ ഇപ്പോൾ ശ്രോതാക്കൾ കേൾക്കുന്നത് മനഃപ്പാഠം. ഉസ്മാനി മുസഫിലെ പേജ് നമ്പർ 541 നിന്നും ഏതാനും വചനങ്ങൾ പാരായണം ചെയ്തുകൊണ്ട് അവ മനഃപ്പാഠമാക്കാൻ ശ്രോതാക്കളെ സഹായിക്കുന്ന ഈ പ്രോഗ്രാമിൽ ഇന്ന് നമുക്കൊപ്പം പാരായണം ചെയ്തുകൊണ്ട് അഷ്ഷൈഖ് സഅദ് അൽ ഗാമിദി ചേരുന്നു.
1: أعوذ بالله من الشيطان الرجيم.

0: മഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ മനഃപ്പാഠം. ഉസ്മാനി മുസ്ഹഫിലെ പേജ് നമ്പർ 541 ഏതാനും വചനങ്ങളാണ് നാം മനഃപ്പാഠമാക്കിയത്. പാരായണം നിർവഹിച്ചത് അഷ്ഷെയ്ഖ് സഅദ് അൽ ഗാമിദി.
1: യാത്രയ്ക്കുള്ള പ്രാർത്ഥന.
2: أعزائنا المسافرين نستمع الآن إلى دعاء السفر وهو من الأدعية التي كان يدعو بها رسول الله صلى الله عليه وسلم عند سفره.
3: الله أكبر الله أكبر الله أكبر سبحان الذي سخر لنا هذا وما كنا له مقرنين وإنا إلى ربنا لمنقلبون. اللهم إنا نسألك في سفرنا هذا البر والتقوى ومن العمل ما ترضى. اللهم هون علينا سفرنا هذا واطوي عنا بعده. اللهم أنت الصاحب في السفر والخليفة في الأهل. اللهم إني أعوذ بك من وعثاء السفر وكآبة المنظر وسوء المنقلب في المال والأهل.
1: الله ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. അല്ലാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. അല്ലാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. ഈ വാഹനം ഞങ്ങൾക്ക് പ്രയോജനപ്രദമാക്കി തന്നവനായ അല്ലാഹു അവൻ എത്രയധികം പരിശുദ്ധൻ. അത് പ്രയോജനപ്രദമാക്കാൻ ഞങ്ങൾക്ക് കഴിയുമായിരുന്നില്ല. നിശ്ചയം ഞങ്ങൾ ഞങ്ങളുടെ റബ്ബിലേക്ക് മടങ്ങേണ്ടവരാകുന്നു. അല്ലാഹുവെ, ഞങ്ങളുടെ ഈ യാത്രയിൽ അല്ലാഹു ഇഷ്ടപ്പെടുന്ന നന്മ ചെയ്യലും അഥവാ ബിർറും, അല്ലാഹുവെ ഭയന്ന് തിന്മ വെടിയലും അഥവാ തഖ്വയും, നീ തൃപ്തിപ്പെടുന്ന സൽക്കർമ്മം ചെയ്യാനുള്ള കഴിവും ഞങ്ങൾ നിന്നോട് തേടുന്നു. അല്ലാഹുവെ, ഈ യാത്ര ഞങ്ങൾക്ക് സുഖകരമാക്കി തരികയും ഇതിൻ്റെ ദൂരം എളുപ്പത്തിൽ മറികടക്കുവാനുള്ള കഴിവ് നൽകുകയും ചെയ്യണമേ. അല്ലാഹുവെ, യാത്രയിലെ കൂട്ടുകാരനും കുടുംബത്തിൽ പകരമുള്ളവനും നീയാകുന്നു. അല്ലാഹുവെ, യാത്രാ ക്ലേശത്തിൽ നിന്നും ദുഃഖകരമായ കാഴ്ചയിൽ നിന്നും കുടുംബത്തിലും സമ്പത്തിലും വിപത്തു നിറഞ്ഞ അനന്തരഫലം ഉണ്ടാകുന്നതിൽ നിന്നും നിന്നോട് ഞാൻ രക്ഷ തേടുന്നു.
4: ഈ നെറ്റും ഫോണും വല്ലാത്ത ബാധ്യതയായല്ലോ. എന്തിനും ഏതിനും ഇന്ന് സ്മാർട്ട് ഫോൺ വേണം. അതില്ലാതെ ജീവിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയുമായല്ലോ. സ്കൂൾ കോളേജ് പഠനകാര്യങ്ങൾക്കൊക്കെയും നെറ്റും ഫോണും വേണം. അതില്ലാതെ ഒരു കാര്യവും നേരെ ചൊവ്വേ നടക്കുകയുമില്ല. എന്നാൽ പഠനാവശ്യം കഴിഞ്ഞാലും ഫേസ്ബുക്കും വാട്സപ്പും ട്വിറ്ററും ഇൻസ്റ്റഗ്രാമും ടെലിഗ്രാമും എന്നു വേണ്ട നാനാവിധ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സമയം കളയുകയാണ്. പഠനത്തിന് വേണ്ടി തുടങ്ങിയതാണ്, എങ്കിലും ഇപ്പോൾ അതിലേറെ മറ്റ് അനാവശ്യ കാര്യങ്ങൾക്കാണ് അത് ഉപയോഗിക്കുന്നത്. രാത്രി വൈകിയാൽ സ്വകാര്യ നിമിഷങ്ങളിൽ അത് അനാവശ്യ ചാറ്റിലേക്കും സൈറ്റുകളിലേക്കും വഴിമാറുന്നു. ഇപ്പോഴിതാ രക്ഷപ്പെടാൻ കഴിയാത്ത വിധം കുടുങ്ങിപ്പോയിരിക്കുന്നു. പഠന സമയത്ത് പോലും അനാവശ്യ കാര്യങ്ങൾ കണ്ടും കേട്ടും നേരവും പണവും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. പഠനത്തിൽ പിന്നാക്കം പോകുന്നു, ഉറക്കം നഷ്ടപ്പെടുന്നു, ഒന്നിനും ഒരു താല്പര്യമില്ലാതെ പോകുന്നു. വിരസമായ അർത്ഥമില്ല എന്ന് തോന്നുന്ന ഈ ജീവിതം മടുത്തു തുടങ്ങിയിരിക്കുന്നു. തിരിച്ചു പോകണം, നന്നാവണമെന്നുണ്ട്. പക്ഷെ എന്തുണ്ട് മാർഗം? ഫോണിന്റെ മായാക്കുരുക്കുകളിൽ ബന്ധിതനായി രക്ഷപ്പെടാൻ കഴിയാത്ത അവസ്ഥയിലായല്ലോ. സുഹൃത്തെ, വിഷമിക്കേണ്ട, വഴിയുണ്ട്. നന്മയിൽ കൂട്ടായി വഴിതെറ്റാതെ നയിക്കാൻ രാവും പകലും സദാ കൂടെയുണ്ട്. ഇനി ഒട്ടും വൈകേണ്ടതില്ല. പ്ലേ സ്റ്റോറിൽ നിന്ന് പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. നേരായ മാർഗത്തിൽ അടിയുറച്ചു നിൽക്കൂ.
5: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: പീസ് ഖുർആൻ റേഡിയോ അത്തഹസീൻ തിരുത്താം. പാരായണത്തിലെ അബദ്ധങ്ങൾ. ഇന്നത്തെ അത്തഹസീനിലൂടെ സൂറത്തുൽ ബഖറയിലെ 131-132 വചനങ്ങളാണ് നാം പഠിക്കുന്നത്. ക്ലാസ് എടുത്തുകൊണ്ട് ഹാഫിൽ അബ്ദുഷക്കൂർ നമുക്കൊപ്പം ചേരുന്നു അദ്ദേഹത്തിന്റെ ക്ലാസ്സിലേക്ക്.
6: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള വിശുദ്ധ ഖുർആൻ പഠിതാക്കളെ, സൂറത്തുൽ ബഖറയിലെ 130 വരെയുള്ള ആയത്തുകൾ അൽഹംദുലില്ല നമ്മൾ മനസ്സിലാക്കി. പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട തജ്വീദ് നിയമങ്ങൾ, അതോടൊപ്പം നമ്മൾ ഓതിപ്പോകുന്ന സമയങ്ങളിൽ വരാറുള്ള അബദ്ധങ്ങൾ, അതൊരു പക്ഷേ അർത്ഥമാറ്റം വരെ സംഭവിക്കാവുന്ന തരത്തിലുള്ള തെറ്റുകൾ ഉണ്ടായേക്കാം, അതുമായി ബന്ധപ്പെട്ടാണ് പഠിച്ചു വരുന്നത്. ഇൻഷാ അള്ളാ ഇന്ന് നമ്മൾ പഠിക്കുന്നത് 131, 132 ആയത്തുകളാണ്.

ഈ ആയത്തുകൾ പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഇദ് ഖാല ലഹു റബ്ബുഹു അസ്ലിം. ഇദ് ഖാല സാധാരണ പറയുന്നത് പോലെ തന്നെ ദാലിൻ്റെ ഉച്ചാരണം ഇസ് എന്നോ ഇദ് എന്നോ അല്ല, ഇദ്. ദാൽ ഉച്ചരിക്കുന്ന സമയത്ത് നാവിൻ്റെ അറ്റം മുൻപല്ലുകളുടെ ഇരുനിരകൾക്കിടയിലൂടെ അല്പം വളരെ നേരിയ തോതിൽ ഫാഇൻ്റെ അത്ര തന്നെ ഇല്ല പുറത്തായിരിക്കണം നാവിൻ്റെ അറ്റം. അതാണ് ഖാഫ് എന്ന അക്ഷരം തൊണ്ടയുടെ മുഗൾ ഭാഗവും കഴിഞ്ഞ് മേലെയാണ് ചെറുനാക്കിൻ്റെ ആ ഒരു ഭാഗം. ഇദ് ഖാല ലഹു ലഹു റബ്ബുഹു, ലഹു റബ്ബുഹു അവിടെ രണ്ട് ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടണം. റബ്ബുഹു ബാഇന് ദമ്മാണ്, റബ്ബഹു എന്ന് ഓതരുത്, റബ്ബുഹു. റബ്ബുഹു അസ്ലിം, ഇവിടെ ഉള്ള ആ ഒരു നീട്ടൽ മദ്ദ് ഹാ ഉ ദമീറിന് ശേഷം ഹംസ വന്നു. മദ് സിലത്തുൽ കുബറ, സിലത്തു തവീൽ എന്നൊക്കെയാണ് പറയുക. മദ് മുൻഫസ്സിലു പോലെ നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടാവുന്ന മദ്ദാണത്. റബ്ബുഹു അസ്ലിം ഇങ്ങനെ. ഇനി അസ്ലിം വഖഫ് ചെയ്യാതെ ചേർത്ത് ഓതുന്നത് ഉത്തമം. അവിടെ സില എന്നൊരു അടയാളം കാണാൻ പറ്റും, ചേർത്ത് ഓതുന്നത് നല്ലത്. ഖാല അസ്ലംതു, ഖാല ഖാഫ് അസ്ലംതു, അസ്ലംതു ലിറബ്ബിൽ ആലമീൻ, ലിറബ്ബിൽ ആലമീൻ. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ആലമീൻ എന്നതിലെ ഐന് തൊണ്ടയുടെ മധ്യഭാഗമാണ് മഖ്റജ്, കൃത്യമായിട്ട് ഉച്ചരിക്കണം. അതുപോലെ തന്നെ ആലമീൻ ആ നീട്ടൽ മദ്ദ് ആർദുൽ സുക്കൂൻ, രണ്ടോ നാലോ ആറോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടാവുന്ന മദ്ദാണത്. അടുത്ത ആയത്തിൽ വവസ്സ ബിഹ ഇബ്രാഹീമു, വവസ്സ സ്വാദാണ്, വവസ്സ വവസ്സ ബിഹ എന്നല്ല പറയേണ്ടത്, വവസ്സ സ്വാദ് ഉച്ചരിക്കുന്ന സമയത്തും നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കിലേക്ക് ഉയർന്നു നിൽക്കണം. വവസ്സ സ്വാദ് ഇസ്തിഇലാഇൻ്റെ അഥവാ സ്വരഭാരത്തിൽ ഉച്ചരിക്കേണ്ട അക്ഷരമാണ് വവസ്സ. സ വവസ്സ സ്വാദിൻ്റെ ഒക്കെ ആ ഒരു ഉച്ചാരണം ശരിക്കും കണ്ടിട്ടും കൂടെ പഠിക്കേണ്ടതാണ്, അതിൻ്റെ വീഡിയോ ക്ലിപ്പുകളൊക്കെ പരിശോധിക്കുക. വവസ്സ ബിഹ ഇബ്രാഹീമു, ബിഹ ഇവിടെ മദ്ദിൻ്റെ അക്ഷരമായ അലിഫിന് ശേഷം ഹംസ അടുത്ത പദത്തിലാണ്, നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടാവുന്ന മദ്ദ്. ബിഹ ഇബ്രാഹീമു, മദ്ദ് മുൻഫസ്സിലാണത്. ഇബ്രാഹീമു ബാഇനെ ഖൽഖല ചെയ്യണം, ശരിക്കും കേൾക്കണം. ഇബ്രാഹീമു ബനീഹി, ഇബ്രാഹീമു ബനീഹി വയഅഖൂബ്, വയഅഖൂബ്. യഅഖൂബ് എന്നതിൽ ഐൻ തൊണ്ടയുടെ മധ്യഭാഗം വയഅഖൂബ് എന്നല്ല, വയഅഖൂബ്. ഐനും ഖാഫും ഉച്ചാരണം പ്രത്യേകം ശ്രദ്ധിക്കണം. യാ ബനിയ ഇന്നല്ലാഹ, യാ ബനിയ, യാഇന് ശദ്ദുണ്ട്, യാ ബനിയ എന്നല്ല, യാ ബനിയ ഇന്നല്ലാഹ. ഇന്ന നൂൻ മുശദ്ദഗുന്ന, നൂൻ ശദ്ദ് വന്നാൽ മണിക്കണം. ഇന്നല്ലാഹ ഇസ്തഫ, ഇസ്തഫ സ്വാദ് ത്വാ രണ്ടും സ്വരഭാരത്തിൽ ഉച്ചരിക്കേണ്ട അഥവാ ഇസ്തിഇലാഇൻ്റെ അക്ഷരമാണ്. ഇവിടെ സ്വാദുച്ചരിക്കുന്ന സമയത്ത് നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കിലേക്ക് ഉയർത്തുക, ത ഉച്ചരിക്കുന്ന സമയത്ത് നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കിലേക്ക് ചേർന്ന് നിൽക്കണം. അതാണ് ഇസ്തഫ, ഇസ്തഫ. വളരെയധികം ശ്രദ്ധിക്കേണ്ട അക്ഷരങ്ങളാണ് സ്വാദ്, ത അല്ല. ഇവിടെ ഇന്നല്ലാഹസ്തഫ എന്ന് അല്ല ഓതേണ്ടത്, ഇന്നല്ലാഹസ്തഫ. ലകുമുദ്ദീന, ലകുമുദ്ദീന ഫല തമൂതുന്ന, ഫല തമൂതുന്ന, തമൂതുന്ന. നൂൻ ശദ്ദ് മണിക്കണം.
ഇല്ല വഅൻതും നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. ഇഖ്ഫാം ബിഗുന്ന വഅൻതും ശേഷം വഅൻതും മുസ്ലിമൂൻ, സുക്കൂനുള്ള മീമിന് ശേഷം വീണ്ടും മീം. അപ്പോൾ വഅൻതും മുസ്ലിമൂൻ ഇദ്ഗാം മുതമാസിലിൻ, അവിടെയും സുക്കൂനുള്ള മീമിനെ അടുത്ത മീമിലേക്ക് ഇദ്ഗാം ചെയ്തവക അഥവാ കൂട്ടിലയിപ്പിച്ച് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. വഅൻതും മുസ്ലിമൂൻ, ഇങ്ങനെയാണ് ഓതേണ്ടത്. അവസാനത്തിലുള്ള ആ ദൈർഘ്യം ആ മദ്ദ്, നേരത്തെ പറഞ്ഞതുപോലെ മദ്ദ് ആരതുൽ സുക്കൂൻ, രണ്ടോ നാലോ ആറോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടാവുന്ന മദ്ദാണത്. ഇൻഷാ അള്ളാ ഒന്നുകൂടെ ഓതാം.

0: സൂറത്തുൽ ബഖറയിലെ 131, 132 ആയത്തുകളാണ് ഇന്ന് നമ്മൾ കേട്ട് മനസ്സിലാക്കിയത്. ശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ കൃത്യമായിട്ട് തജ്വീദ് നിയമങ്ങളനുസരിച്ച് അബദ്ധങ്ങളൊന്നുമില്ലാതെ പാരായണം ചെയ്യുവാനും പഠിക്കുവാനും ശ്രമിക്കുക. ബറക്കല്ലാഹു ഫീക്കും ജമീഅ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാല്ലാ, ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ അത്തഹസീൻ തിരുത്താം പാരായണത്തിലെ അബദ്ധങ്ങൾ. വിശുദ്ധ ഖുർആൻ പാരായണത്തിലെ പിഴവുകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ക്ലാസ് എടുക്കുന്ന ഈ പ്രോഗ്രാമിൽ ഇന്ന് സൂറത്തുൽ ബക്കറയിലെ 131, 132 വചനങ്ങളാണ് നാം പഠിച്ചത്. ക്ലാസ് എടുത്തത് ഹാഫിൽ അബ്ദുൽ ഷക്കൂർ.
2: തിരുദൂതരുടെ നമസ്കാരം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നോമ്പ്, ഇസ്ലാമിലെ കച്ചവട നിയമങ്ങൾ തുടങ്ങി പ്രാമാണികമായ കർമ്മശാസ്ത്ര പഠനത്തിന്റെ ഒരു ഗ്ലോബൽ പ്ലാറ്റ്ഫോമായി മാറിയ പീസ് റേഡിയോ ലൈഫ് കോഴ്സ് ആയിരങ്ങളുടെ വൈജ്ഞാനികമായ അവലംബമാണ്. നിങ്ങളുടെ സംഭാവനകൾ ഇതുപോലുള്ള നന്മകൾ നിലനിൽക്കുന്നതിനും പുതിയവ നടപ്പിൽ വരുത്താനും വേണ്ടിയാകട്ടെ. താങ്കളുടെ വിഹിതം അതെത്ര ചെറുതാണെങ്കിലും ഇന്ന് തന്നെ അയയ്ക്കൂ. പീസ് റേഡിയോ, ജമീൽ, വിസ്ഡം മീഡിയ സ്കൂൾ തുടങ്ങിയ മഹത്തായ സംരംഭങ്ങളെ സാമ്പത്തികമായി സഹായിക്കാൻ ഉദ്ദേശിക്കുന്നവർ പീസ് റേഡിയോ ഹോം സ്ക്രീനിലെ താഴെ വലതുഭാഗത്ത് കാണുന്ന ഡൊണേറ്റ് ഓപ്ഷൻ ഉപയോഗിച്ച് നിങ്ങളുടെ തുക കൈമാറാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 9746950006 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: ഈ ശബ്ദലോകത്തെ നിശബ്ദമാക്കും.
5: കിളികളുടെ കൊഞ്ചലുകളും പ്രഭാതത്തിന്റെ കുളിർക്കാറ്റുമെത്തുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് കടന്നുവരുന്ന ആദ്യ ചിന്ത എന്താണ്? ധൃതി പിടിച്ച ദിനചര്യകളിലേക്ക് കടക്കും മുമ്പ് മനസ്സിന് സന്തോഷവും ചിന്തകൾക്ക് വെളിച്ചവും നൽകുന്ന നല്ലൊരു തുടക്കം ലഭിച്ചിരുന്നെങ്കിൽ എന്നാരാണ് ആഗ്രഹിക്കാത്തത്? പ്രഭാതം നന്മയുടേതാകുമ്പോൾ ദിവസം മുഴുവൻ ആ സന്തോഷവും ശാന്തതയും നമ്മോടൊപ്പം നിൽക്കും. തിരക്കുകളിലേക്ക് ചുവടുവെക്കും മുമ്പ് അറിവും വിനോദവും ദൈവീക ചിന്തകളും ചേർത്തുവെക്കുന്ന ഒരു കൂട്ടുകെട്ട് നമുക്ക് കൂട്ടിനുണ്ടെങ്കിലോ? അതെ, നിങ്ങളുടെ ഓരോ പ്രഭാതത്തെയും കൂടുതൽ സജീവവും അർത്ഥപൂർണവുമാക്കാൻ പീസ് റേഡിയോ അവതരിപ്പിക്കുന്നു മോർണിംഗ് ലൈവ് ഷോ. എല്ലാ ദിവസവും രാവിലെ കൃത്യം 6 മണി മുതൽ 8 മണി വരെ രണ്ട് ആങ്കർമാർ തമ്മിലുള്ള രസകരമായ സല്ലാപങ്ങളിലൂടെ കേൾവിക്കാരെ കൂടിയൊപ്പം ചേർത്തുവെക്കുന്ന സുന്ദരമായ അന്തരീക്ഷം, വിരസതയില്ലാത്ത വർത്തമാനങ്ങളും വിശേഷങ്ങളും പങ്കുവെക്കുന്നതിനൊപ്പം ഹൃദയത്തെ സ്പർശിക്കുന്ന ഖുർആൻ പാരായണവും ജീവിതത്തിന് വഴിവിളക്കാകുന്ന പ്രവാചക വചനങ്ങളും നിങ്ങളുടെ കാതുകളിലേക്കെത്തുന്നു മോർണിംഗ് ലൈവ് ഷോ. ഇത് കേവലം ഒരു റേഡിയോ ഷോ മാത്രമല്ല, നിങ്ങളുടെ അറിവുകൾ അളക്കാനും ചിന്തകളെ ഉണർത്താനും മാറ്റുകൂട്ടുന്ന ക്വിസ് പ്രോഗ്രാമുകളും വ്യത്യസ്തങ്ങളായ വെറൈറ്റി സെഗ്മെന്റുകളും ഈ 2 മണിക്കൂറിൽ നിങ്ങളെ കാത്തിരിക്കുകയാണ്. യാത്രയിലാകട്ടെ, പ്രഭാത സവാരിയിലാകട്ടെ, അല്ലെങ്കിൽ അടുക്കളയിലെയും വീട്ടിലെയും ജോലികൾക്കിടയിലാകട്ടെ, നിങ്ങളുടെ പ്രഭാതങ്ങളെ ഊർജ്ജസ്വലമാക്കാൻ ഇനി ഈ സുഹൃത്തുക്കൾ കൂടെയുണ്ടാകും. പുതിയൊരു ദിവസത്തിലേക്ക് അറിവിന്റെയും ആനന്ദത്തിന്റെയും പ്രകാശവുമായി ചുവടുവെക്കാം. ഓർക്കുക, എല്ലാ ദിവസവും രാവിലെ 6 മണി മുതൽ 8 മണി വരെ പീസ് റേഡിയോ ആപ്പിലൂടെ ലൈവായി കേൾക്കാം മോർണിംഗ് ലൈവ് ഷോ. നിങ്ങളുടെ പ്രഭാതങ്ങൾ ഇനി വെറുമൊരു തുടക്കമല്ല, നന്മയുടെ സജീവമായ അനുഭവമാണ്.
4: ഇതു കേട്ടു കേൾപ്പിച്ച് ശാന്തി തൻ തീരത്തൊന്നായി വന്നു ചേരാ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: വായന എന്നാൽ കേവലം വാക്കുകളിലൂടെയുള്ള ഒരു സഞ്ചാരമല്ല, മറിച്ച് അത് വിജ്ഞാനത്തിന്റെ വിശാലവും അനന്തവുമായ ലോകത്തേക്കുള്ള വഴികാട്ടിയാവണം. ജീവിതത്തിൽ ഏറ്റവും മൂല്യമേറിയ സമ്പത്ത് എന്തെന്ന ചോദ്യത്തിന് ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ, അത് വിജ്ഞാനമാണ്. അറിവ് നേടുക എന്നതിനേക്കാൾ പ്രധാനം ഏതു തരം അറിവാണ് നമ്മൾ ഉൾക്കൊള്ളുന്നത് എന്നതാണ്. ഇന്നത്തെ ഡിജിറ്റൽ യുഗത്തിൽ വിവരങ്ങളുടെ പ്രവാഹം നമുക്ക് ചുറ്റുമുണ്ടെങ്കിലും ധാർമ്മികതയിലും സത്യത്തിലും അധിഷ്ഠിതമായ വായന അപൂർവമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. വഴിതെറ്റിക്കുന്ന ചിന്തകളും ആശയക്കുഴപ്പങ്ങളും നിറഞ്ഞ കാലഘട്ടത്തിൽ നമ്മുടെ മനസ്സിനും ആത്മാവിനും ശരിയായ ദിശാബോധം നൽകുന്ന ശരിയായ വായന അത്യന്താപേക്ഷിതമാണ്. അനർഘമായ ആ വൈജ്ഞാനിക ലോകത്തേക്ക് നിങ്ങൾക്കായി വാതിൽ തുറക്കുകയാണ് നേർപഥം വാരിക. ധാർമ്മിക വായനയുടെ അമൂല്യമായ അക്ഷരക്കൂട്ടുകൾ. കുടുംബ ബന്ധങ്ങൾ, വ്യക്തിജീവിതം, ആത്മീയത, മൂല്യബോധം എന്നിവയെല്ലാം നേരായ പാതയിലൂടെ നയിക്കാൻ ഉതകുന്ന ലേഖനങ്ങളും പഠനങ്ങളും നമ്മുടെയും നമ്മുടെ തലമുറകളുടെയും ജീവിതത്തിൽ വെളിച്ചം വീശുന്ന അറിവിൻ്റെ ഉറവയാണ് നേർപഥം. കേവലം ഒരു വാരിക എന്നതിനപ്പുറം നിങ്ങളുടെ വീടുകളിൽ ധാർമ്മികതയുടെയും നേർവഴിയുടെയും നന്മയുടെയും കാവലാളായി മാറും ഈ വരികൾ. ജീവിതത്തെ നേർപാന്ധാവിലൂടെ നയിക്കാൻ, അറിവിൻ്റെ വിശാല ലോകത്തേക്ക് ചിറകടിച്ചുയരാൻ നേരിൻ്റെ വരമൊഴി നേർപഥം വാരിക. ഇന്ന് തന്നെ വരിക്കാരാകൂ. അറിവിൻ്റെയും ധാർമ്മികതയുടെയും അമൂല്യമായ ഈ അക്ഷരച്ചുപ്പ് നിങ്ങളുടെ വീടുകളിലും എത്തിക്കൂ. നേർപഥം വാരിക, ധാർമ്മിക വായനയുടെ

0: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: പരിശുദ്ധ ഖുർആനിന്റെ 27-ാം അധ്യായം സൂറത്തുൻ നംലിന്റെ 18-ാമത്തെ വചനത്തിൽ ഉറുമ്പിനെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്. ഖുർആനിന്റെ 27-ാമത്തെ അധ്യായത്തിന്റെ പേര് തന്നെ സൂറത്തുൻ നംല്, ഉറുമ്പ് എന്നാണ്. ഖുർആൻ സൂറത്തുൻ നംലിന്റെ 18-ാമത്തെ വചനത്തിൽ പറയുന്നത് ഇപ്രകാരമാണ്:

0: ഈ വചനത്തിൽ മഹാനായ സുലൈമാൻ അലൈഹിസ്സലാമിൻ്റെ ചരിത്രത്തിൽ നിന്നുള്ളൊരു ഭാഗമാണ് അല്ലാഹു തആല ഉദ്ധരിക്കുന്നത്. സുലൈമാൻ അലൈഹിസ്സലാമിന് അല്ലാഹു തആല ഒരുപാട് അനുഗ്രഹങ്ങൾ വാരിക്കോരി നൽകി. അദ്ദേഹത്തിന് ഉറുമ്പിൻ്റെ സംസാരം പോലും ഗ്രാഹ്യമായിരുന്നു എന്ന് ഖുർആൻ വ്യക്തമാക്കുന്നുണ്ട്. ഒരിക്കൽ അദ്ദേഹം ഒരു ഉറുമ്പിൻ്റെ തായ്വരയുടെ അടുക്കലെത്തിയ സന്ദർഭത്തിൽ അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ പട്ടാളത്തെയും കണ്ടപ്പോൾ ഒരു ഉറുമ്പ് വിളിച്ചു പറഞ്ഞു, അല്ലയോ ഉറുമ്പ് സമൂഹമേ, സുലൈമാനും അവൻ്റെ ആളുകളും അറിയാതെ നിങ്ങളെ ചവിട്ടിമതിക്കും. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കൂടുകളിൽ നിങ്ങളുടെ വീടുകളിൽ പ്രവേശിക്കുക എന്ന്. ഈ ആയത്ത് നമ്മെ പഠിപ്പിക്കുന്നത് മഹാനായ സുലൈമാൻ അലൈഹിസ്സലാം, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള അനുയായികൾ അറിഞ്ഞുകൊണ്ട് ഒരിക്കലും ഒരു ജീവിയെയും ഉപദ്രവിക്കുകയില്ല എന്നതാണ്. അതായത് സുലൈമാനും അവൻ്റെ അനുയായികളും സുലൈമാൻ നബിയും അദ്ദേഹത്തിൻ്റെ പട്ടാളവും അറിയാതെ നിങ്ങളെ ചവിട്ടിമതിക്കാം എന്നാണ് ആ ഉറുമ്പ് പറയുന്നത്. അതായത് അറിഞ്ഞുകൊണ്ടൊരിക്കലും ഉറുമ്പിനെ പോലും അവർ വേദനിപ്പിക്കില്ല എന്ന ആശയവും ഈ ആയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ ഉറുമ്പിൻ്റെ സംസാരം കേട്ട് സുലൈമാൻ അലൈഹിസ്സലാം ചിരിച്ചതായും തുടർന്നുള്ള വചനത്തിൽ അല്ലാഹു പറയുന്നുണ്ട്. ചിരിച്ചു, അല്ലാഹു തആല അദ്ദേഹത്തിന് നൽകിയ അനുഗ്രഹം അദ്ദേഹം ഓർക്കുകയും അല്ലാഹുവിലേക്ക് മടങ്ങുകയും ചെയ്തു എന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.
1: ഖുർആൻ വെല്ലുവിളിക്കുകയും ചെയ്തു. ആ വെല്ലുവിളിയും ഇന്നും നിലനിൽക്കുന്നു. അതായത് നിങ്ങൾ ഇതിൽ വിശ്വസിക്കാൻ തയ്യാറില്ലെങ്കിൽ, ഇതിനെ എതിർക്കുകയും ആണ് ചെയ്യുന്നതെങ്കിൽ, നിങ്ങൾ ഇതുപോലെയുള്ള ഒരു ഗ്രന്ഥം, ഒരു സൂറത്ത്, ഒരധ്യായമെങ്കിലും കൊണ്ടുവരിക എന്ന് ഖുർആൻ വെല്ലുവിളിച്ചു. എന്ന് വെച്ചാൽ 114 അധ്യായങ്ങളുണ്ട്. ആ അധ്യായങ്ങളിൽപ്പെട്ട ഏതെങ്കിലും ഒരു അധ്യായത്തെ പോലെ അതിനോട് കിടപിടിക്കുന്ന ഒരു അധ്യായം നിങ്ങൾ കൊണ്ടുവരൂ എന്ന് ഖുർആൻ വെല്ലുവിളിച്ചു. ആ വെല്ലുവിളി ഇന്നും നിലനിൽക്കുന്നു. ഈ വെല്ലുവിളി കേട്ട് അന്നത്തെ സാഹിത്യകാരന്മാർ പലരും പല ശ്രമങ്ങളും നടത്തി നോക്കി. പക്ഷേ അതൊക്കെ ചരിത്രത്തിൻ്റെ ചവറ്റുകൊട്ടയിലാണ് അതിന് സ്ഥാനമുണ്ടായിരുന്നത്. അത് ഖുർആനിൽ 114 അധ്യായങ്ങളിലതിൽ വളരെ സുദീർഘമായ അധ്യായങ്ങളുണ്ട്. സൂറത്തുൽ ബക്കറയിൽ 256 ആയത്തുകളുണ്ട്. അതുപോലെ 100 ആയത്തുകളുള്ള സൂറത്തുകളുണ്ട്. എന്നാൽ ഏറ്റവും ചെറിയ സൂറത്തുകളും ഉണ്ട്. ഏറ്റവും ചെറിയ സൂറത്ത് 3 സൂറത്തുൽ കൗസറാണ്. അപ്പം 3 സൂക്തങ്ങളുള്ള ഒരു ഇതിനെ കടപിടിക്കുന്ന ഒരു അധ്യായം കൊണ്ടുവന്നാൽ ഈ സാഹിത്യകാരന്മാർക്ക് ഈ വെല്ലുവിളി സ്വീകരിക്കാമായിരുന്നു. ഖുർആൻ തന്നെ അത് പറഞ്ഞു, നിങ്ങൾക്ക് ഇതുപോലെ ഒന്ന് കൊണ്ടുവരാൻ സാധ്യമല്ല എന്ന്. അവിടെ ഒരു സംശയമുണ്ടായേക്കാം. അതായത് ഖുർആൻ സാഹിത്യ സൃഷ്ടിയാണ്. അപ്പോൾ സാഹിത്യ സൃഷ്ടിയിൽ പരസ്പരം അങ്ങനെ ഒരു തുല്യമായ ഒന്ന് കൊണ്ടുവരിക എന്നുള്ളത് പറയുന്നത് തന്നെ ശരിയല്ല. പക്ഷേ ആ പറയുന്നതിൽ അടിസ്ഥാനമൊന്നുമില്ല. ഉദാഹരണത്തിന് ഇന്ന സാഹിത്യകാരൻ്റെ പുസ്തകവും ഇന്ന സാഹിത്യ, ഉദാഹരണത്തിന് തകഴിയുടെ അല്ലെങ്കിൽ ബഷീറിൻ്റെ ഒരു പുസ്തകവും, വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഒരു പാത്തുമ്മയുടെ ആട് അല്ലെങ്കിൽ മതിലുകൾ, ഇതിനെ വെല്ലുന്നതാണോ മുട്ടത്ത് വർക്കിയുടെ ഒരു നോവൽ, അല്ലെങ്കിൽ അത് തമ്മിലുള്ള താരതമ്യം എങ്ങനെയാണ്? അപ്പോൾ ആ താരതമ്യം ഇതിനെ വെല്ലുന്നതാണോ ഇതിനോട് കിടപിടിക്കുന്നതാണോ എന്ന് നമ്മൾക്ക് പറയാൻ കഴിയും. അതുപോലെ തന്നെ വിശുദ്ധ ഖുറാനെയും നമുക്ക് പറയാം. ഈ നിലക്ക് പല ശ്രമങ്ങളും അവർ നടത്തി, കാലാകാലങ്ങളിൽ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. പക്ഷെ അതെല്ലാം പരാജയപ്പെടുകയാണ് ഉണ്ടായത്.
2: Peace Radio. Tune to reality.

0: പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ കേൾക്കുന്നത് മധുരം ഖുർആൻ. വിശുദ്ധ ഖുർആൻ സൂറ വാഖിഅ പൂർണ്ണമായ പാരായണം. പാരായണം നിർവഹിക്കുന്നത് അൽ ഹാഫിദ് മുഹമ്മദ് ഇഹ്സാൻ ബിൻ നിസാർ.
1: സൂറത്തുൽ വാഖിഅ മക്കയിൽ അവതരിച്ചത്. പാരായണം നിർവഹിക്കുന്നത് ഹാഫിദ് മുഹമ്മദ് ഇഹ്സാൻ.
2: بسم الله الرحمن الرحيم إذا وقعت الواقعة ليس لوقعتها كاذبة خافضة الرافعة

0: نحن خلقناكم فلولا تصدقون أفرأيتم ما تمنون.
1: പരിശുദ്ധ ഖുർആനിന്റെ അഞ്ചാം അധ്യായം സൂറത്തുൽ മാഇദയിലെ 31-ാമത്തെ വചനത്തിൽ കാക്ക എന്ന പക്ഷിയെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്. മഹാനായ ആദം അലൈഹിസ്സലാമിൻ്റെ മക്കൾ തമ്മിലുള്ള കഥ വിവരിക്കുന്നിടത്താണ് അല്ലാഹു തആല കാക്കയെ സംബന്ധിച്ച് പരാമർശിക്കുന്നത്. ആ വചനം ഇപ്രകാരമാണ്:
2: فبعث الله غرابا يبحث في الأرض

0: ആദം അലൈഹിസ്സലാമിന്റെ മക്കളായ ഹാബീലും ഖാബീലും, ഹാബീൽ എന്ന അനിയനെ ഖാബീൽ എന്ന ജ്യേഷ്ഠൻ കൊന്നതുമായി ബന്ധപ്പെട്ട് അല്ലാഹു തആല പരാമർശിച്ചതിന് ശേഷം തൻ്റെ അനിയനെ കൊന്ന ഖാബീൽ അവൻ ഖേദിച്ചിരിക്കുകയാണ്. ഈ മയ്യത്ത്, ഈ മരിച്ച ജഡത്തെ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ദുഃഖിതനായി താൻ ചെയ്തു പോയ പാപത്തെയോർത്ത് കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഖാബീലിൻ്റെ അടുക്കലേക്ക് അല്ലാഹു തആല ഒരു കാക്കയെ നിയോഗിച്ചതുമായി ബന്ധപ്പെട്ട കഥയാണ്. ഒരു കാക്ക വരികയും അത് കുഴി കുഴിച്ച് എങ്ങനെയാണ് മയ്യത്ത് മറമാടേണ്ടതെന്ന് മനുഷ്യനെ പഠിപ്പിക്കുകയും ചെയ്ത കാര്യമാണ് അല്ലാഹു തആല അവിടെ വിവരിക്കുന്നത്.
1: ലോകപ്രശസ്ത കാരിയുക്കളുടെ ഹൃദ്യമായ ഖുർആൻ പാരായണങ്ങൾ. പാരായണം അഷേഖ് ഇബ്രാഹിം അൽ അഖ്ലർ.
2: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഇന്ന മിൻ ശീഅതിഹി ലഇബ്രാഹിം.

أفلا تعقلون وإن يونس لمن المرسلين إذ أبقى

فالتقمه الحوت وهو مليم فلولا أنه كان من المسبحين.

وأنبتنا عليه شجرة من يقطين وأرسلناه إلى 100,000 أو يزيدون.

لكنا عباد الله المخلصين فكفروا به فسوف يعلمون.

وتول عنهم حتى حين وأبصر فسوف يبصرون سبحان

الصد والقرآن ذي الذكر بل الذين كفروا في عزة وشقاق.

الباب أفمن شرح الله صدره للإسلام فهو على نور من ربه

يوم مضل أليس الله بعزيز ذي انتقام.

0: നമ്മൾ ഇതുവരെ കേട്ടത് മധുരം ഖുറാൻ 29-ാം അധ്യായം അൽ അങ്കബൂത്ത് 50 മുതൽ 69 വരെ വചനങ്ങൾ. നമുക്കുവേണ്ടി പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് ഇദ്രീസ് അബ്ഖർ. പീസ് ഖുറാൻ റേഡിയോയിൽ തഫ്സീർ അമാനി. ബഹുമാന്യനായ മർഹൂം മുഹമ്മദ് അമാനി മൗലവിയുടെ ഖുറാൻ വിശദീകരണത്തിന്റെ ശബ്ദാവിഷ്കാരം. ഇന്ന് നാം പഠിക്കാൻ പോകുന്ന സൂറത്ത് സൂറത്തു ജിന്ന് 20 മുതൽ 24 വരെ വചനങ്ങൾ.
1: വചനം 20. വാക്കർത്ഥം: ഖുൽ, നീ പറയുക. ഇന്നമാ അദുഉ, നിശ്ചയമായും ഞാൻ വിളിക്കുന്നുള്ളൂ, പ്രാർത്ഥിക്കുന്നുള്ളൂ. റബ്ബി, എന്റെ റബ്ബിനെ മാത്രം. വലാ ഉഷ്രിക്കു, ഞാൻ പങ്കുചേർക്കുകയുമില്ല. ബിഹി അഹദ, അവനോട് ഒരാളെയും.

0: നബിയെ പറയുക, നിശ്ചയമായും ഞാൻ എന്റെ റബ്ബിനെ മാത്രമേ വിളിച്ചു പ്രാർത്ഥിക്കുന്നുള്ളൂ. അവനോട് ഞാൻ ഒരാളെയും പങ്കുചേർക്കുന്നതുമല്ല. വചനം 21. വാക്കർത്ഥം: ഖുൽ, നീ പറയുക, ഇന്നീ, നിശ്ചയമായും, ഞാൻ, ലാ അംലിക്കു, ഞാൻ അധീനപ്പെടുത്തുന്നില്ല, എനിക്ക് സ്വാധീനമില്ല, കഴിവില്ല, ലക്കും, നിങ്ങൾക്ക്, ലറൻ, ഉപദ്രവത്തിന്, ദോഷം ചെയ്യാൻ, വല റഷദ, നേർമാർഗത്തിനും ഗുണത്തിനും ഇല്ല.
1: ഖുൽ ഇന്നീ ലാ അംലിക്കു ലക്കും ദറൻ വല റഷദ.
0: പറയുക, നിശ്ചയമായും ഞാൻ നിങ്ങൾക്ക് ഒരു ഉപദ്രവമാകട്ടെ, ഒരു നേർമാർഗമാകട്ടെ, അധീനപ്പെടുത്തുന്നില്ല,
2: അഥവാ
0: രണ്ടിനും കഴിവില്ല. വചനം 22. വാക്കർത്ഥം: ഖുൽ ഇന്നി, നീ പറയുക, നിശ്ചയമായും ഞാൻ, ലൻ യുജീറനി, എനിക്ക് രക്ഷ നൽകുകയില്ല തന്നെ, എന്നെ കാക്കുകയേ ഇല്ല, മിനല്ലാഹി, അല്ലാഹുവിൽ നിന്ന്, അഹദുൻ, ഒരാളും, വലൻ അജിദ, ഞാൻ കണ്ടെത്തുകയുമില്ല, എനിക്ക് കിട്ടുകയുമില്ല തന്നെ, മിന്ദൂനിഹി, അവനെ കൂടാതെ, അവന് പുറമെ, മുൽത്തഹദ, ഒരഭയസ്ഥാനവും രക്ഷയും.

പറയുക, നിശ്ചയമായും അള്ളാഹുവിൽ നിന്ന് എനിക്കൊരാളും രക്ഷ നൽകുന്നതല്ല. അവന് പുറമെ യാതൊരഭയസ്ഥാനവും ഞാൻ കണ്ടെത്തുന്നതുമല്ല തന്നെ. വചനം 23 വാക്കർത്ഥം: ഇല്ലാ ബലാഗൻ, എത്തിച്ചു കൊടുക്കലല്ലാതെ, പ്രബോധനം ഒഴികെ. മിനല്ലാഹി, അല്ലാഹുവിൽ നിന്ന്. വരിസാലാത്തിഹി, അവൻ്റെ ദൗത്യങ്ങളും. വമയ്യസി, ആർ അനുസരണക്കേട് കാട്ടുന്നുവോ. അല്ലാഹ വ റസൂലഹു, അല്ലാഹുവിനോടും അവൻ്റെ റസൂലിനോടും. ഫ ഇന്നലഹു, എന്നാൽ നിശ്ചയം അവനുണ്ട്. നാറ ജഹന്നമ, ജഹന്നമിൻ്റെ അഗ്നി. ഖാലിദീന ഫീഹ, അതിൽ നിത്യവാസികളായിക്കൊണ്ട്. അബദൻ, എന്നെന്നും എക്കാലവും.

അള്ളാഹുവിങ്കൽ നിന്നുള്ള പ്രബോധനം എത്തിക്കലും അവൻ്റെ ദൗത്യങ്ങളുമല്ലാതെ മറ്റൊന്നും എൻ്റെ അധീനത്തിലില്ല. അള്ളാഹുവിനോടും അവൻ്റെ റസൂലിനോടും ആർ അനുസരണക്കേട് കാണിക്കുന്നുവോ അവന് നിശ്ചയമായും ജഹന്നമിൻ്റെ അഥവാ നരകത്തിൻ്റെ അഗ്നിയുണ്ടായിരിക്കും. അതിൽ എന്നെന്നും നിത്യവാസികളായിക്കൊണ്ട്. വചനം 24 വാക്കർത്ഥം: ഹത്ത ഇദാ റഔ, അങ്ങനെ അവർ കണ്ടാൽ, കാണുന്നവരേക്കും, മാ യുഅദൂന, അവരോട് വാഗ്ദത്തം ചെയ്യപ്പെടുന്നത്, താക്കീതു ചെയ്യപ്പെടുന്നത്, ഫസയഅലമൂന, അപ്പോൾ അവർ അറിഞ്ഞുകൊള്ളും, മൻ അദ്ഉഫു, ഏറ്റവും ദുർബലർ ആരാണെന്ന്, നാസിറൻ, സഹായികളിൽ, സഹായകനാൽ, വഅഖല്ലു, ഏറ്റവും കുറവുള്ളവരും, അദദൻ, എണ്ണത്തിൽ, എണ്ണത്താൽ.

0: അങ്ങനെ അവരോട് വാഗ്ദത്തം ചെയ്യപ്പെടുന്ന കാര്യം അവർ കണ്ടാൽ അപ്പോൾ അവർ അറിഞ്ഞുകൊള്ളും ആരാണ് സഹായികളിൽ ഏറ്റവും ദുർബലരും എണ്ണത്തിൽ ഏറ്റവും കുറഞ്ഞവരും എന്ന്. വചനം 20 മുതൽ 24 വരെയുള്ള ആയത്തുകളുടെ വിശദീകരണം. നിങ്ങൾ സ്വീകരിച്ചാലും ഇല്ലെങ്കിലും ശരി, ഞാനൊരിക്കലും തൗഹീദിനെതിരായി ഒന്നും പ്രവർത്തിക്കുകയില്ല. നിങ്ങൾക്കു വല്ല ഗുണമോ ദോഷമോ വരുത്തുവാൻ എനിക്ക് സാധ്യവുമല്ല. എനിക്കു തന്നെയും അല്ലാഹുവിങ്കൽ നിന്ന് വല്ല ആപത്തും വരികയാണെങ്കിൽ അത് തടുക്കുവാൻ സാധ്യമല്ല. അവനല്ലാതെ എനിക്ക് രക്ഷയുമില്ല. പക്ഷേ അല്ലാഹുവിൻ്റെ പക്കൽ നിന്നുള്ള ദൗത്യങ്ങൾ നിറവേറ്റുവാനും അവൻ്റെ സന്ദേശങ്ങൾ പ്രബോധനം ചെയ്യാനും ഞാൻ നിയുക്തനായിരിക്കുകയാണ്. ആ നിലയ്ക്കാണ് ഞാൻ നിങ്ങളെ അഭിമുഖീകരിക്കുന്നത്. ഒരു കാര്യം നിങ്ങൾ ഓർത്തിരിക്കണം, അല്ലാഹുവിനെയും അവൻ്റെ റസൂലിനെയും അനുസരിക്കുവാൻ തയ്യാറില്ലെങ്കിൽ നിങ്ങൾ ശാശ്വതമായ നരകശിക്ഷയ്ക്ക് അർഹരായിരിക്കും. തൽക്കാലം കുറേയൊക്കെ കഴിവും സ്വാധീനവും നിങ്ങൾക്കുണ്ടെന്ന് കരുതി നിങ്ങൾ വഞ്ചിതരാകേണ്ട. അതൊന്നും അല്ലാഹുവിൻ്റെ ശിക്ഷയ്ക്കെതിരിൽ നിങ്ങൾക്ക് ഉപകരിക്കുകയില്ല. നിങ്ങൾ തികച്ചും നിസ്സഹായരായിത്തീരുമെന്ന് നിങ്ങൾ ഓർത്തിരിക്കണം എന്നൊക്കെ ജനങ്ങളെ ഉത്ബോധിപ്പിക്കുവാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു കൽപ്പിക്കുന്നു. മാ യുഅദൂന, അവരോട് വാഗ്ദത്തം ചെയ്യപ്പെടുന്ന കാര്യം കൊണ്ടുദ്ദേശ്യം അടുത്ത ഭാവിയിൽ സംഭവിക്കാനിരിക്കുന്ന തൗഹീദിൻ്റെ വിജയവും ഷിർക്കിൻ്റെ പരാജയവുമായിരിക്കാം, അല്ലെങ്കിൽ പരലോക ശിക്ഷയുമായിരിക്കാം. അല്ലാഹു അഅലം.
1: നമ്മൾ ഇതുവരെ കേട്ടത് തഫ്സീർ അമാനി. ഇന്ന് നാം പഠിച്ച പീസ് ഖുർആൻ റേഡിയോ പ്രോഗ്രാമുകൾ തുടരുമ്പോൾ ഇപ്പോൾ ശ്രോതാക്കൾ കേൾക്കുന്നത് ഹറമൈൻ ലൈവ്. ഇന്ന് മക്ക മസ്ജിദുൽ ഹറമിൽ ഫജ്ർ നമസ്കാരത്തിൽ പാരായണം ചെയ്ത ഷെയ്ഖ് ബദർ അൽ തുർക്കി.

0: الله
1: الله أكبر
2: മാഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് മക്ക മസ്ജിദുൽ ഹറമിൽ ഫജ്ർ നമസ്കാരത്തിൽ പാരായണം ചെയ്ത സൂറത്ത് അഷ്ഷെയ്ഖ് ബദർ അൽ തുർക്കിയാണ് പാരായണം നിർവഹിച്ചത്. തുടർന്ന് മദീന മസ്ജിദുൻ നബവിയിൽ മഗ്രിബ് നമസ്കാരത്തിൽ പാരായണം ചെയ്ത സൂറത്തുൽ ബഖറ 284 മുതൽ 286 കൂടിയ വചനങ്ങളും ഒപ്പം സൂറത്തുൽ ഇസ്രാ 110 മുതൽ 111 കൂടിയ വചനങ്ങളുമാണ് നാം കേൾക്കുന്നത്. പാരായണം നിർവഹിക്കുന്നത് അഷ്ഷെയ്ഖ് അഹമ്മദ് അൽ ഹുദൈഫി.
3: ലില്ലാഹി മാ ഫിൽ സമാവാതി വമാ ഫിൽ അർദ് വഇൻ തുബ്ദൂ മാ ഫീ അൻഫുസികും ഔ തുഖ്ഫൂഹു യുഹാസിബുകും ബിഹില്ലാഹ് ഫയഗ്ഫിറു ലിമൻ

0: والله على كل شيء قدير. آمن الرسول بما أنزل إليه من ربه والمؤمنون كل آمن بالله وملائكته وكتبه ورسله لا نفرق بين أحد من رسله وقالوا سمعنا وأطعنا غفرانك ربنا وإليك المصير. لا يكلف الله نفسا إلا وسعها لها ما كسبت وعليها ما اكتسبت ربنا لا تؤاخذنا إن نسينا أو أخطأنا ربنا ولا تحمل علينا إصرا كما حملته على الذين من قبلنا ربنا ولا تحملنا ما لا طاقة لنا به واعف عنا واغفر لنا وارحمنا أنت مولانا فانصرنا على القوم الكافرين. الله أكبر
1: الله أكبر.
0: قل ادعوا الله أو ادعوا الرحمن أيما تدعوا فله الأسماء الحسنى ولا تجهر بصلاتك ولا تخافت بها وابتغ بين ذلك سبيلا وقل الحمد لله الذي لم يتخذ ولدا ولم يكن له شريك في الملك ولم يكن له ولي من الذل وكبره تكبيرا. الله أكبر
1: الله أكبر.
2: ما شاء الله بارك الله فيكم. نام ഇതുവരെ കേട്ടത് ഹറമൈൻ ലൈവ് മദീന മസ്ജിദുൻ നബവിയിൽ മഗ്രിബ് നമസ്കാരത്തിൽ പാരായണം ചെയ്ത സൂറത്തുൽ ബഖറയിലെ 284 മുതൽ 286 കൂടിയ വചനങ്ങളും ഒപ്പം സൂറത്തുൽ ഇസ്രാ 110 മുതൽ 111 കൂടിയ വചനങ്ങളുമാണ് നാം കേട്ടത്. പാരായണം നിർവഹിച്ചത് അഷ്ഷെയ്ഖ് അഹമ്മദ് അൽ ഹുദൈഫി.
3: മക്ക നഗരത്തിന്റെ ആവിർഭാവത്തിന് നിദാനം സംസം കിണറാണ്. ജനലക്ഷങ്ങൾ സംഗമിക്കാറുള്ള ആ വിശുദ്ധ നഗരിയുടെ സാരോപദേശങ്ങൾ അനുസ്യൂതമായി ഇനി പീസ് റേഡിയോയിൽ. വോയ്സ് ഓഫ് ഹറം. മസ്ജിദുൽ ഹറമിലെ ജുമുഅ ഖുതുബയുടെ മലയാള ഭാഷാന്തരം പ്രമുഖ പണ്ഡിതനും ഖുർആൻ വിവർത്തകനുമായ കുഞ്ഞു മുഹമ്മദ് മദനി പറപ്പൂർ അവതരിപ്പിക്കുന്നു.
4: പീസ് റേഡിയോ വോയ്സ് ഓഫ് ഹറം എല്ലാ ശനിയാഴ്ചയും ഇന്ത്യൻ സമയം വൈകുന്നേരം 4 മണിക്കും രാത്രി 9 മണിക്കും
3: പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും ഈ പ്രോഗ്രാം ലഭ്യം. കേൾക്കുക, കേൾപ്പിക്കുക വോയിസ് ഓഫ് ഹറം.
5: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് ഖുർആൻ റേഡിയോ അൽ മുഅല്ലിം. സൂറത്തുൽ ബഖറ 128 മുതൽ 132 കൂടിയ വചനങ്ങൾ. പാരായണം നിർവഹിക്കുന്നത് അഷ്ഷെയ്ഖ് ഖലീഫ അത്തുനൈജി.

0: മഷാല്ലാ ബാറക്കല്ലാ ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ അൽ മുഅല്ലിം സൂറത്തുൽ ബഖറയിലെ 128 മുതൽ 132 കൂടിയ വചനങ്ങളാണ് നാം ആസ്വദിച്ചത്. പാരായണം നിർവഹിച്ചത് അഷ്ഷൈഖ് ഖലീഫ അത്തുനൈജി.
1: അറിവിന്റെ ലോകത്തേക്ക് പുതിയ വാതായനങ്ങൾ തുറന്ന് ജമീൽ ഓൺലൈൻ ലൈബ്രറി നിങ്ങളിലേക്ക്. പഠനത്തിന്റെയും അന്വേഷണത്തിന്റെയും സമയക്കുറവ് പരിഹരിക്കാൻ ഇപ്പോൾ എല്ലാം ഒരേ വിരൽ തുമ്പിൽ. യൂട്യൂബ് മാലിന്യങ്ങളിൽ കണ്ണുടക്കി കേട്ടറിഞ്ഞ നന്മകളുടെ സൗന്ദര്യം നഷ്ടമാകുന്ന വേദനകൾക്ക് പരിഹാരം. മതപഠനത്തിനു വേണ്ടി കുട്ടികളുടെ കയ്യിൽ സെൽഫോൺ കൊടുക്കുമ്പോൾ കാഴ്ചകൾ അധർമ്മങ്ങളിലേക്ക് തെന്നിമാറുന്നുവെന്ന പരാതികളിൽ നിന്നുള്ള ആത്യന്തിക മോചനം. ആൻഡ്രോയിഡ് ഫോണുകളിൽ പ്ലേ സ്റ്റോറിൽ ജമീൽ എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്താൽ ജമീൽ ഓൺലൈൻ ലൈബ്രറി നിങ്ങൾക്കും ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ പ്രതികരണങ്ങളും അഭിപ്രായങ്ങളും രേഖപ്പെടുത്തുക.
2: മനുഷ്യന്റെ ജീവിതം എന്നത് രഹസ്യ പരസ്യ സമ്മിശ്രമാണ്. എന്നാൽ ഏതൊരു മനുഷ്യന്റെയും രഹസ്യമാകട്ടെ പരസ്യമാകട്ടെ അതെല്ലാം അള്ളാഹു അറിയുന്നു എന്ന് മാത്രമല്ല, ജീവിതത്തിൽ അഹങ്കാരിയായി ജീവിക്കുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുകയില്ല എന്ന് ഓർമ്മപ്പെടുത്തുന്ന വിശുദ്ധ ഖുർആനിന്റെ ഒരായത്ത് കേൾക്കുക.

0: അവർ രഹസ്യമാക്കുന്നതും പരസ്യമാക്കുന്നതും അല്ലാഹു അറിയുന്നു എന്നതിൽ യാതൊരു സംശയവുമില്ല. അവൻ അഹങ്കാരികളെ ഇഷ്ടപ്പെടുകയില്ല. തീർച്ച.
1: ജീവിത പ്രതിസന്ധികൾക്ക് പരിഹാരമായി ഇതാ ഒരു പ്രകാശഗോപുരം.
2: പീസ് റേഡിയോ പുലരിവെട്ടം.
1: സന്തോഷം ഗമിക്കുന്ന ജീവിതത്തിൽ
2: അപ്രതീക്ഷിതമായി എത്തുന്ന പ്രതിസന്ധികൾ,
1: പകച്ചു നിൽക്കാനാകാതെ
2: പരിഹാരം അന്വേഷിക്കാൻ പോലുമാവാത്ത പ്രതിസന്ധി ഘട്ടം,
1: ചിലരുണ്ട് പരിഹാരം തേടുന്നവർ,
2: ചിലരുണ്ട് പരിഹാരമുണ്ടെന്ന് പോലും അറിയാത്തവർ.
1: പരിഹാരം നമ്മെ തേടിയെത്തുമെങ്കിലോ?
2: ഇതാ നമ്മുടെ അകത്തളങ്ങളിലും ജീവിത പ്രതിസന്ധികളുടെ പരിഹാരം നമ്മെ അന്വേഷിച്ച് വന്നു കഴിഞ്ഞു.
1: നന്മയുടെ സുഭാഷിതമായി നേർമ്മയുള്ള കിരണങ്ങൾ.
2: പീസ് റേഡിയോ പുലരിവെട്ടം
1: എല്ലാ ദിവസവും രാവിലെ 6 മണിക്കും 8 മണിക്കും പീസ് റേഡിയോയിൽ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: ഒരാളുടെ അസുഖം ഭേദമാക്കൽ വളരെയധികം പുണ്യം ലഭിക്കുന്ന കാര്യമാണ്. അസുഖം വരാതെ സൂക്ഷിക്കാൻ കഴിഞ്ഞാൽ അതിനേക്കാൾ പുണ്യം ലഭിക്കും. ആയിരക്കണക്കിന് ആളുകൾക്ക് അസുഖം വരാതിരിക്കാനുള്ള പ്രതിരോധ മാർഗങ്ങൾ, അസുഖം നേരത്തെ കണ്ടെത്തുവാനും അസുഖത്തിന്റെ തീവ്രത എത്തുന്നതിനു മുൻപേ ചികിത്സിച്ച് ഭേദമാക്കുവാനും ആളുകളെ ബോധവൽക്കരിക്കുക എന്ന പ്രയത്നമാണ് പീസ് റേഡിയോ ചെയ്യുന്നത്. അത്തരത്തിലുള്ള വിഷയങ്ങളെ സംബന്ധിച്ച് പീസ് റേഡിയോ നടത്തുന്ന പ്രോഗ്രാമുകൾ കുറഞ്ഞ മിനിറ്റുകൾ കൊണ്ട് തന്നെ ഓരോ വിഷയത്തിൽ ഊന്നിക്കൊണ്ടുള്ള ആരോഗ്യ ബോധവൽക്കരണം എല്ലാ ദിവസവും ഇന്ത്യൻ സമയം രാവിലെ 6:35 കൂടാതെ 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും ആരോഗ്യ വിചാരം വിദഗ്ധ ഡോക്ടർമാരുടെ പ്രത്യേക വിഷയത്തെ ആസ്പദമാക്കിയുള്ള അഭിമുഖം തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ രാത്രി ഇന്ത്യൻ സമയം 9:25 ഡോക്ടറോട് ചോദിക്കാം. ലൈവ് ഫോൺ ഇൻ പ്രോഗ്രാം. തെരഞ്ഞെടുത്ത വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് തത്സമയം മറുപടി നൽകുന്ന പ്രോഗ്രാം വ്യാഴം ഇന്ത്യൻ സമയം രാത്രി 8:30 മുതൽ 9:30 വരെ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: വിശുദ്ധ ഖുർആൻ പഠനം സാർവത്രികമാക്കുക എന്ന ലക്ഷ്യത്തോടെ പീസ് ഖുർആൻ റേഡിയോ ഒരുക്കുന്ന ഹൃദയവസന്തത്തിലേക്കാണ് ഇനി നാം പ്രവേശിക്കുന്നത്. ഇന്ന് സൂറത്തു അസ്സ്വാഫാത്ത് 125-126 വചനങ്ങൾ. ക്ലാസ് എടുക്കുന്നത് മുഹമ്മദ് കുട്ടി സലഫി.
6: ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. أعوذ بالله من الشيطان الرجيم إذ قال لقومه ألا تتقون أتدعون بعلا وتذرون أحسن الخالقين. സ്നേഹ ആദരണീയരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തു സ്വാഫാത്തിലെ 124-ാമത്തെ വചനമാണ് നാം അവസാനമായി മനസ്സിലാക്കിയത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇല്യാസ് അലൈഹിസ്സലാത്തു വസ്സലാമിയെക്കുറിച്ച് പരാമർശിക്കുന്നു. ഇദ് ഖാല ലിഖൗമിഹി, അദ്ദേഹം തൻ്റെ ജനതയോട് പറഞ്ഞ സന്ദർഭം ശ്രദ്ധേയമാകുന്നു. അലാ തത്തഖൂൻ, നിങ്ങൾ സൂക്ഷ്മത കാണിക്കുന്നില്ലേ? ഇവിടെ അല എന്ന പ്രയോഗത്തെക്കുറിച്ച് തഫ്സീറിൽ കാണാം. ഹുന അദാതു തഹ്ദീദിൻ, ഇത് പ്രേരിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു പദപ്രയോഗമാണ്. അഥവാ നിങ്ങൾ തഖ്വ കാണിക്കുന്നില്ലേ, നിങ്ങൾ തഖ്വയെ കാണിക്കുകയാണ്, സൂക്ഷ്മത കാണിക്കുകയാണ് വേണ്ടത് എന്നർത്ഥത്തിൽ. വലൈസത്ത് അദാതു അർദിൻ, അതല്ലാതെ അറിയുക എന്ന അർത്ഥത്തിൽ അല്ല ആ പദപ്രയോഗം. ലി അന്നഹു ലാ യഖ്സുദു അർദ തഖ്വ അലൈഹിം വലാക്കിൻ യഹുദ്ദുഹും അല ഹാദ. ഇലിയാസ് അലൈഹിസ്സലാത്തു വസ്സലാം അവരുടെ മുമ്പിൽ അള്ളാഹുവിനെ തഖ്വ പാലിക്കാൻ, സൂക്ഷ്മത കാണിക്കാൻ അത് മാത്രം അവരോട് പറയുകയല്ല, അല്ലെങ്കിൽ ആ കാര്യം അവരുടെ മുമ്പിൽ എടുത്തു പറയുകയല്ല, മറിച്ച് തഖ്വ കാണിക്കാൻ, അള്ളാഹുവിനെ സൂക്ഷിക്കാൻ അവരെ പ്രേരിപ്പിക്കുകയാണ് അദ്ദേഹം ചെയ്യുന്നത്. വത്തഖ്വ ഇത്തിഖാദു വിഖായത്തിൻ മിൻ അദാബില്ലാ. സൂക്ഷ്മത എന്ന് പറഞ്ഞാൽ, തഖ്വ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ശിക്ഷയിൽ നിന്നുള്ള ഒരു തടസ്സം, ഒരു മറ സ്വീകരിക്കലാകുന്നു. ആ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ ആവശ്യമായ ഒരു മറ സ്വീകരിക്കലാകുന്നു. ബിഫിഅലി അവാമിരിഹി, അള്ളാഹുവിൻ്റെ കൽപ്പനകൾ പ്രവർത്തിക്കുന്നതിലൂടെ. വജ്തിനാബി നവാഹീഹി, അള്ളാഹുവിൻ്റെ വിലക്കുകൾ വർദ്ധിക്കുന്നതിലൂടെ. അള്ളാഹുവിൻ്റെ ശിക്ഷയിൽ നിന്നുള്ള ഒരു മറ സ്വീകരിക്കലാകുന്നു, ഒരു വിഖായത്ത് സ്വീകരിക്കലാകുന്നു എന്ന് മുഫസ്സിരീങ്ങൾ തഖ്വയെ വിശദീകരിച്ചത് കാണാൻ സാധിക്കും. തുടർന്ന് 125-ാമത്തെ വചനം, അതദുഊന ബഅലൻ വതദറൂന അഹ്സനൽ ഖാലിഖീൻ. അതദുഊന, നിങ്ങൾ വിളിക്കുന്നുവോ, വിളിച്ചു പ്രാർത്ഥിക്കുന്നുവോ, ബഅലൻ ബഅലിനെ, വതദറൂന നിങ്ങൾ വിട്ടുകളയുകയും ചെയ്യുന്നു, അഹ്സനൽ ഖാലിഖീൻ സൃഷ്ടികർത്താക്കളിൽ ഏറ്റവും ഉത്തമനെ, ഏറ്റവും നല്ല സ്രഷ്ടാവിനെ. അഥവാ അലാ തഖാഫൂന അല്ലാഹ അല്ലാ തഖ്ഷൗന ഗളബല്ലാഹി, നിങ്ങൾ അല്ലാഹുവിനെ പേടിക്കുന്നില്ലേ, അവൻ്റെ കോപത്തെ ഭയപ്പെടുന്നില്ലേ. അലാ തഖാഫൂന ഇഖാബല്ലാഹി, അല്ലാഹുവിൻ്റെ ശിക്ഷയെ നിങ്ങൾ ഭയപ്പെടുന്നില്ലേ. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ചോദ്യത്തിലടങ്ങിയിരിക്കുന്ന പൊരുളെന്ന് വ്യാഖ്യാനിക്കപ്പെടുന്നു. അതദുഊന ബഅലൻ സനമൻ കാനു യഅബുദൂനഹു, ഈ ബഅൽ എന്നത് അവർ ആരാധിച്ചിരുന്ന ഒരു വിഗ്രഹമാകുന്നു. ഫഅൻകറ അലൈഹിം നബിയുഹും, അവരിലേക്ക് നിയോഗിക്കപ്പെട്ട പ്രവാചകൻ അവരെ അതിൽ നിന്ന് വിലക്കുകയാണ്. ഇബാദതഹു, ആ ബഅലിനെ ആരാധിക്കുന്നതിൽ നിന്ന്. ഫഖാല, എന്നിട്ട് അദ്ദേഹം ചോദിക്കുന്നു, അതദുഊന ബഅല അതഅബുദൂന സനമൻ ലാ യുബ്സിറു വലാ യസ്മഉ വലാ യതകല്ലമു വലാ യദുറു വലാ യൻഫഉ. അദ്ദേഹത്തിൻ്റെ ചോദ്യത്തിലടങ്ങിയിരിക്കുന്ന പൊരുൾ, കാണാൻ കഴിയാത്ത, കേൾക്കാൻ കഴിയാത്ത, സംസാരിക്കാൻ പോലും കഴിയാത്ത, ഉപകാരമോ ഉപദ്രവമോ ചെയ്യാത്ത ഈ വസ്തുവിനെയാണോ നിങ്ങൾ ആരാധിക്കുന്നത് എന്നാണ്, നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്നത് എന്നാണ്. വതദറൂന ഐ വതതുറുകൂന, നിങ്ങൾ ഉപേക്ഷിക്കുന്നു, ഇബാദത അഹ്സനൽ ഖാലിഖീൻ സൃഷ്ടികർത്താക്കളിൽ ഏറ്റവും ഉത്തമനായ സ്രഷ്ടാവിനെ നിങ്ങൾ ഉപേക്ഷിക്കുന്നു. അതാണ് ആ ചോദ്യത്തിലടങ്ങിയിരിക്കുന്ന പൊരുൾ. ബയാനു സഫ്ഹിഹാ ഉലാ ഇൽ ഖൗം, അദ്ദേഹത്തിൻ്റെ വചനത്തിലടങ്ങിയിരിക്കുന്ന കാര്യം, ആ സമൂഹത്തിൻ്റെ ബുദ്ധിശൂന്യത അദ്ദേഹം വ്യക്തമാക്കുകയാണ്. ലി അന്നഹും യഅബുദൂനൽ ബഅല, അവർ ബഅല് എന്ന വിഗ്രഹത്തെയാണ് ആരാധിക്കുന്നത്. വഹുവ സ്വനമുൻ റുബ്ബമാ സ്വനഊഹു ബി ഐദീഹിം, അവർ സ്വകരങ്ങൾ കൊണ്ട് സ്വന്തം കൈകൾ കൊണ്ടുണ്ടാക്കിയതായിരിക്കാം അതിനെ. ഫകാന മഖ്ലൂഖൻ, അതാകട്ടെ ഒരു സൃഷ്ടിയാണ്. വയദറൂനൽ ഖാലിഖ അസ്സ വജല്ല, എന്നാൽ സ്രഷ്ടാവായ ഉന്നതനും മഹാനുമായ അള്ളാഹുവിനെ അവർ വിട്ടുകളയുന്നു. അല്ലദീ ഹുവ അഹ്സനുൽ ഖാലിഖീൻ, അവനാകട്ടെ സൃഷ്ടികർത്താക്കളിൽ ഏറ്റവും ഉൽകൃഷ്ടനാകുന്നു. വഹാദ ലാ ശക്ക അന്നഹു ഗായതു സഫ്ഹി, അവരുടെ ആ പ്രവർത്തനം ഏറ്റവും വലിയ അങ്ങേയറ്റത്തെ ബുദ്ധിശൂന്യതയാണെന്ന് യാതൊരു സംശയവും കൂടാതെ പറയാൻ സാധിക്കും. ഫഇന്ന അഹഖ മൻ യഅബുദു ഹുവല്ലാഹ് അസ്സവജൽ, ആരാധന അർഹിക്കുന്നവൻ, അതിന് ഏറ്റവും അവകാശപ്പെട്ടവൻ, ഉന്നതനും മഹാനുമായ അല്ലാഹു മാത്രമാകുന്നു. അവിടെ അഹ്സനൽ ഖാലിഖീൻ, സൃഷ്ടികർത്താക്കളിൽ ഏറ്റവും ഉത്തമൻ എന്ന് പറഞ്ഞതിൽ നിന്ന് ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അല്ലാഹുവിനെക്കുറിച്ച് അഹ്സനൽ ഖാലിഖീൻ എന്നാണ് അല്ലാഹു വിശേഷിപ്പിച്ചത്. ചില ആളുകളെങ്കിലും, ചില തൽപര കക്ഷികളെങ്കിലും ഇത് തെറ്റായി വ്യാഖ്യാനിക്കാറുണ്ട്. സ്രഷ്ടാക്കൾ പലരുമുണ്ട് എന്ന രൂപത്തിൽ ഖാലിഖീൻ എന്നാണ് അല്ലാഹു പ്രയോഗിച്ചത്. അതുകൊണ്ട് അല്ലാഹു മാത്രമല്ല, മറ്റുള്ള ചിലരും സ്രഷ്ടാക്കളായിട്ടുണ്ട് എന്ന് നഅഊദു ബില്ലാ. യഥാർത്ഥത്തിൽ അള്ളാഹു അള്ളാഹുവിനെക്കുറിച്ച് ഖാലിഖ് എന്ന് അള്ളാഹു പ്രയോഗിക്കുന്നു. അൽ ഖാലിഖ്, എന്നാൽ പരിമിതമായ ചില വസ്തുക്കൾ നിർമ്മിക്കുന്നവരെക്കുറിച്ചും അള്ളാഹു ഖാലിഖ് എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട്. അവർ ചെയ്യുന്നത് കേവലം തഗ്യീറും തഹ്വീലും മാത്രമാകുന്നു, അഥവാ ഉള്ള ഒരു വസ്തുവിൽ രൂപമാറ്റം വരുത്തൽ, അല്ലെങ്കിൽ അതിനെ ഏതെങ്കിലും രൂപത്തിൽ മാറ്റം വരുത്തൽ. അതുമാത്രമാണ് അള്ളാഹുവല്ലാത്ത ഏത് സൃഷ്ടികളും അവർ നിർമ്മിക്കുന്നതിലൂടെ ചെയ്യുന്നത്. പക്ഷെ അള്ളാഹുവാകട്ടെ, അള്ളാഹുവിൻ്റെ സൃഷ്ടി ഖൽഖു ഈജാദിൻ, അഥവാ ഇല്ലാത്തൊരു വസ്തുവിനെ ശുദ്ധ ശൂന്യതയിൽ നിന്നാണ് അള്ളാഹു സൃഷ്ടി നടത്തുന്നത്. വയഹ്തമിലു അന്നഹും യദ്ദഊന അൽബഇല യദ്ഊന അൽബഇല വയദ്ഊന അല്ലാഹ. മറ്റൊന്ന്, അവർ ഈ ബഅലിനെയും പ്രാർത്ഥിക്കുന്നു, അള്ളാഹുവിനോടും പ്രാർത്ഥിക്കുന്നു. വലാക്കിൻ മൻ ദഅ ഗൈറല്ലാഹി വദഅ അല്ലാഹ, എന്നാൽ ഒരാൾ അള്ളാഹുവിനോടും പ്രാർത്ഥിക്കുന്നു, അള്ളാഹു അല്ലാത്തവരോടും പ്രാർത്ഥിക്കുന്നു. ഫഇന്നല്ലാഹ ഗനിയുൻ അൻഹു, അള്ളാഹു ആ ആളുകളിൽ നിന്ന് മുക്തനാകുന്നു, അഥവാ അള്ളാഹുവോടും പ്രാർത്ഥിക്കുന്നു, അള്ളാഹു അല്ലാത്തവരോടും പ്രാർത്ഥിക്കുന്നു. ഫയകൂനു കത്താരിക്ക് ലിദുആ ഇല്ലാ, അള്ളാഹുവിനോടും അള്ളാഹു അല്ലാത്തവരോടും പ്രാർത്ഥിക്കുന്നതിലൂടെ അവൻ പ്രാർത്ഥന ഒഴിവാക്കിയവനാകുന്നു. കമാ സ്വഹൽ ഹദീസ്, സ്വഹീഹായ ഹദീസിൽ സ്ഥിരപ്പെട്ടതുപോലെ. അൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീമാ യർവീഹി അൻ റബ്ബിഹി അന്നഹു ഖാൽ, ഒരു ഖുദ്സിയായ ഹദീസിൽ അള്ളാഹുവിൻ്റെ റസൂൽ പറയുന്നു, അന അഗ്നശുറകാഇ അൻ ശിർക്കി, അല്ലാ പറഞ്ഞു എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ പറയുകയാണ്, ഞാൻ പങ്കു ചേർക്കുന്നതിൽ നിന്ന് ഒഴിവാകുന്നു, അവരുടെ പങ്കിൽ നിന്നും. മൻ അമില അമലൻ അശ്റക ഫീഹി മഈ ഗൈരി തറക്തുഹു വശിർക്കഹു, ആരെങ്കിലും ഒരു പ്രവർത്തനം ചെയ്തു, അവൻ അതിൽ എൻ്റെ കൂടെ മറ്റൊരാളെ കൂടി പങ്കു ചേർത്താൽ അവനെയും അവൻ്റെ ശിർക്കിനെയും ഞാൻ ഉപേക്ഷിക്കും. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ആളുകൾ ബഅലിനെ വിളിച്ച് പ്രാർത്ഥിച്ചിരുന്നു, അതേപോലെ തന്നെ അള്ളാഹുവിനെയും അവർ പ്രാർത്ഥിച്ചിരുന്നു. പക്ഷെ അള്ളാഹു അവരെക്കുറിച്ച് പറഞ്ഞത് വതദുഊന, ഇലിയാസ് അലൈഹിസ്സലാത്തു വസ്സലാം അവരോട് ചോദിച്ച ചോദ്യം അള്ളാഹു പറയുന്നു, അതദുഊന ബഅലൻ, നിങ്ങൾ ബഅലിനെ വിളിച്ച് പ്രാർത്ഥിക്കുകയാണോ. വതദറൂന അഹ്സനൽ ഖാലിഖീൻ, ഏറ്റവും ശ്രേഷ്ഠനായ സൃഷ്ടികർത്താവിനെ നിങ്ങൾ വിട്ടുകളയുകയും ചെയ്യുകയാണോ. ഇവിടെ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്ന, അതോടൊപ്പം സൃഷ്ടികളോടും പ്രാർത്ഥിക്കുന്ന ആളുകളെക്കുറിച്ച് അള്ളാഹു അള്ളാഹുവിനെ കൈവിട്ടവർ എന്നാണ് വിശേഷിപ്പിച്ചത്. ഇത് ഗൗരവമായി ചിന്തിക്കേണ്ട കാര്യമാണ്. അള്ളാഹുവിനോടും അള്ളാഹുവിൻ്റെ സൃഷ്ടികളോടും പ്രാർത്ഥിക്കുന്നതിലൂടെ യഥാർത്ഥത്തിൽ അവർ അള്ളാഹുവിനെ കൈവിട്ടവരാകുന്നു. നമ്മുടെ സമൂഹത്തിൽ ബദരീങ്ങളെ, മുഹിയദ്ദീൻ ഷെയ്ഖെ, മമ്പുറത്തെ തങ്ങളെ എന്നു വേണ്ട പല മഹാന്മാരെന്ന് പറയപ്പെടുന്നവരെയും അമ്പിയാക്കന്മാരെയും ശുഹദാക്കളെയും വിളിച്ചു പ്രാർത്ഥിക്കുന്നവർ ഗൗരവമായി ചിന്തിക്കേണ്ട കാര്യമാണ്. അതുവഴി അള്ളാഹുവിനെ തന്നെ അവർ കൈവിട്ടവരാണെന്നാണ് അള്ളാഹുവിൻ്റെ ഈ വചനം നമ്മളെ പഠിപ്പിക്കുന്നത്. അല്ലാമ സഅദി റഹ്മത്തുള്ളാഹി പറയുന്നു, കൈഫ തഅബ്ദൂന സനമൻ വതതുറുക്കൂന ഇബാദത്തല്ലാഹി അഹ്സനൽ ഖാലിഖീൻ, എങ്ങനെയാണ് നിങ്ങൾ ഈ ആ വിഗ്രഹത്തെ ആരാധിക്കുക, എന്നിട്ട് ഏറ്റവും ശ്രേഷ്ഠനായ ഉത്കൃഷ്ടനായ സൃഷ്ടികർത്താവായ അള്ളാഹുവിനെ അവനെ ആരാധിക്കുന്നതിൽ നിന്ന് നിങ്ങൾ വിട്ടുനിൽക്കുകയും ചെയ്യുന്നു. അതാണ് ആ ചോദ്യത്തിലടങ്ങിയിരിക്കുന്ന പൊരുൾ. തുടർന്ന് 126-ാമത്തെ വചനത്തിൽ പറയുന്നു, അല്ലാഹ റബ്ബക്കും വറബ്ബ ആബായികുമുൽ അവ്വലീൻ, അല്ലാഹ അതായത് അല്ലാഹുവിനെ, റബ്ബക്കും നിങ്ങളുടെ രക്ഷിതാവായ, വറബ്ബ ആബായികും നിങ്ങളുടെ പിതാക്കളുടെയും രക്ഷിതാവായ, അൽ അവ്വലീൻ പൂർവീകന്മാരായ, ഫല്ലദീ യസ്തഹിഖുൽ ഇബാദ ഹുവല്ലാഹ് ആരാധന അർഹിക്കുന്നവൻ അല്ലാഹു മാത്രമാകുന്നു. ലി അന്നഹു, കാരണം അവൻ, അല്ലദി ഖലഖ ഫസവ്വാ, സൃഷ്ടിക്കുകയും എന്നിട്ട് ശരിപ്പെടുത്തുകയും ചെയ്തവനാകുന്നു. വല്ലദി ഖദ്ദറ ഫഹദാ, വ്യവസ്ഥപ്പെടുത്തുകയും എന്നിട്ട് മാർഗദർശനം നൽകുകയും ചെയ്തവനാകുന്നു. അതാണ് സൂറത്തുൽ അഅലയിൽ അള്ളാഹുവിനെ കുറിച്ച് പരിചയപ്പെടുത്തിയത്. സൂറത്തുൻ നഹലിൽ കാണാം, അഫമൻ യഖ്ലുഖു കമൻ ലാ യഖ്ലുഖു അഫലാ തദക്കറൂൻ. അഫമൻ യഖ്ലുഖു, സൃഷ്ടി നടത്തുന്നവൻ, കമൻ ലാ യഖ്ലുഖു, സൃഷ്ടി നടത്താത്തവനെ പോലെയാണോ, സൃഷ്ടിക്കാത്തവനെ പോലെയാണോ. അഫലാ തദക്കറൂൻ, നിങ്ങൾ ആലോചിക്കുന്നില്ലേ. ഇത് ബുദ്ധിയുള്ള ഏത് മനുഷ്യനെയും ചിന്തിപ്പിക്കുന്നൊരു ചോദ്യമാകുന്നു. അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ട പ്രാർത്ഥനയും ആരാധനയും അതിൻ്റെ എല്ലാ അംശങ്ങളും അള്ളാഹുവിൻ്റെ സൃഷ്ടികളോട് നടത്തുമ്പോൾ മനുഷ്യൻ ബുദ്ധിശൂന്യനായി മാറുകയാണ് ചെയ്യുന്നത്. അള്ളാഹുവല്ലാത്ത ഒരു ശക്തിക്കും ഒരു ഈച്ചയെപ്പോലും സൃഷ്ടിക്കാൻ സാധ്യമല്ലെന്ന് സൂറത്തുൽ ഹജ്ജിൽ ഒരു ഉദാഹരണ സഹിതം അള്ളാഹു എടുത്തു പറയുന്നത് കാണാൻ സാധിക്കും. പക്ഷേ എന്തൊക്കെ ഖുർആനും ഹദീസും വിശദീകരിച്ചാലും മുസ്ലിം സഹോദരന്മാരിൽ പോലും അള്ളാഹുവല്ലാത്തവരിലേക്ക് പ്രാർത്ഥനകളും ഇബാദത്തിൻ്റെ അംശങ്ങളും തിരിച്ചുവിടുന്നവർ ആളുകൾ ഇത്തരം ചോദ്യങ്ങളെ ഗൗരവമായി കാണേണ്ടതാണ്. അള്ളാഹുവല്ലാത്ത ഒരു ശക്തിക്കും സൃഷ്ടി നടത്താൻ സാധ്യമല്ല എന്നിരിക്കെ അവരാരും പ്രാർത്ഥനക്കോ ആരാധനക്കോ ആരാധനയുടെ ഏതെങ്കിലും അംശങ്ങൾക്കോ അർഹരല്ല, അവരോട് പ്രാർത്ഥിച്ചുകൂടാ എന്നതാണ് ഖുർആൻ ഇത് ആവർത്തിച്ച് പറയുന്നതിലൂടെ ഏത് മനുഷ്യനെയും പഠിപ്പിക്കുന്നത്. സൂറത്തുൽ ബഖറയിൽ ഈ കാര്യം അള്ളാഹു വിശദമായി പറയുന്നത് കാണാൻ സാധിക്കും. യാ അയ്യുഹന്നാസു ഉബ്ദൂ റബ്ബകുമുല്ലദീ ഖലഖകും, ഹേ മനുഷ്യരെ, നിങ്ങളെ സൃഷ്ടിച്ച നിങ്ങളുടെ രക്ഷിതാവിനെ നിങ്ങൾ ആരാധിക്കുവീൻ. വല്ലദീന മിൻ ഖബ്ലികും ലഅല്ലകും തത്തഖൂൻ, നിങ്ങളെ മാത്രമല്ല നിങ്ങൾക്ക് മുമ്പുള്ളവരെയും സൃഷ്ടിച്ചവനായ ആ സൃഷ്ടാവിനെ, എങ്കിൽ നിങ്ങൾ സൂക്ഷ്മതാബോധമുള്ളവരായേക്കാം. ഇവിടെ ആരാണോ സൃഷ്ടിച്ചത്, നിങ്ങളെ സൃഷ്ടിച്ചത്, നിങ്ങൾക്ക് മുമ്പുള്ളവരെ സൃഷ്ടിച്ചത്, അവനെയാണ് നിങ്ങൾ ആരാധിക്കേണ്ടതെന്ന് അള്ളാഹു നമ്മളെ എല്ലാ മനുഷ്യരെയും വിളിച്ചുകൊണ്ടാണ് ഓർമ്മിപ്പിക്കുന്നത്. തുടർന്ന് പറയുന്നു, അല്ലദീ ജഅല ലകുമുൽ അർദ ഫിറാശ, നിങ്ങൾക്ക് ഭൂമിയെ വിരിപ്പാക്കി തന്നവൻ. വസ്സമാ ബിനാ, ആകാശത്തെ മേൽപ്പുറയാക്കി തന്നവൻ. വഅൻസല മിനസ് സമാഇ മാ, ആകാശത്തു നിന്ന് വെള്ളം ഇറക്കി തന്നവൻ. ഫഅഖ്റജ ബിഹി മിനസ് സമറാതി റിസ്ഖൻ ലകും, അതുവഴി നിങ്ങൾക്ക് ഭക്ഷണമായിട്ട് കായ്ക്കനികൾ ഉൽപ്പാദിപ്പിച്ചു തന്നവൻ. ഫലാ തജ്അലൂലില്ലാഹി അന്ദാദ, അപ്പോൾ നിങ്ങൾ അള്ളാഹുവിന് പങ്കാളികളെ ഉണ്ടാക്കരുത്. വഅൻതും തഅലമൂൻ, നിങ്ങൾ അറിയുന്നവരായിരിക്കേ. അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ ചെയ്ത അനുഗ്രഹങ്ങൾ, അവൻ സൃഷ്ടിച്ച ചില സൃഷ്ടികളെക്കുറിച്ച് മനുഷ്യർ ദിനേന കണ്ടുകൊണ്ടിരിക്കുന്ന അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എടുത്തു പറഞ്ഞുകൊണ്ട് അള്ളാഹു പറയുന്നു, ഇതെല്ലാം ചെയ്തവനായ ആ അള്ളാഹുവിൽ നിങ്ങൾ പങ്കുകാരെ ഉണ്ടാക്കരുത്. ചില ആളുകളെങ്കിലും ശിർക്ക് എന്ന് പറഞ്ഞാൽ അത് അള്ളാഹുവിനെ പോലെ മറ്റൊരു അള്ളാഹു ഉണ്ടെന്ന് വിശ്വസിക്കലാണെന്ന് സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുന്നു. നേരെ മറിച്ച് അള്ളാഹുവിൻ്റെ ഏതെങ്കിലും ഒരു വിശേഷണം, അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ട ഒരു പ്രവർത്തനം, അള്ളാഹുവിൻ്റെ നാമങ്ങളിൽ ഏതെങ്കിലും ഒരു നാമം, അത് ഒരു ശക്തിക്ക് വകവെച്ചു കൊടുത്താൽ അതുവഴി അവൻ ശിർക്ക് ചെയ്യുന്നവനായി മാറുകയാണ്. പക്ഷേ ഖുർആൻ വളരെ ലളിതമായി ഏത് ബുദ്ധിയുള്ള മനുഷ്യനും ചിന്തിക്കാനും മനസ്സിലാക്കാനും പറ്റിയ രൂപത്തിൽ വിശദീകരിച്ചു പറഞ്ഞാലും തങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ശിർക്കൻ വിശ്വാസങ്ങൾ അതൊരിക്കലും ശിർക്കല്ല എന്ന് സമൂഹത്തെ പറഞ്ഞ് പഠിപ്പിക്കുകയും അതിൽ മൂടർച്ച് നിൽക്കുകയും ചെയ്യുന്ന കാഴ്ചയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ബുദ്ധിയുള്ള മനുഷ്യർ, വിവേകമുള്ള മനുഷ്യർ അവർ ചിന്തിക്കേണ്ട കാര്യമാണ്, ഒരു സൃഷ്ടിയെയും അതെത്ര ചെറുതാകട്ടെ വലുതാകട്ടെ സൃഷ്ടിക്കാൻ കഴിയാത്ത, എന്നാൽ എല്ലാം സൃഷ്ടിച്ച അള്ളാഹുവിനെ അവനെ മാത്രം ആരാധിക്കാനാണ് മനുഷ്യൻ കൽപ്പിക്കപ്പെട്ടത്. ഒരു സൃഷ്ടിയെയും സൃഷ്ടിക്കാത്ത മനുഷ്യരെ, അതേപോലെയുള്ള സൃഷ്ടികളെ ആരാധിക്കുക എന്നത് ബുദ്ധിയുള്ള മനുഷ്യന് ഭൂഷണമല്ല എന്നതുകൂടി ഈ വചനം പഠിപ്പിക്കുന്നു. ഫലാ തജ്അലുല്ലാഹി അഷ്ബാഹൻ, നിങ്ങൾ അള്ളാഹുവിന് സദൃശ്യന്മാരെ ഉണ്ടാക്കരുത്. വനുളറാഅ മിനൽ മഖ്ലൂഖീൻ, സൃഷ്ടികളിൽ നിന്ന് സമന്മാരെ ഉണ്ടാക്കരുത്. വൽഹാൽ അന്നക്കും തഅലമൂന അന്നല്ലാഹ തആല ലൈസ ലഹു ശരീകുൻ ഫിൽ ഖൽഖി, നിങ്ങളെല്ലാവരും മനസ്സിലാക്കുന്നു മഴ പെയ്യിപ്പിക്കുന്നതിൽ, ആകാശഭൂമികൾ സൃഷ്ടിച്ചതിൽ, കായ്ക്കനികൾ മുളപ്പിച്ചതിൽ ഒരാൾക്കും ഒരു പങ്കുമില്ലെന്ന്. എങ്കിൽ ആ അള്ളാഹുവിനെ മാത്രമേ നിങ്ങൾ ആരാധിക്കാവൂ. സഹോദരങ്ങളെ, സഹോദരികളെ, അള്ളാഹുവിൻ്റെ ഏകത്വം കലർപ്പില്ലാത്ത ശുദ്ധ തൗഹീദ് അത് സ്വീകരിച്ചുകൊണ്ട് ജീവിക്കാനാണ് ഇത്തരം വചനങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഹീദിൽ അടിയുറച്ചുകൊണ്ട് ജീവിക്കാൻ, അത് ജനങ്ങൾക്കിടയിൽ പ്രബോധനം ചെയ്യാൻ നാം ഏവർക്കും അനുഗ്രഹം ചെയ്യുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ.
5: മാഷാഅല്ലാഹ്, ജസാകുമുല്ലാഹു ഖൈറൻ കസീറൻ. നാം ഇതുവരെ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ ഹൃദയവസന്തം, സൂറത്തു സ്വാഫാത്തിലെ 125-126 വചനങ്ങളാണ് നാം പഠിച്ചത്. ക്ലാസ് എടുത്തത് മുഹമ്മദ് കുട്ടി സലഫി.
7: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

0: നമ്മൾ ഇതുവരെ കേട്ടത് മധുരം ഖുറാൻ 29-ാം അധ്യായം അൽ അങ്കബൂത്ത് 50 മുതൽ 69 വരെ വചനങ്ങൾ. നമുക്ക് വേണ്ടി പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് ഇദ്രീസ് അബ്ഖർ.
1: ഖുർആൻ, ഈ ഗ്രന്ഥം സാർവകാലികവും സാർവലൗകികവുമാണ്. അതായത്, ഇതിൽ പറയുന്ന കാര്യങ്ങൾ എല്ലാ കാലത്തേക്കും പ്രസക്തമാണ്. ഇതിൽ പറയുന്ന നിയമങ്ങൾ, ഇതിൽ നടപ്പാക്കേണ്ട കാര്യങ്ങൾ, ഇതിൽ വിശദീകരിച്ചിട്ടുള്ള മറ്റു വിഷയങ്ങൾ, ഇതെല്ലാം എല്ലാ കാലത്തേക്കും പ്രസക്തമായവയാണ്. പലപ്പോഴും മനുഷ്യനുണ്ടാക്കുന്ന നിയമങ്ങളൊക്കെ കുറച്ച് കാലത്തേക്കേ പറ്റുള്ളൂ, ഉടനെ തന്നെ അതിന് മാറ്റം വരുത്തും. സ്വാഭാവികമാണ്, കാരണം സൗകര്യങ്ങളും മനുഷ്യൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ വികസിക്കുമ്പോൾ നിയമങ്ങൾക്ക് മാറ്റം വരുത്തും. നിയമങ്ങൾക്ക് മാറ്റം വരുത്തുക വളരെ സ്വാഭാവികമായൊരു സംഗതിയാണ്. അതാണ് പാർലമെൻറ്റും അസംബ്ലിയും ഒക്കെ നിയമങ്ങൾ ബില്ലിറക്കുകയും അതിന് അമെൻമെൻറ്റും അതിന് വിശദീകരണവും, ചില നിയമങ്ങൾ ഒഴിവാക്കിയിട്ട് അതിന് പകരം വേറെ നിയമം കൊണ്ടുവരും, ലോകത്ത് മുഴുവൻ നടക്കുന്ന സംഗതിയാണ്. നേരമറിച്ച് ഇതിനങ്ങനെ ഒരു മാറ്റം വരുത്തേണ്ട ഒരു സംഗതി ഒരിക്കലും ഉണ്ടാവുകയില്ല. അതുപോലെ തന്നെയാണ് സാർവലൗകികമായ, അതായത് എല്ലാ നാട്ടിലേക്കും, ഒരു നാട്ടിലിത് പറ്റും മറ്റേ നാട്ടിലിത് പറ്റൂല എന്നുള്ളൊരു നിയമമല്ല. ഇസ്ലാമിൻ്റെ ഏതൊരു നിയമം എടുക്കുകയാണെങ്കിലും, ഇസ്ലാമിൻ്റെ നമസ്കാരമാകട്ടെ, സക്കാത്താകട്ടെ, നോമ്പാകട്ടെ, വൈവാഹിക നിയമങ്ങളാകട്ടെ, അനന്തരാവകാശ നിയമങ്ങളാകട്ടെ, ഇതിൽ ഏത് നിയമം എടുത്തു നോക്കുകയാണെങ്കിലും എല്ലാ നാട്ടിലേക്കും എല്ലാ കാലത്തേക്കും അനുയോജ്യമായ നിയമങ്ങളാണ് ഇതിലിറങ്ങിയിട്ടുള്ളത്, ഇതിലുള്ളത്. അതായത് എല്ലാ കാലത്തേക്കും എല്ലാ നാട്ടിലേക്കും സാർവകാലികവും സാർവലൗകികവുമായ നിയമങ്ങളും ആശയങ്ങളുമാണ് ഇതിലുള്ളത് എന്ന് നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ഒരാളുടെ അസുഖം ഭേദമാക്കൽ വളരെയധികം പുണ്യം ലഭിക്കുന്ന കാര്യമാണ്. അസുഖം വരാതെ സൂക്ഷിക്കാൻ കഴിഞ്ഞാൽ അതിനേക്കാൾ പുണ്യം ലഭിക്കും. ആയിരക്കണക്കിന് ആളുകൾക്ക് അസുഖം വരാതിരിക്കാനുള്ള പ്രതിരോധ മാർഗങ്ങൾ, അസുഖം നേരത്തെ കണ്ടെത്തുവാനും അസുഖത്തിന്റെ തീവ്രത എത്തുന്നതിനു മുൻപേ ചികിത്സിച്ച് ഭേദമാക്കുവാനും ആളുകളെ ബോധവൽക്കരിക്കുക എന്ന പ്രയത്നമാണ് പീസ് റേഡിയോ ചെയ്യുന്നത്. അത്തരത്തിലുള്ള വിഷയങ്ങളെ സംബന്ധിച്ച് പീസ് റേഡിയോ നടത്തുന്ന പ്രോഗ്രാമുകൾ കുറഞ്ഞ മിനിറ്റുകൾ കൊണ്ട് തന്നെ ഓരോ വിഷയത്തിൽ ഊന്നിക്കൊണ്ടുള്ള ആരോഗ്യ ബോധവൽക്കരണം എല്ലാ ദിവസവും ഇന്ത്യൻ സമയം രാവിലെ 6:35, കൂടാതെ 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും ആരോഗ്യ വിചാരം, വിദഗ്ധ ഡോക്ടർമാരുടെ പ്രത്യേക വിഷയത്തെ ആസ്പദമാക്കിയുള്ള അഭിമുഖം തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ രാത്രി ഇന്ത്യൻ സമയം 9:25 ഡോക്ടറോട് ചോദിക്കാം. ലൈവ് ഫോൺ ഇൻ പ്രോഗ്രാം. തെരഞ്ഞെടുത്ത വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് തത്സമയം മറുപടി നൽകുന്ന പ്രോഗ്രാം വ്യാഴം ഇന്ത്യൻ സമയം രാത്രി 8:30 മുതൽ 9:30 വരെ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: പീസ് ഖുർആൻ റേഡിയോ മനഃപ്പാഠം. ഉസ്മാനി മുസാഫിലെ ഓരോ പേജുകളിൽ നിന്നും വചനങ്ങൾ പാരായണം ചെയ്തുകൊണ്ട്, തുടർച്ചയായി പാരായണം ചെയ്തുകൊണ്ട് അവ മനഃപ്പാഠമാക്കാൻ സഹായിക്കുന്ന ഈ പ്രോഗ്രാമിൽ ഇന്ന് ഉസ്മാനി മുസാഫിൽ നിന്നും പേജ് നമ്പർ 540 ഏതാനും വചനങ്ങളാണ് ഇന്ന് നാം പഠിക്കുന്നത്. പാരായണം നിർവഹിച്ചുകൊണ്ട് അഷ്ഷെയ്ഖ് സഅദ് അൽ ഗാമിദി നമുക്കൊപ്പം ചേരുന്നു.

മാഷാഅല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ മനഃപ്പാഠം ഉസ്മാനി മുസാഫിലെ പേജ് നമ്പർ 540 നിന്നും. ഏതാനും വചനങ്ങൾ പാരായണം ചെയ്തുകൊണ്ട് അവ മനഃപ്പാഠമാക്കാൻ നമ്മെ സഹായിച്ചത് അഷ് ഷെയ്ഖ് സഅദ് അൽ ഗാമിദി.

0: തിരുത്താം നമുക്ക് പാരായണത്തിലെ അബദ്ധങ്ങൾ. പീസ് ഖുർആൻ റേഡിയോ അത്തഹ്സീൻ പ്രോഗ്രാമിലേക്ക് സൂറ അൽ ബക്കറയിലെ 137 മുതൽ 139 കൂടിയ വചനങ്ങളാണ് അവതരണം. ഹാഫിദ് അബ്ദുൽ ഷക്കൂർ.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തുൽ ബഖറയിലെ 137, 138, 139 ആയത്തുകളാണ് ഇന്ന് പഠിക്കുന്നത്.

العليم صبغة الله ومن أحسن من الله صبغة ونحن له عابدون قل أتحا

0: أعمالكم ونحن له مخلصون.
1: പാരായണത്തിൽ ശ്രദ്ധിക്കേണ്ട തജ്വീദ് നിയമങ്ങൾ, അതോടൊപ്പം പാരായണത്തിൽ വരാവുന്ന അബദ്ധങ്ങൾ. ഫഇൻ ആമനു, ഇവിടെ ഓതുന്ന സമയത്ത് ഫഇൻ ആമനു, ഫഇൻ ആമനു, ഫഇൻ ആമനു എന്നല്ല പറയുക. ഫഇൻ അ സാക്കിന നൂന് ശേഷം ഹംസ വന്നാൽ ഇദ്ഹാർ, വെളിവാക്കി, അഥവാ ഹംസയെല്ലാം കൃത്യമായിട്ട് ഉച്ചരിക്കണം. ഫഇൻ ആമനു ബിമിസ്ലി, ഫ എൻ്റെ ഉച്ചാരണം ശ്രദ്ധിക്കുക, ബിമിസ്ലി സീനല്ല ഫ, ബിമിസ്ലി മാ ആമൻതു മദ് മുൻഫസിൽ, മദ്ദിൻ്റെ അക്ഷരമായ ലഫിന് ശേഷം ഹംസ, അടുത്ത പദത്തിൽ നാലോ അഞ്ചോ ഹറക്കത്ത് വരെ നീട്ടാവുന്ന മദ്. അതുപോലെ ആമൻതു നൂനിനെ അവ്യക്തമാക്കി മണിക്കണം, ഇഖ്ഫാം ബിഗുന്ന. ആമൻതും ബിഹി സാക്കിന മീമിന് ശേഷം ബാ, ഇഖ്ഫ ശഫവി, അവിടെ മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം, അവ്യക്തമാക്കി. ആമൻതും ബിഹി ഫഖദിഹ്തദൗ, ശ്രദ്ധിക്കണം, ഫഖദിഹ്തദൗ, ഫഖദിഹ്തദൗ, ഇങ്ങനെയാണ് പറയേണ്ടത്. അവിടെ വഖഫ് ചെയ്യുമ്പോഴൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. വഇൻ തവല്ലൗ സാക്കിന നൂനിന് ശേഷം ത, ഇഖ്ഫാ ബിഗുന്ന, അവ്യക്തമാക്കി മണിക്കുക. വഇൻ തവല്ലൗ ഫഇന്നമാ ഹും, ഫഇന്നമാ നൂനിന് ഷദ്ദ് മണിക്കണം. ഹും ഫി, ഹും ഫി, സുക്കൂനുള്ള മീമിന് ശേഷം ഫ വന്നാൽ രണ്ട് ചുണ്ടുകൾ തമ്മിൽ തട്ടിച്ച് മീമിനെ പൂർണ്ണമാക്കണം. ഹും ഫി, ഹും ഫി, ഫി ഷിഖാഖ്, വഖഫ് ചെയ്യുമ്പോൾ രണ്ടോ നാലോ ആറോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടിക്കൊണ്ട് ആയിരിക്കണം. ഷിഖാഖ്, ഖാഫ് ശരിക്കും കേൾക്കണം. ഫസയക്ഫീകഹുമുല്ലാ, ഫസയക്ഫീകഹും, ഫസയക് യക്, ഫസയക്ഫീകഹുമുല്ലാ വഹുവ സമീഉൽ അലീം, സമീഉ അലീം, രണ്ടും ഐനിൻ്റെ ഉച്ചാരണം ശ്രദ്ധിക്കണം, തൊണ്ടയുടെ മധ്യഭാഗം. സമീഉൽ അലീം എന്നല്ല പറയേണ്ടത്, അസ്സമീഉൽ, വഹുവ സമീഉൽ അലീം. അടുത്ത ആയത്ത് സിബ്ഗത്തുല്ലാഹ്, സിബ്ഗ, സ്വാദ്, സ്വാദ് ഉച്ചരിക്കുന്ന സമയത്ത് നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കിലേക്ക് ഉയർന്നു നിൽക്കണം, സ്വരഭാരത്തിൽ ഉച്ചരിക്കേണ്ട അക്ഷരമാണ് സ്വാദ്. സൈ തൊണ്ടയുടെ മുഗൾ ഭാഗം. നിർത്തുകയാണെങ്കിൽ രണ്ടോ നാലോ ആറോ ഹർക്കത്തിൻ്റെ ഖദർ നീട്ടി നിർത്താം. കൂട്ടി ഓതുമ്പോൾ സിബ്ഗത്തുല്ലാഹി വമൻ, ഇങ്ങനെ വമൻ അഹ്സനു ഇദ്ഹാർ ചെയ്യണം. ഓതുമ്പോൾ വമൻ അഹ്സനു, വമൻ അഹ്സനു എന്ന് ഓതരുത്. വമൻ അഹ്സനു മിനല്ലാഹി സിബ്ഗ, നേരത്തെ പറഞ്ഞതുപോലെ ശ്രദ്ധിക്കുക, സ്വാദ് ഗൈന്, ബൈന ഖൽഖലയും ചെയ്യണം, ശരിക്കും കേൾക്കണം. സിബ്ഗ കൂട്ടി ഓതുമ്പോൾ സിബ്ഗതൗ വനഹ്നു, ഇങ്ങനെ തൻവീനിനെ വ എന്ന അക്ഷരത്തിലേക്ക് കൂട്ടി ലയിപ്പിച്ച് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. സിബ്ഗതൗ വനഹ്നു, വനഹ്നു ലഹു, വനഹ്നു ഹ, തൊണ്ടയുടെ മധ്യഭാഗം. വനഹ്നു ലഹു ആബിദൂൻ, ആബിദൂൻ, ഐൻ ഉച്ചാരണം ശ്രദ്ധിക്കണം, ആബിദൂൻ അല്ല ആബിദൂൻ. ഖുൽ അതുഹാജ്ജൂനനാ, ഖുൽ ഖാഫ്, ഖുൽ ഖുല്ലതു എങ്ങനെ ഓതരുത്, ഖാഫ്, ഖാ ഖി ഖു അഖ്, ഖുൽ തൊണ്ടയുടെ മുഗൾ ഭാഗവും കഴിഞ്ഞുള്ള ഭാഗം ചെറുനാക്ക്. ഖുൽ അതുഹാ, തൊണ്ടയുടെ മധ്യഭാഗം. അതോടൊപ്പം മദ് പ്രത്യേകം ശ്രദ്ധിക്കണം, അതുഹാജ്ജൂനന, മദ്ദിൻ്റെ അക്ഷരമായ അലിഫിന് ശേഷം ഷദ്ദുണ്ട്, ജീമിൽ ഷദ്ദുണ്ട്. ഇങ്ങനെ വരുമ്പോൾ അതുമാത്രമല്ല, ഇത് അതുഹാജ്ജൂനന ഒരു കെലിമത്ത്, ഒരു പദമാണത്, ഒരക്ഷരമല്ലല്ലോ. അതുകൊണ്ട് തന്നെ മദ് ലാസിം കെലിമി മുസഖൽ എന്നാണ് അതിൻ്റെ പേര്. നിർബന്ധമായിട്ടും നീട്ടണം, അത് കെലിമത്താണ്, മുസക്കലാണ്, മുസക്കൽ മീൻസ് ഷദ്ദുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ഇവിടെ രണ്ടോ നാലോ ആറോ ഹർക്കത്തിൻ്റെ ഖദറിൽ ആറ് ഹർക്കത്ത് വരെ നിർബന്ധമായിട്ടും നീട്ടേണ്ടതാണത്.
0: അതുഹാജ്ജൂനന ഫില്ലാഹി വഹുവ റബ്ബുനാ വറബ്ബുക്കും, വഹുവ റബ്ബുന വറബ്ബുക്കും.
1: ബാഇന് ദമ്മാണ്, ശ്രദ്ധിക്കണം. വലന
0: അഅ്മാലുന വലന,
1: ഇവിടെ മദ്ദിൻ്റെ അക്ഷരം അലിഫിന് ശേഷം ഹംസ, മദ് മുൻഫസിൽ, നാലോ അഞ്ചോ ഹറക്കത്ത് വരെ നീട്ടാവുന്ന മദ്.
0: അഅ്മാലുന വലക്കും അഅ്മാലുക്കും വലക്കും അഅ്മാലുക്കും.
1: ഇവിടൊക്കെ ഹംസയും അയിനും അടുത്തടുത്താണ് ഉള്ളത്, മഹ്റജിലും അടുത്താണ്. തൊണ്ടയുടെ താഴെ ഭാഗം ഹംസ, അയിന് തൊണ്ടയുടെ മധ്യഭാഗം. അതുകൊണ്ട് ശ്രദ്ധിക്കണം,
0: അഅ്മാലുന വലക്കും അഅ്മാലുക്കും അഅ്മാലുക്കും. വനഹ്നു ലഹു മുഖ്ലിസൂൻ
1: മുഖ്ലിസൂൻ ഖ സാദ്. ഇത് അക്ഷരങ്ങളുടെ ഉച്ചാരണം ശ്രദ്ധിക്കുക. ഇൻഷാ അല്ലാഹ്.

0: ربكم ونحن له مخلصون. സൂറത്തുൽ ബഖറയിലെ 137, 138, 139 ആയത്തുകളാണ് ഓതിക്കൽപ്പിച്ചത്. ബാറക്കല്ലാഹു ഫീക്കും ജമീഅ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: ജസാകല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ അത്തഹ്സീൻ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. വിശുദ്ധ ഖുർആനിലെ സൂറ ബക്രയിലെ 137 മുതൽ 139 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്തത്. ക്ലാസ് എടുത്തത് ഹാഫിൽ അബ്ദുഷുക്കൂർ.
2: ഈ ലോകത്ത് അള്ളാഹു സുബ്ഹാനഹു വതാല സംവിധാനിച്ച സംവിധാനങ്ങളും മനുഷ്യർക്ക് വേണ്ടി തയ്യാറാക്കിയ അനുഗ്രഹങ്ങളും എണ്ണി പറയുന്നതോടൊപ്പം സദാസമയം അള്ളാഹു നമ്മെ കാണുന്നുണ്ട് എന്ന ഏറ്റവും ചിന്തനീയമായ ഒരു കാര്യം കൂടി ഓർമ്മപ്പെടുത്തുന്നതായ ഒരായത്ത് കേൾക്കുക.

0: ആകാശങ്ങളും ഭൂമിയും ആറു ദിവസങ്ങളിലായി സൃഷ്ടിച്ചവനാണവൻ. പിന്നീട് അവൻ സിംഹാസനസ്ഥനായി. ഭൂമിയിൽ പ്രവേശിക്കുന്നതും അതിൽ നിന്ന് പുറത്തു വരുന്നതും ആകാശത്തുനിന്ന് ഇറങ്ങുന്നതും അതിലേക്ക് കയറി ചെല്ലുന്നതും അവൻ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ എവിടെയായിരുന്നാലും അവൻ നിങ്ങളുടെ കൂടെയുണ്ട് താനും. അല്ലാഹു നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെപ്പറ്റി കണ്ടറിയുന്നവനാകുന്നു.
1: ഈസ് ഖുർആൻ റേഡിയോയിൽ ഇനി ശ്രോതാക്കൾ കേൾക്കുന്നത് കിഡ്സ് ടൈം. തങ്ങളുടെ വിശുദ്ധ ഖുർആൻ പാരായണം കൊണ്ട് ലോകശ്രദ്ധ നേടിയ കുഞ്ഞ് ഖാരിഉകളുടെ വിശുദ്ധ ഖുർആൻ പാരായണമാണ് കിഡ്സ് ടൈമിൽ ശ്രോതാക്കൾ കേൾക്കുന്നത്. ഇന്ന് നാം കേൾക്കുന്ന ഭാഗം സൂറത്തുൽ കഹഫിലെ 88 മുതൽ 101 വരെയുള്ള വചനങ്ങൾ പാരായണം ചെയ്യുന്നത് മുഹമ്മദ് താഹ അൽ ജുനൈദ്.

0: മാഷാഅല്ലാഹ്. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് കിഡ്സ് ടൈം. സൂറത്തുൽ കഹ്ഫിലെ 88 മുതൽ 101 വരെയുള്ള വചനങ്ങൾ പാരായണം ചെയ്തത് മുഹമ്മദ് താഹ അൽ ജുനൈദ്.
1: മനുഷ്യന്റെ ജീവിതത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നതായ രഹസ്യമായതും പരസ്യമായതും ഒക്കെ അള്ളാഹു അറിയുന്നുണ്ട് എന്ന് വ്യക്തമായി മനസ്സിലാക്കി തരുന്ന വിശുദ്ധ ഖുർആനിന്റെ ഒരായത്ത് കേൾക്കുക.
2: ഇന്നഹു യഅലമുൽ ജഹ്റ മിനൽ ഖൗലി വയഅലമു മാ തക്തുമൂൻ.
1: തീർച്ചയായും സംസാരത്തിൽ നിന്ന് പരസ്യമായിട്ടുള്ളത് അവൻ അറിയും, നിങ്ങൾ ഒളിച്ചു വെക്കുന്നതും അവൻ അറിയും.
3: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി ഖത്മുൽ ഖുർആൻ.

يومئذ يود الذين كفروا وعصوا الرسول لو تسوى بهم الأرض.

الذين هادوا يحرفون الكلم عن مواضعه ويقولون

فمنهم من آمن به ومنهم من صد عنه وكفى

ഇദാ ഫരീഖും മിൻഹും യഖ്ഷൗന നാസ ഖശ്യതില്ലാഹി ഔ അശദ്ദ ഖശ്യതില്ലാഹി

تبتغون عرض الحياة الدنيا فعند الله مغانم كثيرة

الموت فقد وقع أجره على الله وكان الله غفورا رحيما وإذا

أنفسهم إن الله لا يحب من كان خوانا أثيما يستخف

0: വിശുദ്ധ ഖുർആൻ പാരായണം മനുഷ്യ മനസ്സുകളിൽ തീർക്കുന്ന അനുഭൂതി അനിർവചനീയമാണ്. അർത്ഥഗർഭമായ ആശിക ലോകം ഹൃദയ കവാടങ്ങൾ മുട്ടിത്തുറക്കും. നന്മയുടെ നറുമുത്തുകൾ അത് മനസ്സുകളിൽ നിറയ്ക്കും. അപഥ സഞ്ചാരികളെ സുപഥങ്ങളിലേക്ക് കൈപിടിക്കും. അസ്വസ്ഥ ജീവിതങ്ങൾക്ക് സ്വസ്ഥതയുടെ നല്ല നേരങ്ങൾ സമ്മാനിക്കും. അശാന്തരെ സാന്ത്വനങ്ങൾ കൊണ്ട് അത് സന്തോഷപൂരിതമാക്കും. അതെ, അനിർവചനീയമായ അനുഭൂതികളുടെ വിസ്മയ കേൾവിയാണ് വിശുദ്ധ ഖുർആനിൻ്റെ മധുരമായ പാരായണം. ഒരു മാസം കൊണ്ട് ഖുർആൻ പൂർണ്ണമായി ഒരു തവണ കേൾക്കാൻ പീസ് റേഡിയോ തൻസീലിന് എന്നും ഒരു മണിക്കൂർ വീതമെങ്കിലും കാതോർക്കൂ. തൻസീൽ ഈ പ്രോഗ്രാം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം. ശ്രവണമധുരമായ ഖുർആൻ പാരായണം ഇനി നിങ്ങളുടെ വീടിൻ്റെ അകത്തളങ്ങളിലും യാത്രകളിലുമെല്ലാം പ്രസരിക്കട്ടെ. നിങ്ങളുടെ ഓരോ നിമിഷവും അർത്ഥവത്താകട്ടെ. തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ ഇഷ്ടാനുസരണം ഖാരിയുകളെ തിരഞ്ഞെടുത്ത് അവരുടെ ശബ്ദത്തിലും ശൈലിയിലും ഖുർആൻ മുഴുവനായും പാരായണം ചെയ്യുന്നത് കേൾക്കാൻ സാധിക്കുമാറുള്ള സമയക്രമീകരണം തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ. കേൾവിയുടെ വസന്തത്തിനായി ഇന്നു തന്നെ കാതോർക്കൂ. തൻസീൽ എല്ലാ ദിവസവും പീസ് ഖുർആൻ റേഡിയോയിൽ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് ഖുർആൻ റേഡിയോ പാരായണ പഠനം. പരിശുദ്ധ ഖുർആൻ പാരായണ നിയമങ്ങൾ പ്രമാണബദ്ധമായി മനസ്സിലാക്കുവാൻ ശ്രോതാക്കളെ സഹായിക്കുന്ന പ്രോഗ്രാം പീസ് ഖുർആൻ റേഡിയോ പാരായണ പഠനം. പാരായണ പഠനം പ്രോഗ്രാമിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൽ നാം പഠിക്കുന്നത് വിശുദ്ധ ഖുർആനിലെ സൂറ നൂഹ് 25 മുതൽ 28 വരെയുള്ള വചനങ്ങളും സൂറ മഅരിജ് 1 മുതൽ 5 വരെയുള്ള വചനങ്ങളുമാണ്. അവതരിപ്പിക്കുന്നത് ബഹുമാനനായ മുബാർക്ക് ബിൻ ഒമർ.
3: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാം അലാ അഷ്റഫിൽ അംബിയായി വൽ മുർസലീൻ വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, ശ്രോതാക്കളെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. സൂറത്ത് നൂഹ് 25 ആയത്താണ് ഇനി. മിമ്മാ ഖതീആതിഹിം ഉഗ്ലിഖു فأدخلوا نارا فلم يجدوا لهم من دون الله أنصارا لهم من دون عندما يمون يقولون بنا من دون إخفاء نون ساكن اكشيشم دالي من دون الله أنصارا أظن أنصارا له
4: فلم يجدوا لهم من دون الله أنصارا.
3: وقال نوح الرب نوح الرب وندا نوح تنوين ششم را انا ادغام بلاونا لا تذر على الارض من الكافرين ديارا انك ان تذرهم يضلوا عبادك ولا يلدوا الا فالدوا الا മദ് മുംഫസിൽ ഇല്ലാ ഫാജിറൻ കഫാറ ഇല്ലാ ഫാജിറൻ കഫാറ ഇല്ലാ ഫാജിറൻ കഫാറ
4: ഇല്ലാ ഫാജിറൻ കഫാറ
3: റബ്ബി ഗഫിർ ലി വലി വാലിദയ്യ വലി വലിമൻ ദഖല വലിമൻ ദഖല നൂനസാക്കിനു ശേഷം ദാല് ഇദ്ഗാം ഇഖ്ഫ ആണ്. നിയമം നന്നായിട്ട് മണിക്കുക. വലിമൻ ദഖല വൈത്യ മുഅ്മിനം വലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത് വലാ തസ്ദി ളാലിമീന ഇല്ലാ തബാറ. സൂറത്ത് അവസാനിക്കാണ്. അപ്പോൾ നമുക്ക് നോക്കാം. മിമ്മ ഖതീഅതിഹിം അവിടുന്നല്ലേ مما خطيئاتهم أغرقوا فأدخلوا نارا

رب اغفر لي ولوالدي ولمن دخل بيتي مؤمنا وللمؤمنين

ولمن دخل بيتي مؤمنا وللمؤمنين والمؤمنات.

0: ولا تزد الظالمين إلا تبارا.
1: ولا تزد الظالمين إلا تبارا.
0: ഇനി സൂറത്ത് അൽ മഅരിജാണ്, തുടങ്ങി വെക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.
1: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.
0: സഅല സാഇലും ബിഅദാബി. സഅല സാഇലുൻ, സാഇലുൻ മദ് മുത്തസിൽ നന്നായിട്ട് നോട്ടാ. പിന്നെ സാഇലുംബി, തൻവിന് ശേഷം ബി ആണ്. സാഇലുംബി.
1: സാഇലുംബി
0: അദാബിം വാഖിഉ ലിൽ കാഫിരീന ലൈസ ലഹു ദാഫിഉ മിന അല്ലാഹി ദിൽ മആരിജ്. ഖുതുബിജദാണ് ശരിക്ക് ജ ഒന്ന് ഭാരത്തോട് കുടിച്ചിരിക്കുക. താറുജുൽ മലായിക്കത്തു വറൂഹു ഇലൈഹി ഫി യൗമിൻ കാന മിഖ്ദക്. യൗമിൻ കാന, തൻവിന് ശേഷം കാഫാണ്. ഇഖ്ഫ ആണ് നിയമം. മിഖ്ദാറുഹു ഖംസീന അൽഫ സന ഫസ്ബിർ സബ്റൻ ജമീല. നമുക്ക് നോക്കി നോക്കാം. بسم الله الرحمن الرحيم. سأل سائل بعذاب واقع.
1: سأل سائل بعذاب واقع
0: للكافرين ليس له دافع.
1: للكافرين ليس له دافع.
0: من الله ذي المعارج.
1: من الله ذي المعارج.
0: تعرج الملائكة والروح إليه في يوم كان مقداره.

0: في يوم كان مقداره 50,000 سنة.
1: في يوم كان مقداره 50,000 سنة.
0: فاصبر صبرا جميلا.
1: فاصبر صبرا جميلا.
0: وآخر دعوانا أن الحمد لله رب العالمين.
2: പീസ് ഖുർആൻ റേഡിയോ പാരായണ പഠനം. പാരായണ പഠനം പ്രോഗ്രാമിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൽ നാം പഠിച്ചത് വിശുദ്ധ ഖുർആനിലെ സൂറത്ത് നൂഹ് 25 മുതൽ 28 വരെയുള്ള വചനങ്ങളും സൂറ മആരിജ് 1 മുതൽ 5 വരെയുള്ള വചനങ്ങളുമാണ്. അവതരിപ്പിച്ചത് മുബാറക് ബിൻ ഒമർ.
3: ആരോഗ്യ പാഠങ്ങൾ പ്രസരിക്കപ്പെടണം, പങ്കുവെക്കപ്പെടണം രോഗരഹിത ജീവിതത്തിന്. പീസ് റേഡിയോ ആരോഗ്യചിന്തകൾ എല്ലാ ദിവസവും രാവിലെ 6:35. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും.
4: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ, വിശുദ്ധ ഖുർആൻ പാരായണം ശ്രോതാക്കളിലേക്ക് എത്തിക്കുന്ന തൻസീൽ. ഇന്ന് സൂറത്ത് യൂനുസ് ആദ്യവചനം മുതൽ പൂർണ്ണമായും സൂറത്ത് ഹൂദ് 65 കൂടിയ വചനങ്ങളുമാണ് നാം കേൾക്കുന്നത്. അഷ്ഷേഖ് അബ്ദുറഹ്മാൻ അലൂസിയുടെ ശബ്ദത്തിൽ.
5: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.